ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 28, കൊല്ലവർഷം 1202, കന്നിമാസം 3ാം തീയതി, 2026 സെപ്റ്റംബർ 19, ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 കിലോഹെഡ്സുകളിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് എസ് ശാന്തി.
1: നമ്മുടെ കാടുകളിലും കാടുകളിലെ ഓരങ്ങളിലും ചെറിയ സമൂഹങ്ങളായി ജീവിക്കുന്ന ആദിമ ഗോത്രവംശജരുണ്ട്. അവരെ അടുത്തറിയുന്ന ആരും ആദ്യം ശ്രദ്ധിക്കുക അവരുടെ സന്തോഷവും എല്ലാം പങ്കിടാനുള്ള സന്മനസ്സുമാണ്. കാട്ടിൽ നിന്ന് കിട്ടുന്ന എന്തും പങ്കിട്ട് മാത്രമേ ഭക്ഷിക്കാവൂ എന്നവർ ഇന്നും വിശ്വസിക്കുന്നു. ഭൂമിയിലെ ജീവന്റെ ലോകത്തും ഈ പരസ്പരാശ്രിത ബന്ധങ്ങളുടെ ശൃംഖലകളാണ് മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത്. ഈ പരസ്പരാശ്രിത ബന്ധങ്ങളുടെയും പങ്കുവെക്കലിൻ്റെയും ഭാഗമായാണ് നമ്മളും വളരെ അടുത്ത കാലം വരെ സുഖമായും സ്വസ്ഥമായും ജീവിച്ചിരുന്നത്. മറ്റെല്ലാ ജീവജാലങ്ങളെയും പോലെ മനുഷ്യർക്കും പ്രകൃതിയുടെ പരിമിതികൾ അറിഞ്ഞ് വിഭവങ്ങളെ നശിപ്പിക്കാതെ ജീവിക്കാനുള്ള വിവേകം ഉണ്ടായിരുന്നു. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പാണ് ആഹാരവും പ്രകൃതി വിഭവങ്ങളും പങ്കിട്ട് ജീവിക്കുന്നതിൽ നിന്ന് നമ്മൾ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു വയ്ക്കാനും ആവശ്യത്തിനനുസരിച്ച് കൈമാറ്റം ചെയ്യാനും തുടങ്ങിയത്. പങ്കിടലിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ നാണയത്തിന്റെ കമ്പോള വ്യവസ്ഥയിലേക്കും ആഗോള കുത്തക കമ്പോള സമ്പദ് വ്യവസ്ഥയിലേക്കും 5,000 വർഷങ്ങൾ കൊണ്ടാണ് പുരോഗമിച്ചത്. സുഖസൗകര്യങ്ങളുടെയും ഭൗതിക സമ്പന്നതയുടെയും ഈ ആധുനിക ലോകത്ത് ജീവന്റെ അടിസ്ഥാന ധർമ്മങ്ങൾക്കും നൈതികതയ്ക്കും വിലയില്ലാതായി. അനിയന്ത്രിതമായ പ്രകൃതി വിഭവ ചൂഷണവും മാരകമായ മലിനീകരണവും മനുഷ്യരുടെ ആരോഗ്യത്തെയും നിലനിൽപ്പിനെയും ബാധിക്കും.

0: തിരിച്ചറിയാൻ തുടങ്ങിയത്. പ്രകൃതിയെ നേരിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യ സമൂഹങ്ങളിലെ ജീവിതത്തിന്റെ അടിത്തറ തന്നെ പങ്കിടലിന്റെയും സ്നേഹസമ്മാനങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയാണ്. ഗിഫ്റ്റ് ഇക്കോണമി എന്ന് വിളിക്കാവുന്ന ഈ സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയത്തിൽ പ്രകൃതിയുടെ സമൃദ്ധിയെ ചൂഷണം ചെയ്യാതെ ആശ്രയിച്ച് ജീവിക്കുന്നതിന്റെ തിരിച്ചറിവാണ്. പ്രകൃതി നൽകുന്ന ജീവന്റെ അഭയവ്യവസ്ഥകളെ വിഭവങ്ങളായി കാണരുത്, മറിച്ച് പ്രകൃതിയുടെ വരദാനമായി കണ്ട് ആദരവോടെ ജീവിക്കണം എന്നതാണ് ഈ ജീവിതത്തിന്റെ തത്വചിന്ത. പ്രകൃതിയുടെ വരദാനങ്ങളുടെ സമൃദ്ധിയിൽ ജീവിക്കാനുള്ള വിവേകവും ലാളിത്യവുമാണ് പ്രധാനം. പ്രകൃതിയുടെ സമൃദ്ധി കാലാകാലങ്ങളിൽ കുറയുമ്പോൾ അത് തിരിച്ചറിയുകയും ആവശ്യങ്ങളും നമ്മുടെ ജീവിതശൈലികളും അതിനനുസരിച്ച് പരിമിതപ്പെടുത്തുകയും ചെയ്യാൻ ആദിമ സമൂഹങ്ങൾക്ക് കഴിയുന്നു. അതുകൊണ്ടാണ് ഏത് പട്ടിണിയിലും ഉള്ളത് പങ്കുവയ്ക്കാനും പരസ്പരം ആശ്രയിക്കുന്നതിന്റെ ആനന്ദം നിലനിർത്താനും അവർക്ക് കഴിയുന്നത്. പങ്കുവയ്ക്കലിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നന്ദിയാണ് നാണയം. പരസ്പരാശ്രിത ബന്ധമാണ് കറൻസി, പണമല്ല. പാരസ്പര്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പിക്കാനുള്ള സാമൂഹികവും ധാർമ്മികവുമായ സുസ്ഥിര വ്യവസ്ഥയാണിത്. പ്രകൃതിയെയും ഭൂമിയെയും നമ്മൾ കാണേണ്ടത് വരദാനമായാണ്, നമ്മുടെ സ്വകാര്യ സ്വത്തായല്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം ഉപയോഗിച്ചാൽ തീർന്നു പോവും. എന്നാൽ പ്രകൃതി വ്യവസ്ഥകളെ നശിപ്പിക്കാതെ ജീവിക്കാൻ നമ്മൾ പഠിച്ചാൽ പ്രകൃതിയുടെ ഉൽപ്പാദനക്ഷമത കൂടുതൽ കൂടുതൽ സമൃദ്ധിയിലേക്ക് പുനരുജ്ജീവിച്ചുകൊണ്ടേയിരിക്കും. ആ സമൃദ്ധിയിൽ നമുക്കും പങ്കുവെക്കലിന്റെയും ചേർത്തുപിടിക്കലിന്റെയും ആനന്ദത്തിൽ നിതാന്തമായി ജീവിക്കാനും അതിജീവിക്കാനും കഴിയും.
1: സുഭാഷിതം അവതരിപ്പിച്ചത് എസ് ശാന്തി.

0: ആകാശവാണി.
1: ഉഷ മലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ നദികൾ എന്ന കവിത. ആലാപനം സുജാത സരോജം.

0: This afternoon, External Affairs Ministry spokesperson Randhir Jaiswal condemned the attacks on Saudi Arabia's sovereign territory, including attacks targeting civilians and economic assets. He said India had also issued a statement following the attempted attack on the holy city of Makkah.
1: Such attacks, I need not elaborate or reiterate, they vitiate the regional security, they impact or undermine regional peace and security, and also threaten freedom of navigation through the Bab al-Mandeb. And obviously, for various reasons, this is totally unacceptable to us. We hope that there is early restoration of peace and stability in the region.
0: The first meeting of the Joint Parliamentary Committee on the Foreign Contribution Regulation Amendment Bill 2026 was held in New Delhi yesterday. Chaired by Lok Sabha MP Sanjay Jaiswal, the committee was briefed by the representatives of the Ministry of Home Affairs on the provisions of the bill. Talking to the media, committee chairman Sanjay Jaiswal said the meeting was held in a cordial atmosphere and members raised several questions. Environment, Forest and Climate Change Minister Bhupendra Yadav held a high-level meeting with the Uttar Pradesh Chief Minister Yogi Adityanath to review measures for improving air quality in 8 NCR-linked districts of the state. These include Noida, Hapur, Ghaziabad, Meerut, Bulandshahr and others. Talking to media about the meeting, the Environment Minister said the meeting discussed action plans to curb vehicular pollution, including measures concerning old vehicles, the new EV policy, electric buses, mandatory pollution certificates and aggregator vehicles. India has been ranked first in business climate among 40 plus global markets in the latest Business Climate Survey 2026 by the Swedish Chamber of Commerce in India. Commerce and Industry Minister Piyush Goyal shared this information in a social media post. And that is the end of this news bulletin.
2: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ജോളി എബ്രഹാം, കൃഷ്ണചന്ദ്രൻ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 145 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 സംഗീത സരണി, മൃദംഗം പാഠം. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. പഠിക്കുന്നത് മാവേലിക്കര എച്ച് വിശ്വദേവ്. 9 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ NSD അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 10 നേർവഴി, അധ്യാപകനും ഗായകനുമായ ഷീജു കെയുമായി അഭിമുഖം. 10:30 പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി, ഈ വിഷയത്തെ അധികരിച്ച് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ദ്വിദിന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്, തത്സമയ പ്രക്ഷേപണം. 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, വിമോഹൻ പാടിയ ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. നേത്ര രോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ, ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 രഞ്ജിനി. 2:15 തുടർ നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി, ഭാഗം 22. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3 കൂട്ടുകാരി. നിഷിലെ പ്രിൻസിപ്പൽ ഇൻചാർജും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഗ്രി HIUമായ ഡോക്ടർ രാജി ഗോപാലുമായി അഭിമുഖം. 3:30 4:45 ചലച്ചിത്ര ഗാനങ്ങൾ. 4 വെള്ളി വെളിച്ചം. 5 സംസ്കൃതം പരിപാടി. ആദ്യതന സമാജേ ശ്രീനാരായണ ഗുരുദേവ ദർശനസ്യ പ്രാധാന്യം, സിനി വി ജി നടത്തുന്ന പ്രഭാഷണം. 5:15 പാട്ടുകളം, വർക്കല സുധീഷ് കുമാറും സംഘവും അവതരിപ്പിക്കുന്ന തോറ്റം പാട്ട്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി.

0: 5:45 ഭക്തിഗാനങ്ങൾ കെ എസ് ചിത്ര പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്മൈൽ പദ്ധതി. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. പുത്തൻ തലമുറ കീടനാശിനികൾ, ഡോക്ടർ അമ്പിളി പോളുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി മ്യൂസിക് ടൈം ട്രേക്ക്. 8:00 നാടകം പവിത്ര, രചന അരുൺകുമാർ, സംവിധാനം എൻ വാസുദേവ്. ശബ്ദം നൽകിയവർ അനീഷ് പി നായർ, ശ്രീജിത് പാല, വിശ്വൻ പടനിലം, സ്മിത സുരേഷ്, സുലു ബോബൻ, കവിതാ മോഹൻ, അരുന്ധതി എ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി സൂര്യഘർ മഫ്ത് ബിജ്ലി യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. 23rd ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ബാസിലുമായി സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. എസ് ഹരികുമാർ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. ചങ്ങനാശ്ശേരി കെ ആർ ജയൻ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഘടം. 11:00 മുതൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ സേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ NSD അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:35 ഏഷ്യൻ ഗെയിംസ് 2026 ഡെയിലി ഹൈലൈറ്റ്സ്. 11:55 മുതൽ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34°C, കുറഞ്ഞ താപനില 25.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C, കുറഞ്ഞ താപനില 26.2°C. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ജോളി എബ്രഹാം, കൃഷ്ണചന്ദ്രൻ എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ശ്രീധർമ്മപീഠത്തിൻ സ്ഫുരണബിന്ദു, ഈ ഗാനം പാടുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

സ്വാമിയെ

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അറിയിപ്പ്: സെപ്റ്റംബർ 21 തിങ്കളാഴ്ച രാവിലെ

0: 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9496596321. അറിയിപ്പ് കഴിഞ്ഞു.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുന്നു.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: സമയം 6:30. ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ നഗോയയിൽ ഇന്ന് ഔദ്യോഗികമായി തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 മുതലാണ് ഉദ്ഘാടന ചടങ്ങുകൾ. ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് ആശുപത്രികൾ കൊള്ളവില ഈടാക്കുന്നതിൽ ഇടപെടാനൊരുങ്ങി കേന്ദ്രം. പല വസ്തുക്കൾക്കും അമിത ലാഭമെടുക്കുന്നുവെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ദേശീയ ഔഷധ വില നിയന്ത്രണ സമിതി ഇടപെടുന്നത്. വിശദ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആരോഗ്യവകുപ്പ് സമിതിയോട് നിർദ്ദേശിച്ചു. ഓസ്കാർ 2027 ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി മറാഠി ചിത്രം ഗോന്ധൾ. ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ചിത്രം തെരഞ്ഞെടുത്തതായി അറിയിച്ചത്. വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്കും സാരമായി പരിക്കേറ്റ് ഉപജീവനമാർഗം തടസ്സപ്പെടുന്നവർക്കും പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അനാവശ്യ കോളുകളും സ്പാം SMSകളും തടയാനുള്ള AI അധിഷ്ഠിത സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി തീരുമാനിച്ചു.
1: പൂപ്പൽ മൂലമുണ്ടാകുന്ന അഫ്ലാടോക്സിൻ എന്ന വിഷാംശം കാലിത്തീറ്റയിലൂടെ പശുവിലേക്കും തുടർന്ന് പാലിലൂടെ മനുഷ്യരിലേക്കും എത്തുന്നത് തടയാൻ ക്ഷീരവികസന വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്ത നടപടികൾ ആരംഭിക്കുന്നു. ഉണങ്ങാത്ത നിലക്കടല, പിണ്ണാക്ക്, ചോളം എന്നിവ ഉപയോഗിക്കുന്നതും ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ സൂക്ഷിക്കുന്നതും പൂപ്പൽ ബാധയ്ക്ക് കാരണമാകുന്ന പശ്ചാത്തലത്തിൽ വിഷാംശം അടങ്ങിയ പാൽ വിപണിയിൽ നിന്ന് തിരിച്ചെടുക്കാനും കാലിത്തീറ്റ സുരക്ഷിതമാക്കാനുമുള്ള സജീവ നീക്കങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. പാലിലെ അഫ്ലാടോക്സിൻ തടയാൻ ക്ഷീരവികസന വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന സംയുക്ത നടപടികളെക്കുറിച്ച് വിശദീകരിക്കുന്നു ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ.
2: പാലിലെ അഫ്ലാടോക്സിൻ നിയന്ത്രിക്കുന്നതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സംയോജിത ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ നമ്മൾ വിളിച്ചുചേർത്ത മീറ്റിംഗിൽ തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ വകുപ്പുകൾ ചേർന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. തീറ്റയിൽ നിന്ന് പാൽ വരെ അഫ്ലാടോക്സിൻ നിയന്ത്രിക്കുന്നതിനാണ് പ്രധാന ഊന്നൽ നൽകുന്നത്. പാലിൽ മാത്രം പരിശോധന നടത്തുന്നതിന് പകരം അഫ്ലാടോക്സിന്റെ പ്രധാന ഉറവിടമായ കാലിത്തീറ്റയിൽ തന്നെ നിയന്ത്രണം ശക്തമാക്കും. കാലിത്തീറ്റയിലും അസംസ്കൃത തീറ്റ വസ്തുക്കളിലും അഫ്ലാടോക്സിൻ

0: ജീവൻ പരിശോധന ശക്തമാക്കും. ഗുണനിലവാരമില്ലാത്തതോ ഫംഗസ് ബാധിച്ചതോ ആയ തീറ്റയുടെ ഉപയോഗം തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഫീഡ് ആക്ടിന്റെ ചട്ടങ്ങൾ അടിയന്തരമായി പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഒപ്പം തന്നെ കാലിത്തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രമിക്കും. പാലിൽ അഫ്ലാടോക്സിൻ M1 കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ കൂടുതൽ ശക്തമാക്കും. ക്ഷീരസംഘങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ തുടങ്ങി വിവിധ തലങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുക മാത്രമല്ല ക്ഷീര കർഷകരുടെ ഇടയിലേക്ക് ബോധവൽക്കരണം വ്യാപിപ്പിക്കും. റിസ്ക് അടിസ്ഥാനത്തിലുള്ള സാമ്പിൾ പരിശോധനാ സംവിധാനം നടപ്പിലാക്കും. അഫ്ലാടോക്സിൻ സാധ്യത കൂടുതലുള്ള മേഖലകളിലും ഉറവിടങ്ങളിലും കൂടുതൽ പരിശോധനകൾ നടത്തും. ക്ഷീരസംഘങ്ങളിൽ എത്തുന്ന പാലിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പ്രത്യേക പരിശോധനാ കിറ്റുകളുടെ സാധ്യത പരിശോധിക്കും. റാപ്പിഡ് ടെസ്റ്റിലൂടെ പ്രാഥമിക പരിശോധന വേഗത്തിൽ നടത്തുകയും ആവശ്യമായെടുത്ത് ലബോറട്ടറി പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്യും. കാലിത്തീറ്റ നിർമ്മാണ ഘട്ടത്തിൽ ടോക്സിൻ ബൈൻഡറുകളുടെ ഉപയോഗം ശക്തിപ്പെടുത്തും. മിൽമയിലും കേരള ഫീഡ്സിലും നിലവിലുള്ള അത്തരം സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. അഫ്ലാടോക്സിൻ അടങ്ങിയതായി കണ്ടെത്തുന്ന കാലിത്തീറ്റയുടെ ഉപയോഗം തടയും. അതിന്റെ ഉറവിടം കണ്ടെത്തി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും.
1: കാലിത്തീറ്റയിൽ പൂപ്പൽ ബാധ ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചും ഗുണനിലവാരമുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യക്തമാക്കുന്നു കേരള വെറ്ററിനറി സർവകലാശാലയിലെ അനിമൽ ന്യൂട്രീഷൻ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ അജിത് KS.
2: കർക്കിടകത്തിൽ മഴ തോരാതെ പെയ്യുമ്പോൾ തീറ്റച്ചാക്ക് തുറന്നാൽ പച്ചയോ മഞ്ഞയോ നിറത്തിലുള്ള ഒരു പൊടിയും പഴകിയ മണവും കണ്ടിട്ടില്ലേ? കുറച്ചല്ലേ ഉള്ളൂ, കളയണ്ട എന്ന് കരുതി നമ്മളിൽ പലരും അത് പശുവിന് കൊടുക്കാറുമുണ്ട്. ആ പൂപ്പലിന്റെ പേരാണ് ആസ്പർജില്ലസ് ഫ്ലാവസ്. അതുണ്ടാക്കുന്ന വിഷമാണ് അഫ്ലാടോക്സിൻ. ഈ പൂപ്പലിന് വളരുവാൻ വേണ്ടി 25 മുതൽ 35 ഡിഗ്രി വരെ ചൂടും 85% ഈർപ്പവുമാണ് വേണ്ടത്. തീറ്റയിലെ ജലാംശം 11% കൂടുതൽ കടന്നാൽ പൂപ്പൽ വിഷബാധ വേഗത്തിൽ പടരാനുള്ള സാധ്യതയുണ്ട്. വർഷത്തിൽ ഏകദേശം 3000 മില്ലിലിറ്റർ മഴ കിട്ടുന്ന നമ്മുടെ കേരളം, പ്രത്യേകിച്ച് ഇടവപ്പാതിയും തുലാവർഷവും ഈ പൂപ്പലിന് പറ്റിയ കാലമാണ്. കടലപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, തവിട്, ചോളം, പരുത്തിക്കുരു എന്നിവയിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ കണ്ണിൽ കാണാത്ത പൂപ്പൽ മൂലവും അഫ്ലാടോക്സിൻ വിഷബാധ ഉണ്ടാകാം. വിഷമുള്ള തീറ്റ തിന്നുന്ന പശു തീറ്റയെടുപ്പ് കുറയ്ക്കും, പാൽ കുറയും, ക്ഷീണിക്കും, കരളിന് കേടുവരുകയും ചെയ്യും. തന്മൂലം പ്രതിരോധ ശക്തി കുറഞ്ഞ് അകിടിവീക്കം പോലുള്ള രോഗങ്ങൾ കൂടാനുള്ള സാധ്യതയുമുണ്ട്. ചെന പിടിക്കാതെ വീണ്ടും വീണ്ടും മതി കാണിക്കുന്നതിനും ഇത് കാരണമാകാം. മരുന്ന് കൊടുത്തിട്ടും മാറാത്ത ക്ഷീണത്തിന് പിന്നിൽ ചിലപ്പോൾ അഫ്ലാടോക്സിൻ വിഷബാധ തന്നെയാകാം. പശുവിന്റെ തീറ്റയിൽ അടങ്ങിയിട്ടുള്ള അഫ്ലാടോക്സിൻ B1 അതിന്റെ കരൾ M1 എന്ന രൂപത്തിലാക്കി പാലിലേക്ക് വിടുന്നു. തീറ്റയിലെ വിഷത്തിന്റെ 1 മുതൽ 3% വരെ ഇങ്ങനെ പാലിലെത്താം. ഇത്തരത്തിലുള്ള കാലിത്തീറ്റ കഴിച്ച് 12 മുതൽ 24 മണിക്കൂറിൽ തന്നെ അത് പാലിൽ കാണും. നല്ല തീറ്റയിലേക്ക് മാറിയാൽ ഏകദേശം 3 മുതൽ 4 ദിവസം കൊണ്ട് കുറയുകയും ചെയ്യും.
1: അഫ്ലാടോക്സിൻ അടങ്ങിയ പാൽ ഉപയോഗിക്കുന്നത് മൂലം മനുഷ്യരിൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്നു കേരള ആരോഗ്യ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ TS അനീഷ്.
3: ചിലയിനം പൂപ്പലുകളിൽ കണ്ടുവരുന്ന അത്യന്തം പ്രഹരശേഷിയുള്ള വിഷവസ്തുക്കളാണ് അഫ്ലാടോക്സിനുകൾ. ഇത് മനുഷ്യ ശരീരത്തിൽ കടന്നെത്തുന്നത് കരളിന്റെ പ്രവർത്തനം താറുമാറാകുന്നതിലേക്ക് ഉടനടിയുള്ള മരണത്തിനും കാരണമാകാം. ചെറിയ അളവിലാണ് മനുഷ്യ ശരീരത്തിൽ എത്തുന്നതെങ്കിൽ പോലും അത് പിന്നീട് ഗുരുതരമായിട്ടുള്ള രോഗങ്ങളിലേക്കോ കുഞ്ഞുങ്ങളിൽ വളർച്ചാ നിരക്ക് കുറയുന്നതിലേക്കോ ഒക്കെ നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ നേരിട്ട് ഭക്ഷണത്തിലൂടെ ഇത് മനുഷ്യ ശരീരത്തിലെത്താം. ഉദാഹരണത്തിന് കടല അല്ലെങ്കിൽ കപ്പലണ്ടി പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഈർപ്പമുള്ള സ്ഥലത്ത് സൂക്ഷിക്കുകയും അതിൽ പൂപ്പൽ ബാധ ഉണ്ടാവുകയും എന്നാൽ അത് മറച്ചുവെച്ച് പിന്നീട് അതിനെ കഴുകിയെടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ ഉണക്കിയെടുത്തതിന് ശേഷമോ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള വിഷാംശം അതുപോലെ നിലനിൽക്കുകയും അത് നമ്മുടെ ആളുകൾക്ക് രോഗത്തിന് കാരണമാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള അഫ്ലാടോക്സിനുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാലിത്തീറ്റകളിൽ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. 1, പൂപ്പൽ ബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള കപ്പലണ്ടി അല്ലെങ്കിൽ കടല, പരുത്തിക്കുരു തുടങ്ങിയ വസ്തുക്കൾ കൂടുതലായിട്ട് കാലിത്തീറ്റകളിൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കാലിത്തീറ്റകളിൽ അഫ്ലാടോക്സിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചൂടാക്കിയാൽ നശിക്കുകയില്ല എന്നുള്ളതാണ് അഫ്ലാടോക്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരുപക്ഷെ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുന്ന അഫ്ലാടോക്സിനുകൾ മനുഷ്യ ശരീരത്തിൽ എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം നാം കുടിക്കുന്ന പാലിലൂടെയാകാനുള്ള സാധ്യതയുണ്ട്.
1: വിപണിയിലെത്തുന്ന പാലിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുന്നതിനെ കുറിച്ചും പൂപ്പൽ ബാധ കണ്ടെത്തുന്ന പാൽ വിപണിയിൽ നിന്ന് കമ്പനികളെ കൊണ്ട് തിരിച്ചെടുപ്പിക്കുന്ന രീതികളെക്കുറിച്ചും സംസാരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഡിസ്ട്രിക്ട് നോഡൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ രശ്മി രാജൻ.
4: അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത് ഒരു ഫംഗസ് വഴി വരുന്ന അതിന്റെ ലൈഫ് സൈക്കിളിന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു ടോക്സിൻ ആണ്. ഓർഗാനിസം ഇല്ലാണ്ടായാൽ പോലും ഈ ടോക്സിൻ നിലനിൽക്കും. അതാണ് അഫ്ലാടോക്സിൻ ക്ലാസ്സിൽ

0: ഉള്ള ഈ മൈക്രോടോക്സിൻസിന്റെ ഒരു പ്രത്യേകത. ഇത് ആരും തന്നെ മായം ചേർക്കലോ അല്ലെങ്കിൽ ഇന്റൻഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു ഭക്ഷ്യവസ്തു, ഫോർ എക്സാമ്പിൾ പാല്, അതിന് അതിലേക്ക് ഇന്റൻഷണൽ ആയിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റോ അഡിറ്റീവോ അല്ലെങ്കിൽ ഒരു അഡൾട്രന്റോ അങ്ങനെയായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. പശു കൺസ്യൂം ചെയ്യുന്ന ഫീഡിൽ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പശു കഴിക്കുന്നതിൽ കൂടെ അത് പശുവിന്റെ മെറ്റബോളിസത്തിന്റെ ഭാഗമായി മാറി പശു ഉൽപ്പാദിപ്പിക്കുന്ന പാലിൽ അത് റെമിനന്റ് ആയിട്ട് വരും. ഈ വിഷയം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫാമിന് നമ്മൾ കവർ ചെയ്യുന്നില്ല, നമ്മുടെ ആക്ടിന്റെ പരിധിക്ക് പുറമെയാണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ ഫാർമേഴ്സ് അല്ലെങ്കിൽ കർഷകരിൽ നിന്നും നമ്മൾ സാമ്പിൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവരെ ഡയറക്ട്ലി നമ്മൾ പോയി ഇൻസ്പെക്ട് ചെയ്യുകയോ ചെയ്യാറില്ല. പക്ഷെ വേണ്ടുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളും ഞങ്ങൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, ഇങ്ങനെ ഈ പല വകുപ്പുകളുമായി സംയോജിതമായി നമ്മൾ ട്രെയിനിങ് കാര്യങ്ങൾ നടത്താറുണ്ട്. ബ്രാൻഡഡ് ആയിട്ടോ അൺപ്രോസസ്ഡ് റോ മിൽക്ക് അല്ലെങ്കിൽ പ്രോസസ്ഡ് പാക്കറ്റ് മിൽക്ക് ഓർ ബോട്ടിൽ മിൽക്ക്, ഈ രണ്ട് കാറ്റഗറീസും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആക്ടിനെ സംബന്ധിച്ചിടത്തോളം ഫുഡാണ്, ഭക്ഷണമാണ്. അപ്പൊ അതിൽ ആഫ്ലടോക്സിന്റെ പ്രസൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി ലാബ് ടെസ്റ്റിൽ കൂടിയേ നമുക്കത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സ്വീകരിക്കേണ്ട നടപടി എന്ന് പറഞ്ഞാൽ നിയമപരമായി പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ ഒരു നടപടിയാണ്. അപ്പൊ അത് ആർക്കെതിരെ സ്വീകരിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഉൽപ്പന്നം പ്രോസസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾക്കെതിരെയായിരിക്കും അത് സ്വീകരിക്കുന്നത്.
1: വില വർധനവ് ഭയന്ന് കാലിത്തീറ്റ വൻതോതിൽ ശേഖരിച്ചു വെക്കുമ്പോൾ ഈർപ്പം തട്ടി പൂപ്പൽ ബാധ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട രീതികളെക്കുറിച്ച് വിശദമാക്കുകയാണ് കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ പ്രൊഫസർ ഡോക്ടർ കെ ലാലു.
2: നമ്മൾ ബ്രെഡ് പുറത്ത് വെക്കുമ്പോൾ പൂപ്പൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ഗുണമേന്മയുള്ള കാലിത്തീറ്റ ഈർപ്പമുള്ള സ്ഥലത്ത് സൂക്ഷിക്കുമ്പം ഈ പൂപ്പൽ വളരുകയും അത് ഈ ടോക്സിൻ, കാർസിനോജനിക് ടോക്സിൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ അഫ്ലാടോക്സിൻ B1 അല്ലെങ്കിൽ M1 IARC ഇതിനെ നമ്പർ 1 കാർസിനോജനായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ കാലിത്തീറ്റ സൂക്ഷിക്കുന്ന പ്രതലം ഈർപ്പം ഇല്ലാതെ സൂക്ഷിക്കുക. അത് ഷെഡ് ആണെങ്കിൽ അതിലൊരു തടിയുടെ മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പ്രതലത്തിൻ്റെ മുകളിലോ ഡയറക്റ്റ് ഈർത്തിൽ നിന്നുള്ള ഈർപ്പം വരാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ കടയിൽ നിന്ന് നമ്മൾ തീറ്റ വാങ്ങുമ്പോൾ അതിനുള്ളിൽ പാടയുണ്ടെങ്കിൽ, ഒരു വെളുത്ത പാട, നമുക്കറിയാം ബ്രെഡിൻ്റെ പുറത്ത് ഒരു വെളുത്ത പാട വരും, അതുപോലെ ഈ പൂപ്പൽ ഈ അഫ്ലാടോക്സിൻ അതുപോലെ വളരും. അപ്പം അത് അങ്ങനെയുള്ള തീറ്റ നമ്മൾ കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് കർഷകർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
1: പ്രാദേശിക ക്ഷീര സംഘങ്ങളിൽ അഫ്ലാടോക്സിൻ വേഗത്തിൽ കണ്ടെത്താനുള്ള പരിശോധനാ കിറ്റുകൾ ലഭ്യമാക്കുന്നതിലെ ആശ്വാസം പങ്കുവയ്ക്കുകയാണ് ആലപ്പുഴ വള്ളികുന്നം ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് മേത്തുണ്ടിൽ ബാബു.
3: ക്ഷീര കർഷകര് ഏറ്റവും കൂടുതൽ പുറത്തു നിന്നുള്ള കാലിത്തീറ്റകളും മിനറൽ മിക്സർ അല്ലെങ്കിൽ പിന്നെ ധാന്യപ്പൊടികൾ, ചുണ്ണാക്ക് പൊടി, മറ്റു കാര്യങ്ങളൊക്കെയാണ് പശുക്കൾക്ക് കൊടുക്കാറുള്ളത്. എന്ത് തന്നെയായാലും ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റകള് ശുദ്ധമായിട്ടുള്ളതാണോ, അതിനകത്ത് എന്തെങ്കിലും പൂപ്പൽ ബാധിച്ചിട്ടുണ്ടോ എന്നൊന്ന് അറിയാനുള്ള സംവിധാനങ്ങൾ നമുക്കിപ്പോഴില്ല. പക്ഷെ ഗവൺമെന്റ് ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിയും. കേരളത്തിൽ ഒരുപാട് കാലിത്തീറ്റകളുണ്ട്. ഗവൺമെന്റ് ഏജൻസിയേക്കാൾ കൂടുതൽ സ്വകാര്യ മേഖലയിൽ വരുന്ന കാലിത്തീറ്റകളാണ് കൂടുതൽ വരുന്നത്. അതിനെയാണ് കൂടുതലും കർഷകർ ആശ്രയിക്കുന്നത്. ഈ തീറ്റ മോശമാണെങ്കിൽ അത് എടുക്കാനുള്ള സംവിധാനം കൃത്യമായി മോണിറ്റർ ചെയ്തത് എടുത്ത് എന്താണെന്ന് പരിശോധിച്ച് വ്യക്തത വരുത്തുന്നതും നല്ലതാണ്. ഈ മേഖലയിൽ നമുക്ക് ഒരു പരിധി വരെ അതിന് പരിഹാരം കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്കിപ്പം ഗവൺമെന്റ് കിറ്റ് പരിശോധിക്കാൻ ആവശ്യമായ കിറ്റുകൾ ലഭ്യമാക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പരിശോധിച്ചിട്ട് ക്ഷീരസംഘത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ക്ഷീരസംഘത്തിന് ഈ പാല് പരിശോധിച്ചിട്ട് അപ്രോട്ടോച്ചിന്റെ പോസിറ്റീവായി തോന്നുന്ന പാലുകൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്ന കർഷകനെ ബോധവൽക്കരിച്ചിട്ട് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള സേവനം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതാണ് എന്റെ വിശ്വാസം.
1: പാൽ തിളപ്പിച്ചാലും നശിക്കാത്ത അഫ്ലാടോക്സിൻ പോലുള്ള വിഷാംശങ്ങളെ തടയുക എന്നത് പൊതുജന ആരോഗ്യ സംരക്ഷണത്തിൽ ഏറെ നിർണായകമാണ്. കാലിത്തീറ്റ ഉൽപാദന ഘട്ടം മുതൽ കർഷകന്റെ തൊഴുത്തിലും സംഭരണശാലകളിലും പുലർത്തുന്ന ശുചിത്വവും ശാസ്ത്രീയ ജാഗ്രതയും മാത്രമേ നമ്മുടെ പാലുൽപാദന മേഖലയെ സുരക്ഷിതമാക്കൂ. സർക്കാരിന്റെയും വകുപ്പുകളുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് വിഷരഹിതവും ഗുണനിലവാരമുള്ളതുമായ പാൽ ഉൽപാദനം ഉറപ്പാക്കാൻ ഒന്നിച്ച് കൈകോർക്കാം.
4: ഇന്നത്തെ പ്രഭാതഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

0: പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 10 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. റീ ഇമാജിനിങ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധർ. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവുകൾ വിതരണം ചെയ്യും. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം ലഭിച്ചവർക്കാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമനക്കത്ത് കൈമാറുക. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിൽ നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയുമാണ് പങ്കെടുക്കുന്നത്. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
3: പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, ജില്ലാ കോടതി ജഡ്ജിമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പരിപാടിയുടെ ഭാഗമാകും. സംസ്ഥാന ജുഡീഷ്യൽ അക്കാദമികൾ, നിയമസേവന അതോറിറ്റികൾ, വിദഗ്ധ മൂല്യനിർണയ സമിതികൾ, പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റികൾ, തണ്ണീർത്തട അതോറിറ്റികൾ എന്നിവയുടെ പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിക്കും. ജുഡീഷ്യൽ സമീപനങ്ങൾ, ശാസ്ത്രീയ അറിവുകൾ, പരിസ്ഥിതി ഭരണരീതികൾ, സ്ഥാപനപരമായ അനുഭവങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നതിന് പ്രധാന വേദിയായി ഈ സമ്മേളനം മാറും. പരിസ്ഥിതിയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാന വെല്ലുവിളികൾ, നയരൂപീകരണം നടപ്പാക്കൽ, നിയമ

0: ചലനം എന്നിവയിലെ പോരായ്മകൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും.
1: പൊതുമേഖലാ വ്യോമയാന നിർമ്മാണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറി. രണ്ട് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ട്വിൻ സീറ്റർ ട്രെയിനർ വിമാനങ്ങളും ആദ്യ HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങളുമാണ് HAL വ്യോമസേനയ്ക്ക് കൈമാറിയത്. കൂടാതെ പൊതുമേഖലാ സ്ഥാപനമായ പവൻ ഹാൻസ് ലിമിറ്റഡിന് 4 ധ്രുവ് നെക്സ്റ്റ് ജനറേഷൻ ഹെലികോപ്റ്ററുകളും കൈമാറി. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡുവും പങ്കെടുത്തു. രാജ്യത്തെ സെമി കണ്ടക്ടർ മേഖലയുടെ വികസനവും സഹകരണവും ലക്ഷ്യമിട്ട് വൻകിട ആഗോള കമ്പനികളുടെ തലവന്മാരുമായി കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 സുപ്രധാന ചർച്ചകൾ നടന്നത്. IBM സെമി കണ്ടക്ടേഴ്സ് ജനറൽ മാനേജർ ഡോക്ടർ മുകേഷ് ഖരെയുമായി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ചിപ്പ് ഡിസൈൻ മുൻഗണനകൾ, അഡ്വാൻസ്ഡ് നോഡുകളിലേക്ക് അതിവേഗം മുന്നേറാനുള്ള അവസരങ്ങൾ, അഡ്വാൻസ്ഡ് ചിപ്പ് നിർമ്മാണ രംഗത്തെ IBMന്റെ ഭാവി പദ്ധതികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നേപ്പാൾ ധനമന്ത്രി സ്വർണിംഗ് വാംഗ്ലേയുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക, ഊർജ ഗതാഗത മേഖലകളിൽ സമഗ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് മാർഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ വിവിധ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കോവളം ഹവാ ബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടത്തും. കൊല്ലം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ബീച്ചിലും രാവിലെ തിര ശുചീകരണം നടത്തും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
2: ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഡ്രൈവ് ഇൻ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. 4.5 കിലോമീറ്ററിലധികം തീരത്തോട് ചേർന്ന് വാഹനമോടിച്ചു പോകാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ശുചീകരണ യജ്ഞത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. കടൽ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റവശിഷ്ടങ്ങളും ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക, സമുദ്ര ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കുക എന്നിവയാണ് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ ക്ലീൻ കോസ്റ്റ് സേവ് സീസ് പ്രതിജ്ഞയെടുക്കൽ, ഒപ്പിടൽ ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സെൽഫി പോയിന്റുകൾ എന്നിവയും ഒരുക്കുന്നുണ്ട്.
1: കൃഷിനാശം സംഭവിച്ച ശേഷം പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകണമെന്ന് മന്ത്രി ടി സിദ്ദിഖ് ആവശ്യപ്പെട്ടു. ഹൈദരാബാദിൽ ദക്ഷിണേന്ത്യൻ കൃഷിവകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പത്തനംതിട്ട അടൂർ സ്വദേശി അഭിജിത്തിനെ ശാസ്താംകോട്ട പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്ന പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. സഹോദരനെ അന്വേഷിച്ചെത്തിയ പോലീസ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ജനനേന്ദ്രിയും ഇടിച്ചു തകർത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് SIT അന്വേഷിക്കുക. 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ DGP മന്ത്രി നിർദ്ദേശം നൽകി. സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന രോഗികൾക്ക് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 4.8 കോടി രൂപ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവായി. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ചവർ, ഹിമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3640 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 3 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന റീ ഇമാജിനിങ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ സമയബന്ധിതവും കാര്യക്ഷമവുമായി നടപ്പാക്കുന്നതിനായി രൂപരേഖ തയ്യാറാക്കുക എന്ന ഉദ്ദേശത്തോടെ സംഘടിപ്പിച്ച കോൺഫറൻസിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം വ്യവസായ സൌഹൃദമല്ലെന്ന തെറ്റായ ധാരണ മാറിയെന്നും സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ പല വ്യവസായികളും തയ്യാറാകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വ്യവസായ സംരംഭങ്ങളും പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അവർ പറഞ്ഞു. കോഴിക്കോട് NIT യിൽ സ്പിക് മാക്കെ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ കൺവെൻഷൻ സമന്വയം ആരംഭിച്ചു. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രാലയം മുൻ സെക്രട്ടറി സുബ്രഹ്മണ്യം ഉദ്ഘാടനം

0: ഉദ്ഘാടനം ചെയ്തു. ദൂരദർശൻ മുൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരിപ്പാട് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽത്തൂറും നയിക്കും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഏഷ്യയുടെ ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിക്കുന്നു എന്ന സന്ദേശം ഉയർത്തിയാണ് 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയ നഗരങ്ങളിൽ ഇന്ന് തുടക്കമാകുന്നത്. ഇന്ത്യ അടക്കം 45 രാജ്യങ്ങളിൽ നിന്നായി 11,000 കായിക താരങ്ങൾ ഈ കായിക മഹോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒക്ടോബർ 4 വരെ 43 കായിക ഇനങ്ങളിലെ നടക്കുന്ന ഗെയിംസിൽ 469 മെഡലുകൾ നിശ്ചയിക്കപ്പെടും. 3rd തവണയാണ് ജപ്പാൻ ഗെയിംസിനെ വരവേൽക്കുന്നത്. 1958 ടോക്കിയോയിലും 1994 ഹിരോഷിമയിലും ഏഷ്യൻ ഗെയിംസിന് വേദിയായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ 75 ചരിത്രത്തിൽ ഏറ്റവും മികച്ച നേട്ടം കഴിഞ്ഞ തവണ ഹാംഷൂവിലാണ് ഇന്ത്യ നേടിയത്. 28 സ്വർണം ഉൾപ്പെടെ 107 മെഡലുകൾ എന്ന ആ കണക്കിനെ മറികടക്കാൻ ഇന്ത്യ സജ്ജമായി കഴിഞ്ഞു. നഗോയിൽ 267 പുരുഷന്മാരും 232 വനിതകളും ഉൾപ്പെടെ 499 കായിക താരങ്ങളാണ് 36 കായിക ഇനങ്ങളിലായി ഇന്ത്യക്കായി മത്സരിക്കുക.
0: കോഴിക്കോട് നടന്ന 46th സംസ്ഥാന അന്തർ ജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർകോട് ജേതാക്കളായി. ഫൈനലിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് മലപ്പുറത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. രാജ്കോട്ടിൽ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ 7 runs പരാജയപ്പെടുത്തി. മഴയെ തുടർന്ന് 20 overs ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 wicket നഷ്ടത്തിൽ 182 runs എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയക്ക് 175 runs എടുക്കാനേ സാധിച്ചുള്ളൂ. 68th സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 2 ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് കാസർകോട്ട് തൃക്കരിപ്പൂരിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 20th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000+ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമന ഉത്തരവ് കൈമാറും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാന പ്രക്രിയകളുടെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ ബീച്ചുകളിൽ ശുചീകരണ യജ്ഞം. ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഐച്ചി നഗോയയിൽ ഇന്ന് ഔദ്യോഗിക
2: പ്രവാചിക രചാ ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രീ നരേന്ദ്രമോദി അദ്യ 50th റോസ്ഗാർ ഇതി ആജീവികാ മേലകസ്യ അന്തർഗതം വിവിധേഷു പ്രശാസകീയേഷു വിഭാഗേഷു സംസ്ഥാസു ച നവനിയുക്തേഭ്യഃ യുവഭ്യഃ 150,000 നിയുക്തിപത്രാണി ദൃശ്യശ്രവ്യപരാന്തർജാലീയ മാധ്യമേന വിതരിഷ്യതി. പ്രധാനമന്ത്രി അസ്മിൻ അവസരെ ഉപസ്ഥിതം ജനസമൂഹമപി സംബോധയിഷ്യതി. ഇതം ആജീവികാമേലകം ദേശസ്യ 45 സ്ഥാനേഷു ആയോജയിഷ്യതെ. നവനിയുക്താഃ അഭ്യർത്ഥിനഃ ഭാരതപ്രശാസനസ്യ വിഭിന്നേഷു മന്ത്രാലയേഷു വിഭാഗേഷു ച കാര്യഭാരം സ്വീകരിഷ്യന്തി. എതേഷു രാജസ്വവിഭാഗം, റെയിൽമന്ത്രാലയം, ഗൃഹമന്ത്രാലയം, സ്വാസ്ഥ്യ പരിവാര കല്യാണ മന്ത്രാലയം, വിത്തീയസേവാവിഭാഗം, രക്ഷാമന്ത്രാലയം ച സമേത്യ അന്യേ വിഭാഗാഃ സമ്മിലിതാഃ സന്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ പ്രാതഃ നവദില്ല്യാം പര്യാവരണസ്യ വാതാവരണഗതിശീലതായാശ്ച ഭവിഷ്യഃ ഇത്യസ്മിന് വിഷയെ ആയോജിതസ്യ അന്താരാഷ്ട്രീയ സമ്മേളനസ്യ ഉദ്ഘാടനം കരിഷ്യതി. ദ്വിദിവസീയസ്യ അസ്യ സമ്മേളനസ്യ ആയോജനം രാഷ്ട്രീയ ഹരിതാധികരണേന ക്രിയതെ. സമ്മേളനെ പര്യാവരണ വിശേഷജ്ഞാഃ സർവോച്ച ന്യായാലയസ്യ ഉച്ച ന്യായാലയാനാം ജനപദ ന്യായാലയാനാം ച ന്യായാധീശാഃ ഭാഗം ഗ്രഹീഷ്യന്തി. വിഭിന്ന മന്ത്രാലയാനാം സചിവാഃ വരിഷ്ഠാഃ പ്രശാസകീയാധികാരിണശ്ചാപി കാര്യക്രമെ സഹഭാഗം കരിഷ്യന്തി. സമ്മേളനെ 17 പ്രതിഷ്ഠിതാഃ ന്യായാധീശാഃ ന്യായിക പ്രതിനിധയശ്ച സഹഭാഗം കരിഷ്യന്തി. ഭാരതം സംയുക്താരബാമിരാതശ്ച പ്രാദേശിക ശാന്തേഃ സുരക്ഷായാഃ സ്ഥൈര്യസ്യ ച സംവർദ്ധനായ കൃതേഷു പ്രയത്നേഷു നിരന്തര സഹകാരം സമന്വയം ച പ്രതി സ്വകീയാം പ്രതിബദ്ധതാം പുനഃ പ്രകടിതവന്തൌ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ ഹ്യഃ സംയുക്താരബാമിരാതസ്യ രാഷ്ട്രപതിനാ ഷേഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാന ഇത്യനേന ദൂരഭാഷേണ സമ്പർക്കഃ കൃതഃ.

0: ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പുലർവട്ടത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. പുലർവട്ടത്തിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 7 പശുക്കളെ ഈ മാസം 25 പകൽ 11 മണിക്ക് ഫാം പരിസരത്ത് വെച്ച് പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേലസമയത്തിന് മുൻപായി പശുവിന് 10,000 രൂപ നിരത ദ്രവ്യമായി ഓഫീസിലടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04712739962 എന്ന ഫാം ഓഫീസ് നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 December 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaadi.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമി രീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04872431339 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം ചാത്തന്നൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഒക്ടോബർ മാസം നടക്കുന്ന സൌജന്യ കൂൺകൃഷി പരിശീലനത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ 10 ദിവസമാണ് പരിശീലനം. 18 മുതൽ 49 വയസ്സ് വരെയുള്ളവർക്ക് പങ്കെടുക്കാം. ആധാർ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ ഫോട്ടോ കോപ്പിയും 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും സഹിതം അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നേരിട്ട് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 94959999721 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷിച്ചു.

ആരംഭിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000 രൂപ, 2nd സമ്മാനം 10,000 രൂപ, 3rd സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ വിളിക്കാവുന്നതാണ്. മഷ്റൂം ഫാർമേഴ്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ ഈ മാസം 23rd ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺകൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്നും കൂൺ വിലയ്ക്കെടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9847328975 അല്ലെങ്കിൽ 9447002290. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്ന് സെപ്റ്റംബർ 19. ചരിത്രത്തിലെ ഈ ദിനത്തിന്റെ പ്രാധാന്യം ഇനിയറിയാം. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചരിത്ര പ്രധാനമായ സിന്ധു നദീജല കരാർ ഒപ്പുവച്ചു. പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ചാണ് ഈ കരാർ ഒപ്പിട്ടത്. ലോകബാങ്കിന്റെ 9 വർഷത്തെ നീണ്ട ശ്രമങ്ങളുടെയും മധ്യസ്ഥതയുടെയും ഫലമായാണ് ഈ കരാർ യാഥാർത്ഥ്യമായത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും തമ്മിലാണ് കരാറിൽ ഒപ്പുവച്ചത്. സിന്ധു നദീതടത്തിലെ 6 പ്രധാന നദികളെ കിഴക്കൻ നദികളെന്നും പടിഞ്ഞാറൻ നദികളെന്നും രണ്ടായി തിരിച്ച് ഇരു രാജ്യങ്ങൾക്കുമായി വിഭജിച്ചു നൽകി. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിന്റെ ആധുനിക ശില്പികളിൽ ഒരാളായ പണ്ഡിറ്റ് വിഷ്ണു നാരായൺ ഭട്ട്ഗാണ്ടെ 1936 സെപ്റ്റംബർ 19 അന്തരിച്ചത്. ചിതറിക്കിടന്നിരുന്ന ഹിന്ദുസ്ഥാനി രാഗങ്ങളെ ഘടനയുടെ അടിസ്ഥാനത്തിൽ 10 ഥാട്ടുകളായി തരംതിരിച്ചത് അദ്ദേഹമാണ്. ഇത് സംഗീത പഠനം എളുപ്പമാക്കി തീർത്തു. അതുവരെ വാമൊഴിയായി മാത്രം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തെ കൃത്യമായി രേഖപ്പെടുത്താൻ ഒരു പുതിയ സ്വരലിപി സമ്പ്രദായം അദ്ദേഹം ആവിഷ്കരിച്ചു. ഹിന്ദുസ്ഥാനി സംഗീത പദ്ധതി എന്ന വിഖ്യാതമായ ഗ്രന്ഥവും ക്രാമിക് പുസ്തക് മാലിക എന്ന പേരിൽ നിരവധി രാഗങ്ങളുടെ ലക്ഷണം വിവരിക്കുന്ന പുസ്തക പരമ്പരയും അദ്ദേഹം രചിച്ചു. ലഖ്നൌവിലെ പ്രശസ്തമായ ഭട്ട്ഗാണ്ടെ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ നിരവധി സംഗീത കോളേജുകൾ സ്ഥാപിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. സംഗീതത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിലും അതിനൊരു വ്യവസ്ഥാപിത വിദ്യാഭ്യാസം നൽകുന്നതിലും ഭട്ട്ഗാണ്ടെ വഹിച്ച പങ്ക് അതുല്യമാണ്. പ്രശസ്ത ഇന്ത്യൻ ഗായകനും സംഗീത സംവിധായകനുമായ സുബിൻ ഗാർഗ് 2025 സെപ്റ്റംബർ 19 അന്തരിച്ചത്. സിംഗപ്പൂരിൽ നടന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോയ അദ്ദേഹം അവിടെയുള്ള ഒരു ദ്വീപിന് സമീപം കടലിൽ നീന്തുന്നതിനിടയിൽ മുങ്ങിമരിക്കുകയായിരുന്നു. അസമീസ് സംഗീത ലോകത്തെ ഇതിഹാസമായിരുന്ന അദ്ദേഹം 2006 പുറത്തിറങ്ങിയ ഗ്യാങ്സ്റ്റർ എന്ന ചിത്രത്തിലെ യാ അലി എന്ന സൂപ്പർഹിറ്റ് ഹിന്ദി ഗാനത്തിലൂടെയാണ് ഇന്ത്യയൊട്ടാകെ പ്രശസ്തനായത്. അസമീസ്

0: ഹിന്ദി ബംഗാളി ഭാഷകൾക്ക് പുറമേ തമിഴ് തെലുങ്ക് കന്നഡ ഉൾപ്പെടെ 40 ഭാഷകളിലും പ്രാദേശിക ഭാഷകളിലുമായി 38,000 ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഒരു ഗായകൻ എന്നതിലുപരി മികച്ച ഗാനരചയിതാവ്, നടൻ, ചലച്ചിത്ര സംവിധായകൻ, സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിലും അദ്ദേഹം തിളങ്ങിയിരുന്നു. 1983 സെപ്റ്റംബർ 19 കരീബിയൻ ദ്വീപുരാജ്യമായ സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് ബ്രിട്ടനിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്. കരീബിയൻ കടലിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രങ്ങളിൽ ഒന്നാണിത്. ബാസറ്ററയാണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാനം. സെന്റ് കിറ്റ്സ്, നെവിസ് എന്നീ രണ്ട് ദ്വീപുകൾ ചേർന്നതാണ് ഈ രാജ്യം. ഇവയ്ക്ക് രണ്ടിനും സ്വന്തമായി പ്രാദേശിക ഭരണകൂടങ്ങളുമുണ്ട്. സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് സ്വാതന്ത്ര്യം നേടിയതിന്റെ ഭാഗമായി എല്ലാ വർഷവും സെപ്റ്റംബർ 19 രാജ്യത്ത് വലിയ രീതിയിൽ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. ലോർഡ് ഓഫ് ദി ഫ്ലൈസ് എന്ന വിഖ്യാത നോവലിന്റെ കർത്താവും നൊബേൽ സമ്മാന ജേതാവുമായ വില്യം ഗോൾഡിംഗ് 1911 സെപ്റ്റംബർ 19 ജനിച്ചത്. മനുഷ്യന്റെ സഹജമായ വന്യതയെയും ക്രൂരതയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ നോവലാണ് അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കിയത്. ഒരു വിജനദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം സ്കൂൾ കുട്ടികളുടെ കഥയാണ് ഇത് പറയുന്നത്. 1980 പുറത്തിറങ്ങിയ റൈറ്റ്സ് ഓഫ് പാസേജ് എന്ന നോവലിന് അദ്ദേഹത്തിന് പ്രശസ്തമായ ബുക്കർ സമ്മാനം ലഭിക്കുകയുണ്ടായി. 20 ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള എഴുത്തുകാരിൽ ഒരാളായി വില്യം ഗോൾഡിംഗ് കണക്കാക്കപ്പെടുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കരൾ രോഗങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുന്നു.
2: കരൾ അഥവാ ലിവർ നമ്മുടെ ശരീരത്തിലെ വയറില് മുകൾ ഭാഗത്തായിട്ട് വലതുവശത്ത് കാണുന്ന ഒരു വലിയ അവയവമാണ്. പൊതുവെ ആളുകളെല്ലാം ഈ ലിവറിന് ഒരു ദഹന പ്രക്രിയയുമായിട്ടാണ് ഏറ്റവും അടുത്ത ബന്ധം കാണുന്നതും അതിനായിട്ടുള്ള ഒരു അവയവമായിട്ടാണ് കരുതിപ്പോരുന്നത്. പക്ഷേ ഏകദേശം 500-ലധികം ജോലികളുള്ള, ഫംഗ്ഷൻസുള്ള, വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള സമഗ്രമായ ഒരു അവയവമാണ് ലിവർ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഈ ദഹന പ്രക്രിയ അല്ലെങ്കിൽ ഡൈജഷൻ. അതിനോടുകൂടെ ശരീരത്തിലുണ്ടാകുന്ന, ശരീരത്തിലേക്ക് വരുന്ന വേസ്റ്റ് കാര്യങ്ങളെ ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ തുടച്ചു നീക്കുന്ന അല്ലെങ്കിൽ വിസർജനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ. അതുപോലെ നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾ കട്ട പിടിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ലിവറിനൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ ദഹന പ്രക്രിയയിലേക്ക് വരികയാണെങ്കിൽ ലിവർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിനെ ദഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലിവറിലുണ്ടാകുന്ന രോഗങ്ങൾ അവ എങ്ങനെയൊക്കെയാണ് രോഗികൾക്ക് മനസ്സിലാകുന്നത്? ഈ രോഗലക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ മഞ്ഞപ്പ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം, ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ് ലിവർ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ യൂറിൻ വളരെ ഡാർക്ക് കളറിൽ പോകുക, ബ്രൗൺ ആയിട്ട് പോകുക, പിന്നെ ഡൈജഷനിൽ പ്രശ്നങ്ങൾ വരിക, ഭാരം കുറയുക, രോഗിയുടെ വെയിറ്റ് കുറഞ്ഞു പോകുക, വയറുവേദന, ഛർദി, അതുപോലെ വല്ലാത്ത ക്ഷീണം, ഇതെല്ലാമാണ് ജനറലായിട്ടുള്ള രോഗലക്ഷണങ്ങൾ. പക്ഷേ ഈ രോഗലക്ഷണങ്ങൾ മറ്റ് പല അസുഖങ്ങൾക്കും ഉണ്ടാകാമെന്നിരിക്കെ അത് തിരിച്ചറിയുക എന്നുള്ളത് ഒരു ഡോക്ടർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ചില ടെസ്റ്റുകളുണ്ട്. കരളിനുണ്ടാകുന്ന രോഗങ്ങളുണ്ടാവുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഒന്ന് പാരമ്പര്യത്തിന്റെ ഘടകം തന്നെയാണ്, പിന്നെ അമിതമായ വണ്ണം, പിന്നെ ഡയബറ്റീസ് ടൈപ്പ് 2 ഉള്ള ആളുകളിൽ കരൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ PCOD, സ്ലീപ്പ് ആപ്നി എന്ന് പറയുന്ന രോഗങ്ങളുള്ളവർക്ക്, തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ലിവർ പ്രശ്നങ്ങൾ കൂടുതൽ കണ്ടേക്കാവുന്നതാണ്. പക്ഷെ നമുക്കിന്ന് ഫാറ്റി ലിവർ എന്ന ഒരു പ്രശ്നമാണ് എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് അല്ലെങ്കിൽ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ ലിവറിനകത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടുക എന്ന് മാത്രമാണ്. ഈ ഒരു ഫാറ്റി ലിവർ വലിയ റേഞ്ചിലുള്ള ഒരു പ്രശ്നമാണ്, അത് പല ഗ്രേഡിൽ വരാം. അപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 30-40% ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ടാകും. അപ്പോൾ എന്താണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മദ്യം കഴിക്കുന്നതുകൊണ്ട് ആൽക്കഹോൾ കൺസംപ്ഷൻ ആണോ ഈ ലിവർ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസസ് ആണ് ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസസിനേക്കാൾ കൂടുതൽ. അതായത് മദ്യം കഴിക്കാത്തവരിൽ വരുന്ന ലിവർ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. മദ്യം ഡെഫിനറ്റായിട്ടും അമിതമായ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് അസുഖങ്ങളെ കൂട്ടുമെന്നുള്ളത് 100%

0: ഉറപ്പ് വേണം. ഈ ഫാറ്റി ലിവറിനെ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയം. പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്, നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള കൊഴുപ്പ് ഉപയോഗിക്കൽ കുറയ്ക്കുക, തീരെ കൊഴുപ്പ് ഉപയോഗിക്കാതിരിക്കരുത്. അതുപോലെ അമിത മദ്യപാനം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ അമിതമായ മരുന്നുകൾ കഴിക്കുന്നുള്ള വേദന സംഹാരികൾ, പാരസെറ്റമോൾ പോലുള്ള അമിതമായ മരുന്നുകൾ ആവശ്യമില്ലാതെ സ്വയം ചികിത്സയുടെ ഭാഗമായി കഴിക്കുന്ന രീതികൾ ഒഴിവാക്കുക. അതുപോലെ ഓരോ വ്യക്തികൾക്കുണ്ടാകുന്ന അമിതവണ്ണം, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ PCOD പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള രോഗാവസ്ഥകളെ കൃത്യമായി ചികിത്സിക്കുന്നത് വഴി ലിവറിൻ്റെ ആരോഗ്യം നമുക്ക് ഒരു പരിധിവരെ ഉറപ്പാക്കാം. പിന്നെ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുന്നത് ലിവർ പ്രോബ്ലംസിനെ വളരെയധികം കുറയ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ലിവർ ഡിസീസസ് ഉണ്ടാകുന്നു എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ചെയ്യുന്നത് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന ബ്ലഡ് ടെസ്റ്റ് ആണ് ആദ്യമായിട്ട് ചെയ്യുക. അപ്പം അതിനകത്ത് എൻസൈംസിൻ്റെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ലിവർ പ്രശ്നങ്ങൾ എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതിനുശേഷം ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ കുറേ കാര്യങ്ങൾ വ്യക്തമാകും. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ CT സ്കാൻ അല്ലെങ്കിൽ ഫൈബ്രോ സ്കാൻ പോലുള്ള കൂടുതൽ സമഗ്രമായ റേഡിയോളജിക്കൽ മെത്തേഡ്സിലേക്ക് നമുക്ക് പോവാവുന്നതാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കരൾ രോഗങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഷാജി പൗലോസ്.

0: തൊഴിൽ ദർശനം.
1: ചെന്നൈ ആസ്ഥാനമായുള്ള ദക്ഷിണ റെയിൽവേയിൽ അപ്രന്റിസ്ഷിപ്പിന് അവസരം. തമിഴ്നാട്ടിലെ പെരമ്പൂരിലെ കാരേജ് വർക്ക്സ്, ഗോൾഡൻ റോക്കിലെ സെൻട്രൽ വർക്ക്ഷോപ്പ്, പോത്തന്നൂരിലെ സിഗ്നൽ ആൻഡ് ടെലികോം വർക്ക്ഷോപ്പ് എന്നിവിടങ്ങളിലെ ഡിവിഷനുകളിലും വർക്ക്ഷോപ്പുകളിലും യൂണിറ്റുകളിലുമായാണ് പരിശീലനം. 4038 ഒഴിവുണ്ട്. കേരളത്തിൽ പാലക്കാട്, തിരുവനന്തപുരം എന്നീ ഡിവിഷനുകളിലായി 777 ഒഴിവുണ്ട്. 10 ക്ലാസ് +2 ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സതേൺ റെയിൽവേയുടെ അധികാര പരിധിയിൽ വരുന്ന കേരളം, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, കർണാടക, ദക്ഷിണ കന്നഡ ജില്ല, ആന്ധ്രാപ്രദേശ്, നെല്ലൂർ, ചിറ്റൂർ ജില്ലകൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. ട്രേഡുകൾ ഫിറ്റർ, വെൽഡർ, പെയിന്റർ, വെൽഡർ, GE, MLT, റേഡിയോളജി, പതോളജി, കാർഡിയോളജി, MMV, MMTM, COPA, PASA, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, RNAC, അഡ്വാൻസ്ഡ് വെൽഡർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഡീസൽ മെക്കാനിക്, കാർപ്പന്റർ, മെഷീനിസ്റ്റ്, സ്ട്രക്ചറൽ വെൽഡർ, ഗ്യാസ് കട്ടർ, പെയിന്റർ, ഡ്രോട്ട്സ്മാൻ, COPA, വയർമാൻ, SSA, ഇലക്ട്രിക്കൽ മെക്കാനിക്, ടർണർ, ഇൻസ്റ്റന്റ് മെക്കാനിക്, പ്ലംബർ. യോഗ്യത ഫ്രഷ് കാറ്റഗറി ഫിറ്റർ, പെയിന്റർ ആൻഡ് വെൽഡർ ട്രേഡുകളിലേക്ക് +2 സമ്പ്രദായത്തിലുള്ള 10 ക്ലാസ്സിൽ 50% വിജയം അല്ലെങ്കിൽ തത്തുല്യം. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ട്രേഡിലേക്ക് 50% മാർക്കോടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉൾപ്പെട്ട് +2 ജയം. ITI +2 സമ്പ്രദായത്തിലുള്ള 10 ക്ലാസ്സിൽ 50% മാർക്കോടെയുള്ള വിജയവും ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITIയും. NCVT, SCVT. പ്രായം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയിൽ കുറഞ്ഞത് 15 വയസ്സ് പൂർത്തിയായിരിക്കണം. ഫ്രഷേഴ്സ് വിഭാഗക്കാർക്ക് 22 വയസ്സും XITI, MLT വിഭാഗക്കാർക്ക് 24 വയസ്സും പൂർത്തിയായിരിക്കാൻ പാടില്ല. ഉയർന്ന പ്രായപരിധിയിൽ ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും, SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും, OBC വിഭാഗക്കാർക്ക് 3 വർഷവും ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും അപേക്ഷാ ഫീസ് ബാധകമല്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 27. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.sr.indianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.sr.indianrailways.gov.in. മുംബൈ ആസ്ഥാനമായുള്ള വെസ്റ്റേൺ റെയിൽവേയിൽ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. ലെവൽ 1, ലെവൽ 3, ലെവൽ 2, ലെവൽ 5, ലെവൽ 4 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലായി 64 ഒഴിവുണ്ട്. വിവിധ കായിക ഇനങ്ങൾ പരിഗണിക്കും. പുരുഷന്മാർക്കും വനിതകൾക്കും അവസരമുണ്ട്. കായിക ഇനങ്ങൾ അത്ലറ്റിക്സ്, ജിംനാസ്റ്റിക്സ്, ഹോക്കി, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റെസ്ലിംഗ്, ക്രിക്കറ്റ്, ഡൈവിംഗ്, ഫുട്ബോൾ, സ്വിമ്മിംഗ്, ബോൾ ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, ബോഡി ബിൽഡിംഗ്, സൈക്ലിംഗ്, ഹാൻഡ്ബോൾ, ഖോഖോ, പവർ ലിഫ്റ്റിംഗ്, വോളിബോൾ, വാട്ടർ പോളോ. യോഗ്യത 10 ക്ലാസ്, 12 ക്ലാസ് വിജയം, ITI ബിരുദം. പ്രായം 2027 ജനുവരി 1, 18 25 വയസ്സിനും ഇടയിൽ. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും മതന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെട്ടവർക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയായവർക്കും 250 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇവർ ട്രയലിൽ പങ്കെടുത്താൽ മുഴുവൻ തുകയും തിരികെ നൽകും. ഈ വിഭാഗങ്ങളിൽ ഒന്നും ഉൾപ്പെടാത്തവർക്ക് 500 രൂപയാണ് ഫീസ്. ഇവർ പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ നൽകും. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rrc-wr.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrc-wr.com.
0: തൊഴിൽ ദർശനം.

0: പുലർവട്ടത്തിൽ ഇനി വാർത്തകൾക്കുള്ള സമയമാണ്. മറ്റു പരിപാടികൾ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. 20-ാമത് റോസ്കാർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് വിതരണം ചെയ്യും. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ 2-ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ തീര ശുചീകരണ യജ്ഞം നടക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. 20-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് 20-ാമത് റോസ്കാർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20-ാമത് റോസ്ഗാർ മേളയോടെ നിയമനക്കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആകും. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തിന്റെ വികസനയാത്രയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യം. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്യും. കൊച്ചി, കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന റോസ്ഗാർ മേളകളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന 2-ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി വിദഗ്ധർ, സുപ്രീംകോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാർ, വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർ എന്നിവരെ കൂടാതെ 17 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ലോക്സഭാംഗം സഞ്ജയ് ജയ്സ്വാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധികൾ വിശദീകരിച്ചു. സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നടന്ന യോഗത്തിൽ അംഗങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചതായി ജെപിസി ചെയർമാൻ സഞ്ജയ് ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽത്തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടക്കും. കൊച്ചി പുതുവൈപ്പിൻ ബീച്ചിൽ നടക്കുന്ന ശുചീകരണ പരിപാടികളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അല്പസമയത്തിനകം ആരംഭിക്കും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, എൻസിസി, എൻഎസ്എസ് വോളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ പങ്കാളികളാകും. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഭൂട്ടാന്റെ വികസന ലക്ഷ്യങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയ്ശങ്കർ ചർച്ച നടത്തി. പരസ്പര പ്രാധാന്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഭൂട്ടാനിലെ നിരവധി വികസന പദ്ധതികളും ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നംഗ്യൽ വാങ്ചുക്, ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് തോബ്ഗെ എന്നിവരുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യ ഉപഭോക്താക്കൾക്ക് പഞ്ചസാര ശേഖരണ പരിധി 15 ദിവസത്തിൽ നിന്ന് 30 ദിവസമായി ഉയർത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. എന്നാൽ നിലവിലുള്ള 15 ദിവസത്തെ പരിധിക്കപ്പുറം കൈവശം വയ്ക്കുന്ന പഞ്ചസാര അഡ്വാൻസ് ഓതറൈസേഷൻ പദ്ധതി, താരിഫ് റേറ്റ് കോട്ട എന്നിവ വഴി ഇറക്കുമതി ചെയ്തതിൽ നിന്ന് മാത്രം സമാഹരിക്കണമെന്ന നിബന്ധനയ്ക്ക് വിധേയമായിട്ടാണ് ഇളവ് അനുവദിച്ചത്. പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്നതിനുള്ള ശേഖരണ പരിധി 15 ദിവസം എന്നത് മാറ്റമില്ലാതെ തുടരും. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ സേവന കയറ്റുമതി 8.2% വർദ്ധിച്ച് 221.4 ബില്യൺ ഡോളറിലെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർഷിക സർവേ. ആകെ സോഫ്റ്റ്വെയർ സേവന കയറ്റുമതിയുടെ ഭൂരിഭാഗവും BPO സേവനങ്ങൾ അടങ്ങുന്ന IT അധിഷ്ഠിത മേഖലയിൽ നിന്നാണ്. കയറ്റുമതിയുടെ 54.1% അമേരിക്കയിലേക്കാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സ്വീഡിഷ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻ ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ ബിസിനസ് ക്ലൈമറ്റ് സർവേ 2026 പ്രകാരം 40 രാജ്യങ്ങളെ അപേക്ഷിച്ച് ബിസിനസ് അന്തരീക്ഷത്തിൽ ഇന്ത്യ 1st place നേടി. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ സാമൂഹ്യ മാധ്യമത്തിലാണ് ഈ വിവരം പങ്കുവച്ചത്. ആഗോളതലത്തിലെ അസ്ഥിരതകൾക്കിടയിലും ഇന്ത്യയിലെ ബിസിനസ് അന്തരീക്ഷം, സുസ്ഥിരത, വളർച്ച, വ്യവസായ സൌഹൃദ അന്തരീക്ഷം എന്നിവയിൽ മികച്ച മാനദണ്ഡമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ നീതി ആയോഗിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. നയരൂപീകരണ സമിതിയായി രൂപകൽപ്പന ചെയ്തുകൊണ്ട് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ രൂപീകരണം സഹകരണാത്മക ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തുമെന്ന് നീതി ആയോഗ് മുൻ CEO അമിതാഭ് കാന്ത് പറഞ്ഞു. ചെങ്കടൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാര പ്രദേശത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളെയും ഇന്ത്യ അപലപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
4: Such attacks, I need not elaborate or reiterate, they vitiate the regional security, they impact or undermine regional peace and security, and also threaten freedom of navigation through the Bab el-Mandeb. And obviously, for various reasons, this is totally unacceptable to us. We hope that there is early restoration of peace and stability in the region.
1: കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർപാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500+ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. വ്യാജ വാർത്തകൾ നൽകുന്നു എന്ന ആരോപണത്തെ തുടർന്ന് CNN, MS Now, പൊളിറ്റിക്കോ എന്നീ മാധ്യമ സ്ഥാപനങ്ങളെ നിരോധിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഇത്തരം വിലക്കുകൾ തുടർന്നേക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ന്യൂയോർക്ക് ടൈംസ്, വാൾസ്ട്രീറ്റ് ജേർണൽ, BBC തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി ട്രംപ് സ്വീകരിച്ചിരുന്നു. പാകിസ്ഥാനിൽ സ്ഫോടനത്തിൽ 15 പോലീസുകാർ ഉൾപ്പെടെ 21 പേർ കൊല്ലപ്പെട്ടു. 100+ പേർക്ക് പരിക്കേറ്റു. പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയാണ് സ്ഫോടനമുണ്ടായത്. തിരച്ചിലിൽ 6 ഭീകരരെ വധിച്ചതായി പാകിസ്ഥാൻ പോലീസ് അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ മേധാവിയായി അമേരിക്കൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ ലൂക്ക് ലിൻബെർഗിനെ ഐക്യരാഷ്ട്രസഭ നിയമിച്ചു. സംഘടനാ ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ ഉൾപ്പെടെയുള്ള പ്രതിസന്ധി നേരിടുന്നതിനിടെയാണ് നിയമനം. സംഭാവനകളെ ആശ്രയിച്ചാണ് റോമാസ്ഥാനമായുള്ള ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഇരുപതാമത് റോസ്ഗാർ മേളയിലൂടെ 51,000+ നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് വിതരണം ചെയ്യും. റോസ്ഗാർ മേളയുടെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ രണ്ട് ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ്സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ തീര ശുചീകരണ യജ്ഞം നടക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി പുലർവെട്ടം തുടരുന്നു.

0: നമ്മുടെ ജീവിതം പോലെ നമ്മുടെ കലകളും മാറുകയാണ്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ മലയാള ചലച്ചിത്ര ഗാന സംഗീതത്തിൽ ഉണ്ടായ മാറ്റം അമ്പരപ്പിക്കുന്നതാണ്. കനത്ത വാക്കുകളും തത്വചിന്തയുടെ ഭാരവുമില്ലാതെ അപ്പൂപ്പൻ താടി പോലെ പാറി നടക്കുന്ന പാട്ടുകൾ. മനസ്സിന്റെ ആകുലതകൾ നീക്കി പെട്ടെന്ന് സന്തോഷഭരിതമാക്കുക എന്നതാണ് പുതിയ കാല സിനിമാ സംഗീതത്തിന്റെ തത്വശാസ്ത്രം. പാട്ടുകൾക്ക് പുറമേയുള്ള മാധുര്യവും മുഴക്കവും പ്രധാനമായി. അതിന്റെ ഭാഷ വർത്തമാനം പറയും പോലെ സാധാരണമായി. എന്നാൽ ഈ മാറ്റത്തെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ കാവ്യാത്മകതയും വൈകാരികമായ ഊഷ്മളതയും നിലനിർത്തുന്ന പാട്ടുകളും ഉണ്ടാവുന്നുണ്ട്. സമ്പന്നമായ നമ്മുടെ ഗാനപാരമ്പര്യത്തിന്റെ തുടർച്ചയായി അവ മാറുന്നു. രണ്ടായിരത്തി 2018 പുറത്തിറങ്ങിയ തീവണ്ടി എന്ന ചിത്രത്തിനു വേണ്ടി BK ഹരിനാരായണൻ രചിച്ച്, കൈലാസ് മേനോൻ സംഗീതം നൽകി, KS ഹരിശങ്കറും ശ്രേയ ഘോഷലും പാടിയ ജീവാംശമായി എന്ന ഗാനം ദശലക്ഷക്കണക്കിന് ശ്രോതാക്കളെ ആകർഷിച്ചു.
1: ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു.
0: ലളിതവും സുതാര്യവുമായ പദാവലിയാണ് ഈ പാട്ടിലുള്ളത്. കഠിന പദങ്ങൾ ഒന്നുപോലുമില്ല. ഹൃദയവികാരം വ്യക്തമാക്കാൻ ആവുന്നിടത്തോളം ലളിത കോമള പദാവലി ദീക്ഷിക്കുന്നു. 4 വരി, 2 വരി, 3 വരി എന്ന നിഷ്കർഷകളില്ല. പ്രയോഗിച്ച രീതി ഭാഷയുടെ ലാവണ്യ നിയമത്തിന് അനുകൂലമായി ഇണങ്ങിച്ചേരുന്നു. ഈ പാട്ടിലെ പദങ്ങളിലാകെ പ്രണയത്തിന്റെ പരാഗരേണുക്കൾ പുരണ്ടിരിക്കുന്നു. ഈ പാട്ടിൽ അതിന്റെ സ്രഷ്ടാക്കൾ പാട്ടിന്റെ പരമ്പരാഗത ഘടനയെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ താളവും പുതിയ ലയവും കണ്ടെത്തുന്നു. രീതികൗള രാഗത്തിന്റെ പുതിയ സാധ്യതകൾ പരീക്ഷിക്കുന്നു. പല്ലവിയും അനുപല്ലവിയും ചരണവും സംഗീതത്തിന്റെ ഉയർച്ച താഴ്ചകൾക്കൊപ്പം യഥേഷ്ടം ഒഴുകി നീങ്ങുന്നു. സംഗീതത്തിനൊപ്പം നൃത്തം വയ്ക്കുന്ന വാക്കുകളാണ് ഈ പാട്ടിലുള്ളത്. നിഷ്കളങ്കവും വികാരതരളിതവുമായ പ്രണയമാണ് ഓരോ വാക്കിലും നിറഞ്ഞിരിക്കുന്നത്. പല്ലവി കേട്ടാൽ അത് മനസ്സിലാവും.

പ്രണയം നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റുന്ന അനുഭവവും വികാരവുമാണ്. പ്രണയിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ മിണ്ടുന്നത് ഹൃദയം കൊണ്ടാണ്, ബുദ്ധി കൊണ്ടല്ല. ആ മോഹന വികാരം മനസ്സിനെ അതിന്റെ അടിത്തട്ടോളം സുതാര്യമാക്കുന്നു. ജീവാംശമായി താനെ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു എന്ന തുടക്കം തന്നെ പ്രണയത്തിന്റെ അഗാധഭാവം പ്രകാശിപ്പിക്കുന്നു. തന്റെ ജീവന്റെ അംശം തന്നെയായി ജന്മാന്തരങ്ങളായി അവൾ കൂടെ ഉണ്ടായിരുന്നതായി കാമുകൻ തിരിച്ചറിയുന്നു. അകമേയും പുറമേയും നിറയുന്ന ആയിരം മധുരാനുഭൂതിയായി പ്രണയം ഹൃദയം തൊട്ടൊഴുകുന്നു. ഈറൻ തൂമഞ്ഞായി അവൾ ആത്മാവിനുള്ളിൽ തോരാതെ പെയ്യുന്നു. അവളുടെ കാൽപ്പാട് തേടി പൂവാടി തോറും ശലഭമായി പറന്നു. ആരും കാണാതെ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻപീലിയായി വളർന്നു. മഴയായും വെയിലായും ഇളം കാറ്റായും അവൾ വന്നു പുണരുന്നു. അനുരാഗം നിളയായി നെഞ്ചിൽ കൊഞ്ചിയൊഴുകുന്നു. ഇങ്ങനെ മൃദുലവും മധുരവും സുതാര്യവും സുന്ദരവുമായ വാക്കുകളും കൽപ്പനകളും പൂപ്പട പോലെ വാരി വിതറിക്കൊണ്ട് പ്രണയ പൗർണമി തീർക്കുന്ന പാട്ടുകൾ മലയാളത്തിൽ അപൂർവമാണ്.

കേവലം ഒരു വികാരമെന്നതിനപ്പുറം വിശിഷ്ടവും സുന്ദരവുമായ ജീവിത മൂല്യമായി പ്രണയം മാറുമ്പോൾ അത് കണ്ണിന്റെ വെളിച്ചം തന്നെയാകുന്നു. ഇടനെഞ്ചിലെ ജീവന്റെ ചുടുശ്വാസമാകുന്നു. രാവുകൾ പകലുകളാകുന്നു. ഓരോ നോവും മധുരിതമാകുന്നു. ഏഴു വർണ്ണങ്ങളും ചിരിക്കുന്ന ആനന്ദത്തിന്റെ മഴവില്ലായി അനുരാഗം മനസ്സിന്റെ വാനിൽ തെളിഞ്ഞു വിളങ്ങുന്നു.

പ്രണയം ഛേദോഹരമായ ഒരു ജീവിതമൂല്യവും ഊഷ്മളമായ ഹൃദയാനുഭൂതിയുമായി പടർന്നു കയറുമ്പോൾ ചുമരുകളാകെ അവൾ വിരലാൽ അവനെ എഴുതുന്നു. ഇടവഴിയിൽ അലഞ്ഞ കാറ്റിലും അവന്റെ ഗന്ധം തേടുന്നു. വികാരനിർഭരമായ ആ നിമിഷം ഒരു വാക്കിൽ അവൾ പുഴയാവും. അവളുടെ ഓരോ നോക്കും സാന്ത്വനത്തിന്റെ ചന്ദ്രകിരണമാവും. മിഴി ആഴം കടലിനെ ഓർമ്മിപ്പിക്കുന്നു.

പ്രണയം എന്ന വികാരത്തിൽ പ്രകൃതിയുടെ സൗന്ദര്യം മുഴുവൻ ചാലിച്ചെഴുതിയ ഈ ഗാനം ഒരു പതിറ്റാണ്ടിനുള്ളിൽ ചലച്ചിത്ര സംഗീതത്തിന് ലഭിച്ച വരപ്രസാദം തന്നെയാണ്. തുടക്കം മുതൽ അവസാനം വരെ ഒരുപോലെ ഈ ഗാനം നമ്മെ ആനന്ദിപ്പിക്കുന്നു. എഴുത്തുകാരനും സംഗീത സംവിധായകനും ഗായകരും പുതിയ തലമുറയിൽപ്പെട്ടവരാണ്. അതിന്റെ പുതുമയും ലാവണ്യവും പാട്ടിൽ ഉടനീളമുണ്ട്. ഇതിനു പശ്ചാത്തല സംഗീതമൊരുക്കിയ പ്രതിഭകളിൽ അമ്പിളി എന്ന ചിത്രത്തിനു വേണ്ടി ആരാധികെ എന്ന പാട്ട് സംഗീത സംവിധാനം ചെയ്ത വിഷ്ണു വിജയ് ഉൾപ്പെടെ ഉന്നതരായ പല കലാകാരന്മാരുമുണ്ട്. നീണ്ട പല്ലവിയും അനുപല്ലവിയും ചരണവുമാണ് പാട്ടിലുള്ളതെങ്കിലും പല്ലവിയിലെ വരികൾ തുടർച്ചയായി ആവർത്തിക്കുന്നുവെങ്കിലും അല്പം പോലും വിരസമാകുന്നില്ല. അത് സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും പുതുമ കൊണ്ടും ശ്രേയ ഘോഷാലും ഹരിശങ്കറും കാഴ്ചവെച്ച ആലാപനത്തിന്റെ അതിമാധുര്യം കൊണ്ടുമാണ്.

നമുക്ക് ചുറ്റും കിഡ്സിന്റെ തിരുവനന്തപുരം ക്യാമ്പസിൽ ഈ മാസം ആരംഭിക്കുന്ന ആറുമാസ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സുകളിൽ ഏതാനും സീറ്റുകളിലേക്ക് പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ www.kidsedu.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 9567869722. തിരുമല തൃക്കണ്ണാപുരം റോഡ് ടാറിംഗ് നടക്കുന്നതിനാൽ 21 മുതൽ 30 വരെ തിരുമല പുത്തൻകട ജംഗ്ഷനുകളിൽ ഗതാഗത നിയന്ത്രണമുണ്ടെന്ന് പൊതുമരാമത്ത് വഴുതക്കാട് സിറ്റി റോഡ് സെക്ഷൻ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സെഖോൺ ഇന്ത്യൻ എയർഫോഴ്സ് മാരത്തൺ 2026 തിരുവനന്തപുരത്ത് ഒക്ടോബർ 4 നടക്കും. രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് പരംവീര ചക്രം നേടിയ ഏക ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെഖോണിന്റെ പരമത്യാഗവും മാതൃകാപരവും വീര്യവും അനുസ്മരിക്കുന്നതിനാണ് ദക്ഷിണ വ്യോമ കമാൻഡ് തിരുവനന്തപുരത്ത് മാരത്തൺ സംഘടിപ്പിക്കുന്നത്. പൊതുജനങ്ങൾക്കായുള്ള മാരത്തണിൽ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഒത്തുചേരാനും ദേശീയ സേവനം ആഘോഷിക്കാനും അവസരമുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ സന്ദർശിക്കുക www.townscript.in. കേരള സർക്കാർ സ്ഥാപനമായ IHRD ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 1-ഉം 2-ഉം സെമസ്റ്റർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി 1-ഉം 2-ഉം സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ 1-ഉം 2-ഉം സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലവും മാർക്കിന്റെ വിശദാംശങ്ങളും അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. കൂടാതെ IHRD വെബ്സൈറ്റായ www.ihrd.ac.in പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ ഈ മാസം 23 വരെ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പിഴ കൂടാതെയും ഈ മാസം 30 വരെ 200 രൂപ ലേറ്റ് ഫീ സഹിതവും സമർപ്പിക്കാവുന്നതാണ്. ഡിസംബർ മാസത്തിൽ നടക്കുന്ന സപ്ലിമെന്ററി പരീക്ഷയ്ക്കായി പ്രത്യേക അനുമതി ആവശ്യപ്പെടുന്നവർ അപേക്ഷകൾ ഈ മാസം 23 മുൻപും 200 രൂപ ലേറ്റ് ഫീ സഹിതം 30-ാം തീയതി വരെയും അതാത് സ്ഥാപന മേധാവികൾ മുഖേന സമർപ്പിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. നമുക്ക് ചുറ്റും സമാപിച്ചു. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. വിശാൽ മിശ്രയും ആവണി മൽഹാറും ചേർന്ന് പാടിയത് ചിത്രം പള്ളിച്ചട്ടമ്പി.

0: And finally, the Asian Age on its middle page captures a picture of mother cheetah along with her cubs. India-born cheetah gives birth to four at Kuno. And with that, it's back to you, Sarabjit.
1: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to distribute more than 51,000 appointment letters to newly appointed youth at 20th Rozgar Mela this afternoon. Prime Minister Modi to inaugurate International Conference on the Future of Environment and Climate Dynamics in New Delhi today. India and Canada reaffirm their commitment to expedite comprehensive economic partnership agreement negotiations to further deepen economic ties. India ranks first in business climate among 41 global markets, reports Swedish Chamber of Commerce, and 20th edition of Asian Games 2026 set to begin in Japan today. And with that, we end the morning news. Have a great day.
2: Agashavani.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: നൂൽക്കമ്പനി കൂട്ടുടമയിലാണ് മൂന്നു പേർ. ഒന്നൊരു നമ്പൂതിരിയാണ്. കച്ചവടക്കാരനും ഭക്തനും ശാന്തനുമാണ് അദ്ദേഹം. സ്വന്തം കാര്യങ്ങൾ തന്നെ നടത്താൻ സമയം കട്ടി. ഖെഡയ്ക്ക് ശേഷമുള്ള ആനലേലത്തിന് മൈസൂർ കൊന്നുപോവുക, കൂടെ കൂടെ ഓരോ കഥകളി കാണുക. കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വിശ്രമം. കമ്പനി ഉടമകളിൽ മറ്റൊരാൾ നെടുങ്ങാടിയാണ്. എമ്പാടും വസ്തുവകകളും മലബാരവും അദ്ദേഹത്തിനുണ്ട്. അവ സംബന്ധിച്ച കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സ്വൽപ്പം പുണ്യകർമ്മത്തിൽ ഏർപ്പെടും. ആർഷധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. പ്രസിഡന്റ് ഒരു സന്യാസിയാണ്. മോക്ഷം പ്രാപിക്കേണ്ട വഴികളെപ്പറ്റി ആ സഭ മനുഷ്യർക്ക് ഉപദേശം നൽകുന്നു. 11 വക്കീൽമാരും പെൻഷൻ പറ്റിയ 6 ഉദ്യോഗസ്ഥന്മാരും 3 സന്യാസിമാരും ഒരു കോടതി ആമീനും ഹെഡ്മിസ്ട്രസ്സുമാരും കച്ചവടക്കാരും വിധവകളുമെല്ലാം ആ സഭയിലെ അംഗങ്ങളായിട്ടുണ്ട്. നീണ്ടു നീണ്ട പ്രാർത്ഥനകളും ജീവാത്മാ പരമാത്മാ ബന്ധത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും അവിടെ നടന്നു. നെടുങ്ങാടി അവയിൽ ലയിച്ചിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് കമ്പനിക്കാര്യം ശ്രദ്ധിക്കാനാവില്ല. അതുകൊണ്ട് കാർത്തികേയൻ തന്നെയായി കമ്പനിയുടെ ജീവനാടി. കൃഷ്ണൻ നമ്പിടിയുടെ സ്വാധീനത മൂലം നമ്പൂതിരിയും നെടുങ്ങാടിയും അല്പാൽപം പണമിറക്കി എന്നേയുള്ളൂ. കാർത്തികേയനാകട്ടെ, എല്ലാറ്റിനും മതിയായിരുന്നു താനും. ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ വ്യാപാര ലോകത്തിലും ഉദ്യോഗസ്ഥന്മാർക്കിടയിലും ഒരു സ്ഥാനം നേടാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം അയാളെപ്പറ്റി നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ. ചെറുപ്പമാണെങ്കിലെന്താ, ബഹു കണിശക്കാരൻ, നല്ല അന്തസ്സും നല്ല പെരുമാറ്റവും, അസലു വകതിരിവ്. ഭാഗ്യവാനാ, ഭാര്യയും പോന്ന പെണ്ണ. പെൺകുട്ടികളായാൽ അങ്ങനെ ഇരിക്കണം. എന്തു ചോറു ചോർക്ക്! ഭാഗ്യം വരുമ്പോഴും കൂട്ടത്തോടെ വരും. ആളുകളുടെ ഈ അഭിപ്രായം അക്ഷരം പ്രതി പരമാർത്ഥമായിരുന്നു. കാർത്തികേയനെ സംബന്ധിച്ച് ഒരു കുറ്റം പറയാൻ സാധ്യമല്ല. നാട്ടുകാർക്ക് അയാളെക്കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടു താനും. കളക്ടർ സാഹിബ് ഉദ്ഘാടനം ചെയ്ത ഒരു സ്കൂൾ കെട്ടിടത്തിന് ഈയിടെയാണ് അയാൾ പണം ശേഖരിച്ചു കൊടുത്തത്. ശാന്തയുടെ 5 നൃത്ത പ്രദർശനങ്ങളിലൂടെ 3000-ൽ പരം ഉറപ്പിക. ഒരു നവവധുവിനെക്കൊണ്ട് ഇത്രയും ചെയ്യിക്കാൻ ആരൊരുങ്ങും? എല്ലാം വസ്തുനിഷ്ഠമായി നോക്കിക്കാണാൻ കാർത്തികേയന് കഴിവുണ്ട്. ഭാര്യയെപ്പോലും. ശാന്തയും പാകപ്പെടുകയാണ്. വിവാഹം ശാന്തയുടെ സ്വഭാവത്തിൽ സാരമായ പരിവർത്തനം വരുത്തി. സമുദായത്തിൽ ഒത്ത മുകളിൽ തന്നെ നിൽക്കാൻ അവൾ തീർച്ചപ്പെടുത്തി. മുകൾ പരപ്പ് പണമാണെന്ന് അവൾക്കറിയാം. അതു നേടണം. കാലണ വീണാൽ കൈവിരൽ ഒപ്പമെത്തണം. കടുകുമണിയും വെറുതെ പോക്കിക്കൂടാ. ഭൃത്യജനങ്ങളെ അടക്കി നിർത്തണം. ബാങ്ക് കണക്കുകളിൽ അവളുടെ കണ്ണു ചെല്ലണം. ലക്ഷ്മിക്കുട്ടിയമ്മ ഒരിക്കൽ അവളെ സന്ദർശിക്കാൻ വന്നു. അമ്മയെ കാണുന്നതുവരെ അവൾ അവരെപ്പറ്റി നല്ലതൊക്കെ വിചാരിച്ചു. കൺമുമ്പിലെത്തിയപ്പോൾ ഒരു കലി, ഒരു സ്വൈരക്കേട്. അവർ എന്തൊക്കെയോ സ്മരണകളും കൊണ്ടാണ് വരുന്നത്. നാശം. കാശ് തുമ്പില്ലാതെ കളയരുതേ ശാന്തേ, അമ്മ മകളെ ഉപദേശിച്ചു. എനിക്ക് ഭ്രാന്തുണ്ടോ?

0: മകൾ പരുഷസ്വരത്തിലാണ് മറുപടി പറയുന്നത്. നീ കുറച്ചു ദിവസം അവിടെ വന്ന് താമസിക്കുന്നോ? ഇവിടെ ആര് നോക്കാൻ? രണ്ടു ദിവസം ഇപ്പൊ സൗകര്യമില്ല. കുറുപ്പാശാൻ എപ്പോഴും നിന്നെപ്പറ്റി പറയും. ആ മനുഷ്യന് നീയെന്ന് വച്ചാൽ പ്രാണനാണ്. പണം കൊടുത്താൽ പ്രാണനാക്കാൻ ആളെ കിട്ടാൻ വിഷമമില്ലമ്മേ. ആ മനുഷ്യൻ
1: മതി, എനിക്ക് കേൾക്കണ്ട. ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് മകളോട് വെറുപ്പ് തോന്നി.
0: എന്ത് നന്ദിയില്ലാത്ത പെണ്ണ്! എങ്കിലും അത് പുറത്തു കാട്ടാതെ രണ്ടോ മൂന്നോ ദിവസം കഴിച്ചുകൂട്ടി അവർ തിരിച്ചുപോയി.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതിമധുരം. കാറ്റിനോട് ദൂതു പോകാൻ ആവശ്യപ്പെടുന്ന ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിലൂടെ കേൾക്കാം. ആദ്യം ഷിബു ചക്രവർത്തി എഴുതി, രഘുകുമാർ സംഗീതം നൽകി, ഉണ്ണിമേനോനും ചിത്രയും ചേർന്ന് പാടിയത് ചിത്രം ശ്യാമ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഈ പാതിരാത്രി SMS KYC അപ്ഡേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്കാകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ബ്ലോക്കായി പോയാലോ?
3: നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു.
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: അടുത്ത ഗാനം ചുരം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയത് ഡോക്ടർ രാജീവിന്റെ വരികൾ, ചിട്ടപ്പെടുത്തിയത് ജോൺസൺ.

0: സ്മൃതിമധുരം സമാപിച്ചു.
1: ആകാശവാണി സംഗീതസരണി മൃദംഗപാഠം പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ, പഠിക്കുന്നത് മാവേലിക്കര എച്ച് വിശ്വദേവ്.
2: നമസ്കാരം.
3: നമസ്കാരം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും മൃദംഗ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പാഠം നോക്കിയിരുന്നു. എന്നാ പാഠമായിരുന്നു?
2: ആദ്യതാളത്തിൽ
3: വലിയ മോരാവും കോർവയും നോക്കിയിരുന്നു. ആ കോർവയെ ഒന്ന് നമ്മൾ രണ്ടുപേർ ചേർന്ന് കൊണ്ട് വാശിട്ട് പുതിയ പാഠത്തിലോട്ട് വരാം.
2: ഓക്കെ സർ.
3: അതെങ്ങനെയായിരുന്നു? ഒന്ന് താളം മുട്ട് ആദ്യം പറയാമോ? തതിങ്കണകത തതിങ്കണക തതിങ്കണകത തതിങ്കണക തതിങ്കണക തതിങ്കണകത തളന്തതും തളന്തതും
2: തതിങ്കടകത തതിങ്കടക തതിങ്കടകത തതിങ്കടക തതിങ്കടക തതിങ്കടകത തളാന്തതും തളാന്തതും തതിങ്കടകത തതിങ്കടക തതിങ്കടകത തതിങ്കടക തതിങ്കടക തതിങ്കടകത തളാന്തതും തളാന്തതും തതിങ്കടകത തതിങ്കടക തതിങ്കടകത തതിങ്കടക തതിങ്കടക തതിങ്കടകത തളാന്തതും തതിങ്കടക തതിങ്കടകത തളാന്തതും തതിങ്കടക തതിങ്കടകത തളാന്തതും തത്തും തളാന്തതും തത്തും തളാന്തതും
3: തതിങ്കടകതാഹ തതിങ്കടകതി തതിങ്കടകതും ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. രണ്ടുപേര് ചേർന്ന് ഈ പാടത്തോണ്ട് വാശിട്ട് പുതിയ പാടത്തിലോട്ട് പോകും.

0: മനസ്സിലായല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ നോക്കിയിരുന്നു.
1: ഓക്കെ സർ,
0: ഇന്നത്തെ ക്ലാസ്സിൽ രൂപകതാളത്തിൽ വരാം. രൂപകതാളത്തിൽ ഒരു 96 മാത്രം കോർവ, സാധാരണ കോർവയാണ്. ഇത് കോർവയെ ചൊല്ലിയിട്ട് 3 പ്രാവശ്യം ദിസ്രം കീഴ്ക്കാലം ചൊല്ലുമ്പോൾ സമത്തിക്ക് വരും. ദിസ്രം കഴിഞ്ഞിട്ട് മേൽക്കാലത്തിൽ കൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം.
1: ഓക്കെ സർ,
0: അത് കോർവ ആദ്യം ഒന്ന് എഴുതിയിരുമ്പോൾ.
1: ഓക്കെ സർ,
0: 3 താങ്ക് തത്താങ്ക് തക്ക താങ്ക് തക്കിട്ട താങ്ക് തക്ക ജൊണ്ണു താങ്ക് തത്തക്ക ജൊണ്ണു താങ് പറയൂ. താങ്ക് തത്താങ്ക് തക്ക താങ്ക് തക്കിട്ട താങ്ക് തക്ക ജൊണ്ണു താങ് തത്തക്ക ജൊണ്ണു താങ്. ഇപ്പം നമ്മൾ തിയറിയിൽ നമ്മൾ പഠിച്ചപ്പോൾ ഗോപുച്ചയതി, അത് വലുതിലിരുന്ന് ഷോർട്ടായിട്ട് വരും. അതുപോലെ ഇത് 1 2 3 4 പറയുന്നു, ചിലത് വന്ന് 4 3 2 1 അത് ഉൾട്ടാവ് വരും.
1: ഓക്കെ സർ,
0: അന്തോ ഒരു മോഡലിലാണ്.

0: ട്രിപ്പ് മൂന്ന് പ്രാവശ്യം ഫസ്റ്റിൽ ബീച്ചിൽ വരും, സെക്കൻഡ് ട്രിപ്പ് രണ്ടാമത് അടിയിൽ വരും, തേർഡ് ട്രിപ്പ് വാസിക്കുമ്പോൾ സമത്തിൽ വരും. അപ്പോൾ ഇതുപോലെ ഇത് 96 മാത്ര കോർവയാണ്. രൂപക താളത്തിൽ ചൊല്ലുമ്പോൾ 96 മാത്ര കോർവയിൽ ഒരു നല്ല ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ മുമ്പ് നോക്കിയിട്ടുണ്ട്. ആദ്യ താളത്തിലെയും 96 മാത്ര സമം വരും ഉരുക്കിടയിൽ, രണ്ടുകളാകുമ്പോൾ അറിയാവുന്ന സ്റ്റാർട്ട് പണ്ണും.
1: ഓക്കെ സർ.
0: അതേ ദിശരഗതി ചെയ്യുന്നതുക്കും ഇതേ ദിശര നടയിൽ വാശിക്കുന്നതുക്കും ഈസിയായിരിക്കും. അതൊരിതാണ്. അപ്പോൾ ഇതെല്ലാം കയ്യിൽ താളം പൊട്ടുന്നില്ല. ദിശര ഗതിയിൽ ചൊല്ലുമ്പോൾ കീഴ്ക്കാല ദിശരം മേൽക്കാല ദിശറും കയ്യിൽ താളം പോട്ട് പറഞ്ഞിട്ട് മൃദംഗത്തിലൊന്ന് വാശി പ്രാക്ടീസ് പണി വെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠമായിട്ട് നമുക്ക് നോക്കാം.
1: ഓക്കെ സർ, നമസ്കാരം.
0: നമസ്കാരം.
2: ഇതുവരെ കേട്ടത് മൃദംഗ പാഠം, പഠിപ്പിച്ചത് നാഞ്ചിൽ AR അരുൾ, പഠിച്ചത് മാവേലിക്കര HR വിശ്വദേവ്. സംഗീതസരണി സമാപിച്ചു.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: അറിയിപ്പ്: സെപ്റ്റംബർ 21 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അല്ലെങ്കിൽ 9496565631. മറ്റൊരു നമ്പർ കൂടി 9496569321.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എസ് രമേശൻ നായരെഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി വിചാരണ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ആകാശവാണി ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ NSD അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം.

0: നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുന്നു.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം, ചിത്രം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: എസ് രമേശൻ നായരെഴുതി, ബേണി ഗ്നേഷ് സംഗീതം നൽകി. സന്തോഷ് കേശവ്, സുജാത എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ചിത്രം മേലെ വാര്യത്തെ മാലാഖക്കുട്ടികൾ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ ബിജു നാരായണൻ, സുജാത എന്നിവർ ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. സൂപ്പർമാൻ എന്ന ചിത്രത്തിനു വേണ്ടി SK രമേശൻ നായർ എഴുതിയത്.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനും ഗായകനുമായ ഷീജു കെയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മലയാള അധ്യാപകനായ ഷീജു കെ ആണ്. നമസ്കാരം സർ.
2: നമസ്കാരം.
1: സാറിന്റെ സ്വദേശം എവിടെയാണ്?
2: എന്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ വാഴമുട്ടം, കോവളത്തിനടുത്ത്.
1: പഠിച്ചതൊക്കെയോ?
2: പഠിച്ചത് ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ, വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് സ്കൂളിൽ 7-ാം ക്ലാസ് വരെ. പിന്നീട് അവിടെ തന്നെ ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വരെ പോയി. പിന്നെ ഡിഗ്രി യൂണിവേഴ്സിറ്റി കോളേജ്, ബിഎഡ് വന്നിട്ട് തൈക്കാട് ബിഎഡ് കോളേജ്.
1: സാറിന് പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണോ മലയാളം തന്നെ എടുത്തത്?
2: അതെ അതെ, ഇഷ്ടം തോന്നിയിട്ട് തന്നെയാണ്. എന്നെ ഹൈസ്കൂളിലും ഒക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ ഇൻസ്പിറേഷൻ ആണ്. അവര് പഠിപ്പിക്കുന്ന രീതി, അവരെന്നോട് കാണിച്ച സഹകരണം എല്ലാം അതിലുണ്ട്. അതായത് UP സ്കൂൾ തൊട്ട് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഇതാണ് മലയാളത്തിലേക്ക് ഇൻട്രസ്റ്റ് വരാനൊരു കാരണം.
1: അതിൽ തന്നെ സാറ് ഏറ്റവും ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ അങ്ങനെ ഏതെങ്കിലും അധ്യാപകരുടെ അല്ലെങ്കിൽ കവിത ചൊല്ലിയതൊക്കെ ഓർമ്മയുണ്ടോ?
2: ഞാന് കവിത മത്സരങ്ങളിലൊക്കെ കവിത ചൊല്ലിയിട്ടുണ്ട്. പിന്നെ എന്നെ മലയാളം പഠിപ്പിച്ച ഒത്തിരി ടീച്ചേഴ്സിന് എനിക്ക് ഇഷ്ടമാണ്. മലയാളത്തിന്റെ രസം ആദ്യമായിട്ട് തന്നത് UPയിലെ ബ്ലൈൻഡ് സ്കൂളിൽ ഒരു വിജി ടീച്ചർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞമ്മ ടീച്ചർ, ടീച്ചർ മാത്സും മലയാളമാണ്. മലയാളത്തിന്റെ ആ ഒരു പഠിപ്പീരിന്റെ ഒരു രസം ടീച്ചറിൽ നിന്നാണ് തുടങ്ങി കിട്ടിയത്. പിന്നെ ഹൈസ്കൂളിൽ വന്നപ്പോ അവിടുത്തെ ടീച്ചേഴ്സ്, അഞ്ജന ടീച്ചർ, ശ്രീകുമാരി ടീച്ചർ, ശശികല ടീച്ചർ, ഐവി ടീച്ചർ, ഈ അഞ്ജന ടീച്ചർ എന്നെ ഹയർ സെക്കൻഡറിയിലും പഠിപ്പിച്ചു, പിന്നെ ഒരു ജയ ടീച്ചർ. അപ്പൊ ഇവരുടെയൊക്കെ ഒരു രീതിയൊക്കെയാണ് എന്നെ മലയാളത്തിലേക്ക്
1: അടുപ്പിച്ചത്.
2: അപ്പോഴേ ഹയർ സെക്കൻഡറി ആയപ്പോഴേ തീരുമാനിച്ചു, ഒന്നേ മ്യൂസിക് പ്രൊഫഷൻ അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണെങ്കിൽ മലയാളം, മറ്റൊരു സബ്ജക്റ്റും വേണ്ട എന്ന് മനസ്സ് വിചാരിച്ചിട്ട് +2 ഫുള്ള് മലയാളത്തിൽ തന്നെ പരീക്ഷ എഴുതി.
1: എങ്ങനെയാണ് ബ്രെയിലി തന്നെ ഉള്ള പുസ്തകങ്ങളാണോ പഠിച്ചിരുന്നത്?
2: ഞാൻ ബ്രെയിലിവിയിലാണ്. ശരിക്കും ഒരു കാഴ്ചയില്ലാത്ത ഒരാള്, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം അതായത് 7-ാം ക്ലാസ് വരെ നമ്മൾ ബ്ലൈൻഡ് സ്കൂളിൽ തന്നെ ആയിരിക്കണം. കാരണം നമ്മുടെ എഴുത്ത് ലിവി എന്ന് പറയുന്നത് ബ്രെയിലാണ്. നമ്മളിപ്പോ കമ്പ്യൂട്ടറോ മറ്റെന്ത് പഠിച്ചാലും നമ്മുടെ എഴുത്ത് വായന എന്ന് പറഞ്ഞ ബ്രെയിൽ, അത് നിർബന്ധമാണ്. എങ്കിലേ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇനി എത്ര കാലം പുരോഗമിച്ചെന്ന് പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വ്യക്തിത്വ വികസനം അവിടെ കിട്ടും. അതും ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിച്ചു. എന്റെ BEd വരെ ഞാൻ ഹോസ്റ്റൽ ജീവിതമായിരുന്നു പലയിടത്താണെങ്കിലും.
1: ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമല്ലോ, അതിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെയാ ഓർത്തിരിക്കുമല്ലോ പലപ്പോഴും. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ?
2: എനിക്ക് മലയാളം ഇഷ്ടമാണ്. മുൻപൊന്നും നമുക്ക് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഈ ഓഡിയോ ആക്കിയത് നമുക്ക് കിട്ടുള്ളൂ. എല്ലാം ബ്രെയിലാക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാന് കുറേ ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്. അത് കൂടുതലും ഇപ്പോഴത്തെ ന്യൂജൻ എഴുത്തുകാരെ ഞാൻ കേൾക്കാറുണ്ട്. കാരണം എനിക്ക് എപ്പോഴും മനസ്സിൽ ആ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിക്കകത്ത് മല്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. ആ ക്യാരക്ടർ റെയിൽവേ സ്റ്റേഷനിലെ ആ ഒരു ബെഞ്ചില് റാമിന്റെയും മല്ലി എന്ന ആ ക്യാരക്ടറിന്റെയും പേരെഴുതിയിരിക്കുന്നുണ്ട്. ഇതിലെങ്കിലും നിന്നോടൊപ്പം ഞാനൊന്നും ഉണ്ടായിക്കോട്ടെ റാം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നമുക്കറിയാം അതൊരു ട്രാൻസ്ജെൻഡർ ആണ് ആ ക്യാരക്ടർ, ആ മല്ലി എന്ന് പറയുന്നത്. അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതാണെന്നൊരു ന്യൂജൻ എഴുത്തുകാരൻ പറയുമ്പോൾ നമ്മളിന്ന് എല്ലാവരും എന്തിനോ വേണ്ടി ഓടുകയാണ്. അപ്പൊ അപ്പോഴും നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒരാൾ മെനക്കെടുന്നുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ തലമുറയും പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ അർത്ഥം.
1: വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ ആ പുസ്തകത്തിൽ.
2: അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
1: സാറ് പറഞ്ഞു പുസ്തകങ്ങൾ പോലെ തന്നെ ഏറ്റവും പാഷനുള്ള ഒരു കാര്യം മ്യൂസിക്. അത് പാട്ട് സ്റ്റേജുകളിലൊക്കെ പാടാറുണ്ടോ സാറ്?
2: ആ ഞാൻ പ്രോഗ്രാം ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ കുറവാണ്, എങ്കിലും കിട്ടിയാ ചെയ്യാറുണ്ട്.
1: എങ്ങനെയുള്ള പാട്ടുകളാ പാടുക?
2: ഞാൻ ഫാസ്റ്റ് സോങ്സ് ആണ് കൂടുതലും എന്റെ ശബ്ദത്തിന് ചേരുന്നത്.
1: അപ്പൊ എനിക്ക് നമുക്കൊരു ഫാസ്റ്റ് പാട്ട് തന്നെ കേട്ടാല.
2: മച്ചൻ പേര് മധുര നീ നിന്ന് പാര് എതിര

0: അടിപൊളിയായിട്ട് പാടി. ഓർക്കസ്ട്ര ഒന്നും വേണ്ട, നല്ല ഡാൻസ് ചെയ്യാൻ തോന്നുന്ന ഒരു പാട്ട് തന്നെയാണ്. വേറെ പാട്ടുകൾ
1: പാടാറുണ്ട്, ഇപ്പൊ ഉള്ള പാട്ട് അത്ര ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ പാടാറുണ്ട്. ഒരുപാട് ഗായകർ ഇഷ്ടമാണെങ്കിലും ശങ്കർ സാറിന് നല്ല ഇഷ്ടമാണ്. സാറിന്റെ ഒരു പാട്ടിലാണ് ഞാൻ ശരിക്കും ഗാനമേള രംഗത്ത് ഒരുവിധമെങ്കിലും ആരെങ്കിലും ശ്രദ്ധിച്ചെങ്കിൽ ശ്രദ്ധിച്ചു എന്ന് പറയാം.
0: എങ്കിൽ ആ പാട്ടൊന്ന് പാടുവോ?
1: ആൾത്തോട്ട ഭൂപതി നാനടാ, അന്തമറത്തോട്ട ഭൂപതിയും നാനടാ, ഒരു പാട്ട് നാം പാട പോരം കേളിടാ, അന്ത പാട്ടി സൊല്ലും സംഗതിയെ കേളിടാ, ശിവമുത്തമെല്ലാം ഒരു കുത്താരമ ഇവ മൂടി വച്ച വരുമ.

0: പിന്നെ പാട്ട് പാടുന്നതല്ലാതെ സംഗീതം കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ.
1: അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെയൊക്കെ ട്രൂപ്പിൽ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ചില അമ്പലങ്ങളിലെ ഒരു പ്രോഗ്രാമിന് തരും. അപ്പം ഞാനും ഞങ്ങളുടെ ടീം മാനേജർ ഒരു ജെയിംസ് ചേട്ടനുണ്ട്. അപ്പൊ പുള്ളിയും കൂടെ കേട്ട് പെട്ടെന്നൊരു സംഗീതം ചെയ്ത് പാടും. അത് പാടിക്കഴിയുമ്പോൾ മറന്നും
0: പോകും.
1: അതിൽ രസകരമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിടത്തൊരു അമ്പലത്തിലൊരു പാട്ട് എഴുതി തന്നു. പുള്ളിക്ക് സമയം ഉണ്ടെങ്കിൽ പുള്ളി ചെയ്യും. ഇപ്പൊ പുള്ളിയുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കൊക്കെ പുള്ളി തന്നെയാണ് ഓടി നടക്കാറ്. പുള്ളി ഒരു വർഷയിൽ ബ്ലൈൻഡ് ആണ്. അപ്പൊ ഈ പുള്ളി എന്നോട് പറഞ്ഞ ഒരു പാട്ടുണ്ട്, അത് എനിക്ക് ഇച്ചിരി ടൈം കുറവാണെന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു. ഒരു വിധത്തിൽ പാട്ട് സംഗീതം ചെയ്തു. പാട്ട് ആദ്യത്തെ ദിവസം ഓർക്കസ്ട്രേഷനൊക്കെ പറഞ്ഞു കൊടുത്ത് ഫസ്റ്റ് ഓപ്പണിംഗ് ആയതുകൊണ്ട് പാട്ട് പാടി. എന്തോ ഒരു വലിയൊരു വെയിറ്റ് ഇറക്കി വെച്ച സന്തോഷത്തിൽ ഞാൻ സ്റ്റേജിലങ്ങിരുന്നു. പിന്നെ മൊത്തം ഞാൻ കൂളായിരുന്നു. അപ്പൊ ഇച്ചിരി പഴയ പാട്ടുകൾ കൂടുതൽ ആ സ്റ്റേജിൽ ആവശ്യപ്പെട്ടിട്ട് രണ്ടു മൂന്ന് പാട്ടുകൾ അടുപ്പിച്ച് പഴയതും ഇച്ചിരി മെലഡീസ് ഒക്കെ എന്റെ ജെയിംസ് ചേട്ടന്റെ ഒക്കെ കൂടുമായിരുന്നു. ഞാൻ ഇച്ചിരി ആശ്വാസമായിട്ട് ശകലം വന്നിരുന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടഞ്ഞ് വന്നപ്പോ ജെയിംസ് ചേട്ടനും ഒന്ന് തന്നെ തട്ടിയിട്ട് പറഞ്ഞു, അതെ ആ ആദ്യം പാടിയ അവിടെ ട്യൂൺ ചെയ്ത് പാടിയ പാട്ടില്ലേ, അത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഒന്നുകൂടി ഒന്ന് പാടണം.
0: അയ്യോ,
1: ഞാൻ നോക്കിയപ്പോ സകലമാന ട്യൂണും എന്റെ ഒന്ന് പോയി, വരി മാത്രം എനിക്കറിയാം. പിന്നെ ഞാൻ അന്നേരം എന്റെ മനസ്സുകൊണ്ട് ചെയ്ത ആദ്യം പാടിയ ആ ഭാഗം എനിക്കറിയായിരുന്നു. ആ രാഗത്തിൽ പിടിച്ചും കൊണ്ട് എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ പാടി പാട്ട് തീർത്തു. അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കിയവർക്കാകുമ്പോ ആ പാട്ട് രണ്ട് രീതിയിൽ ഇങ്ങനെയും പാടാം എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ ആൾക്കാരാണെങ്കിൽ പറയാം, അയാൾ രണ്ട് രീതി ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. എന്നാ ഈ ഡയലോഗ് ഒന്നും വില പോവില്ല.
0: പല ടീച്ചേഴ്സും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നതില് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ സാർ ക്ലാസ്സിൽ പോകുമ്പോ കുട്ടികളെയൊക്കെ കയ്യിലെടുക്കാൻ എന്താ ചെയ്യാറ്?
1: കുട്ടികൾക്ക് പാട്ടുപാടി കൊടുക്കാറുണ്ട്. ഒന്ന് ടൈം നമുക്ക് കിട്ടാറില്ല, പ്രത്യേകിച്ച് മലയാളമാണ്. ഞാൻ തുടങ്ങുന്ന ആ സമയത്ത് ചെന്നിട്ട് ഒരു ധർമ്മിഷ്ഠനായ രാധയൻ എന്ന് പറഞ്ഞു ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിന്റെ ഒരു ഭാഗം പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് അത് മഹാഭാരതത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് രാവണന്റെ കഥയും കൂടെ കേൾക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ സമയം കിട്ടാറില്ല. അതുപോലത്തെ ചില ചില സംഭവങ്ങളൊക്കെ ഇതിന്റെ അകത്ത് വരാറുണ്ട്. ക്ലാസ് പൂർണ്ണമായും നിശബ്ദമായിരുന്നാലാണ് ആ കുട്ടികൾ ശ്രദ്ധിക്കുന്നതെന്ന്. ഒരിക്കലുമില്ല, അതിൻ്റെ ഇടയിൽ അവർ പല പരിപാടികളും കാണിക്കും. അവർ തമ്മിൽ സംസാരിക്കുന്നതിന് പകരം നമ്മളോട് സമ്മതിക്കുന്നുണ്ടോ, നമ്മളൊരു വാക്ക് ചോദിക്കുമ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിലും അതിന്റെ ഉത്തരം പറയാൻ അവർ ശ്രമിക്കുന്നുണ്ടോ, എങ്കിൽ അവർക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. കുട്ടികൾ ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കുന്നതിന് പല കാരണങ്ങളാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് എന്നെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്ന ക്ലാസ്സിലെ കുട്ടികൾ വരും. നമ്മൾ ആദ്യം അവരോട് ചോദിക്കും പഠിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അവർ വേണ്ടാന്ന് പറയും. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്തതുണ്ടെന്നല്ല, അത് അവർക്ക് അങ്ങനെ രസം. അവര് നമ്മൾ എന്ത് ചോദിച്ചാലും അവരും അത് പറയാൻ ശ്രമിക്കും. കഥകളുടെ തുടർക്കഥയൊക്കെ എഴുതാൻ പറയുമ്പോൾ ഓരോരുത്തർ എഴുതിക്കൊണ്ടിരുന്നുണ്ട് കഴിഞ്ഞാൽ ആ എഴുതിയ ആള് തന്നെ ഈ ഐഡിയ ഒന്നും അവർക്ക് ഇല്ലായിരുന്നു എന്ന് തോന്നിപ്പോവും. പക്ഷെ അവർ മനസ് വെച്ച് ചെയ്യണം.
0: അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ?
1: കുട്ടികൾ ചെയ്യുന്നുണ്ട്, ചില കുട്ടികൾ അത് ശ്രമിക്കുന്നുമില്ല. അത് പാരന്റ്സ് ശ്രദ്ധിക്കാത്തതിന്റെ ഒറ്റ കാരണമാണെന്നേ ഞാൻ പറയത്തുള്ളൂ.
0: സാർ, ഒരുപാട് വഴികളിലൂടെ കടന്ന് പോയ ശേഷമാണ് ഈ ഒരു ജോലി മലയാള അധ്യാപകൻ.
1: ഞാൻ 2006-2007 ബി എഡ് കഴിഞ്ഞ ആളാണ്. പിന്നെ എഡ്യൂക്കേഷനോ അങ്ങനെയുള്ള സംഭവങ്ങളായിട്ടൊന്നും യാതൊരു ടച്ചും ഇല്ലാതെ ഇരുന്ന ആളാണ്. 2023 നവംബർ 18 വരെ ലോട്ടറിയുടെ പരിപാടിയായിരുന്നു. 19 ജോലി കിട്ടിയ സ്കൂളിലേക്ക് യാത്ര ഞായറാഴ്ച, 20 പോയി 5 ക്ലാസ് എടുത്തു.
0: ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അധ്യാപകനായിട്ട് പ്രവേശിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് ജോലികൾ ചെയ്തു, പാട്ടുപാടി, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. ജോലി നേടണമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, അതിനുള്ള മോട്ടിവേഷൻ ആരായിരുന്നു?
1: അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞ മ്യൂസിക് തന്നെയായിരുന്നു. മ്യൂസിക് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. മ്യൂസിക് ടീച്ചർ അല്ലെങ്കിൽ ഒരു മലയാള അധ്യാപകൻ, ഈ ഒരു ലെവലിലാണ് ഞാൻ ഏതാണ്ട് എൻ്റെ ഹയർ സെക്കൻഡറി ഉണ്ട് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ ഒറ്റ വിഷയം പോലും ഞാൻ ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയില്ല
0: ഹയർ സെക്കൻഡറി.
1: കാരണം എന്ന് പറഞ്ഞാൽ അന്ന് മലയാളം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഗൈഡൊക്കെ തപ്പിപ്പിടിക്കാനും പല കുട്ടികളുടെ ട്യൂഷൻ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ മേടിച്ച് എന്നെ പ്ലസ് ടുവിന് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഞങ്ങളെ ഹയർ സെക്കൻഡറിക്ക് സ്റ്റഡി ലീവിന് വിട്ടപ്പോൾ പോലും അവർ ഓരോരുത്തരും ഫ്രീ ആവുന്നതനുസരിച്ച് വന്നിരുന്ന് എനിക്ക് നോട്ട് പറഞ്ഞു തന്നു. അങ്ങനെ അതെല്ലാം എഴുതിയെടുത്ത് എല്ലാ വിഷയവും നമ്മുടെ ഹൈസ്കൂള് പോലെയൊക്കെ തന്നെ ഫുൾ മലയാളത്തിൽ പരീക്ഷ എഴുതിയ ആളാണ് ഞാൻ. പിന്നെ എന്റെ ആഗ്രഹം എന്തെങ്കിലും ഒരു ജോലി വേണം, കാരണം ഇന്നത്തെ കാലത്തല്ലാതെ നമുക്ക് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നൊരു തോന്നല് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നപ്പോ അങ്ങോട്ട് പോവാൻ ശ്രമിച്ചു. എന്റെ അമ്മയ്ക്ക് ഞാൻ നല്ലൊരു ഹൈറ്റ്സിലെത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഈ റിയാലിറ്റി ഷോസ് ഒക്കെ വരുമ്പോ എന്നോട് തപ്പുറം നീ അതിന് കൊടുക്കും. ഞാൻ പറയാം, അമ്മ അവിടെ നല്ല മ്യൂസിക് പഠിച്ചവർക്ക് പറ്റും, നമ്മളെ പോലെ സ്റ്റേജിൽ ഒന്ന് കസർത്ത് കാണിക്കുന്നവർക്കൊന്നും പറ്റില്ല, അപ്പൊ നിനക്ക് പറ്റുമെന്ന് പറയാം. പക്ഷെ ചിലതിനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അപ്പോഴും അമ്മയോട് പറയും, ജോലിക്കാണെങ്കിൽ പറയും, എപ്പോഴാ വേണമെങ്കിലും പോയി ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സുഹൃത്തുക്കള്, എന്റെ ടീച്ചേഴ്സ്, എന്റെ സഹോദരങ്ങൾ, എന്റെ അമ്മ, എന്റെ വൈഫ്, ഇവരെല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെ
0: സപ്പോർട്ട്
1: എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിനൊക്കെ ഞാൻ പഠിച്ച ബ്ലൈൻഡ് സ്കൂളാണ് അതിന്റെ സ്റ്റാർട്ടിങ്. പിന്നെ കുഞ്ഞിലെ എന്റെ അപ്പൻ ചുമ്മാ ഓരോ കൊച്ചു കൊച്ചു പാട്ടുകൾ പാടുവായിരുന്നു, എന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു. അതിലാണ് ഈ പാട്ടിന്റെ പരിപാടിയൊക്കെ തുടങ്ങി.
0: വളരെ രസകരമായ ഒരു അധ്യായമായിരുന്നു നേർവഴിയുടേത്. സാർ സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിനെ പറ്റി പറഞ്ഞു, പാട്ടിനെ പറ്റി പറഞ്ഞു. സാർ പറഞ്ഞില്ലേ നല്ല അടിപൊളി പാട്ട് പാടിയിട്ട് ആണ് സ്റ്റേജ് കയ്യിലെടുക്കുന്നതെന്ന്. അതുപോലെ ഒരു പാട്ടുകൂടെ കേട്ട് ആ പാട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു.

ഏറ്റവും ഇഷ്ടപ്പെടുന്നതും കാണാൻ ആഗ്രഹിച്ചതുമായ ആൾക്കാരിൽ പ്രധാനിയായ ഒരാളായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. പക്ഷേ പുള്ളിയുടെ ഓർക്കസ്ട്രേഷനിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ പുള്ളിയെ നേരിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരിക്കൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ അടുത്തോട് നടന്നു പോയപ്പോൾ പുള്ളിക്കാരൻ അവിടെ പ്രോഗ്രാം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അന്നാണ് ഞാൻ ലൈവായിട്ട് മണിച്ചേട്ടൻ പാടുന്നു എന്ന് കേട്ടത്. ആറ്റുകാല ഒരിക്കൽ ഒരു പ്രോഗ്രാം പോയപ്പോൾ ഞങ്ങൾ മിനി സ്റ്റേജിൽ ഗാനങ്ങൾ നടത്തുമ്പോൾ കണ്ണിമാങ്ങ പ്രായത്തിൽ അവിടെ പാടുന്ന ബോക്സിൽ കേൾക്കാം. ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ള ലൈവ്. പിന്നെ നമ്മൾ മൊത്തം കാസറ്റും ഓഡിയോയും ചാനലും അങ്ങനെയാണ്. പുള്ളിയുടെ പാട്ടിന്റെ കുറച്ച് പാട്ടുകൾ ചേർത്ത് ഇങ്ങനെ പാടിയാലോ കണ്ണ്.

കൊരമാമി കൊലൂതണ് ചന്ദ്രമാമി താളടിച്ചണ് ഇത് കണ്ടിട്ടം ബ്രോത്താല് തൊച്ചണ തൊയ്യമോ അയ്യപ്പൻ താര നീ അടി മുളടി കുഞ്ഞെ കുഞ്ഞടി കുഞ്ഞാഞ്ഞേ നത്തുൻ്റെ മൂത്ത മുളടിയെ നീ അടി കുഞ്ഞാഞ്ഞയ്യപ്പൻ താരോ നത്തുൻ്റെ മൂത്ത മുളടിയെ നീ അടി കുഞ്ഞാഞ്ഞയ്യപ്പൻ താര കൈകൊട്ട് വെണ്ണേ കൈകൊട്ട് വെണ്ണേ കൊഞ്ചും വെള്ളയിട്ട് കൈകൊട്ട് ഈ കൊല്ലം നമുക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ.

0: വളരെ രസകരമായ ഒരു എപ്പിസോഡ്. ഒരു ആഘോഷ തിമിർപ്പിൽ കുറെ പാട്ടൊക്കെ കേട്ട് രസിച്ച് അടിപൊളിയായിട്ടാണ് ഇത്രയും നേരം കടന്നുപോയത്. സാറിന് ഇതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ, എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: അധ്യാപകനും ഗായകനുമായ ഷീജു കെയുമായി സെവിൻ ജിഹാൽ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.
2: നേർവഴി.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
6: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം

0: ഇനി ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിനും വിവരങ്ങൾ അറിയാനും മറ്റ് സേവനങ്ങൾക്കുമായി ഒന്നിലധികം ആപ്പുകൾ വേണ്ട. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ആപ്പായ റെയിൽ വൺ ഡൌൺലോഡ് ചെയ്യുക. റിസർവേഷൻ, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എല്ലാം ഒരു ടച്ചിൽ ലഭ്യമാകും. നിങ്ങളുടെ മൊബൈലിൽ ഇടം ലാഭിക്കൂ, യാത്ര സുഗമമാക്കൂ.
1: ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ യേശുദാസും ലതികയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. കാതോടു കാതോരം എന്ന ചിത്രത്തിനുവേണ്ടി ONV കുറിപ്പ് എഴുതിയത്.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി.
2: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ എം ടി ഗിരിജകുമാരി, പുനലൂർ വിജയൻ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും ശരണ്യ അഭിമന്യു, ഇജാസ് യൂനുസ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം എം ടി ഗിരിജകുമാരി എഴുതി അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം, സ്നേഹപ്പാളയം.

സ്നേഹ സൗഹാർദ്ദങ്ങൾ ഉദ്ഘോഷിച്ചു നിൽക്കും സ്നേഹപ്പാളയം മഹോന്നതം. മലയാളത്തിൻ മത സ്നേഹ സൗഹാർദ്ദങ്ങൾ.

0: കുന്നപ്പാളയം. എം ടി ഗിരിജകുമാരി എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി ശരണ്യ അഭിമന്യു എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് മൈലാഞ്ചി.
1: ഈ നഗരം പലതും സമ്മാനിച്ചിട്ടുണ്ട്. നല്ലതും ചീത്തയും സുഖവും ദുഃഖവും സൗഹൃദവും പ്രണയവും കാമവും അങ്ങനെ അങ്ങനെ പലതും. എന്നിട്ടും ഈ നഗരത്തെ വിട്ടുപോകുന്നതിൽ എനിക്ക് എന്തെന്നില്ലാത്ത ആനന്ദമാണ് ആദ്യം തോന്നിയത്. കഴിഞ്ഞ 7 വർഷമായി ഈ ഒറ്റമുറിയിൽ ഞാനിങ്ങനെ കഴിഞ്ഞുവെന്ന് പുറലോകം അറിഞ്ഞിട്ടില്ല. അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. ഓ, അതല്ല ശരി. പറയുവാനും കേൾക്കുവാനും അങ്ങനെ ആരുമില്ല എന്നതാണ് സത്യം. തിരിച്ചു പോകുവാനുള്ള ഒരുക്കം ഇന്ന് പുലർച്ചെയാണ് തുടങ്ങിയത്. എടുത്തുവയ്ക്കുവാനും പെറുക്കിക്കൂട്ടുവാനും കാര്യമായതൊന്നും കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഞാൻ സമ്പാദിച്ചിട്ടില്ല. 1 വർഷം മുന്നേയുള്ള ഒരു മഴ ദിവസം പതിവ് പോലെ ചന്തയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ റോഡിൻ വക്കില് ഒരു പൂച്ചക്കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു. അതിനെ കണ്ടില്ലാന്ന് നടിച്ച് 2 ചുവട് മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നു. അമ്മ എന്ന ഓർമ്മയുടെ താളുകള് പലതും പിഞ്ചുപോയി തുടങ്ങിയിരിക്കുന്നു. എന്നാലും വഴിവക്കിലൂടെ അലയുന്ന ചാവാലിക്ക് പോലും അന്നമൊട്ടുന്ന അമ്മയുടെ നേർത്ത കൈകൾ ഇന്നും ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് അതിനെ അവിടെ ഉപേക്ഷിച്ചു പോകുവാൻ മനസ്സ് വന്നില്ല. 1-2 ദിവസത്തെ പ്രായമേ അതിനുള്ളൂ. കണ്ണുകൾ തുറന്നിട്ടില്ല. കയ്യിൽ പിടിച്ചിരുന്ന മീൻ കവറിലേക്ക് അതിനെ എടുത്തുവച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നേർത്ത ഒരു ചെറു ശബ്ദം എനിക്കൊപ്പം സഞ്ചരിച്ചു. അന്നു മുതൽ അവൾ എനിക്കൊപ്പം ഈ ഒറ്റമുറിയിലുണ്ട്. സമ്പാദ്യത്തിൻ്റെ പട്ടികയിൽ ഞാൻ അവളെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണമെന്താന്നല്ലേ, അയലത്തെ വീട്ടിലെ കണ്ടൻ പൂച്ചയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നടക്കുന്നവളെ ഞാൻ എങ്ങനെ കൂടെ കൂട്ടാനാണ്? പിന്നെയുള്ളത്

0: പാതി വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയ കുറേ പുസ്തകങ്ങളാണ്. അതില് പുറംചട്ട ഉള്ളതും ഇല്ലാത്തതും, ചിതല് കാർന്നതും, പാറ്റ തുളച്ചതും തുളയ്ക്കാത്തതും, അങ്ങനെ അങ്ങനെ ഏറെയുണ്ട്. പിന്നെ ഉടുതുണി, നരച്ച രണ്ട് പാൻസ്, രണ്ട് മുണ്ട്, മൂന്ന് ഷർട്ട്, കരിമ്പൻ കുത്തുവീണ ഒരു തോർത്ത്, ഇത് തന്നെ ധാരാളമാണെന്ന് എനിക്കറിയാം. എല്ലാം കൂടെ ഒരു ചാക്കിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പുസ്തകങ്ങൾ വാരിക്കൂട്ടുന്നതിനിടയിൽ ഒരു പേപ്പർ കഷ്ണം നിലത്ത് വീഴുന്നത് ഞാൻ കണ്ടു. കത്തെഴുതുന്ന ശീലം പണ്ടേക്ക് പണ്ടേ എനിക്കില്ല. എനിക്കായിട്ട് കത്തെഴുതാൻ ആരുമില്ലതാനും. പിന്നെ ഇതെങ്ങനെ? പലതായി മടക്കിയ ആ കടലാസെടുത്ത് മുഖത്തോടടിപ്പിക്കുമ്പോൾ വല്ലാത്തൊരു മണം മുറിയാകെ നിറഞ്ഞു. എവിടെയോ നല്ല പരിചയമുള്ള മണം. മടക്കിയ പേപ്പർ താളുകൾ ഓരോന്ന് നിവർത്തുമ്പോഴും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വശ്യത തന്റെ മൂടുപടം നീക്കി പുറത്തു ചാടുന്നുണ്ട്. വടിവ് കുറഞ്ഞ എന്നാൽ എന്റേതിനേക്കാൾ മനോഹരമായ കയ്യക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇനി ഒരു കണ്ടുമുട്ടലുണ്ടാകില്ല എന്നെനിക്കറിയാം. നിങ്ങൾ ആരെന്നോ എന്തെന്നോ എനിക്കറിയില്ല. ശരീരത്തിനപ്പുറം നിങ്ങൾ എന്താണ് എന്നിൽ തേടിയത്? നിങ്ങൾക്ക് അതിനുള്ള ഉത്തരമറിയാമെങ്കിൽ ഒരിക്കൽ കൂടി എന്നെ തേടി വരണം. അല്ല, ഇതെന്തുവട്ട്? ഇതെങ്ങനെ എന്റെ പുസ്തകത്തിൽ? ലഹരിക്കൊതിയിൽ ചത്തുവീർത്ത എന്റെ ഓർമ്മകളിൽ ഞാൻ ആ കത്തിന്റെ ഉറവിടം തേടി ചെന്നു നിന്നത് തെരുവിന്റെ ഒഴിഞ്ഞ മൂലയിൽ വാർദ്ധക്യത്തിന്റെ പടുകുഴിയിൽ പതിക്കുവാൻ കാത്തു നിൽക്കുന്ന ഇരുനില കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലെ അവസാന മുറിയിലാണ്. 200 രൂപയ്ക്ക് വേണ്ടി ഒരു മണിക്കൂർ തന്നവൾ എന്തിനാണ് ഇങ്ങനെ ഒരു കത്തെഴുതുന്നത്? അവളുടെ മുഖം ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. അല്ലേലും അതോർത്തിട്ട് എനിക്കെന്ത് കിട്ടാനാ? ചുരുട്ടി ദൂരേക്കെറിഞ്ഞ കടലാസ് കാറ്റിനൊപ്പം മുറ്റത്തെ മൈലാഞ്ചി ചുവട്ടിൽ അന്ത്യനിദ്ര പുലുകി. എടുക്കുവാനുള്ളതെല്ലാം വാരിക്കൂട്ടി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഒരു വട്ടം പോലും തിരിഞ്ഞു നോക്കുവാൻ എനിക്ക് തോന്നിയില്ല. തിരിച്ചുപോക്കിന്റെ ആഹ്ലാദത്തിൽ സ്റ്റേഷൻ എത്തിയതറിഞ്ഞില്ല. ഇതെന്താ, സ്റ്റേഷൻ കവാടത്തിന്റെ മുന്നിൽ ഒരു ആൾക്കൂട്ടം! എന്താ അവിടെ? ഓ, അതേതോ ഒരു പെണ്ണ്, 3 ദിവസത്തെ പഴക്കമുണ്ട്. അത് കൊള്ളാലോ, എന്നാ ഒന്ന് കണ്ടേക്കാം. അഴുക്കുചാലിലെ ചീഞ്ഞ വെള്ളം കുടിച്ചു തീർത്ത ഒരു ശരീരം മതിലോട് ചേർത്ത് വച്ചിരിക്കുന്നു. ശവന്തീനി ഉറുമ്പുകൾ അവളുടെ കണ്ണുകൾ തുരക്കുന്നുണ്ട്. പാതി നഗ്നമായ ഇടിഞ്ഞു തൂങ്ങിയ മാറിടങ്ങളിൽ കറുത്ത ചോര കട്ട പിടിച്ചിരിക്കുന്നു. പാതി നിവർത്തിയ കൈകളിലെ മൈലാഞ്ചി ചുവപ്പ് എന്റെ കണ്ണുകളെ കുത്തി നോവിക്കുന്നുണ്ട്. ഇവൾ തോൾസഞ്ചി മുഴുവൻ പരതിയിട്ടും എനിക്ക് അതുമാത്രം കിട്ടിയില്ല. ഓർമ്മകളിൽ മൈലാഞ്ചി ചുവപ്പ് പടർന്നു കയറുന്നു. കെട്ടിപ്പറക്കി കൊണ്ടുവന്നതെല്ലാം അവിടെ ഉപേക്ഷിച്ച് ഞാൻ തിരിഞ്ഞോടി. ഓടിത്തളർന്ന് വീട്ടുമുറ്റത്തെത്തുമ്പോൾ എന്റെ കണ്ണുകളിൽ ഇരുട്ട് പരക്കുന്നുണ്ട്. മുറ്റത്തിനോരത്തെ മൈലാഞ്ചി ചുവട്ടിൽ ചുരുട്ടിയെറിഞ്ഞപടി അവൾ കിടക്കുന്നുണ്ട്, പാതി വായിച്ചുപേക്ഷിക്കപ്പെട്ടവൾ. മറുപാതിയിൽ അവൾ ഇങ്ങനെ എഴുതിയിരുന്നു: ഉത്തരം കണ്ടെത്തി വരുമ്പോൾ ഒരു ചെറിയ മൈലാഞ്ചി കമ്പുകൂടി കൊണ്ടുവരണേ. എന്താന്നറിയില്ല, പാതി മയക്കത്തിൽ നിങ്ങൾ പറഞ്ഞ മൈലാഞ്ചി ചെടി എന്നെ വല്ലാണ്ട് മോഹിപ്പിക്കുന്നു. അതിന്റെ ഓരോ ഇലയ്ക്കും എന്റെ കൈകളെ ഇനിയും ചുമപ്പിക്കുവാൻ കഴിയും എന്ന് നിങ്ങളുടെ ആരുമല്ലാത്തവൾ. ഉള്ളതിൽ നല്ലൊരു മൈലാഞ്ചിക്കമ്പുമൊടിച്ച് അവൾക്ക് പുറകെ ഞാനും ഓടി. ഒടുവിൽ ചെന്നവസാനിച്ചത് പൊതുശ്മശാനത്തിന്റെ ആളൊഴിഞ്ഞ മൂലയിലാണ്. ഒരു പകൽ മുഴുവൻ വെയിലേറ്റുവാടിയ മൈലാഞ്ചിക്കമ്പ് ഞാൻ ആ മൺകൂനയ്ക്ക് മുകളിൽ നട്ടുവച്ചു. തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി അവളോട് ചോദിച്ചു: ഞാൻ എപ്പോഴാണ് നിന്റെ ശരീരത്തിനപ്പുറം ഒരു മനസ്സ് കണ്ടത്?
1: മൈലാഞ്ചി ശരണ്യ അഭിമന്യു എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി പുനലൂർ വിജയൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതയാണ് ആത്മനൊമ്പരം.
2: പണ്ടത്തെ ഭൂമി സാധുവാം പെറ്റമ്മ, പാലൂട്ടി തേനൂട്ടി താരാട്ടി തണലേകി, പാടിപുറക്കിയും സാന്ത്വനം നൽകിയും, ചൂടിച്ചു പൂവുകൾ പിന്നിളം തെന്നലും. ഇന്നു നാം ഭൂമിയിൽ കാണുന്ന ഇതൊക്കെയും

ജാഗരം കൊള്ളുന്നു സർവവും, ഉഷ്ണ തരംഗങ്ങൾ കോരമായി കോരമായി, ഉഷ്ണേന ജാഗരം കൊള്ളു.

ഗംഗയും കടലുകൾ കയറുന്നു മുന്നിലും പിന്നിലും കായൽ കയ്യേറ്റങ്ങൾ തുടരുന്നു പെരുകുന്നു കായൽ കയ്യേറ്റങ്ങൾ തുടരുന്നു പെരുകുന്നു ഒഴുകാൻ മടിക്കുന്ന തോടുകൾ ആറുകൾ ഹരിതഗൃഹവാതകം താങ്ങാൻ കഴിയുമോ പ്ലാസ്റ്റിക്കു തിന്നു മരിക്കും മൃഗാദികൾ ശ്വാസം കഴിക്കാൻ കഴിയാത്ത കൂട്ടരും ശ്വാസം കഴിക്കാൻ കഴിയാത്ത കൂട്ടരും പെയ്യുന്നിതാസിഡ് ഭീകരം ഭീകരം ഓക്സിജൻ കുറയുന്നു കടലുകൾ കരിയുന്നു മയങ്ങുന്ന മത്സ്യങ്ങൾ ചത്തു ചത്തടിയുന്നു പിന്നെയും കൊഴിയുന്നു ചിറകുകൾ ഭീതിയാൽ പിന്നെയും കൊഴിയുന്നു ചിറകുകൾ ഭീതിയാൽ

അമ്ലമഴ മൂലമോ എത്തും മൃതിയെന്നു ചിന്തിച്ചിരിപ്പു ഞാൻ, എത്തും മൃതിയെന്നു ചിന്തിച്ചിരിപ്പു ഞാൻ. മുറ്റത്തിറങ്ങുവാൻ മുറിയിലുറങ്ങുവാൻ, കാട്ടുമൃഗങ്ങളെ ഒക്കെ ഭയക്കണം. ഈ കെട്ടകാലം കടക്കാൻ കഴിയുമോ, ഈ ദുഃഖജാലം മറക്കാൻ കഴിയുമോ? ഈ കെട്ടകാലം കടക്കാൻ കഴിയുമോ, ഈ ദുഃഖജാലം മറക്കാൻ കഴിയുമോ? കാലങ്ങളായെല്ലാം അറിഞ്ഞും അറിയാത്ത പോൽ കഴിയുന്ന മർത്യനെ കാണൂ ഞാൻ നിത്യവും. വായുവും മണ്ണും വെള്ളവും മലിനമായി, വാനവും ഭീതിയും സർവം കലുഷിതം. കുന്നും മലയും ഇടിച്ചു താഴ്ത്തുന്നതും, ദേശീയ പാതകൾ ഗർത്തമാകുന്നതും, വയലുകളൊക്കെ കഥകളായിത്തീർന്നതും, അഴലുമഴ അമ്ലമഴ മിന്നൽ പ്രളയങ്ങൾ, അഴലുമഴ അമ്ലമഴ മിന്നൽ പ്രളയങ്ങൾ. അഴലുന്ന മനസ്സുകളിൽ പെയ്യുന്നു തീമഴ, ആഴിയും പ്രാണനായി കേഴുന്നു കേഴുന്നു. അഴലുന്ന മനസ്സുകളിൽ പെയ്യുന്നു തീമഴ, ആഴിയും പ്രാണനായി കേഴുന്നു കേഴുന്നു. മേഘവിസ്ഫോടനം പിടച്ചിൽ ഞരക്കങ്ങൾ, അഗ്നിയുടെ താപമായി തീരാത്ത നൊമ്പരം. ആരു തുണച്ചീടും ആരു രക്ഷിച്ചീടും, ഇനി എത്ര രാവുകൾ നീറിക്കഴിയേണം, ഇനി എത്ര രാവുകൾ നീറിക്കഴിയേണം.

നാട്ടിൽ തുടർ കഥയാകുമ്പോൾ ദുരന്തത്തിലാകുന്നു മർത്യജന്മങ്ങളും മണ്ണും മഴയും മലയും മരിക്കുമ്പോൾ മരിക്കുന്നു സർവവും പിന്നെയോ ജീവിതം മണ്ണും മഴയും മലയും മരിക്കുമ്പോൾ മരിക്കുന്നു സർവവും പിന്നെയോ ജീവിതം ആദിയിതൊന്നും അറിഞ്ഞില്ല നാം ഒന്നും ആദിയിലേക്കുള്ള യാത്രയറിഞ്ഞില്ല എന്നും കലികാല ദുരിതങ്ങൾ രോഗങ്ങൾ എങ്ങും ഭയാശങ്കകൾ പെയ്യുന്നു തീമഴ മുകിലിൻ വിസ്ഫോടനം മണ്ണിൻ്റെ രോദനം കടലിൻ്റെ പിൻവാങ്ങൽ കാലവ്യതിയാനങ്ങൾ മിന്നലിൻ മിന്നൽ പ്രളയങ്ങൾ സർവത്ര നിമിഷാർത്തെ തകരുന്നു.

ഭൂതലം നിംഷാർത്തെ തകരുന്നു മറയുന്നു ഭൂതലം. ചുറ്റിലും മയക്കുമരുന്നുകൾ പെരുകുന്നു.

0: ഇനി ഇന്നിനി സ്വസ്ഥത ഇത്തിരി സാന്ത്വനം, ഇന്നിനി സ്വസ്ഥത ഇത്തിരി സാന്ത്വനം.
1: ആത്മനൊമ്പരം പുനലൂർ വിജയൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ഇജാസ് യൂനുസ് എഴുതി അവതരിപ്പിച്ച കഥയാണ് ഒരു പുഴുജനനം.
2: വെറുമൊരു പുഴുവായി ഇഴഞ്ഞു നീങ്ങിക്കണ്ട കാഴ്ചകൾ, ഒരു നിറം, ഒരേ രുചി, ഒരേ ചിന്ത. കഴിഞ്ഞു എൻ്റെ ഈ ലോകം. ചുരുങ്ങിയ ലോകകാഴ്ചകളാൽ ഇടുങ്ങിപ്പോയ ചിന്ത. മതി, എല്ലാം കഴിഞ്ഞു. പക്ഷേ അന്നെല്ലാം അവസാനിക്കുന്നതിന് മുന്നേ തല ഉയർത്തി നോക്കാൻ തോന്നി. ഹോ, ഞാൻ കണ്ട കാഴ്ച എന്ത് ഭംഗിയാണ്! ഒരുപാട് നിറങ്ങൾ തുള്ളിയിളകുന്നു. എന്താണത്? ശലഭം, ചിത്രശലഭം എന്ന അറിവ്. കൗതുകമായിരുന്നു പിന്നെ അതുപോലെ തുള്ളിയിളകാൻ, നിറങ്ങളുണ്ടാകാൻ. അവസാനിച്ച ലോകത്തു നിന്ന് പ്രതീക്ഷ എന്ന ആദ്യ മുകുളം പൊട്ടി. ഞാനതിനുവേണ്ടി ആഗ്രഹിച്ചു. വെറുമൊരാഗ്രഹമല്ല, പിന്നെ എൻ്റെ ലോകത്തോളം വലിപ്പത്തിൽ. അന്നത്തെ കാഴ്ചകൾ പതിയെ മങ്ങി. ഇരുട്ടിൻ്റെ പുതപ്പ് മൂടി ഞാൻ സ്വപ്നം കണ്ടു. പ്രകൃതി എൻ്റെ ആഗ്രഹത്തെയും പൊതിഞ്ഞു സംരക്ഷിച്ചു. ഒരു യുഗമെടുത്തോ അറിയില്ല. വല്ലാത്ത പ്രകാശം. ഇരുട്ടിന് ഇനി പിടിച്ചു നിൽക്കാനാകില്ല. ഞാൻ ഉണരുകയാണ്. അതോ പുനർജനിക്കുകയാണോ? അതെ, എനിക്കെല്ലാം കാണാം പഴയതുപോലെ. പക്ഷേ എന്നിലെ മാറ്റം, പുതുമയുള്ള ശ്വാസം, തെളിഞ്ഞ കാഴ്ച. നിറങ്ങളിൽ മുങ്ങി ഞാൻ പതിയെ പുറത്തേക്ക് വന്നു. ഹായ്, ഇന്നെനിക്ക് ഭംഗിയുള്ള ചിറകുകളുണ്ട്, ആരോ പിടിപ്പിച്ചു തന്ന പോലെ. ഞാൻ ആ ചിറകുകൾ മെല്ലെ വീശി തുള്ളിയിളകാൻ തുടങ്ങി. ഇഴഞ്ഞു നടന്ന ഞാൻ പറക്കുന്നു. ഇഴഞ്ഞു കണ്ടതല്ല ലോകം, അത് വെറുമൊരു ഇലവട്ടം മാത്രമായിരുന്നു. പതിയെ ഞാൻ പറന്നു. ഇലവട്ടം കഴിഞ്ഞു. ഒരു ചെടിക്കും മീതെ, പൂക്കൾക്കും മീതെ, കുറച്ചുകൂടി മുകളിലേക്ക്, പൂന്തോട്ടത്തിനും മീതെ. ശരിക്കും ഇതാണ് ലോകം, ഇതാണ് ജീവിതം. എൻ്റെ മനസ്സ് മന്ത്രിച്ചു. മണമുള്ള, തേൻ നിറഞ്ഞ പൂക്കളുള്ള, നിറങ്ങളുള്ള കൂട്ടുകാരുടെ, പുതിയ അയൽവാസികളുടെ ലോകം. എൻ്റെ ആഗ്രഹം പോലെ, സ്വപ്നം പോലൊരു ജീവിതം. പുഴുവല്ല, ഇന്ന് ഞാൻ പൂമ്പാറ്റയാണ്. മതിച്ചു നടന്ന വസന്തകാലങ്ങൾ, എന്തിലും സന്തോഷം കണ്ട ചങ്ങാത്തങ്ങൾ, എൻ്റെ ഈ നിറങ്ങളുടെ വലിയ ലോകത്ത് എന്നാലാകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു വച്ചു. മണമുള്ള, നിറങ്ങളുള്ള പൂക്കളുടെ തലമുറകൾ ഞാനും എൻ്റെ ചങ്ങാതിമാരും കൂടി ഉണ്ടാക്കി. ഹാവൂ, ഇതൊക്കെയാണ് ജീവിതവും ലോകവും. ഞാൻ നെടുവീർപ്പിട്ടു. പെട്ടെന്നാണ് എന്തോ ഒന്ന് താഴ്ന്നു വന്ന എൻ്റെ കൂട്ടുകാരൻ പൂമ്പാറ്റയെ റാഞ്ചി പറഞ്ഞത്, എൻ്റെ കാഴ്ചയിൽ ഇന്ന് വരെ പെടാത്ത ഒന്ന്. ശക്തൻ നടുക്കത്തിലാണേലും എന്നിൽ കൗതുകം ഉണർന്നു. എൻ്റെ നീലക്കറുമ്പൻ ചങ്ങാതിയോട് ഞാൻ തിരക്കി. അവനും അറിയില്ല. ആ നിമിഷം മനസ്സിലായ ഒരു കാര്യം, എൻ്റെ ലോകത്തിനപ്പുറം കുറേ കൂടെ വിശാലമായൊരു ലോകം കാത്തിരിക്കുന്നു. ശക്തരുടെ, ബുദ്ധിമാന്മാരുടെ. ഇല്ലേൽ പതുങ്ങിയിരുന്ന് ഈ പണി ചെയ്യില്ല. തീർച്ച. ആ ലോകം സ്വപ്നം കണ്ട് കണ്ട് തേൻ നുകർന്ന് ഞാനൊരു പൂവിലിരുന്നുറങ്ങിപ്പോയി. ആ പൂവ് പിന്നെ വിടർന്നില്ല. പക്ഷേ എൻ്റെ ആഗ്രഹത്തിനാൽ ഞാൻ ഇന്നൊരു പക്ഷിയായി. വലിയ ആകാശ കാഴ്ചകൾ, അരുവിയും കുന്നിൻ ചെരുവുകളും എല്ലാം നിറഞ്ഞ പുതിയ ലോകം. കുടത്തിലെ ഇച്ചിരി വെള്ളത്തിൽ കല്ലുകൾ പെറുക്കിയിട്ട് ഞാൻ വെള്ളം കുടിച്ചു. ഇഴഞ്ഞ ശൈശവും തുള്ളിച്ചാടിയ ബാല്യവും അല്ലെന്ന്. ഇവിടെയാണ് ജീവിതം, കൗമാരത്തിൻ്റെ തെറുപ്പ്. വലിയ കാഴ്ചവട്ടം ഉയർന്ന ചിന്തകൾ സമ്മാനിക്കുന്നു. നന്മ നിറഞ്ഞ കുറേ ചങ്ങാതിക്കിളികൾ, പറവ ജീവിതത്തിൻ്റെ എല്ലാം കുസൃതിത്തരങ്ങൾ, വാശികൾ, ഇണക്കങ്ങൾ, പിണക്കങ്ങൾ. ഒരിക്കൽ എൻ്റെ സന്തത സഹചാരക്കിളി എന്നോട് പറഞ്ഞു, നീ നിന്നെ നോക്കിയിട്ടുണ്ടോ? നിനക്ക് ഞങ്ങളുടെ രൂപമല്ല, ശരിക്കും വലിയ ചിറകുകളാണ് നിനക്ക്. ഞാനെന്ന് ആദ്യമായി എന്നെ നോക്കിക്കണ്ടു. ശരിയാണ്, ഞാൻ വെറും ഒരു പക്ഷിയല്ല. അതേടാ, നീ വലിയ ചിറകുള്ള, കൂടുതൽ കാഴ്ചയുള്ള, ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന പരുന്താണ്. പിന്നെ നീ എന്തിനാണ് ഈ കാക്കകൾക്കും താഴെ പറക്കുന്നത്? അവൻ്റെ ഇടറിയ ശബ്ദവും നിറഞ്ഞ കണ്ണുകളും എൻ്റെ കുസൃതിത്തരങ്ങളെ പൊള്ളിച്ചു. ഉണരുമ്പോൾ ഞാൻ പരുന്തായിരിക്കുന്നു. ഇന്നെനിക്ക് യൗവനത്തിൻ്റെ പ്രസരിപ്പാണ്. ഉയർന്നു പറന്ന് വലിയ ലോകത്തെ കണ്ടു. ആ അറിവും വിശാലമായ ചിന്തയും മനസ്സിനും വിശാലത നൽകി. മാമരങ്ങളും മലകളും എല്ലാം താഴെയാക്കി ഞാൻ ഉയരങ്ങളിൽ ചിറകു വീശി. മേഘങ്ങൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തി. അതിൽ ചിലത് ഗർഭം ധരിച്ച് മഴയെ പെറ്റുകൂട്ടി.

0: പതിയെ ഞാൻ ആ മഴമേഘങ്ങൾക്കും മുകളിൽ പറക്കാൻ പഠിച്ചു. ഇന്ന് മഴയും ഇടിമിന്നലുകളും എന്നെ ഭയപ്പെടുത്താറില്ല. ഞാൻ ഉയരങ്ങളിൽ ജീവിച്ചു. പറവയായിരുന്നപ്പോൾ എന്നിലെ എന്നെ കണ്ട ചങ്ങാതിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഏയ് കൂട്ടുകാരാ, ഉയരങ്ങളിൽ പറക്കാതെ അന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം പറന്നിരുന്നെങ്കിൽ തണലേകാൻ കഴിയാത്ത വെറുമൊരു നിഴലായി മാത്രം ഇന്നും അവശേഷിച്ചേനെ. എൻ്റെ കുസൃതിത്തരങ്ങളെ പൊള്ളിച്ച ആ സങ്കടങ്ങൾക്കിന്ന് എത്ര വലിയ സന്തോഷമാണ്. ഇവിടെയും നല്ല ബന്ധങ്ങളുണ്ടായി. ഉയർന്നു പറക്കുമ്പോഴും എൻ്റെ കാഴ്ച ഇങ്ങ് താഴെ ഒരു നെൽമണിയിൽ പോലും ഞാൻ സൂക്ഷിച്ചു പോന്നു. ഒരു പുഴുജന്മം നൽകിയ ദൈവത്തെ ഞാൻ സ്തുതിച്ചു. കുറേ കൂടെ വലിയ ചിറകുകളായി. മറ്റു പരുന്തുകളെ നയിച്ചു മുന്നോട്ടു പോയി. കാലങ്ങളുടെ ബന്ധങ്ങളും സ്നേഹവും പരുന്തുമല്ല നീ ചിറകുള്ള മാലാഖയല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാൻ മാലാഖയാണ്. ഞാനൊരു പിടി നന്മ സൂക്ഷിക്കേണ്ടവൻ, നേതൃത്വത്തിനപ്പുറം സഹായമാകേണ്ടവൻ. മാലാഖമാരിൽ ശ്രേഷ്ഠനായ ജിബ്രീലിനെ പോലെ നിനക്ക് തിളങ്ങുന്ന കണ്ണുകളുണ്ട്, ഒരു നക്ഷത്ര തിളക്കം. ഇനി നീ നക്ഷത്രമാകേണ്ടവനാണോ അതോ മാലാഖയായി ജീവിച്ചതുകൊണ്ട് തിളങ്ങാതെ പോയ നക്ഷത്രമാണോ? ഞാനിന്ന് തിരിച്ചറിയുന്നു എൻ്റെ ഈ വലിയ ലോകം, ഏഴാകാശങ്ങളും അതിനു താഴെയുള്ളതെല്ലാം അടങ്ങിയ വലിയ കാഴ്ചകളുടെ അറിവുകളുടെ വിശാലതയിൽ ഞാൻ ആ നക്ഷത്രമാകാൻ മോഹിച്ചു. ആയിരം കാന്താരി പൂത്തിറങ്ങിയ ആകാശത്ത് ഇന്ന് ഞാനൊരു നക്ഷത്രമാണ്. വേലികളില്ലാത്ത ചിന്തകളുടെ, നേട്ടങ്ങളുടെ, മനുഷ്യത്വത്തിൻ്റെ ആഗ്രഹങ്ങൾ സഫലമായ ഒരു നക്ഷത്രം കൂടുതൽ തിളക്കത്തിൽ കാണപ്പെട്ടു. കണ്ടോ നീയെ, ഒരു പുഴുവായി ജന്മമെടുത്ത് ശലഭമായി, പക്ഷിയായി, പക്ഷിരാജാവായി, മാലാഖയായി, പിന്നെ ആ തിളങ്ങുന്ന നക്ഷത്രമായി മാറിയ വലിയ നേട്ടത്തെ. ഒരു ഇടനാഴിയുടെ വലിപ്പത്തിലിരുന്ന് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മടിയിലിരുത്തി, മോനുമാകണ്ടേ ആ നക്ഷത്രത്തെപ്പോലെ എന്ന് പറഞ്ഞു മാമൂട്ടുന്നു. ആ കുഞ്ഞ കൈകൾ മുകളിലേക്കുയർത്തി കണ്ണുകൾ മിഴിച്ച് ഇങ്ങ് ആകാശത്തേക്ക് നോക്കി ചിരിച്ചു. ഞാൻ കണ്ണുകൾ ചിമ്മിക്കാണിച്ചു.
1: ഒരു പുഴുജനനം ഇജാസ് യൂനുസ് എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തെരിക്കൂത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് രചന റോയ്, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: ഇനി നമുക്ക് അന്ന എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്, രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം സ്വപ്നം കൊണ്ട് തുലാഭാരം. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ വി മോഹൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം വിദ്യാവിനോദിനി വിശ്വവിലാസിനി നൃത്തമാടൂ എൻ്റെ ചിത്തതാരിൽ. ഗാനമെഴുതിയത് പ്രസന്ന മോഹൻ, സംഗീതം നൽകിയത് ദർശൻ രാമൻ.

അടുത്തതായി പ്രസന്ന മോഹൻ ഗാനമെഴുതി ദർശൻ രാമന്റെ സംഗീതത്തിൽ ഒരു ഗാനവും കൂടി കേൾക്കാം. മൃദുല വികാരങ്ങൾ, നനവാർന്ന സ്വപ്നങ്ങൾ, തളിരിളം കാറ്റായി ഹൃദയം തലോടവേ.

അവസാനമായി കണ്ണേ ഉറങ്ങ് എൻ കണ്ണേ ഉറങ്ങ്, കൺമണി പൊന്നുറങ്ങ്. ഗാനമെഴുതിയത് മോഹൻദാസ് മൊക്കേരി, സംഗീതം നൽകിയത് ജോസ് നെട്ടയം.

പ്രസന്ന മോഹൻ, മോഹൻദാസ് മൊക്കേരി എന്നിവരുടെ വരികൾക്ക് ദർശൻ രാമൻ, ജോസ് നെട്ടയം എന്നിവർ സംഗീതം നൽകി. വി മോഹൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി നിർവഹിക്കും. സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽത്തീര ശുചീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. കേരളത്തിലും വിപുലമായ ശുചീകരണ യജ്ഞം. സംസ്ഥാനത്ത് നാളെ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്നുച്ചയ്ക്ക് ശേഷം ജപ്പാനിൽ തുടക്കം. മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ. 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് 20-ാമത് റോസ്കർ മേള സംഘടിപ്പിച്ചത്.

0: ഇരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ വികസനയാത്രയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് റോസ്കാർ മേളയുടെ ലക്ഷ്യം. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചി കലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കുന്നുണ്ട്. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സൂര്യൻ, ഒരു ലോകം, ഒരു ഗ്രിഡ് എന്ന കാഴ്ചപ്പാട് മുതൽ അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം, ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സഖ്യം തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ഇന്ത്യ പുരാതന പാരിസ്ഥിതിക മൂല്യങ്ങളെ ആധുനിക കാഴ്ചപ്പാടിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ജലവൈദ്യുതിയുടെ ഉൽപാദനശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
1: भारत ने असाधारण प्रगति की है. हमारा बड़ा फोकस रिन्यूएबल एनर्जी पर रहा है और इसने पर्यावरण सुरक्षा में बड़ी भूमिका निभाई है. भारत G20 में इकलौता ऐसा देश है जिसने पेरिस में COP21 समिट में जो भी कमिटमेंट्स किए थे उन सारे कमिटमेंट्स को സമയ സേ പെഹലെ പൂരാ കർക്കെ ദിഖായാ ഹൈ.
0: എൻജിടിയുടെ മൊബൈൽ ആപ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽത്തീരങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തും ശുചീകരണ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം കോവളം കടൽത്തീരത്ത് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. NCESSലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ രജീഷ് ശ്രീനിവാസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ സുരേഷ് ആർ കുറുപ്പും ചേർന്ന് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണ പരിപാടി മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത സാഗർ തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കാഡറ്റ്, ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. എറണാകുളം പുതുവായ്പ ബീച്ചിൽ കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സ് ആന്റ് എക്കോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ടോണി ചമ്മണി MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അസിസ്റ്റന്റ് കളക്ടർ എസ് സ്വാതി ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ AP അനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കൃഷിനാശത്തിന് പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന് കൃഷിമന്ത്രി T. Siddiq. ഹൈദരാബാദിൽ നടന്ന ദക്ഷിണേന്ത്യൻ കൃഷിവകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക മേഖലയെ സംബന്ധിച്ച് ഏറെ ആശങ്കാജനകമാണ്. ഓണാട്ടുകര വികസന ഏജൻസിയുടെ വിത്തിന്റെ GI പദവി നഷ്ടമാകുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശം ഒഴിവാക്കണമെന്നും മന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കാസർഗോഡ് നഗരസഭയിൽ തെരുവു നായ്ക്കളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ മൈക്രോ ചിപ്പിംഗ് സംവിധാനം ആരംഭിച്ചു. ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തെരുവു നായ്ക്കളുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിനും പ്രതിരോധ കുത്തിവയ്പ്, വന്ധീകരണം, ശസ്ത്രക്രിയ എന്നിവ നൽകിയിട്ടുണ്ടോ എന്നും കണ്ടെത്തുന്നതിനും മൈക്രോ ചിപ്പിംഗ് സംവിധാനത്തിലൂടെ സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ടാറ്റ പവർ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പദ്ധതിക്ക് സാങ്കേതിക പിന്തുണ നൽകുന്നത്. പദ്ധതി നടപ്പിലാകുന്നതോടെ തെരുവുനായ പരിപാലനം ശാസ്ത്രീയവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായ സംവിധാനത്തിലേക്ക് മാറും. കാസർഗോഡ് നഗരസഭയിൽ തെരുവുനായ്ക്കളിൽ പേ വിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന് 1.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ 3,000-ലേറെ തെരുവുനായ്ക്കൾ ഉണ്ടെന്നാണ് അധികൃതർ പറയുന്നത്.
3: ആകാശവാണി വാർത്തകളും

0: വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ മുന്നേറ്റവുമായി താരാപഥം പദ്ധതി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനാവിഷ്കരിച്ച ഈ പദ്ധതി കൈറ്റ് മുഖേനയാണ് നടപ്പിലാക്കുന്നത്. എല്ലാ സർക്കാർ ഇതര സ്കൂളുകളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
2: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളെ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാലാനുസൃതമായി പരിഷ്കരിച്ച് ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ് താരാപഥം പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളുകൾ ഉപയോഗിക്കുന്ന സമ്പൂർണ, സമ്പൂർണ പ്ലസ്, സഹിതം, സമഗ്ര തുടങ്ങിയ വിവിധ ആപ്ലിക്കേഷനുകളിൽ പ്രത്യേകം ലോഗിൻ ചെയ്യുന്ന സംവിധാനത്തിന് പകരമായി സിംഗിൾ സൈൻ ഓൺ വഴി ഈ ഏകീകൃത ഡാഷ്ബോർഡിൽ പ്രവേശിക്കാനാകും. സമഗ്ര ക്യാൻവാസ് എന്ന പേരിൽ 1 മുതൽ 12 വരെ ക്ലാസുകളിൽ അധ്യാപകർക്ക് ഒരു ഓൺലൈൻ ഡിജിറ്റൽ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡും പുതുതായി സജ്ജമാക്കിയിട്ടുണ്ട്.
1: 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 വരെ നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047-ഓടെ വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കൊളോണിയൽ ചിന്താഗതിയിൽ നിന്നും നമ്മുടെ തലമുറകൾ ഇതുവരെയും വിമുക്തമായിട്ടില്ലെന്ന് ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ. തിരുവനന്തപുരത്ത് നടന്ന BS ഹരിശങ്കർ സ്മാരക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വെർച്വലായി നിർവഹിക്കും. സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽത്തീര ശുചീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. കേരളത്തിലും വിപുലമായ ശുചീകരണ യജ്ഞം. സംസ്ഥാനത്ത് നാളെ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജപ്പാനിൽ തുടക്കം. മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
3: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
4: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11-ാമത് ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 മണിക്ക് ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
5: നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ. നെയ്യാറ്റിൻകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ ദൃഷ്ടി പ്രോജക്ട് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുന്നു.
6: നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളിൽ ആയുർവേദത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് നേത്രത്തിനാണ്. സർവേന്ദ്രിയാണ് നയനം പ്രധാനം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ആയുർവേദത്തെ 8 സ്പെഷ്യാലിറ്റികളായി വിഭജിച്ചതിൽ നേത്രം ശാലാക്യതന്ത്രം എന്ന വിഭാഗത്തിൽ വരുന്നു. ആയുർവേദത്തിൽ നേത്ര സംരക്ഷണത്തിനായി നാം ശീലിക്കേണ്ട ദിനചര്യകളെപ്പറ്റി വരെ പ്രതിപാദിക്കുന്നുണ്ട്. ഉദാഹരണം, ശിരസ്, ചെവി, കാൽപാദം മുതലായ സ്ഥലങ്ങളിൽ നിത്യം എണ്ണ തേക്കുന്നത് നേത്രാരോഗ്യത്തിന് അഭികാമ്യമായി പറയുന്നു. അതുപോലെ നേത്രരോഗങ്ങളെപ്പറ്റിയും അവയ്ക്കുള്ള ചികിത്സയെപ്പറ്റിയും, അതായത് കൺപീലി മുതൽ കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് വരെയുള്ള ചികിത്സ ആയുർവേദത്തിലുണ്ട്. കണ്ണിലധികം ചൂടേൽക്കുക, ഉറക്കക്കുറവ്, എരിവ്, പുളി ഇവ അടങ്ങിയ ആഹാരം അധികം ഉപയോഗിക്കുക, സ്ട്രെസ് ഇവയൊക്കെ നേത്രരോഗങ്ങൾക്ക് കാരണമാകാം. സാധാരണയായി കൺപോളയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, കൺകുരു, കൺപീലി പൊഴിയുക മുതലായവയൊക്കെ ആയുർവേദത്തിൽ ധാര മുതലായ ചെറിയ ചെറിയ ചികിത്സകൾ തുടങ്ങി അനുശസ്ത്രകർമ്മങ്ങൾ വരെ ചെയ്ത് ചികിത്സിക്കുന്നതാണ്. കണ്ണിന്റെ ചൂട്, ഇൻഫെക്ഷൻ ഇവ മൂലമുണ്ടാകുന്ന ചെങ്കണ്ണിന് ധാര, ജലൂകാവചരണം അഥവാ ലീച്ചിംഗ് എന്ന ചികിത്സകൾ ഫലപ്രദമാണ്. കണ്ണിന്റെ കൃഷ്ണമണിയെ ബാധിക്കുന്ന കെരാറ്റൈറ്റിസ് എന്ന അവസ്ഥയ്ക്കും സ്നേഹപാനം, അഞ്ജനം, രക്തമോക്ഷണം തുടങ്ങിയ ചികിത്സകൾ ഫലപ്രദമായി കണ്ടുവരുന്നു. എന്നാൽ എല്ലാ കണ്ണിന്റെ ചുമപ്പും ചെങ്കണ്ണ് എന്ന് വിചാരിക്കരുത്. കാരണം അത് ചിലപ്പോൾ കണ്ണിന്റെ മർദ്ദം കൂടിയ ഗ്ലോക്കോമ എന്ന അവസ്ഥയാകാം, അല്ലെങ്കിൽ നേത്രപടലത്തിലെ ഇൻഫെക്ഷനാകാം. അതിനാൽ സ്വയം ചികിത്സിക്കാതെ ഒരു നേത്രവിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്. ഗ്ലോക്കോമ എന്ന രോഗം കണ്ണിന്റെ പ്രഷർ വർദ്ധിച്ച് കണ്ണിന്റെ ഞരമ്പിനെ നശിപ്പിക്കുന്ന അവസ്ഥയാണ്. പാരമ്പര്യമായി കണ്ണിന്റെ പ്രഷർ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഉള്ളിലേക്കുള്ള അനുയോജ്യമായ മരുന്നുകൾ വഴിയും നസ്യം, പിണ്ടി അതായത് ഗോളരൂപത്തിൽ കണ്ണിന്റെ മുകളിൽ മരുന്ന് നിർത്തുന്ന ചികിത്സ, രക്തമോക്ഷണം തുടങ്ങിയ ചികിത്സകൾ വഴി കണ്ണിന്റെ ഞരമ്പിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കുട്ടികളിൽ കാണുന്ന മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം മുതലായ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ ബുദ്ധിമുട്ടുള്ള കാഴ്ച വൈകല്യത്തിന് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. ഈ രോഗങ്ങൾക്ക് സ്നേഹപാനം, നസ്യം, അഞ്ജനം അതായത് കണ്ണിൽ മരുന്നെഴുന്ന ചികിത്സ, കണ്ണിൽ എണ്ണ നിർത്തുന്ന തർപ്പണം മുതലായ ചികിത്സകൾ വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു. കുട്ടികളിൽ എത്രയും നേരത്തെ തന്നെ കാഴ്ച വൈകല്യത്തെ കണ്ടെത്തി എത്രയും വേഗം ചികിത്സ തുടങ്ങേണ്ടത് വളരെ നല്ലതായിരിക്കും. കാഴ്ച വൈകല്യത്തിന് കണ്ണട വയ്ക്കുക എന്നത് ഒരു ഉപാധി മാത്രമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ കിടത്തി ചികിത്സകൾ വഴി കണ്ണടയുടെ പവർ കുറയ്ക്കാനും ചില കുട്ടികൾക്ക് കണ്ണട മാറ്റാനും ചിലർക്ക് കാഴ്ച സ്റ്റെബിലൈസ് ചെയ്തു തന്നെ മുന്നോട്ടു പോകാനും സാധിക്കും. നേത്രവ്യായാമങ്ങൾ ഇതിനൊപ്പം ശീലിക്കുന്നതും കുട്ടികളിലെ കാഴ്ച മെച്ചപ്പെടുത്തുന്നതാണ്. ഉദാഹരണത്തിന്, കൺപോള ഇടയ്ക്കിടയ്ക്ക് ചിമ്മുക, കണ്ണിന്റെ ഗോളം ക്ലോക്ക് വൈസ് ദിശയിലും ആന്റി ക്ലോക്ക് വൈസ് ദിശയിലും പലതവണ ചലിപ്പിക്കുക, 20 മിനിറ്റ് അടുത്തുള്ള വസ്തുക്കളെ തുടർച്ചയായി നോക്കിയാൽ ഒരു 20 സെക്കൻഡ് 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കുക തുടങ്ങിയ വ്യായാമങ്ങൾ നിത്യം ശീലിക്കുന്നത് നേത്രാരോഗ്യത്തിന് നല്ലതാണ്. അധികമായി TV, മൊബൈൽ ഇവയുടെ ഉപയോഗം, ഉറക്കക്കുറവ്, കണ്ണിൽ പൊടിയടിക്കുക മൂലം ഡ്രൈ ഐ എന്ന അവസ്ഥ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നു. ശീതളമായ HT കഷായം, ത്രിഫല കഷായം ഇവ വെച്ചുള്ള കഷായധാരകൾ ചെയ്യുക, നേത്ര പിജു ചെയ്യുക, നസ്യം ഇവയൊക്കെ ഡ്രൈ ഐ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പ്രായാധിക്യം മൂലമുള്ള തിമിരത്തിനും അതായത് സെനൈൽ കാട്രാക്ട് തുടക്കനാളുകളിൽ ശ്രദ്ധിച്ചാൽ സ്നേഹപാനം, നസ്യം, അഞ്ജനം മുതലായ ചികിത്സയിലൂടെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. തിമിര ശസ്ത്രക്രിയ ആദ്യമായി വൈദ്യശാസ്ത്രത്തിന് സംഭാവന നൽകിയത് തന്നെ ഫാദർ ഓഫ് സർജറി എന്ന് പറയപ്പെടുന്ന ആയുർവേദത്തിലെ നമ്മുടെ സുശ്രുതാചാര്യനാണ്. ജനറ്റിക് ഫാക്ടേഴ്സും നേത്രരോഗങ്ങൾക്ക് കാരണമാകാം. ബന്ധുജനങ്ങൾ തമ്മിലുള്ള കൺസാജിനസ് മാരേജ്, RP എന്നറിയപ്പെടുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ മുതലായ അന്ധതയുണ്ടാക്കുന്ന ഭീകരമായ നേത്രരോഗങ്ങൾക്ക് വരെ കാരണമാകുന്നു. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ രോഗികൾക്ക് നൈറ്റ് ബ്ലൈൻഡ്നസ്, കാഴ്ച ഒരു കുഴലിൽ കൂടി കാണുന്ന ട്യൂബുലാർ വിഷൻ എന്ന അവസ്ഥ ഇവയൊക്കെ ഉണ്ടാകുന്നു. ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിസ്, ബ്ലഡ് പ്രഷർ മുതലായവ കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്നതാണ്. 45 വയസ്സാകുമ്പോൾ തന്നെ ഈ റിസ്ക് ഗ്രൂപ്പിൽ ഉള്ളവർ നേത്ര സംരക്ഷണം ശ്രദ്ധിക്കേണ്ടതാണ്. 10 വർഷത്തിലധികം പ്രമേഹമുള്ളവർക്ക് പ്രമേഹം കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നേത്ര സ്പെഷ്യാലിറ്റിയുള്ള ആയുർവേദ ജില്ലാ ആശുപത്രികളിൽ ലഭ്യമാകുന്ന നൂതന പരിശോധനാ സംവിധാനങ്ങൾ വഴി ഇവയെ നേരത്തെ തന്നെ കണ്ടെത്താനും പഞ്ചകർമ്മ ചികിത്സ ഉൾപ്പെടെയുള്ള ഫലപ്രദമായ ചികിത്സകൾ വഴി ഇവയെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ഇനി നേത്ര ആരോഗ്യത്തിന് ശീലിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അധികം തിളക്കമുള്ള

0: വസ്തുക്കളെ, അതായത് സൂര്യൻ, വെൽഡിംഗ് ഫ്ലെയിം മുതലായവ നേരിട്ട് നോക്കാതിരിക്കുക. ശരിയായ വെളിച്ചത്തിൽ വായിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുക. പഠനമുറികൾക്ക് ഇളം നീല, ഇളം പച്ച തുടങ്ങിയ നിറങ്ങൾ അനിവാര്യമാണ്. സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കേണ്ടി വരുമ്പോൾ സൺഗ്ലാസുകൾ കണ്ണിന്റെ സുരക്ഷയ്ക്ക് ഉപയോഗിക്കുക. കമ്പ്യൂട്ടർ, മൊബൈൽ മുതലായവയുടെ തുടർച്ചയായ ഉപയോഗം ഒഴിവാക്കുക. കണ്ണിന്റെ ആരോഗ്യത്തിനായി നേത്രധാരകൾ ശീലിക്കാം. ആഹാരത്തിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. വൈറ്റമിൻ എ, ഡി, ഇ, കെ, അയൺ, സിങ്ക്, മാംഗനീസ്, പൊട്ടാസ്യം, സോഡിയം, കോപ്പർ ഇവ അടങ്ങിയ ആഹാരങ്ങൾ ശീലിക്കുക. നാഷണൽ ആയുഷ് മിഷന്റെ ദൃഷ്ടി പ്രൊജക്ട് കേരളത്തിൽ 10 യൂണിറ്റുകളായി പ്രവർത്തിക്കുന്നു. ആയുർവേദത്തിലൂടെ സമഗ്രമായ നേത്ര സംരക്ഷണമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി വഴി ജനങ്ങളെ നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ സാധ്യതകളെപ്പറ്റി ബോധവൽക്കരണം നൽകുകയും മെഡിക്കൽ ക്യാമ്പുകൾ വഴി സേവനം അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കൂടാതെ സൗജന്യ മരുന്നുകൾ ഉൾപ്പെടെ നൽകിയുള്ള ഒപി ചികിത്സയും കിടത്തി ചികിത്സയും ലഭ്യമാക്കുന്നു. 2017 ആരംഭിച്ച നാഷണൽ ആയുഷ് മിഷന്റെ ദൃഷ്ടി പദ്ധതി വളരെ വിജയകരമായി നടന്നുവരുന്നു. നിങ്ങളുടെ നേത്രാരോഗ്യത്തിനായി ആയുർവേദ ശാസ്ത്രത്തെ യഥാരീതിയിൽ പ്രയോജനപ്പെടുത്തുക.
1: നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ. നെയ്യാറ്റിൻകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ ദൃഷ്ടി പ്രോജക്ട് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ആയുർവേദ ദിനാചരണത്തിന്റെ ഈ അവസരത്തിൽ ആയുർവേദം ജീവിതചര്യയാക്കി ആരോഗ്യകരവും ആനന്ദകരവുമായ ജീവിതം കെട്ടിപ്പടുക്കാം. ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ആരോഗ്യമുള്ള ഭാവിക്കായി ഒന്നിക്കാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു.
3: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
4: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്തപാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
5: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
6: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th റോസ്കർ മേളയിലൂടെ 51,000+ നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണത്തിന് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയാണ്. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം

0: ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർബൺ ബഹിർഗമനത്തിന്റെ പേരിൽ വികസ്വര രാജ്യങ്ങളെ പലപ്പോഴും അന്യായമായി കുറ്റപ്പെടുത്താറുണ്ടെന്ന് ശ്രീ മോദി പറഞ്ഞു. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20 ഏക രാജ്യം ഇന്ത്യയാണെന്നും കഴിഞ്ഞ 12 വർഷത്തിനിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ജബ്കി ഐതിഹാസിക് സച്ചായി യേ ഹേ ആജ് ബി പ്രതി വ്യക്തി കാർബൺ എമിഷൻ മേ ഭാരത് കാ യോഗദാൻ ഗ്ലോബൽ ആവറേജ് കേ ആധേ സേ ഭി കം ഹേ. വികസിത ദേശോ മേ ഭാരത് കി തുലന മേ 6 ഗുണാ ജ്യാദാ പ്രതി വ്യക്തി കാർബൺ എമിഷൻ ഹോ റഹാ ഹേ.
0: 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങ് പുരോഗമിക്കുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്കർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20-ാമത് റോസ്കർ മേളയോടെ നിയമന കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആകും. കേന്ദ്ര നികുതി, എക്സൈസ്, കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്കർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പുതിയ ജോലി നേടിയവരെ അദ്ദേഹം അഭിനന്ദിച്ചു. തന്റെ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകി മുന്നേറാൻ സാധിക്കണമെന്നും അദ്ദേഹം ആശംസിച്ചു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്കർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളുമാണ് റോസ്കർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കാനഡയുടെ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിധുവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ വേഗത്തിലാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്നും സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന 2.0 ഭാഗമായി ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്കായുള്ള നൈപുണ്യ പരിശീലനത്തിന് അടുത്ത മാസം തുടക്കമാകും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് കീഴിൽ ആദ്യഘട്ടത്തിൽ 34,000-ത്തോളം യുവാക്കൾക്ക് പരിശീലനം നൽകും. അടുത്ത വർഷം December 31 3,57,000 യുവാക്കൾക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ കടൽ തീരങ്ങളിലും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം നടത്തി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ നടന്ന കടൽ തീര ശുചീകരണ പരിപാടിക്ക് കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജി നേതൃത്വം നൽകി. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽ തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സ്വച്ഛതാ സാഗർ സുരക്ഷിത സാഗർ തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കേഡറ്റ്സ്, ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ

0: ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500+ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, മാഹി, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യുക്രൈനെതിരായ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയ്ക്കുമേൽ കടുത്ത സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ റഷ്യൻ ഉപരോധ ബില്ലിന് അംഗീകാരം നൽകി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും റഷ്യയുടെ പ്രതിരോധ, ഊർജ്ജ, സാമ്പത്തിക മേഖലകളെയുമാണ് നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. റഷ്യയ്ക്ക് യുദ്ധം തുടരാനാവശ്യമായ വിഭവങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലം പോർട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനും പോർട്ട് ഹെൽത്ത് ഓഫീസറുടെ നിയമനത്തിനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി APഅനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിനുള്ളിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ APഅനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. അഫ്ഗാൻ അഭയാർത്ഥികളെ നിർബന്ധിച്ച് നാടുകടത്തുന്നതിനെതിരെ പാകിസ്ഥാന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. നാടുകടത്തും മുൻപ് അവർക്ക് പീഡനമോ മറ്റ് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളോ നേരിടുന്നുണ്ടോ എന്ന് അധികാരികൾ ഉറപ്പുവരുത്തണമെന്നും UN വിദഗ്ധർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് ഓസ്കർ മേളയിലൂടെ 51,000+ നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ.

രഞ്ജിനിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നമുക്ക് ആദ്യത്തെ കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, നമസ്കാരം. എനിക്ക് 1995 പുറത്തിറങ്ങിയ സാദരം എന്ന ചിത്രത്തിൽ അനശ്വരിയായ പ്രശസ്ത ഗായിക സ്വർണലത പാടിയ മധുചന്ദ്രികയെ നീ മറയുന്നുവോ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരണമെന്ന് താല്പര്യപ്പെടുന്നു എന്ന് കത്തയച്ചിരിക്കുന്നത് ചാവക്കാട് നിന്നും ആചാര്യയാണ്. അപ്പോൾ ആചാര്യ ആവശ്യപ്പെട്ട ഈ മനോഹരമായ ഗാനം നമുക്ക് ആദ്യം കേൾക്കാം. ഈ ഗാനം പാടിയിരിക്കുന്നത് സ്വർണലത. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി നമുക്ക് അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, പുതിയ വിള പേരാത്തമുക്ക് നിന്നും സോമശേഖര പിള്ള, ഗീത, സായി, പാർവതി, സനൽ എന്നിവർ എഴുതുന്നത്. സ്ഥിരം ശ്രോതാക്കളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഒരു ഗാനം വെച്ചു തരണം. എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിലെ ദേവദുന്ദുഭി സാന്ദ്രലയം എന്ന ഗാനം

ഞങ്ങൾ എല്ലാ ശ്രോതാക്കൾക്കും കൂടാതെ കായംകുളം വിനോദ് മെഡിക്കൽസിലെ ആർ വിനോദിനുമായി സമർപ്പിക്കുന്നു എന്നാണ് കത്ത്. അപ്പോൾ സോമശേഖരൻ പിള്ള ആവശ്യപ്പെട്ട ഈ ഗാനം നമുക്ക് കേൾക്കാം. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്, സതീഷ് ബാബു, സുനന്ദ എന്നിവരാണ്. ഗാനത്തിന്റെ രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജെറി അമൽദേവ്.

കണ്ണമൂല നിന്നും പ്രേമചന്ദ്രൻ നായരാണ് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ മധുസാറിന്റെ വലിയൊരു ആരാധകനാണ്. അദ്ദേഹം അഭിനയിച്ച നഖങ്ങൾ എന്ന ചിത്രത്തിലെ കൃഷ്ണപക്ഷ കിളിചിലച്ചു എന്ന ഗാനമാണ് ഞാൻ രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗാനം മധുസാറിനും ഒപ്പം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് കത്തിലുള്ളത്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ ഈ ഗാനം നമുക്ക് കേട്ടാലോ. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസും മാധുരിയുമാണ്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: അടുത്ത കഥ വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എനിക്ക് രഞ്ജിനിയിൽ കൂടി ദിവ്യദർശനം എന്ന ചിത്രത്തിൽ ശിവകുമാരൻ തമ്പി രചിച്ച്, MS വിശ്വനാഥൻ സംഗീതം പകർന്ന്, യേശുദാസ് പാടിയ അമ്മേ അമ്മേ ആകാശരൂപിണി എന്ന ഗാനം കേൾപ്പിക്കണം എന്നാണ് കത്ത്. ഈ കത്ത് അയച്ചിരിക്കുന്നത് തേവലക്കര നിന്നും ഡേവിസ് മോസസ് ആണ്. നമുക്ക് ആ ഗാനം കേട്ടാലോ?

അടുത്ത കയ്യത്ത് ഓച്ചറിൽ നിന്നും ശിവകുമാറാണ് അയച്ചത്. സുഗമോ ദേവി എന്ന ചിത്രത്തിലെ സുഗമോ ദേവി എന്ന ഗാനം ആണ് രഞ്ജിനിയിലൂടെ കേൾപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ചിരിക്കുന്നത്. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: അടുത്ത കഥ വായിക്കാം. രഞ്ജിനിയിലൂടെ കളിയാട്ടം സിനിമയിലെ വേളിക്ക് വെളുപ്പാങ്കാലം എന്ന പാട്ട് കേൾക്കണം. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യ സന്തോഷ്, കൊടുങ്ങല്ലൂർ. ദിവ്യ സന്തോഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കളിയാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും കൈതപ്രം. നമുക്ക് ആ ഗാനം കേട്ടാലോ?

ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.

0: ഓർമ്മകൾ. ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
1: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞുപോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചെപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചെപ്പ്
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
0: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചെപ്പ്.

രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയത് ചേർത്തലയിൽ നിന്നും സുധർമ്മയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ രഞ്ജിനി കേൾക്കാൻ കാത്തിരിക്കാറുണ്ട്. എന്റെ കുട്ടിക്കാലം മുഴുവനുള്ള ശീലമാണ് രഞ്ജിനി കേൾക്കുക എന്നുള്ളത്. എനിക്ക് ഋഷി ശൃംഗൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് വേണ്ടത്. ഈ ഗാനം കേൾപ്പിച്ചു തരുമല്ലോ എന്നാണ് സുധർമ്മ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സുധർമ്മയുടെ ഈ ഇഷ്ടഗാനം കേട്ടാലോ. ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം ജോൺസൺ.

അടുത്ത കത്ത് കൊല്ലത്ത് നിന്നും അനീഷ് എഴുതിയതാണ്. പ്രിയപ്പെട്ട രഞ്ജനിക്ക്, എന്റെ സഹോദരി സുചിത്രയുടെ ജന്മദിനം സെപ്റ്റംബർ 16ാം തീയതിയാണ്. അവൾക്ക് വേണ്ടി 19ാം തീയതിയിലുള്ള രഞ്ജനിയിൽ കൂടി ഒരു ഗാനം കേൾപ്പിച്ചു തരുമല്ലോ. എനിക്ക് ഉസ്താദ് എന്ന സിനിമയിലെ ബെണ്ണീല കൊമ്പിലെ രാപ്പാടി എന്ന ഗാനമാണ് വേണ്ടത് എന്നാണ് കത്ത്. പ്രിയപ്പെട്ട ശ്രോതാവ്, അനീഷിന്റെ സഹോദരി സുചിത്രയ്ക്ക് 1000 ജന്മദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഉസ്താദ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഞായറാഴ്ച രാത്രി 8 മണിക്ക് നാട്ടുചിന്തിൽ അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ, കഥ പാത്രചരിതം.

0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാത്രി 8 മണിക്ക്.
1: ഇനി നമുക്ക് കായംകുളത്ത് നിന്നും ചന്ദ്രശേഖരൻ എഴുതിയ കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ കാലത്തെയും ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് രഞ്ജിനിയിൽ പാട്ടുകൾ വരുന്നത്. എല്ലാ പാട്ടുകളും ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പ്രിയ ശ്രോതാവ് ചന്ദ്രശേഖരൻ എഴുതിയിട്ടുണ്ട്. രഞ്ജിനി ഇത്രയധികം ആസ്വദിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അറിയിക്കുകയാണ്. അദ്ദേഹം ഇണ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഇനി നമുക്ക് അടുത്ത കഥ വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, 7 വയസ്സുള്ള എന്റെ മനസ്സിന് ആശ്വാസം പകരുന്ന ഒരു ഗാനം ഞാൻ രഞ്ജിനിയിൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. 1981 പുറത്തിറങ്ങിയ തകലുകൊട്ടാമ്പുറം എന്ന ചിത്രത്തിലെ സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനി ഉറങ്ങൂ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഫോണിൻ പ്രോഗ്രാമിൽ പലതവണ വിളിച്ചിട്ടും കിട്ടാത്തതിനാലാണ് രഞ്ജിനിയിൽ കൂടി ഈ ഗാനം ആവശ്യപ്പെടുന്നത്. ദയവായി ഈ ഗാനം കേൾപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. അപേക്ഷിക്കുന്നു വേണ്ട, ഈ ഗാനം തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരുന്നതാണ്. കൂടാതെ ഇതുകൂടി എഴുതിയിട്ടുണ്ട്, പകുതി ഏകാന്തത നേരിടുന്ന എന്റെ ഓരോ ദിവസവും തള്ളിവിടുന്നത് റേഡിയോ പരിപാടി കേട്ടുകൊണ്ടാണ് എന്ന് വിശ്വസ്തയോടെ. കോട്ടയം വള്ളിക്കോട് നിന്നും തങ്കച്ച്. അപ്പോൾ നമുക്ക് പ്രിയ ശ്രോതാവിന് വേണ്ടി ഈ ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസാണ്, രചന ബാലുകിരിയത്ത്, സംഗീതം ദർശൻ രാമൻ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: മാവേലിക്കര നിന്നുള്ള തോമസിന്റേതാണ് അടുത്ത കത്ത്. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അച്ചാണി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയ ഒരു ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ഇന്നത്തെ രഞ്ജിനി പൂർണ്ണമാകുകയാണ്. സമയപരിമിതി മൂലം എല്ലാ കത്തുകളും പരിപാടിയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. കത്തുകൾ അയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി ഇനിയും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം ഒന്ന് ശ്രദ്ധിച്ചോളൂ. രഞ്ജിനി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം.

0: youth will be trained by 31st of December next year. Prime Minister Narendra Modi is completing 25 years of public service, marked by an unwavering commitment to the principle of seva and sushasan. Inspired by this vision of service and good governance, the government is continuously working towards achieving the goal of Viksit Bharat by 2047. Several initiatives have been undertaken to connect the youth with nation building and provide them with opportunities to serve the country. One such initiative is the Agnipath scheme. In this special series, we look at the opportunities being provided to the youth through the Agnipath scheme. More from our correspondent.
1: The government launched the Agnipath scheme in 2022 to provide young people with an opportunity to serve the nation. Under the scheme, youth inducted into the armed forces are known as Agniveers. Agniveers serve for 4 years, during which they receive military training and gain experience in discipline and various skills. Uttarakhand has a strong military tradition, with its youth playing an important role in serving the armed forces. Young people from the state are also participating in the recruitment process under the Agnipath scheme. A large number of candidates participated in the Agniveer recruitment rally held at Banbasa in Champawat in February and March this year. After completing 4 years of service, up to 25% of each batch of Agniveers will be inducted into the regular cadre of the armed forces through the prescribed process. The remaining Agniveers are provided a Seva Nidhi package and a skill certificate. In Uttarakhand, a 10% horizontal reservation has been provided for ex-Agniveers in various uniformed Group C services under rules issued in 2025. These include posts in the police, fire services, prisons, forests, excise and secretariat security. Subject to the prescribed condition, ex-Agniveers are also provided relaxation in the upper age limit and exemption from the physical efficiency test. Thus, the Agnipath scheme is providing young people with an opportunity to serve the nation while gaining military training and experience. While Uttarakhand has also made provisions for employment opportunities for them after their service. Santosh Thapliyal, Akashwani News, Dehradun.
0: This is Akashwani giving you the news.
2: Stay connected with AIR News. Follow us on X at AIR News Alerts and visit newsonair.gov.in for the latest updates.
0: Welcome back to Midday News on Akashwani. India has dispatched another 11 tons of relief material to Nepal, including medicines, forensic supplies, tents, hygiene kits, sleeping bags and other essential supplies. This was the 9th Indian Air Force plane carrying relief material to support Nepal's recovery. In a social media post, External Affairs Minister Dr. S. Jaishankar said that India continues to support Nepal's recovery. Nepal faced devastating floods last month, disrupting life and property. United Nations experts have warned Pakistan against forcibly deporting Afghan refugees, calling for authorities to assess whether individuals face risks of persecution, torture, or other serious human rights violations before their removal. The experts also raised concerns over a directive requiring medical and dental institutions in Pakistan to remove Afghan students. At least 100 Afghan students, including 20 to 40 women, are reportedly affected. They said the move could end the hopes of female Afghan students of qualifying as doctors and dentists, given the Taliban's ban on higher education and medical training for women. Assam is remembering the iconic singer, composer and cultural figure Zubin Garg on his first death anniversary today. Various events and programs are being organized across the state to pay tribute to the artist, whose music continues to resonate with millions of people. The state has also been observing a three-day Zubin Divas since 17th of September. Thousands of admirers have gathered at Zubin Kshetra in Sonapur near Guwahati, where the legendary singer was cremated, to offer their respects and celebrate his enduring legacy. During his 33-year musical career, Zubin Garg recorded over 40,000 songs across nearly 40 languages and dialects, reflecting his remarkable versatility and wide appeal. On to sports. The grand opening ceremony of the 20th edition of the Asian Games 2026 will start at the Paloma Mizuho Stadium in Aichi, Nagoya, Japan today at 2:30 p.m. India time. Double Olympic medalist Manu Kar and shot putter Tajinder Pal Singh Tur will be India's flag bearers at the opening ceremony. The Asian Games will run from today to 4th of October, with more than 500 Indian athletes set to compete across 37 sports. The Indian contingent will feature 5 individual Olympic medalists, despite the withdrawal of defending javelin throw champion Neeraj Chopra due to an ankle injury. PV Sindhu will spearhead the badminton campaign, while Mirabai Chanu leads the weightlifting contingent. Shooting will feature Manu Bakar, Lavlina Borgohain will compete in boxing, and Aman Sehrawat will represent India in wrestling. The India Meteorological Department, or IMD, has predicted heavy rainfall over Andaman and Nicobar Islands, coastal Andhra Pradesh, Karnataka, Kerala, Mahe, Madhya Maharashtra, Tamil Nadu, Puducherry, Karaikal and Telangana tomorrow. The Met Department has predicted thunderstorms and lightning over Marathwada, sub-Himalayan West Bengal, East Rajasthan, Jharkhand, Goa, Odisha and parts of northeastern India tomorrow. Heavy to very heavy rainfall is also likely to prevail over Andaman and Nicobar Islands today. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says free trade agreements are opening new doors of opportunities for the country's youth. Distributes more than 51,000 appointment letters at 20th Rozgar Mela. Prime Minister Modi says India's contribution to per capita carbon emissions is less than half of global average. Highlights, India is the only country in G20 that fulfilled commitments made at COP21 ahead of schedule. Government to train 34,000 rural youth under Deen Dayal Upadhyay Grameen Kaushalya Yojana 2.0 across most states and union territories. India dispatches 11 tons of fresh relief material to flash flood recovering Nepal. UN warns Pakistan against forcibly deporting Afghan refugees, also raises concerns over a directive requiring medical institutions to remove Afghan students. Assam remembers iconic singer-composer Zubin Garg on his death anniversary, and 20th Asian Games to begin in Japan this afternoon. And with that, we end the midday news.
3: Akashavani. മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 22nd ഭാഗം. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ കയ്യൂർ സത്യൻ, പി കെ രവി, മനോജ് പിള്ള, പ്രദീപ് മാളവിക, രഞ്ജിത് പാല. മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി.
4: സാമൂൽ സാറേ, എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. തെളിവുകളുടെ വെളിച്ചത്തിലാ ഞാൻ മാഷിനെ പോയി കണ്ട് സംസാരിച്ചത്. ആദ്യമേ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിപ്പിക്കാതെ അങ്ങോട്ട് പോയി കണ്ടത് എന്റെ മര്യാദ. നമ്പ്യാർ അന്നേരം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ അയാൾക്കെതിരെയുള്ള കേസിന് ബലം കൂട്ടി. ഏകദേശം കുറ്റസമ്മതത്തിന് സമാനമായ മൊഴി അയാൾ തന്നെ തന്നാൽ എനിക്ക് പിന്നെ ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും?
5: അങ്ങനെ എന്ത് കാര്യങ്ങളാണ് ജയരാജൻ സാറേ അദ്ദേഹം പറഞ്ഞത്?
4: ക്ഷമിക്കണം, അതൊന്നും നിങ്ങളുമായി ചർച്ച ചെയ്യാൻ എനിക്ക് നിർവാഹമില്ല. നോക്കൂ, എൻ്റെ അന്വേഷണം ഇനിയും പൂർത്തിയായിട്ടില്ല. അതുവരെ എനിക്ക് ഈ വിവരങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റില്ല. സാമൂൽ സാർ ഒന്ന് മനസ്സിലാക്കണം, എനിക്ക് നമ്പ്യാരോട് യാതൊരു വൈരാഗ്യവും ഇല്ല. വ്യക്തമായ തെളിവുകളും മൊഴികളും ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിത് ചെയ്യില്ലായിരുന്നു. പ്രായവും മാന്യതയും ഒക്കെ നോക്കിയാൽ എനിക്കെൻ്റെ ജോലി ചെയ്യാൻ പറ്റാണ്ടാവും. നോക്കൂ, നാട്ടുകാരിവിടെ ഇങ്ങനെ കൂടി നിന്ന് ബഹളം വയ്ക്കുന്നത് തെറ്റാണ്. അവരെ അത് പറഞ്ഞു മനസ്സിലാക്കിക്കണം. പത്രക്കാരോ മറ്റോ ഇതറിഞ്ഞാൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും. അത് കേസിനെയും മാഷിനെയും ബാധിക്കും. അദ്ദേഹത്തെ സഹായിക്കുവാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഒടുവിൽ എനിക്കതിന് സാധിക്കാതെ വരും. അദ്ദേഹത്തിൻ്റെ നന്മയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയണം, പ്ലീസ്. ഞാൻ പറഞ്ഞാൽ അത് പോലീസിന്റെ ഭാഷയാകും.
5: അവരുടെ വികാരം സാറും മനസ്സിലാക്കണം. ഈ നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് നമ്പ്യാർ മാഷ്. അതുകൊണ്ടാണ് ഈ ബഹളമൊക്കെ. ശരി, ഞാൻ അവരോട് പറയാം. അതിനുമുമ്പ് എനിക്ക് മാഷിനോടൊന്ന് സംസാരിക്കണം.
4: ശരി, പക്ഷേ അധികം സമയമെടുക്കരുത്. എന്നിട്ട് ദയവ് ചെയ്ത് നാട്ടുകാരെ പറഞ്ഞു വിടണം. ജോണി.

0: ആ സാമുവലേ, സാമുവൽ വാ, ഇവിടെ ഇരിക്ക്.
1: മാഷേ, എന്താ പറയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുറത്തെല്ലാവരും കൂടി നിൽക്കയാ, ആർക്കും ഒന്നും അങ്ങോട്ട്.
0: ഓക്കെ, ഭഗവാന്റെ പരീക്ഷണമാണോ? സാരമില്ല, ഇത് വെറും ഒരു സംശയത്തിന്റെ പേരിലല്ലേ. സത്യം പുറത്തു വരും, അതോടെ ഈ കഷ്ടതയും തീരും. പക്ഷെ അതുവരെ എന്റെ മോള്,
1: അവളെ ഞാൻ നോക്കിക്കൊള്ളാം. മാഷ് അതോർത്ത് വിഷമിക്കണ്ട. പൂജയെ എന്റെ വീട്ടിലാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവിടെ എല്ലാവരുമുണ്ട്. പാവം കുട്ടി, വല്ലാണ്ട് പേടിച്ചും സങ്കടപ്പെട്ടും ഇരിക്കയാ. മാഷേ, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കാരണം നിങ്ങളുടെ തന്നെ മൊഴിയാണ് എന്ന് എസ്ഐ പറയുന്നു. ശരിയാണോ? അങ്ങനെ എന്താ മാഷ് പറഞ്ഞത്?
0: അത് എസ്ഐ പറഞ്ഞില്ലേ?
1: ഇല്ല
0: എങ്കിൽ സാമുവൽ എന്നെ നിർബന്ധിക്കരുത്. തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണത്. ഒന്നും തോന്നരുത്.
1: ഒരിക്കലുമില്ല മാഷേ, ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. മാഷ് കുറ്റക്കാരനല്ല എന്ന് എനിക്കും ഞങ്ങൾക്കുമെല്ലാം ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. നിങ്ങളെ സഹായിക്കാൻ എന്നാലാവുന്നത് ഞാൻ ചെയ്യാം. എത്ര ഉയരത്തിൽ വേണമെങ്കിലും പിടിക്കാം. ഈ സാമുവൽ കുര്യാക്കോസ് പടിക്കത്രയിൽ മനസ്സറിഞ്ഞ് പിടിച്ചാൽ ഒരുവിധം പെട്ട പുളിങ്കമ്പൊക്കെ വളയും. വളയുന്നത് ഞാൻ ഒടിക്കും, ഇല്ലെങ്കിൽ മരം ഒന്നോടെ വെട്ടിയിടും. അല്ല പിന്നെ, മാഷ് ധൈര്യമായിരിക്കെ, ഞങ്ങളൊക്കെയുണ്ട് കൂടെ. നിരപരാധിയായ നിങ്ങളെ ക്രൂശിക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾ. നിങ്ങളോട് ഈ നാടിന് കടപ്പാടുണ്ടോ മാഷേ?

നന്ദി സുഹൃത്തേ, നന്ദി. എന്നെ ഇപ്പോൾ മൂടിയിരിക്കുന്ന ഈ അന്ധകാരത്തിൽ നീ പകർന്ന സ്വാന്തനത്തിൻ്റെ ഇത്തിരിവട്ടം എനിക്ക് ആവശ്യമാണ്. ഈ ആഴക്കടലിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏക വൈക്കോൽ കഷണമാണ് നീ.

ഇല്ലെങ്കിൽ മാഷ് ശിക്ഷിക്കപ്പെടും. പൂർവ്വവൈരാഗ്യത്തിൻ്റെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും സമ്മർദ്ദത്തിനു വഴങ്ങി അദ്ദേഹം സ്വാമിയെ കൊന്നു എന്ന് വിശ്വസിക്കാൻ എളുപ്പം കഴിയും പോലീസിനും കോടതിക്കും. അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ പൂജ അനാഥയാകും, അവളുടെ ഭാവി തകരും. അവളുടെ ഏക ബന്ധുവും ആശ്രയവും നമ്പ്യാർ മാഷാണ്. അയാൾ ജയിലിലായാൽ അവൾക്ക് പിന്നെ ആരുണ്ട്? അവൾക്ക് വേണ്ടിയാണ് ഞാൻ മനുഷ്യനെ കൊന്നത്. ആ ശവം കത്തിച്ചത് അവളുടെ ജീവിതം ഒരു നിശാശലപം കണക്കെ ആ ദുഷ്ടന്റെ പാപാഗ്നിയിൽ വീണെരിഞ്ഞൊടുങ്ങാതിരിക്കാൻ. എല്ലാം അവൾക്ക് വേണ്ടിയായിരുന്നു, അവളുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ എന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഞാൻ ചെയ്തതൊക്കെ അവളുടെ നാശത്തിലേക്ക് വഴിവെക്കുകയാണോ?

0: ഏ അത് പാടില്ല. ആ കുഞ്ഞു ജീവിതത്തിൽ നിന്നും വസന്തം പടികിറങ്ങാൻ പാടില്ല. അനാഥത്വത്തിൽ നിന്ന് അവളെ രക്ഷിക്കണം. മാത്രവുമല്ല, ചെയ്യാത്ത ഒരു കുറ്റത്തിന് ആ വൃദ്ധൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഒരർത്ഥത്തിൽ നോക്കിയാൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നതാണ് ഞാൻ ചെയ്തത്. ന്യായീകരണങ്ങൾ എന്തൊക്കെ നിരത്തിയാലും ഞാൻ ചെയ്തിരിക്കുന്നത് നിയമത്തിൻ്റെ കണ്ണിൽ ഒരു കൊലപാതകം തന്നെയാണ്. പക്ഷേ ആ കുറ്റത്തിനു വേണ്ടി അദ്ദേഹം പ്രതിക്കൂട്ടിൽ കയറിക്കൂട. അതൊഴിവാക്കാൻ ഞാനിത് ചെയ്തേ പറ്റൂ. മാഷിനെ നിയമത്തിൻ്റെയും പൂജയെ അനാഥത്വത്തിൻ്റെയും കാരാഗ്രഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അതിനാവശ്യമായ താക്കോൽ എൻ്റെ കയ്യിലാണ്. അല്ല, ഞാൻ തന്നെയാണ് താക്കോൽ. അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലേ? പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഒരു വെടികൊണ്ട് ആ രണ്ട് പക്ഷികൾ മരിക്കുകയല്ല, മറിച്ച് അവ രക്ഷപ്പെടുകയാണ്. വെടികൊള്ളുന്നത് എനിക്കല്ലേ. അവസാന തീരുമാനം എടുത്തതോടുകൂടി ഹൃദയത്തിലെ കൊടുങ്കാറ്റിന് ശമനമായിരിക്കുന്നു. രാത്രിയിൽ പേമാരിക്ക് ശേഷം പൊട്ടിവിടരുന്ന പ്രഭാതത്തിലെ കുളിർമയും പ്രശാന്തിയും മനസ്സിന്. എന്നിലെ ആ പഴയ ഭീരുവിത ഇപ്പോൾ മരിച്ചു കഴിഞ്ഞില്ലേ? അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു നിർണായക തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ഇല്ല, സമയമായി. കത്ത് കണ്ണിൽപ്പെടുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കട്ടെ. എൻ്റെ പൂജമോൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ചെയ്യണം എന്തും. കരുണേ, 14 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യാനാകാത്ത പോയത് ഞാൻ ഇന്ന് ചെയ്യുകയാണ്. നമ്മുടെ പൂജയെ ഞാൻ ഇന്ന് രക്ഷിക്കുകയാണ്. കരുണ, എന്റെ കരുണ, ഇപ്പോ നീ എന്നോട് ക്ഷമിച്ചു കാണും ഇല്ലേ? എന്നോട്, ഈ CI ജോയ് സെബാസ്റ്റ്യൻ എന്ന എന്നോട് അല്ലേ?
1: CI ജോയ് സെബാസ്റ്റ്യൻ എന്ന എന്നോട്.

0: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 22 ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും CI ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, നരേന്ദ്രൻ മാഷ്, PK രവി, SI ജയരാജ്, മനോജ് പിള്ള, പഞ്ചായത്ത് പ്രസിഡന്റ് സാമുവൽ, പ്രദീപ് മാളവിക, ജോണി, രഞ്ജിത് പാല. സംവിധാന സഹായം N. സുനിത, ബിജു കല്ലുവാതുക്കൽ, V. N. ദീപ. ഈ തുടർനാടകത്തിന്റെ 23 ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
4: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496 5563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.

0: ഓർമ്മകൾ. ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
1: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞുപോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചെപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചെപ്പ്
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
0: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചെപ്പ്.
2: ഞായറാഴ്ച രാത്രി 8 മണിക്ക് നാട്ടുചിന്തിൽ അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ. കഥ: പാത്രചരിതം.

0: സാധിച്ചരുളി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാത്രി 8 മണിക്ക്
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: കൂട്ടുകാരി. പ്രിയ ശ്രോതാക്കൾക്ക് കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മോടൊപ്പമുള്ളത് നിഷിലെ പ്രിൻസിപ്പൽ ഇൻചാർജും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഗ്രി HIയുമായ ഡോക്ടർ രാജീഗോപാലാണ്. രാജീഗോപാലുമായി സംസാരിക്കുന്നത് സെവിൽ ജിഹാൻ.
1: നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: ആംഗ്യഭാഷ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സംസാര ഭാഷ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്ത് സംസാരിക്കുന്നതും ആംഗ്യഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കണമെങ്കിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് വേണം. എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്?
2: ഞാൻ നിഷിൽ ജോയിൻ ചെയ്തത് 1998ലാണ്. പത്രത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് നിഷിൽ അപ്ലൈ ചെയ്യുന്നത്. ആസ് എ പ്രീ സ്കൂൾ ടീച്ചർ, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ജോലിക്ക് വേണ്ടിയായിരുന്നു ഞാൻ അന്ന് അപ്ലൈ ചെയ്തത്. ആ അഡ്വർടൈസ്മെന്റും ഒരു വ്യത്യസ്ത രീതിയിലുള്ള സാധാരണ കാണുന്ന അഡ്വർടൈസ്മെന്റ് അല്ല. ഒരു പെൺകുട്ടിയുടെ പടമായിരുന്നു. ആ കുട്ടിയുടെ ചെവിയിൽ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ടായിരുന്നു. പോക്കറ്റ് മോഡൽ ഹിയറിംഗ് എയ്ഡ്സ് ആയിരുന്നു ആ അഡ്വർടൈസ്മെന്റിൽ ആ കുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വി ആർ ലുക്കിംഗ് ഫോർ ടീച്ചേഴ്സ് ഹു വോണ്ട് ടു മേക്ക് എ ഡിഫറൻസ്, ഇതായിരുന്നു അതിന്റെ ക്യാപ്ഷൻ. ശരിക്കും പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് ക്യൂരിയസ് ആയി. കാരണം ഞാൻ ഈ ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തരം കോഴ്സോ ഒന്നും ചെയ്ത വ്യക്തിയല്ല. ഐ ജസ്റ്റ് ഹാഡ് ഡൺ മൈ ഗ്രാജുവേഷൻ, പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ അപ്ലൈ ചെയ്തതാണ്. അവിടെ ഇന്റർവ്യൂവും വ്യത്യസ്ത രീതിയിലാണ്. മൂന്ന് തരം ഇന്റർവ്യൂ ആയിരുന്നു അറ്റൻഡ് ചെയ്തത്. ഒന്ന് നമുക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫിസിക്കലായിട്ട് രണ്ട് കേൾവിക്കുറവുള്ള കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇങ്ങനത്തെ കേൾവിക്കുറവുള്ള കുട്ടികളായിട്ട് മീറ്റ് ചെയ്യുന്നതൊക്കെ എന്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. എന്റെ പഠന ജീവിതത്തിൽ കേൾവിക്കുറവുള്ള ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആംഗ്യഭാഷയാണ് ഇവരുടെ ഭാഷ എന്നൊന്നും ഒട്ടും അവയർ അല്ലാതെയാണ് ഞാൻ അന്ന് നിഷിൽ ചെന്നത്. പക്ഷെ കൊച്ചുകുട്ടികളായിരുന്നു, 3 years and 4 years ആയിട്ടുള്ള രണ്ട് കൊച്ചുകുട്ടികളാണ്. ഒരു കുട്ടിയോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞു, കാരണം അന്ന് പേരന്റ് ആ കുട്ടിക്ക് ഇംഗ്ലീഷാണ് ഓപ്റ്റ് ചെയ്തത്. മറ്റേ കുട്ടിക്ക് മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ കൊച്ചുകുട്ടികളുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ത്രൂ പ്ലേ ആണ്. അപ്പൊ ഞാൻ അവരുമായിട്ട് കളിച്ചു, ആ പ്ലേയിൽ കൂടെ ഞാൻ ഉപയോഗിച്ച ഭാഷ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ് അവർ നമ്മുടെ അടുത്ത് റെസ്പോണ്ടും ചെയ്യുന്നത്. എനിക്ക് ആംഗ്യഭാഷ ആ സമയത്ത് അറിയത്തില്ലായിരുന്നു. ഞാൻ സംസാരിച്ച് തന്നെയാണ് അവരുമായിട്ട് കളിച്ചത്, അവരും റെസ്പോണ്ട് ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് തോട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടായിരുന്നു ബോർഡിലുള്ള ഇന്റർവ്യൂ, പിന്നെ എന്നെ ടീച്ചറായിട്ട് സെലക്ട് ചെയ്യുന്നതും.

0: കുട്ടികളല്ലേ.
1: അപ്പൊ
0: നമുക്ക് അന്ന് ആ സമയത്ത് 1:1 ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് ഓപ്റ്റ് ചെയ്ത പേരൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ് ഫുൾ ഇംഗ്ലീഷിലായിരിക്കും കൈകാര്യം ചെയ്യുന്നത്, ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ അന്ന് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യുന്ന പേരൻസ് വളരെ കുറവാണ്. കൂടുതലും കാരണം അവരവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയിട്ടാണ്. വീട്ടില് അപ്പനോ അമ്മമ്മയും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നവരല്ലെങ്കിൽ മിക്ക പേരൻസും മലയാളത്തിലായിരിക്കും കംഫർട്ടബിൾ. മലയാളമാണെങ്കിൽ നമുക്കൊരു ക്ലാസ്സിൽ 1:4 റേഷ്യോയിലാണ് പോകുന്നത്. നമ്മളിപ്പോഴും നമ്മുടെ ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാമും പ്രീ സ്കൂളും ഒക്കെ നടത്തുന്നത്. പിന്നെ അഫ്കോഴ്സ് ഇപ്പൊ ടെക്നോളജി ഒക്കെ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട്, നമ്മുടെ പഠന രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ഒരുപാട് കോക്ലിയർ ഇംപ്ലാന്റ്സ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അതൊരു സർജറിയാണ്. ആ സർജറി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഡിറ്ററി വെർബൽ തെറപ്പിയാണ്. അപ്പൊ അത് 1:1, പിന്നെ ഗ്രൂപ്പ് തെറപ്പിയും ഒക്കെ ഉണ്ട്. ഈ തെറപ്പിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് തെറപ്പിയാണ്. സ്പീച്ച് കറക്ഷൻ ഒക്കെ പിന്നെയാണ് വരുന്നത്. ലാംഗ്വേജ് ഇല്ലാതെ സ്പീച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ലാംഗ്വേജ് എങ്ങനെയാണ് ഇവർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്? സാധാരണ കേൾക്കുന്ന കുട്ടികളെ പോലെ തന്നെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം. റിസെപ്റ്റീവ് ലാംഗ്വേജും വേണം, എക്സ്പ്രസീവ് ലാംഗ്വേജും വേണം. അതുപോലെ തന്നെ 6 വയസ്സ് വരെയാണ് ആ പ്രീ സ്കൂളിൽ കുട്ടികൾ ഉണ്ടാവുക. അപ്പൊ 6 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിക്ക് എഴുത്തും വായനയും എല്ലാം ഉണ്ടാവണം.
1: അപ്പൊ സാധാരണക്കാർ നമുക്കുള്ള ഒരു സംശയം ഇവരോട് എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു ആൽഫബറ്റോ
0: നമ്മള് തുടക്കത്തിൽ, നമ്മൾ ആൽഫബറ്റ്സ് ഒന്നും നമ്മള് തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല. 6 മാസമുള്ള കുട്ടി വരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ 6 മാസത്തിലൊക്കെ കുട്ടികൾ വരുമ്പോ അവർ കൂടുതലും അവർ ഉറങ്ങുവാണ് ക്ലാസ്സിൽ, പിന്നെ ഫീഡിങ് നടക്കും. പക്ഷെ നമ്മൾ കളിക്കുവാണ്, ത്രൂ പ്ലേ ആണ് നമ്മൾ ഒബ്ജക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ പന്തായിരിക്കും. അപ്പൊ പന്ത് വൊക്കാബുലറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പന്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്. പന്ത് ഉരുട്ടി തരട്ടെ, ആ പന്ത് നോക്കൂ എന്ത് ഭംഗിയാണ്, പന്ത് വേണോ? അപ്പൊ ഈ പന്ത് പല പ്രാവശ്യം ഞാൻ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുവാണ്. കുട്ടി അവിടെ ഐഡന്റിഫൈ ചെയ്യുവാണ്, ആ പന്ത്, ഈ ഒബ്ജക്റ്റിനെയാണ് പന്ത് എന്ന് പറയുന്നത് എന്ന് ആ കുട്ടി അവിടെ ഐഡന്റിഫൈ ചെയ്യുവാണ്. അതുപോലെ തന്നെ പേരൻസ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഈ പ്രോഗ്രാമിൽ. നമ്മളിവിടെ 1 മണിക്കൂറാണ് ട്രെയിനിങ് അല്ലെങ്കിൽ ക്ലാസ് നടത്തുന്നത്. ഇത് കുട്ടിക്ക് വേണ്ടിയുള്ള ക്ലാസ് അല്ല, ഇത് പേരന്റിനെ നമ്മൾ എക്വിപ്പ് ചെയ്യുവാണ് ഇതെങ്ങനെയാണ് ഈ ലാംഗ്വേജ് കൊടുക്കുന്നത്. സാധാരണ പേരൻസ് ഒരു കേൾവി കുറവുള്ള കുട്ടിയാകുമ്പോഴത്തേക്ക് സംസാരം അവിടെ അങ്ങ് നിൽക്കുകയാണ്, ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ. സൈക്കോളജിക്കലി അവർ ഒരുപാട് ഡിപ്രഷനിൽ വരെ പോകുന്ന പേരൻസ് ഉണ്ട്. എന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ല, എന്തുകൊണ്ട് എന്റെ കുട്ടിക്ക് ഇങ്ങനെ കേൾവി കുറവ് വന്നു, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, അവന്റെ ഭാവിയെ കുറിച്ചുള്ള ചിന്ത. അപ്പൊ ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം. സാധാരണ കേൾവിയുള്ള കുട്ടികളെ പോലെ തന്നെ ഇവരെ പഠിപ്പിക്കാം, ഭാഷ അവർക്ക് ഡെവലപ്പ് ചെയ്യാം, എഴുത്തും വായനയും ഒപ്പം നടക്കും, എല്ലാ കാര്യങ്ങളും ഈ ട്രെയിനിങ്ങിൽ കൂടെ ചെയ്യാൻ സാധിക്കും എന്നുള്ള പേരൻസിനൊരു അവയർനെസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ പേരൻസ് ക്ലാസ്സിൽ ഇരിക്കുന്നു, പേരൻസ് ഇല്ലാതെ നമ്മൾ ക്ലാസ് എടുക്കത്തുമില്ല. കാരണം വീട്ടിൽ പോയിട്ട് പേരൻസ് ആണ് കുട്ടിയോട് കൂടുതൽ സമയം ചെലവാക്കുന്നതും കൂടുതൽ സംസാരിക്കേണ്ടതും. ഈ ഒബ്ജക്റ്റീവ്സ് റിയലൈസ് ചെയ്യാനായിട്ട് അവരാണ് പാർട്ണർഷിപ്പ് ഉള്ളത്. ടീച്ചേഴ്സ് മിനിമൽ ആ ക്ലാസ്സിലുള്ള സമയമാണ്, മേ ബി 1 hour. ഏജ് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് മാക്സിമം 4 to 5 hours ഒക്കെ ഉണ്ടാവും. ഒരു ഫുൾ ഡേ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ രാവിലെ 2 hour, ഉച്ചയ്ക്ക് 2 hour, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ എല്ലാ ആക്ടിവിറ്റീസും ഗോൾസും എല്ലാം ഓറിയന്റ് ചെയ്യുന്നത് ഈ വൊക്കാബുലറി ഡെവലപ്മെന്റും അതിനൊപ്പം തന്നെ ലാംഗ്വേജ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടെയാണ് ചെയ്യുന്നത്.
1: ഇപ്പൊ പറഞ്ഞു പേരൻസിനെ കൂടി ഇരുത്തിയിട്ടാണ് ഈ ക്ലാസ്സസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. പൊതുവിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, ഇനി ഞാൻ എന്ത് സംസാരിച്ചിട്ട് എന്താണ് കാര്യം. ഇപ്പൊ പറഞ്ഞ കൊറേ കാര്യങ്ങൾ, അതായത് ഡിപ്രഷനിലേക്ക് പോവുക, പലപ്പോഴും കറക്റ്റ് സമയത്ത് പേരൻസ് ഇന്റർവെൻഷൻ നടത്തിയാൽ ആ കുഞ്ഞിനെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള പേരൻസിനോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്?
0: ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊന്നും ഇത്രയും ഒരു റീച്ചോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അവൈലബിൾ അല്ലായിരുന്നു. പേരൻസ് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് ചിലപ്പം ലേറ്റ് ആയിട്ടായിരിക്കും. എന്റെ കുട്ടി കേൾക്കുന്നുണ്ടോ, എന്തോ കേൾവിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് തിരിച്ചറിവ് വീട്ടിൽ തന്നെ ഉണ്ടാവുന്നത്. കിട്ടുന്ന ഒരു ഇംപ്രഷൻ അവര് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഹോസ്പിറ്റൽസിൽ പോകുന്നത്. അപ്പൊ അവിടെ ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടായിരിക്കും കൺഫേം ചെയ്യുന്നത്. നേരത്തെ ഒന്നും ഡോക്ടേഴ്സിനും ഈ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ ഒരു ക്രിട്ടിക്കൽ പീരിയഡ് ഉണ്ട് എന്ന് അധികം ഫോക്കസ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഡോക്ടേഴ്സും വളരെ അവെയറാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിംഗ് ലാംഗ്വേജ് ബിഫോർ ദ ക്രിട്ടിക്കൽ പീരിയഡ്. ക്രിട്ടിക്കൽ പീരിയഡ് എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷന് വേണ്ടി 3 years അല്ലെങ്കിൽ 4 years തന്നെ ഐഡന്റിഫൈ ചെയ്ത് കുട്ടിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഫിറ്റ് ചെയ്തിട്ട് ലാംഗ്വേജ് തെറപ്പി അല്ലെങ്കിൽ ലാംഗ്വേജ് സെഷൻസ് ഏർലി ഇന്റർവെൻഷനിലോട്ട് നമ്മൾ കുട്ടിയെ ചേർക്കണം. എന്നാലേ നമുക്ക് ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ, സ്പോക്കൺ ലാംഗ്വേജ് അക്വയർ

ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 4 ഇയേഴ്സോ അല്ലെങ്കിൽ 5 ഇയേഴ്സ് അല്ലെങ്കിൽ 6 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ, ചിലപ്പോൾ സാധാരണ പേരൻസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അംഗൻവാടി സ്കൂളിലായിരിക്കും കൊണ്ടുവിടുന്നത്, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും പ്ലേ സ്കൂളിലേക്കായിരിക്കും. അവിടെ ടീച്ചർ ആയിരിക്കും ഐഡന്റിഫൈ, പേര് വിളിക്കുമ്പോൾ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല, അപ്പൊ ടീച്ചർ കൊടുക്കുന്ന ഇൻഫോർമേഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ ലേറ്റ് ആവുമ്പോഴത്തേക്ക് ലാംഗ്വേജും ഡിലേ ആവുകയാണ്. ഈ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മൈൽ സ്റ്റോൺസും ഡിലേ ആവുകയാണ്. കുട്ടി വളരുന്നു, പക്ഷെ അവന്റെ വളർച്ച അനുസരിച്ച് അവന്റെ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വളരെ ഇന്റൻസീവായിട്ട് പെർപ്പസ്ഫുള്ളി കൊടുക്കുന്ന ഒരു തെറപ്പിയാണ്. അപ്പൊ പേരൻസും ഇങ്ങനെ കേൾവി കുറവ് ഉണ്ടെന്ന് സംശയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൺഫേം ആക്കണം. എന്നിട്ട് ആ കുട്ടിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് അനുസരിച്ചുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഫിറ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ഏർലി ഇന്റർവെൻഷൻ സെന്ററിലോ അല്ലെങ്കിൽ ഈ ട്രെയിനിങ് കൊടുക്കുന്ന ഏതെങ്കിലും സെന്ററിൽ കൊണ്ടുപോവുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സ്റ്റേജസ് ഓഫ് ഗ്രീഫ് പേരൻസിനുണ്ടാവാം. ഫസ്റ്റ് കുട്ടിയായിരിക്കും അവരുടെ ഫാമിലിയിൽ ഇങ്ങനെ കേൾവി കുറവുള്ള കുട്ടി, അവന്റെ ഭാവിയെ കുറിച്ചൊക്കെ ചിന്തിച്ച് ഒരുപാട് ഗ്രീഫും ഒരു ഡിപ്രഷനൊക്കെ പോകുന്ന പേര്. അപ്പൊ ആ പേരൻസിനൊക്കെ നിഷിലാണെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. പേരൻസിനെയും കൂടെ ചേർത്ത് പിടിച്ച് തന്നെയാണ് നമ്മൾ പ്രോഗ്രാമിൽ കൂടെ ഈ കുട്ടിയെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ലോട്ട് ഓഫ് കൗൺസിലിംഗ് ഇസ് റിക്വയർഡ്. ഈ പ്രീ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അവൻ പോകുന്നത് ഒരു റെഗുലർ സ്കൂളിലാണ്. അവിടെ സാധാരണ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നത് പോലെ അവൻ അവിടെ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവിടെയും പേരന്റ് സപ്പോർട്ട് കൊടുക്കൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ റെഗുലർ സ്കൂളിൽ സെറ്റപ്പിൽ ടീച്ചേഴ്സ് ഒന്നും ട്രെയിൻഡ് അല്ല ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ഈ കുട്ടിക്ക് വേണ്ട ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ടീച്ചറും അവെയർ ആയിരിക്കണം. അപ്പൊ നമ്മൾ അങ്ങനത്തെ സെഷൻസ് ടീച്ചേഴ്സിനും എടുത്തു കൊടുക്കാറുണ്ട്. സ്കൂൾസിൽ നമ്മൾ പോകാറുണ്ട്, നമ്മൾ പാംഫ്ലെറ്റ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. പിന്നെ ഈ കുട്ടികൾ വീക്കെൻഡ്സിന് നമ്മളുടെ നിഷിൽ തന്നെ പ്രോഗ്രാമിന് വരാറുണ്ട്. അവർക്ക് വേണ്ട ഉള്ള ലാംഗ്വേജ് സപ്പോർട്ട് അപ് ടു 5th സ്റ്റാൻഡേർഡ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ കോളേജിൽ, കോളേജിൽ ചെല്ലുമ്പം 40 to 45 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഓരോ ക്ലാസ് സ്ട്രെങ്ത് തന്നെ. അപ്പൊ അവൻ അവിടെ എന്ത് മനസ്സിലാക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, അപ്പൊ അതവിടെയൊക്കെ ഫാമിലിയുടെ സപ്പോർട്ട് കൂടെ കുട്ടിക്ക് മുമ്പോട്ട് പോകുന്നുള്ളൂ. പേരൻസ് മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ഏർലി ഇന്റർവെൻഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ പ്രീ സ്കൂൾ കഴിഞ്ഞോ, ഇനി അവനെ ഒരു റെഗുലർ സ്കൂളിൽ സെറ്റപ്പ് കഴിഞ്ഞു, ഇനി എന്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു, അങ്ങനെയല്ല. ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് തന്നെയാണ്. അവനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും മാക്സിമം നമ്മൾ കൊടുക്കുക. ഡെഫിനറ്റ്ലി ആ കുട്ടി ബ്ലൂം ചെയ്ത് നല്ല രീതിയിൽ തന്നെ അത് വരും. അപ്പൊ അവൻ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ അവന് തിരിഞ്ഞു നോക്കി അമ്മ എന്ന് വിളിക്കുമ്പോ പേരൻസിന്റെ ഒരു ഇമോഷനാണ്. ടീച്ചർ അമ്മ ആരാണ് അല്ലെങ്കിൽ അമ്മ എന്ന് കുട്ടി വിളിക്കുന്നത്, അതൊരു പേരൻസ് നമ്മളിട്ട് ഈ ഫേവൽ സമയത്തൊക്കെ പറയാറുണ്ട്. അവൻ എന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചപ്പോ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷം. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ കൊണ്ടുവരുമ്പോ എന്റെ മോന് സംസാരിക്കുന്നു കേൾക്കുന്ന കുട്ടികളെ പോലെ തന്നെ അവൻ എന്നെ അമ്മ എന്ന് വിളിക്കുന്നു, അപ്പ എന്ന് വിളിക്കുന്നു. എനിക്കൊരു നാച്ചുറൽ കോൺവെർസേഷൻ അവനുമായിട്ട് നടത്താൻ പറ്റുന്നുണ്ട്, റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോ തന്നെ നമുക്കും അതൊരു ഇൻസ്പിറേഷനാണ്. ക്ലാസ്സിൽ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടി അത് മനസ്സിലാക്കി ഉത്തരം പറയുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയുക, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് തന്നെയാണ്. നമ്മൾ റൈറ്റ് ട്രാക്കിലാണെന്ന്. ഇപ്പൊ അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അഡീഷണൽ എഫേർട്ട് എടുത്താലേ അത് സംസാരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉണ്ടോ എന്ന്. കേൾവി അല്ലാതെ ചിലപ്പം ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള, പിന്നെ അല്ലാതെ ലേണിംഗ് ഡിസബിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുത്തും വായനയൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കേൾവി കുറവുള്ള കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സാധാരണ ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിച്ചാൽ നമ്മുടെ ഹെയർ സെൽസ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ആ സൗണ്ടാണ് നമ്മുടെ ഓഡിറ്ററി നെർവ് വഴി നമ്മുടെ ബ്രെയിനിൽ എത്തിച്ചിട്ട് ആ റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്നിട്ട് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത് ആ രീതിയിലാണ്. ചിലപ്പോൾ നമ്മുടെ കോക്ലിയൽ അകത്തുള്ള പ്രോബ്ലം ആയിരിക്കത്തില്ല, ഇന്നർ ഇയറിലുള്ള പ്രോബ്ലം ആയിരിക്കത്തില്ല, ചിലപ്പം ആ നെർവ് ഫ്രം കോക്ലിയ ടു ബ്രെയിൻ ആ നെർവിന് പ്രോബ്ലം ആയിരിക്കും. അപ്പൊ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് യൂസ് ചെയ്താലേ ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ എന്തെങ്കിലും ന്യൂറോളജിക്കൽ പ്രോബ്ലം കാണും, നമ്മൾ അതും കൂടെ റൂൾ ഔട്ട് ചെയ്യണം. കേൾവി മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് തെറപ്പി അല്ലെങ്കിൽ ഈ ലാംഗ്വേജ് സെഷൻസ് ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാം പ്ലസ് പ്രീ സ്കൂൾ കഴിഞ്ഞാൽ അവർക്ക് സംസാര ഭാഷ സംസാരിക്കുന്നത്. പിന്നെ ഇതല്ല, ഈ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു ഗ്രൂപ്പും ഉണ്ട്, സ്പീക്കിംഗ് ഡെഫ് സൈനിങ് ഡെഫ്, ഇങ്ങനെയാണ് ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത് തന്നെ. സംസാരിക്കുന്ന കേൾവി കുറവുള്ള ആൾക്കാരും സൈൻ ചെയ്യുന്ന കേൾവി കുറവ് ആൾക്കാർ, രണ്ട് ഗ്രൂപ്പ്സ് ആണ്. ഈ സൈൻ ചെയ്യുന്നവര് സാധാരണ ആ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഇവർ ഈ ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാമോ പ്രീ സ്കൂളിലോ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇവർക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ 4 വയസ്സോ അല്ലെങ്കിൽ 3 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ഇവര് സ്കൂളിൽ ചെല്ലുന്നത് ഡെഫ് സ്കൂളിൽ അല്ലെങ്കിൽ കേൾവി കുറവുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലോട്ടായിരിക്കും ചേർക്കുന്നത്. സ്പെഷ്യൽ സ്കൂൾസിൽ പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സ് സൈൻ ലാംഗ്വേജ് ട്രെയിൻ ടീച്ചേഴ്സ് കുറവാണ്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്.

0: ഇപ്പോൾ ഒരു ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ രീതിയിലാണ്. ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ ജെസ്റ്റേഴ്സ് യൂസ് ചെയ്യും, സ്പീച്ച് യൂസ് ചെയ്യും, ബോർഡിൽ എഴുതും, ഇങ്ങനെ പല മെത്തേഡ്സിൽ കൂടെയാണ് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അതൊരു മിക്സ്ഡ് മെത്തഡോളജി ആയതുകൊണ്ട് കുട്ടിക്ക് എത്രമാത്രം എത്തുന്നു, കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ, എഴുത്തും വായനയും അതുകൊണ്ട് ഇക്വിപ്പ് ആവുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. ആ ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് 12ാം ക്ലാസ് വരെ അവന് കടന്നു പോകുന്നത്. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് വരുന്നത് പിന്നെ കോളേജ് പ്രോഗ്രാമിലോട്ടാണ്. കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ട് നിഷില് 3 പ്രോഗ്രാംസ് ആണ്. ആ പ്രോഗ്രാംസിലോട്ടായിരിക്കും കുട്ടികൾ വരുന്നത്. അതായത് BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ്, 3 സ്പെഷ്യലൈസേഷൻ ഉള്ള പ്രോഗ്രാമാണ്, അപ്ലൈഡ് ആർട്ട്, പെയിന്റിംഗ്, സ്കൾപ്ചർ, പിന്നെ ബാച്ചുലർ ഓഫ് കോമേഴ്സ്. ഈ 3 പ്രോഗ്രാംസ് ആണ് നിഷിലുള്ളത്.
1: വേറൊരു കാറ്റഗറി പറഞ്ഞല്ലോ, സ്പീക്കിംഗ്.
0: ആ സ്പീക്കിംഗ് ഡേ
1: എങ്ങനെയാണ്
0: അവരുടെ ഒരു ഇതെന്ന് വെച്ചാല്, നമ്മുടെ നിഷിലുള്ളത് ഏർലി ഇന്റർവെൻഷൻ സെന്ററും പ്രീ സ്കൂളും ആണ്. നിഷിൽ തന്നെ ടെസ്റ്റിംഗ് സംവിധാനമുണ്ട്. നമുക്ക് ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പൊ ഈ 2 ഡിപ്പാർട്ട്മെന്റിൽ പോയി ഇവരെ ടെസ്റ്റ് ചെയ്ത് ഇവരുടെ ലോസ് മനസ്സിലാക്കി സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇവര് നമ്മുടെ ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ, ഇഫ് ദേ ചൂസ് ടു കം, പേരന്റ് ചോയ്സ് ആണ്. നിഷ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്രാഞ്ചസ് ഒന്നുമില്ല, ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വരുന്ന കുട്ടികൾ കോഴിക്കോട് ആവാം, മലപ്പുറം ആവാം, കാസർഗോഡ് ആവാം. അപ്പൊ അവിടെ നിന്നൊക്കെ പേരൻസ് അവരുടെ ഫാമിലി അപ്രൂട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പേരൻസ് രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു പേരന്റ് സ്റ്റോപ്പ് ചെയ്യണം. ഒന്നെങ്കിൽ അത് ടെമ്പററി ലീവ് എടുത്തിട്ട് ഒരു 6 വർഷം നമ്മുടെ കുട്ടിയുടെ ഒപ്പം തന്നെ ചെലവാക്കണം. അപ്പൊ വേറെ സിബ്ലിങ്സ് കാണും, ചിലപ്പോൾ അച്ഛന്റെ കൂടെ ആയിരിക്കും അവിടെ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനെ ഏൽപ്പിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു ട്രോമയല്ലേ, പക്ഷെ ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി അത് അത്യാവശ്യവുമാണ്. അപ്പൊ ഇവിടെ 6 വയസ്സ് വരെയാണ് നമ്മൾ കുട്ടികളെ പ്രീ സ്കൂളിൽ നിർത്താറുള്ളത്. പ്രീ സ്കൂളിൽ 6 വയസ്സായ ഈ ഹിയറിംഗ് ലോസ് മാത്രമുള്ള കുട്ടിയാണെങ്കിൽ, വേറെ ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ, ഈ കുട്ടിക്ക് 6 വയസ്സായ കേൾവിയുള്ള കുട്ടികളെ പോലെ തന്നെ സംസാര ഭാഷ കാണും, എഴുത്തും വായനയും ആ വയസ്സ് പ്രായത്തിൽക്കാളും കൂടുതൽ കാണും. കാരണം നമ്മൾ അത്രയും ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. മാത് സ്കിൽസും വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും. അവരെ നമ്മൾ വിടുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടായിരുന്നു. അത് ചോയ്സ് പേരന്റ് ആണ് ഏത് സ്കൂളിൽ ചേർക്കണം, അതിലൊന്നും നമ്മൾ ഇൻവോൾവ് ആവാറില്ല. ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കാം, മലയാളം മീഡിയം ആയിരിക്കും. അപ്പൊ ആ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവന്റെ സമപ്രായ കുട്ടിയേക്കാളും അവൻ കുറച്ച് അറിയാം. അപ്പൊ അവന് അതൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്, എനിക്ക് ഇതറിയാം, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. വായനയും അതുപോലെ ബുക്സ് ഒക്കെ ഒരുപാട് വായിക്കുന്ന ഒരു സമയമാണ് പ്രീ സ്കൂളിലൊക്കെ. അപ്പൊ ബുക്സ് വായിക്കാനും പറ്റും. ആ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്രയും വായിക്കത്തില്ലായിരിക്കാം, അങ്ങനെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എത്രയോ കുട്ടികൾ നമുക്ക്, നമ്മുടെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ തന്നെ മെഡിസിൻ പോയ 2 കുട്ടികളുണ്ട്. എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണ് കൂടുതലും കുട്ടികൾ ഓപ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ ഗ്രാജുവേറ്റ് കോഴ്സസും BCOM സെലക്ട് ചെയ്യാറുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ പാസ്സായ 2 കുട്ടികൾ, ഒരാള് ആപ്പിളിൽ വർക്ക് ചെയ്യുവാണ്, ഒരാൾ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുവാണ്, 2 പേരും US ലാണ്. ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആസ് എ ടീച്ചർ എനിക്കിത് വളരെ ഇൻസ്പയറിംഗ് മൊമെന്റ്സ് ആണ്. സാധാരണ ഒരു കുട്ടിയുടെ, മെയിൻ സ്ട്രീം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഫാമിലിയുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഈ കുട്ടികൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ 2 കുട്ടികൾക്ക് IES എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു, ലക്ഷ്മി പാർവതി, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നൗ ദേ ആർ ഓൾസോ എംപ്ലോയിഡ് ഇൻ IAS ഓഫീസേഴ്സിന്റെ അതേ റിക്രൂട്ട്മെന്റിൽ തന്നെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് തന്നെയാണ്.
1: പൊതുസമൂഹത്തിൽ കേൾക്കുന്ന ഒരാളും കേൾവിക്കുറവുള്ള ഒരാളും, അപ്പൊ ഈ കേൾക്കുന്ന ആള് പൊതുസമൂഹത്തിൽ യാതൊരു ട്രെയിനിങ് ലഭിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും? കാരണം അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും സൈൻ ലാംഗ്വേജ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു മിനിമം എന്ന് വെച്ചാൽ, ഒന്നും നമുക്കൊരു ട്രെയിൻഡ് അല്ലെങ്കിൽ കൂടിയും അവരെ നമ്മളോട് ചേർത്ത് നിർത്താൻ പൊതുസമൂഹത്തിലുള്ള യാതൊരു ട്രെയിനിങ് ലഭിക്കാത്ത ആളുകൾക്ക് എങ്ങനെ പെരുമാറാൻ സാധിക്കും?
0: ശരിയാണ്, സൊസൈറ്റിയിലോട്ട് ഈ ഡെഫ് ആൾക്കാർ പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരെ അവർ മീറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഡെയിലി ലൈഫിന്റെ പല കാര്യങ്ങൾ, പല ആവശ്യങ്ങൾക്ക്. ഇപ്പൊ എല്ലാവരും ട്രെയിൻഡ് ആവണം എന്നില്ല, അല്ലെങ്കിൽ ആംഗ്യ ഭാഷ അറിയാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ ഇപ്പം നമ്മുടെ ടെക്നോളജി അതുപോലെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജസ് കാണിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം, എഴുതി കാണിക്കാം. ആദ്യം ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊക്കെ എനിക്ക് വളരെ ക്യൂരിയസ് ആയിരുന്നു, ഈ കുട്ടികൾ എങ്ങനെയാണ് കടയിൽ പോയി സാധനങ്ങൾ വേണം എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബസ്സിൽ എങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അവർ പറയും, നമ്മൾ എഴുതി കാണിക്കും ഈ സ്റ്റോപ്പിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ കടക്കാരന് ഇങ്ങനെ ലിസ്റ്റ് കൊടുക്കും ഈ സാധനങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കും, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ത്രൂ ജെസ്റ്റേഴ്സ് ആയിരിക്കും കൂടുതലും. ജെസ്റ്റേഴ്സും ചിലപ്പോൾ ഇനഫ് ആയിരിക്കത്തില്ല, ചിലപ്പം സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. നമ്മൾ ഡെഫിനറ്റ്ലി ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ടെക്സ്റ്റ് തന്നെയാണ്, നമ്മൾ മെസ്സേജ് ഇട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് കാണിച്ചിട്ടൊക്കെ ആയിരിക്കും. വായനയും എഴുത്തും ഈ സൈനിങ് ഡെഫുകാർക്ക് ഒരു ചാലഞ്ച് തന്നെയാണ്. ഏർലി ഇന്റർവെൻഷൻ കഴിയാത്ത ആൾക്കാർ

0: അവർക്ക് പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എഴുത്തും വായനയും അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കും. അതായത് 18 വയസ്സിൽ നമ്മുടെ നിഷിൽ വരുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ ഹിയറിംഗ് ആയിട്ടുള്ള 18 വയസ്സായ ആളുടെ ഒരു കമ്പാരിസൺ നോക്കുമ്പം ഡെഫിനറ്റ്ലി അവർ കുറച്ചും കൂടെ താഴോട്ടായിരിക്കും, അത്രയും സ്കിൽസ് കാണത്തില്ല. ഇൻഫാക്ട് നമുക്ക് കുട്ടികൾ വന്നിട്ടുണ്ട് ABC പോലും എഴുതാൻ പറ്റാത്ത, 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടിയാണ്, പക്ഷെ ലെറ്റേഴ്സ് ഓഫ് ദി ആൽഫബറ്റ് പോലും അറിയത്തില്ല. അപ്പൊ കോളേജ് പ്രോഗ്രാമിന് വരുമ്പോൾ നമുക്ക് അവിടെ ABC പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു എൻട്രൻസ് എക്സാം ഒക്കെ നടത്തിയിട്ടൊക്കെയാണ് കുട്ടികളെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ നമ്മൾ അങ്ങനെയൊക്കെയാണ് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ തന്നെ പ്രോഗ്രാം നമ്മൾ കുറച്ചും കൂടെ മാറ്റിയിട്ടുണ്ട്. ആദ്യം 3 വർഷത്തെ പ്രോഗ്രാമായിരുന്നു, പിന്നെ നമ്മൾ 1 വർഷം കൂടെ ആഡ് ചെയ്തു, പ്രിപ്പറേറ്ററി ഇയർ എന്ന് പറഞ്ഞു. അതായത് പ്ലസ് ടു കഴിഞ്ഞു പിന്നെ അവരൊരു പ്രിപ്പറേറ്ററി ഇയർ ഉണ്ട്. അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഒൺലി ഇംഗ്ലീഷ്, മാത്ത് ആൻഡ് ISL. ISL സബ്ജക്ട് ആവാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കേൾവി കുറവുള്ള കുട്ടികൾ വരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, സ്റ്റുഡൻസ് കമ്മിങ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ. കാരണം ഡിഗ്രി പ്രോഗ്രാംസ് നമ്മൾ നിഷാണ് ഒരു പയനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡിഗ്രി പ്രോഗ്രാംസ് ഫസ്റ്റ് ഈ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്. അപ്പം അതുകൊണ്ട് നോർത്ത്, കർണാടക, തമിഴ്നാട് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. പിന്നെ നമുക്ക് നേപ്പാളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ട്, ഈ വർഷം നമ്മുടെ ബംഗ്ലാദേശിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന കുട്ടികൾക്കൊക്കെ അക്കാഡമിക്സ് ട്രാൻസാക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു കോമൺ ലാംഗ്വേജ് വേണം. അപ്പൊ അവിടെ ISL ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആണ് സബ്ജക്ട് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രിപ്രിയ പാസ്സായാലേ സെക്കൻഡ് ഇയറിലോട്ട് പോകത്തുള്ളൂ, അത് മാൻഡേറ്ററി ആണ്.
1: സേഫ്റ്റിയുടെ കാര്യം വരുമ്പോൾ നോർമലി നമുക്കറിയാലോ സൗണ്ട്, ശബ്ദം കേട്ടിട്ട് ഇപ്പം തൊട്ടടുത്ത ഒരാൾ വരുന്നു, നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട്, അങ്ങനെ അത്തരത്തിലുള്ള സേഫ്റ്റി ചലഞ്ചസ് ആയിട്ട് ലൈഫിൽ വരുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾ രാത്രി സമയത്ത് എവിടെയെങ്കിലും പോകുന്നു സൗണ്ട് കേൾക്കുന്നത്, അപ്പൊ അവർ അങ്ങനെയും കൂടെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ടോ?
0: അത് ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയാണ് മാറേണ്ടത്. സൊസൈറ്റിയുടെ ഇത് തന്നെ ഇൻക്ലൂസീവ് ആവണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫയർ എല്ലാം കേട്ടുകൊണ്ട് കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ഓടണം എന്നില്ല, അല്ലെങ്കിൽ ഡെഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയണം എന്നില്ല, ഫയർ അലാം സെറ്റ് റിംഗ് ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്ററും കൂടെ കൊടുത്താൽ ആ ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്ന കണ്ടാൽ അവർക്കറിയാം ഓക്കെ സം ഡേഞ്ചർ ഇസ് ഫയർ അലാം നടക്കുവാണ്. അപ്പൊ അതൊക്കെ നമ്മൾ നിഷിൽ ഓൾറെഡി അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ക്ലാസ്സിൽ വിളിക്കാനായിട്ട് നമ്മൾ പേര് വെച്ച് വിളിക്കാൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ നമ്മൾ കൈ പൊക്കി കാണിക്കണം, അല്ലെങ്കിൽ ലൈറ്റ് സ്വിച്ച് ഓഫ് ആൻഡ് ഓൺ ചെയ്യും. ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുമ്പം ഈ വിഷ്വൽ അലേർട്ട് കിട്ടുമ്പോൾ ഓക്കെ ടീച്ചർ ഇവിടെ ശ്രദ്ധിക്കാൻ പറയുവാണ്, അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്നതെന്ന് പറയും. പിന്നെ ക്ലാസ്സിലൊക്കെ അവർ ഇരിക്കുന്നത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരു റാ ഷേപ്പിലാണ്, റെഗുലർ ക്ലാസ്സിൽ കാണുന്ന പോലെ റോസ് അല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ ചെയ്യുന്നത് കാണാൻ സാധിക്കണം, ടീച്ചറിനെയും അവർക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കണം. ടീച്ചർ നടുക്ക് നിൽക്കും, റാ ഷേപ്പിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ടീച്ചർ ആക്സസിബിൾ ആയിരിക്കും, ടീച്ചറിനും കുട്ടികളെ ആക്സസിബിൾ ആയിരിക്കും. ആക്സസിബിലിറ്റി ഒരു വലിയ കമ്പോണന്റ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ മീറ്റിംഗ്സ് നടത്താറുള്ളപ്പോഴും ഒക്കെ നമ്മൾ ഇന്റർപ്രറ്ററിനെ വെക്കും. ഡെഫിനറ്റ്ലി ഒരു പ്രോഗ്രാം ഇന്റർപ്രറ്റർ ഇല്ലാതെ നമ്മൾ നടത്താറില്ല. അതിനൊപ്പം തന്നെ എഴുത്തും വായനയും ഒക്കെ നല്ല സ്കില്ലുള്ള കുട്ടികൾക്ക് വേണ്ടി റിയൽ ടൈം ആയിട്ട് നമ്മൾ ആ സ്പീക്കർ സംസാരിക്കുന്നത് ഗൂഗിൾ ഡോക്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പൊ അവരുടെ ഫോണുമായിട്ട് അത് കണക്റ്റഡ് ആണെങ്കിൽ അവർക്കത് വായിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഇന്റർപ്രറ്റർ അവിടെ ഉണ്ടെങ്കിൽ അതും കണ്ടിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. ലാർജർ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ സർവീസസ് ഒന്നും ഉണ്ടാവണമെന്നില്ല.
1: അതിലേക്ക് വരുമ്പം പൊതുസമൂഹത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ആണ് ആക്ച്വലി കൊണ്ടുവരാൻ സാധിക്കുന്നത്? കാരണം ഇപ്പൊ നമ്മൾ കാണുന്ന പൊതുവിടങ്ങളിൽ ഇതും കൂടി കൺസിഡർ ചെയ്ത് പലപ്പോഴും ഇപ്പൊ പറഞ്ഞ പോലെ ഒരു രാത്രി സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഒറ്റയ്ക്ക് ഒരാൾ സഞ്ചരിക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് ആക്ച്വലി കൊണ്ടുവരേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്?
0: ഇതിപ്പം നമ്മുടെ കുട്ടികൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് ലൈസൻസ് കിട്ടാറുണ്ട്, പക്ഷെ റോഡിൽ ബാക്കിൽ ആംബുലൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ആംബുലൈറ്റ് നമ്മൾ റിയർ വ്യൂ മിററിൽ കൂടെ കാണുമ്പോഴായിരിക്കും അവർ മാറുന്നത്. പക്ഷെ മഴക്കാലത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ഈ അലാർമോ അല്ലെങ്കിൽ പോലീസ് സൈറനോ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു റെസ്പോൺസ് ആ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നമ്മുടെ കുറെ കുട്ടികൾ ഒരു ഔട്ടിങ്ങിന് പോയേക്കുമായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പൊ ഈ പോലീസ് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് കുട്ടികൾ അറിഞ്ഞില്ല. കുട്ടികൾ സ്ലോ ആയിട്ട് മഴ ആയതുകൊണ്ട് വളരെ പതുക്കെ വണ്ടി പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ജീപ്പ് ഓവർടേക്ക് ചെയ്തിട്ട് കുട്ടികളെ വണ്ടി ഒതുക്കാൻ പറഞ്ഞു, എന്നിട്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ വിത്ത്ഹെൽഡ് ചെയ്തു. നമ്മൾ പിന്നെ പോയി സംസാരിച്ച് ഇന്റർവെൻഷൻ ചെയ്യേണ്ടി വന്നു. നമ്മൾ അവിടെ പോയി അവരുടെ ഈ അവസ്ഥയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ അവർ റിലീസ് ചെയ്തു. എന്നാൽ പോലും പെട്ടെന്ന് വരുന്ന ഒരു റെസ്പോൺസ് ഇങ്ങനെയാണ്, കേൾവി ഇല്ലാത്തത് കൊണ്ടാണ് അവർ മാറാത്തത്. അപ്പൊ അത് പബ്ലിക് കുറച്ചും കൂടെ സെൻസിറ്റൈസ്ഡ് ആവണം. അതുപോലെ തന്നെ പൊതു പ്രോഗ്രാംസിന് എനി പ്രോഗ്രാംസ് സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററുടെ സർവീസ് തീർച്ചയായിട്ടും കൊടുക്കണം. ഇപ്പൊ തന്നെ ന്യൂസ് ചാനൽസിലൊക്കെ ആർ പി ഡബ്ല്യു ഡി ആക്ട് എൻഫോഴ്സ് ചെയ്യാൻ ഓർഡർ വന്നതുകൊണ്ട് ഒരു സെഗ്മെന്റ് ന്യൂസ് ഇന്റർപ്രറ്ററിനെ വെച്ചിട്ടാണ് അവർ ടെലികാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതല്ല, ന്യൂസ് ചാനൽ ത്രൂ ഔട്ട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ആക്സസിബിൾ ആക്കേണ്ടതാണ് ആസ് പെർ ആർ പി ഡബ്ല്യു ഡി ആക്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻസില് പിന്നെ ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിന് ഒക്കെ ഇവർക്കൊക്കെ ഐ എസ് എൽ പഠിക്കാനും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ അവർ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ സൈൻ ലാംഗ്വേജ് ക്ലാസ്സസ് നടത്താറുണ്ട്. ബേസിക് കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഒരു ഫുൾ കോഴ്സ് ആയിട്ടല്ല അവർക്ക് ഉദ്ദേശിക്കുന്നത്, പക്ഷെ എന്നാലും ഈ ഡിസാസ്റ്റർ ടൈമിലും കോവിഡ് സമയത്തും ഒക്കെ നമ്മുടെ ഈ ഡെഫ് പോപ്പുലേഷനാണ് ഏറ്റവും വലിയ ചലഞ്ച് ഫേസ് ചെയ്തത്. കാരണം 24/7 എമർജൻസി സർവീസസും ഹെൽപ്പ് ലൈനും ഒക്കെ സാധാരണ ആൾക്കാർക്കുണ്ട്, ഇവർക്കതില്ലായിരുന്നു. അപ്പൊ ഈ കോവിഡ് സമയത്ത് നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യണം, പുറത്തിറങ്ങരുത്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഭയങ്കര ചലഞ്ച് ആയിരുന്നു കോവിഡ് സമയത്ത് മാനേജ് ചെയ്യാൻ. ഈ ഇവർക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ 24/7 ഒരു എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നുണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സപ്പോർട്ടോടെയാണ് നമ്മൾ ഈ ഹെൽപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് 14 ഡിസ്ട്രിക്ട്സ് ഉണ്ട്, 14 ഇന്റർപ്രറ്റേഴ്സിനെ ഈ ഹെൽപ്പ് ലൈനിൽ അറ്റാച്ച് ചെയ്തു. ENT ഡോക്ടറിനെ ഉണ്ടായിരുന്നു, ഒരു സൈക്കോളജിസ്റ്റ് അതിലുണ്ടായിരുന്നു, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് അറ്റാച്ച് ചെയ്തു, ഓഡിയോളജിസ്റ്റിനെ അറ്റാച്ച് ചെയ്തു, ഇത്രയും പേര് ഈ ഹെൽപ്പ് ലൈനിൽ അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പൊ അവിടെ എന്തെന്ന് വെച്ചാൽ ഒരു ഡെഫ് പേഴ്സൺ വിളിക്കുന്നത് ഇന്റർപ്രറ്ററിനെ ആയിരിക്കും, ഇന്റർപ്രറ്റർ വിളിക്കുന്നത് 3-way കോളാണ്, ഏത് സർവീസ് ആണ് ആൾക്ക് ആവശ്യം ആ ആളെ ആയിരിക്കും വിളിക്കുക. അവിടെ വിളിച്ചിട്ട് അവർ എന്താണ് ആവശ്യം, ഈ ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ ഈ മരുന്ന് വേണം, അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ബാറ്ററി വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവരെ എത്തിക്കാനായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ആ ഇന്റർപ്രറ്റർ ഫെസിലിറ്റേറ്റ് ചെയ്തത്. ENT ഡോക്ടറിന്റെ അടുത്ത് സംസാരിച്ചാൽ ഡോക്ടറിന്റെ അടുത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ വിളിക്കും. ആ സമയത്ത് ഒരുപാട് പേര് നല്ല ഡിപ്രഷനിലോട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു, ബിക്കോസ് പുറത്ത് പോകാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ സർവീസിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സൈക്കോളജിസ്റ്റിന് അടുത്ത് സംസാരിക്കും, ഇന്റർപ്രറ്റ് ആ കോൺവെർസേഷൻ ഫെസിലിറ്റി ചെയ്യും. ഒരുപാട് ആൾക്കാർ ഈ ഹെൽപ്പ് ലൈൻ കൊണ്ട് നമുക്കത് കേറ്റർ ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഇതൊക്കെ സൊസൈറ്റി അവെയർ ആവേണ്ട കാര്യങ്ങളാണ്. ഇവരുടെ ഒരു അവസ്ഥ ആ സമയത്ത് മനസ്സിലാക്കേണ്ടിയിരിക്കും. അറ്റ്ലീസ്റ്റ് ദേ ഡിസേർവ് എംപതി, വി ഹാവ് ടു എംപതൈസ് വിത്ത് ദം, എന്നാലേ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവരെ വിളിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ടേംസ് ഡെഫ് ആൻഡ് ഡം എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഈ ഡം ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് ടേമാണ്. ഡം എന്ന് വെച്ചാൽ ഫൂൾ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംസാരിക്കാൻ പറ്റാത്തത്, അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തതെന്ന് അവർ അവരെ അങ്ങനെ കാണുന്നില്ല. കാരണം അവർ പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു ഭാഷയുണ്ട്, ആംഗ്യ ഭാഷയുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റും, നിങ്ങളാണ് നമ്മളോട് സംസാരിക്കാൻ പറ്റാത്തത്. നമ്മൾ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ നമ്മളാണ് ലാർജർ സൊസൈറ്റി, നമ്മളാണ് അവരെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലാതെ അവരല്ല നമ്മളെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അവരുടെ ഭാഷ പഠിക്കണം, അല്ലാതെ അവര് നമ്മുടെ ഭാഷ പഠിച്ചിട്ട് നമ്മൾ ഇൻക്ലൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
1: നമുക്കറിയാം അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം വരികയാണ്. ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മുടെ സൊസൈറ്റിയോട് അല്ലെങ്കിൽ ഇത് കേട്ടിരിക്കുന്നവരോട് പറയാനുള്ളത് എന്താണ്?
0: ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും എന്റെ മെസ്സേജായിട്ട് തന്നെ എടുക്കാം. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, ഇവരുമായിട്ട് സംസാരിക്കാൻ, ഇവരുടെ ഭാഷ പഠിക്കുക, ആംഗ്യഭാഷ പഠിക്കുക. കാരണം ഒരു ബിഗ് ഗ്രൂപ്പ് തന്നെയാണ് ഈ സൈനിങ് ഡെഫ് എന്ന് പറഞ്ഞത്. അപ്പൊ അവരെ സൊസൈറ്റിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ ഭാഷ പഠിക്കുക. അത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം സ്കൂളുകളിലോ അല്ലെങ്കിൽ ഗവൺമെന്റിലൊക്കെ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. കേൾവി ഉള്ള കുട്ടികൾ പഠിക്കുന്ന മെയിൻ സ്ട്രീം സ്കൂളില് ഒരു ISL ടീച്ചറിനെ അപ്പോയിന്റ് ചെയ്യാനേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്റർപ്രറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ. നമുക്ക് അങ്ങനത്തെ കോഴ്സുകളുണ്ട്, ഡിപ്ലോമ ഇൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞ 2-year റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കോഴ്സാണ്. ഡിപ്ലോമ ഇൻ ടീച്ചിങ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ടീച്ചേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്നത് ഡെഫ് ആയിട്ട് വേണ്ടിയുള്ള ആൾക്കാർക്കുള്ള കോഴ്സാണ്. അതും റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത 2-year കോഴ്സാണ്. അതായത് ഈ കോഴ്സുകളെല്ലാം നിഷിലുണ്ട്. അപ്പൊ ഈ കോഴ്സുകളൊക്കെ പാസ്സായ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുക. നമുക്കിപ്പം അങ്ങനത്തെ പോസ്റ്റുകൾ ഒന്നുമില്ല. നമ്മൾ സ്കൂളിൽ ഭാഷ പഠിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹിന്ദി പഠിക്കുന്നുണ്ട്, മലയാളം മീഡിയം സ്കൂളാണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ്, തേർഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ പല പല ലാംഗ്വേജ്, ഇപ്പൊ ചില സ്കൂളുകൾ ഫ്രഞ്ച് ഒക്കെ ഉണ്ട്, ജർമ്മൻ ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന്. വൈ നോട്ട് ഇൻക്ലൂഡ് സൈൻ ലാംഗ്വേജ് ആസ് എ സബ്ജക്ട്? അങ്ങനെ ഒരുപാട് അവയർനെസ് സ്കൂൾ തരത്തിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. കൊച്ചുകുട്ടികൾക്ക് ചേഞ്ച് ബുദ്ധിമുട്ടില്ല, അവർ അതങ്ങ് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. വലിയവർക്കാണ് ഈ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആസ് വി ഗ്രോ വി ആർ മോർ റെസിസ്റ്റന്റ് ടു ചേഞ്ചസ്. ദെൻ വി ആർ കിഡ്സ്, നമുക്ക് അതൊക്കെ നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറും. കൊച്ചിലേ തൊട്ട് തന്നെ എല്ലാ കുട്ടികളും പഠിക്കേണ്ട ഒരു സബ്ജക്ട് ആയിട്ട് ഈ ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അവരും നല്ലപോലെ എംപത്തറ്റിക് ആവും. ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയെ കണ്ടാൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. ഇവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമേ വരുന്നില്ല. വളരെ മിടുക്കരുള്ള ആൾക്കാരാണ്. ഒരുപാട് ഫേംസിൽ നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെ ഒന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ബട്ട് യു ഹാവ് ടു ഗിവ് ദ ഓപ്പർച്യൂണിറ്റി, യു ഹാവ് ടു ഗിവ് ദ ചാൻസ്. നമുക്കൊരു മനസ്സ് നമ്മൾ തുറന്നിരിക്കണം.
1: ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്നവർക്ക് പലരും ഇതെങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചവരുണ്ടാവാം. അവർക്ക് കൃത്യമായൊരു ഉത്തരം ഇതിലൂടെ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
2: നിഷിലെ പ്രിൻസിപ്പൽ ഇൻചാർജും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഗ്രി HIയുമായ ഡോക്ടർ രാജീഗോപാലുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂട്ടുകാരി.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: നിങ്ങളൊരു റിസർവ്ഡ് ടിക്കറ്റാണോ നോക്കുന്നത്, അതോ പെട്ടെന്നുള്ളൊരു യാത്രയ്ക്ക് അൺറിസർവ്ഡ് ടിക്കറ്റോ, കൂട്ടുകാരെ യാത്രയാക്കാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റോ? എല്ലാം ഒരിടത്ത്. ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ റെയിൽവൺ ആപ്പ് റിസർവ്ഡ് ടിക്കറ്റുകൾ, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ, ഈ മൂന്ന് സൗകര്യങ്ങളും ഒരൊറ്റ ആപ്പിൽ. സമയം ലാഭിക്കൂ, എളുപ്പത്തിൽ യാത്ര ചെയ്യൂ.
6: ഞായറാഴ്ച രാത്രി 8 മണിക്ക് നാട്ടുചിന്തിൽ അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ. കഥ പാത്രചരിതം.

0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാത്രി 8 മണിക്ക്
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പറന്ന് പറന്ന് പറന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്, രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. രചന ഓൻവിക്കുറുപ്പ്, സംഗീതം ജോൺസൺ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്. ആകാശവാണി, സമയം 4 മണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് ഹരികൃഷ്ണ.
1: എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഫിൻസെർവില് ഫർണിച്ചർ മാട്രസ് അങ്ങനത്തെ പ്രോഡക്ട്സ് EMA ചെയ്യുന്ന സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു.
1: എത്ര വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
2: ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഇപ്പോഴും കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
1: എങ്ങനെയുണ്ട് ജോലി?
2: കുഴപ്പമില്ല, തിരക്കേടില്ല. മര്യാദയ്ക്ക് പണിയെടുത്ത പണിയെടുത്ത് പോവാം, ആവശ്യത്തിന് സാലറി കൊണ്ട് കൊള്ളാം, നല്ല പരിപാടി.
1: അപ്പൊ ജോലി സംബന്ധമായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ?
2: തീർച്ചയായിട്ടും, എനിക്ക് ഒത്തിരി ഡീലേഴ്സ് ഉണ്ട്. അപ്പം ഓരോ സ്ഥലത്തും ചെന്ന് ഡീലേഴ്സിനെ വിസിറ്റ് ചെയ്യണം, കസ്റ്റമേഴ്സിനെ വിസിറ്റ് ചെയ്യണം. അത് തന്നെയാണ് ഓവറോൾ പരിപാടി.
1: അപ്പൊ അവധി ദിവസങ്ങളൊക്കെ?
2: അവധി ദിവസങ്ങൾ അങ്ങനെ ഇല്ല, വേണേൽ അവധി എടുക്കാം. പിന്നെ നമുക്ക് ഒക്കേഷണലി ആയിട്ടുള്ള പോണം, അങ്ങനെ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പം അവധിയാണ് പൊതുവെ. അങ്ങനെ ഡീലേഴ്സ് ഒന്നും കാണാറില്ല.
1: അപ്പൊ മറ്റു ഹോബീസിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തും?
2: ജോലി കഴിഞ്ഞിട്ടുള്ള സമയം ആയിരിക്കും മോസ്റ്റ്ലി ഞാൻ എന്റെ ഹോബീസ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാറ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോണേലും കളിക്കാൻ എവിടെയെങ്കിലും പോണേലും അങ്ങനെ സിനിമയ്ക്ക് പോണേലും അങ്ങനത്തെ പരിപാടികൾ അവധി ദിവസങ്ങളിലായിരിക്കും.
1: കിട്ടുന്ന സമയം നമ്മൾ അങ്ങ് എൻജോയ് ചെയ്യും.
2: തീർച്ചയായിട്ടും അതാണല്ലോ, എൻജോയ്മെന്റ് വേണമല്ലോ ലൈഫിൽ.
1: ടാർഗറ്റ് ഒക്കെ ഉണ്ടോ? ടെൻഷൻ ഒക്കെ ഉള്ള ജോലിയാണോ?
2: ടാർഗറ്റ് ഉണ്ട്, ടെൻഷനും ഉണ്ട്, എന്നാൽ കുഴപ്പമില്ല, വർക്ക് ചെയ്ത് പോവാം. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുവാണ്, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ട്, വർക്ക് ചെയ്യാൻ നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ പ്രഷർ ഇല്ലാണ്ട് വർക്ക് ചെയ്ത് പോവും, കുഴപ്പമില്ല.
1: അതെ, എല്ലു മുറിയെ പണിയെടുത്താൽ
2: പല്ലുമുറിയെ തിന്ന.
1: ഹോബീസ് എന്തൊക്കെയാ?
2: ഞാൻ ക്രിക്കറ്റ് കളിക്കും, സിനിമകൾ കാണും, അതൊക്കെ തന്നെയാണ് ഹോബീസ്. ഈ ഇടയായിട്ട് വായനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
1: നല്ല കാര്യം. എന്താ വായിക്കാൻ ഏറ്റവും ഇഷ്ടം?
2: ഞാൻ ഇങ്ങനെ നോവൽ അങ്ങനത്തെ കാര്യങ്ങൾ വായിക്കാനാണ് താല്പര്യമില്ല. നമുക്ക് ലൈഫിൽ അപ്ഗ്രേഡ് ആവാൻ പറ്റിയ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വായിക്കാനാണ് കുറച്ചുകൂടി താല്പര്യം കൂടുതൽ.
1: നമുക്ക് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തണം, അതിനുള്ള പരിശ്രമമാണ്. വായനയിലൂടെ നമുക്ക് അതിന്റെ അടിസ്ഥാനം കിട്ടുന്നതും പിന്നെ അതിന് നമുക്ക് പ്രവൃത്തിയിലൂടെ കാണിക്കാനും പറ്റും.
2: തീർച്ചയായിട്ടും, നമ്മൾ വായിക്കുക, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും.
1: അതെ,
2: കുഞ്ഞുണ്ണി മാഷിനെ ഓർക്കുന്നു.
1: പണ്ടത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വായന വളരെ കുറവല്ലേ? സോഷ്യൽ മീഡിയകളും ഒക്കെ വന്നിട്ട് വേറൊരു തലത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വായനയുണ്ട്, കുറെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് വായിക്കുന്നവരുണ്ട്, പക്ഷെ പണ്ടത്തെ പോലെ വായന കുറവാ.
2: അതെ, വായന കുറഞ്ഞു. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും വിരത്തുമ്പിലുണ്ട് ഇൻഫർമേഷൻസ് എല്ലാവരും. അപ്പൊ പിന്നെ ആരും പുസ്തകം തേടി പോകുന്നില്ല, എങ്കിലും വായിക്കുന്നില്ല എന്നല്ല, ഫോൺ വഴി ബ്ലോഗുകൾ വായിക്കുന്നവർ ഒത്തിരി പേരുണ്ട്, എഴുതുന്നവരുണ്ട്. എങ്കിലും നമ്മള് പുസ്തകം വായിച്ച് കിട്ടുന്ന ആ ഒരു ഫീല് നമുക്ക് ഫോണില് സോഷ്യൽ മീഡിയ ഡിജിറ്റൽ കണ്ടന്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ഒരു വായിക്കുന്നതിന്റെ ഒതന്റിസിറ്റി കിട്ടുന്നത് പുസ്തകം വായിക്കുമ്പോഴാണ്.
1: പണ്ട് ഭൗതികമായ ഉണർവായിരുന്നു, ഇന്ന് റീച്ച് ആണ്.
2: ഇന്ന് വിർച്വലായി, അത്രേ ഉള്ളൂ.
1: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
2: ആസ്വദിക്കും, ഞാൻ പാട്ട് കേൾക്കാറുണ്ട്.
1: ജോലി ഇതാവുമ്പോ നമുക്ക് പാട്ട് കേൾക്കാൻ ഒരുപാട് സമയം കിട്ടും, യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തെ പാട്ട് കേട്ടങ്ങ് പോവാം.
2: അതെ അതെ.
1: അപ്പൊ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ? ഏത് പാട്ട് കേൾക്കാം?
2: ആസിഫ് അലി അഭിനയിച്ച കോഹിനൂർ സിനിമയിലെ ഹേമന്ത്.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: മുരുകൻ മുട്ടട.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ റിട്ടയർഡ് ഗവൺമെന്റ് സർവന്റ് ഉദ്യോഗസ്ഥനാണ്.
0: ഇപ്പൊ എത്ര നാളായി റിട്ടയർഡ് ആയിട്ട്?
1: രണ്ടു വർഷം കഴിഞ്ഞു.
0: എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നു?
1: 32-33 വർഷത്തോളം സർവീസ് ഉണ്ടായിരുന്നു.
0: ഇത്രയും നാളത്തെ സർവീസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ പടിയിറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് വല്ലാതെ ഫീലാവും അല്ലേ? കുറെ ഓർമ്മകൾ ഉണ്ടാവും മനസ്സിൽ. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം?
1: പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ സർവീസ് കാലത്തുണ്ട്. 21 വയസ്സ് സർവീസ് കയറിയാണ്. അപ്പൊ നല്ല കാലം മൊത്തം പോലീസിൽ സേവനം ചെയ്തതാണ്. അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളും നല്ല അനുഭവങ്ങളേ ഉള്ളൂ. ഓർമ്മിക്കാൻ പറ്റുന്ന നല്ല അനുഭവങ്ങളാണ് അധികം.
0: ഈ വിരമിക്കൽ കാലം എങ്ങനെ ചെലവിടുന്നു?
1: ഫാമിലി ആയിട്ടാണ് കൂടുതലും ചെലവാകുന്നത്. പിന്നെ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട്.
0: കാരണം നമ്മൾ പുറത്തിറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് പ്രത്യേകിച്ചും പോലീസ് ജോലി ആകുമ്പോഴേക്കും അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു ജോലിയാണല്ലേ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞാലും നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നത്തില്ല.
1: തീർച്ചയായിട്ടും പാവങ്ങളെ സഹായിക്കണം. അവർക്കുള്ള ആവശ്യകതകൾ കാണുമ്പോൾ അതിനെതിരെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രവർത്തനം, മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളുണ്ട്. നല്ല രീതിയിൽ അത് ചെയ്തു പോരുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. പഠിക്കുന്ന കാലത്തും സ്റ്റുഡൻസ് യൂണിയന്റെ ജില്ലാ ഭാരവാഹിയൊക്കെ ആയിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇപ്പം പൊളിറ്റിക്കലിലാണ് കൂടുതലും ശ്രദ്ധ വന്നിരിക്കുന്നത്.
0: മൊത്തത്തിൽ മറ്റൊരു ചെറുപ്പകാലം കൊണ്ടുവന്നിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും ആകാശവാണി ചോദിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിച്ചാലും വളരെ സന്തോഷം.
0: എന്നാൽ പിന്നെ ആ സന്തോഷത്തിൽ നമുക്ക്

0: പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: ഏത് പാട്ടാ?
1: പോയൻ ബിസാറിന്റെ ഒരു വട്ടം കൂടി എന്നുള്ള ആ പാട്ട് വളരെ ഇഷ്ടമുള്ളതാണ്. കോളേജ് ജീവിതവും വിദ്യാഭ്യാസ കാലവും കുട്ടിക്കാലവും ഒക്കെ ഓർമ്മ വരുന്ന വളരെ നല്ല നൊസ്റ്റാൾജിയ അനുഭവപ്പെടുന്നതാണ്.
0: ഇപ്പോഴും തലമുറ മാറിയെങ്കിലും അവരുടെയൊക്കെ ചുണ്ടിൽ തത്തി കളിക്കുന്ന ഒരു പാട്ട്.
1: തീർച്ചയായിട്ടും നല്ല പാട്ടാണ്. പോയൻ ബിസാറിന്റെ ഓർമ്മിക്കുന്ന ഒരു പാട്ടാണ് ഒരു വട്ടം കൂടി എന്നുള്ളത്.
0: അപ്പൊ കേൾക്കാം. നന്ദി.

0: മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം.
1: നമ്മോടൊപ്പം മറ്റൊരു സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: ഹിബാഹന്ന.
1: ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേര് ഞാൻ കേൾക്കുന്നത്. എന്താ പേരിന്റെ അർത്ഥം?
2: അറബിക് നെയിമാണ്. ദയ, ദൈവത്തിന്റെ സമ്മാനം എന്നൊക്കെയാണ് മീനിങ് വരുന്നത്.
1: അപ്പൊ അച്ഛനും അമ്മയ്ക്കും കിട്ടിയ സമ്മാനമാണ്?
2: ആദ്യത്തെ സമ്മാനമാണ് വിചാരിക്കുന്നത്.
1: അപ്പൊ കൂടുതലും അനിയത്തിയാണോ?
2: അനിയനാണ്.
1: അനിയനും ചേച്ചിയും വീട്ടിൽ ഭയങ്കര അടിയും ബഹളമൊക്കെ ആണോ അതോ ഭയങ്കര കൂട്ടാണോ?
2: നല്ല അടിയും ബഹളമൊക്കെയാണ്.
1: ഇടക്കിടക്ക് കൂട്ടാവൂലേ?
2: ഓ, അതുണ്ട്. സ്നേഹിക്കും ചെയ്യും, തല്ലുകൂടും ചെയ്യും.
1: ഏറ്റവും ബഹളം ആരാ? അവനാ?
2: അവൻ തന്നെ.

0: പാവാണോ?
1: പാവന്നല്ല, എന്നാലും പാവ.
0: ആരാ ജയിക്കുന്നത്?
1: മൂത്തതായതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കും.
0: ഇടയ്ക്കിടയ്ക്ക് പോയി അനിയനെ തോണ്ടോ?
1: ഇല്ല, അവൻ വന്ന് തോണ്ടും, ഞാൻ വലുതായിട്ട് അങ്ങോട്ട് കൊടുക്കും, പിന്നെ നല്ല അടിയാവും.
0: തിരി കൊളുത്തുന്നു, പിന്നെ മാലപ്പടക്കം വന്നു.
1: അതെ.
0: ആരൊക്കെ എന്റെ വീട്ടില്?
1: അച്ഛനും അമ്മയും അനിയൻ ഞാൻ.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: അമ്മ ഗവൺമെന്റ് സർവീസിലാണ്, അച്ഛൻ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്, അനിയൻ 7ാം ക്ലാസ്സിൽ പഠിക്കും.
0: ഞാനോ?
1: ഞാൻ ബിടെക് എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ആണ്.
0: എന്നിട്ടാണ് ഇവിടെ വന്ന് റീലൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്?
1: നിങ്ങൾക്ക് ഒഴിവിടെയായതുകൊണ്ട് വന്നതാണ്.
0: ഒഴിവിട്ടിയപ്പോ റീൽ ചെയ്തോളായി?
1: അങ്ങനെയല്ല, വെറുതെ വന്നത്.
0: വെറുതെ വന്നപ്പോഴത്തേക്ക് സന്തോഷത്തിന് വേണ്ടി റീൽ ചെയ്തതാണ്.
1: അതെ.
0: ഡാൻസ് കളിക്കോ?
1: ചെറുതായിട്ട്.
0: പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല, വെറുതെ റീൽ എടുക്കാൻ വേണ്ടി മാത്രം കളിക്കണം.
0: അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഡാൻസ് പഠിക്കുവാണ്?
1: അല്ല, ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല.
0: എന്നിട്ട് പോസ്റ്റ് ചെയ്യോ സോഷ്യൽ മീഡിയയിലൊക്കെ?
1: ഇല്ല, ഞങ്ങള് പ്രൈവറ്റ് ആയിട്ട് അക്കൗണ്ട് ഇടാം, പോസ്റ്റ് ഒന്നും ചെയ്യില്ല.
0: നമ്മളെ റീൽ എടുക്കുന്നു, നമ്മൾ കാണുന്നു. നമ്മളെ റീൽ എടുക്കുന്നു, നമ്മൾ കാണുന്നു.
1: ആ, അതത്രേ ഉള്ളൂ.
0: ആൾക്കാരെ കൂടെ കാണിക്കണ്ടേ?
1: എന്താ അങ്ങനെ തോന്നിയില്ല?
0: നമ്മൾ തന്നെ കണ്ട് കയ്യടിച്ച് വീട്ടിൽ പോകും.
1: അതെ.
0: അടിപൊളി. ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ഒക്കെ ചെയ്യാം.
1: ഓ ശരി.
0: റീലൊക്കെ ചെയ്യുന്ന ആളിനോട് പാട്ട് ഇഷ്ടമാണോ എന്ന് ചോദിക്കാനുള്ള കാര്യമല്ലല്ലോ.
1: ഇല്ല, പാട്ടൊക്കെ ഇഷ്ടമാണ്.
0: പാടോ?
1: ഇല്ല ഇല്ല, പാടില്ല, കേൾക്കാറേ ഉള്ളൂ, ആസ്വദിക്കും.
0: എല്ലാവരും അങ്ങനെയാണ്, പാടോ എന്ന് വെച്ചാൽ ഇല്ല, ആസ്വദിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പാട്ടായിരിക്കും.
1: ഇല്ല, എനിക്ക് ശരിക്കും പാടാൻ അറിയില്ല.
0: ശരിക്കും പാടണ്ട, ചെറുതായിട്ട്
1: പാടാം. ഇല്ല ഇല്ല.
0: എന്നാ പാട്ട് കേൾക്കാം.
1: ഓ ശരി.
0: ഏത് പാട്ട് കേൾക്കാം?
1: താമര നൂലിനാൽ.
0: വേണ്ട പാടുന്നു.
1: അയ്യോ ഇല്ല, ആ പാട്ട് കേൾക്കാം.
0: പറഞ്ഞപ്പോ എങ്ങനെ, അപ്പൊ പാടിയാലോ?
1: അയ്യോ വേണ്ട, നമുക്ക് കേൾക്കാം.
0: എന്നാ പിന്നെ കേൾക്കാം.
1: ശരി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ഗീതു ഫ്രാൻസിസ്.
0: എവിടെയാ നാട്?
1: പാറശ്ശാല.
0: തിരുവനന്തപുരത്ത് എന്താ ആവശ്യമായിട്ട് വന്നതാ?
1: ഇവിടെ മ്യൂസിയത്ത് വന്നതാണ്.
0: ജസ്റ്റ് ഒന്ന് കറങ്ങി കഴിക്കാന്ന് വെച്ച് വന്നതാ?
1: അതെ.
0: എന്താ ചെയ്യുന്നത് ഗീതു?
1: ഇപ്പോ ഫ്രീ ആണ്, ടീച്ചിങ് ആണ്.
0: എവിടെ, സ്കൂളിലാണോ? ഇപ്പൊ എന്താ ഫ്രീ ആയിപ്പോയത്?
1: ബേബി, ചെറിയ ബേബി ഉള്ളത് കൊണ്ട് ബേബിയൊക്കെ അറിയാനായിട്ട് അങ്ങനെ
0: ലീവ് എടുത്തു.
1: ലീവ് എടുത്തു.
0: എങ്ങനെയുണ്ട് ടീച്ചിങ് പ്രൊഫഷൻ?
1: എനിക്ക് ഇഷ്ടമാണ് ടീച്ചിങ്, കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. പിന്നെ കുറച്ചിട്ട് ഒരു പാഷനാണ്.
0: ഏതാ സബ്ജക്ട്?
1: ഇംഗ്ലീഷ് ആണ്.
0: ഏത് ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത്?
1: 8th വരെ, ഇന്റർമീഡിയറ്റ്.
0: അപ്പോൾ ഇച്ചിരി പാടായിരിക്കുമല്ലോ, കുസൃതി കൂട്ടങ്ങളായിരിക്കുമല്ലോ എല്ലാം.
1: അതെ അതെ.
0: രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ കുട്ടികളുടെ ഭാഗത്ത് നിന്നൊക്കെ?
1: ക്ലാസ് ടൈം അങ്ങനെ സീരിയസ് ആണ്.
0: നമ്മൾ ഭയങ്കര സീരിയസ് ആണ് പഠിപ്പിക്കാൻ പോകുമ്പോ.
1: ഇല്ല, ഫ്രണ്ട്ലി ആണ്.
0: എപ്പോഴും അങ്ങനെയാണ് വേണ്ടത് അല്ലേ?
1: അതെ അതെ.
0: പണ്ടത്തെ നിന്നും ഇന്നത്തെ വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട്. പണ്ട് കാലത്തൊക്കെ പേടിപ്പിച്ച് പഠിപ്പിക്കുകയായിരുന്നു അല്ലേ?
1: അതെ.
0: ഇപ്പോ ലാളിച്ച് പഠിപ്പിക്കുകയാണ്.
1: ലാളിച്ചെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഫ്രീഡം കൊടുക്കും, അത്രേ ഉള്ളൂ.
0: ലാളിക്കത്തില്ല,
1: ലാളിക്കത്തില്ല.
0: ഞാൻ ഫ്രീഡം ആണ് ഉദ്ദേശിച്ചത്. പരീക്ഷാ കാലമൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ടെൻഷൻ ആയിരിക്കും.
1: അപ്പൊ
0: എങ്ങനെ മാനേജ് ചെയ്ത് പോകും?
1: പിള്ളേർക്ക് പഠിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. നമ്മള് കൂടുതൽ നമ്മള് സ്ട്രിക്റ്റ് ആയിരുന്നാലേ അവര് പഠിക്കും. നമ്മള് ഫ്രീ ആവട്ടെ, അവര് പഠിക്കില്ല.
0: അപ്പൊ നമ്മൾ ഫ്രീ ആവാൻ വേണം, ഒപ്പം സ്ട്രിക്ട് ആവാൻ വേണം. അപ്പൊ ഈ ജോലിയൊക്കെ കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാറ്?
1: ബേബി കെയർ ചെയ്തിട്ട് എനിക്ക് ടൈം കിട്ടാറില്ല.
0: കുഞ്ഞു കിട്ടിയാവേണ്ടത് എപ്പോഴും നമുക്കൊരു നോട്ടം വേണമല്ലേ?
1: അതെ.
0: എന്നാലും മൊത്തത്തിൽ രസമായിരിക്കും.
1: രസമാണ്.
0: നമ്മളും ഒരു കുഞ്ഞായി പോകും.
1: ബേബിയോട്
0: എന്നിട്ട് യാത്രകളൊക്കെ പോകാറുണ്ടോ?
1: ഒരുപാട് യാത്ര പോകാറുണ്ട്. എന്റെ ഹസ്ബൻഡ് ആർമിയിലാണ്, അപ്പോ ലീവ് വരുമ്പോ എല്ലാം നമ്മള് പോകാറുണ്ട്
0: യാത്രകളാണ്. പോയി കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ?
1: ഊട്ടി, കൊടൈക്കനാൽ, അതെല്ലാം ഓക്കെയാണ്.
0: പോയി കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാ?
1: പോയി കാണാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഹസ്ബൻഡ് കൂടെ അസം പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്.
0: എന്തായാലും നടക്കട്ടെ. പിന്നെ പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാടാൻ അറിയില്ല, കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. മ്യൂസിക് കേൾക്കുന്നതേ ഒരു റിലാക്സിങ് ആണ്.
0: പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പാടി പഠിക്കുകയും ചെയ്യാം.
1: അതെ.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: മിന്നൽവാള.
0: ഇടക്കാലത്ത് വന്ന മനോഹരമായ ഒരു പാട്ടാണ്.
1: അതെ.
0: നമുക്ക് കേൾക്കാം. നന്ദി.

0: വിനോദ് കല്ലറ നടത്തിയ മാതിരിപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഓർമ്മകൾ ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
4: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ

0: അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചെപ്പിലേക്ക് അയക്കുക.
1: വിലാസം: ഓർമ്മച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചെപ്പ്
0: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
1: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചെപ്പ്.

0: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു.
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വചനം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം മോഹൻ സിതാര.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
2: ഞായറാഴ്ച രാത്രി 8 മണിക്ക് നാട്ടുചിന്തിൽ അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ. കഥ പാത്രചരിതം.

0: സമയം 5 മണി. ഇപ്പോൾ കേൾക്കാം സംസ്കൃത പരിപാടി. അദ്യതന സമാജേ ശ്രീനാരായണ ഗുരുദേവ ദർശനസ്യ പ്രാധാന്യം. സിനി വിജി നടത്തുന്ന പ്രഭാഷണം.
1: പിഎം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. അദ്യതനെ സംസ്കൃത കാര്യക്രമേ വയം ഏകം പ്രഭാഷണം ശൃണുമഃ. അദ്യതന സമാജേ ശ്രീനാരായണ ഗുരുദേവ ദർശനസ്യ പ്രാധാന്യം ഇതി വിഷയമധികൃത്യ പ്രഭാഷണം കരോതി ശ്രീമതി സിനി വിജി.
2: ആദരണീയ ശ്രോതാരഹ, നമോ നമഃ. കേരളസ്യ നവോത്ഥാന ചേതസാ മധ്യേ ശ്രീനാരായണ ഗുരുദേവ ഏകക അദ്വിതീയ മഹാപുരുഷ ആസീത്. സഹ കേവലം സന്യാസീ നാസീത്, സമാജ സുധാരക അപിതു മാനവതായ മഹാൻ ദാർശനിക ആധ്യാത്മിക ആചാര്യ ച ആസീത്. ഏകജാതി ഏകോ ധർമ്മ ഏകോ ദേവ മനുഷ്യായ ഇതി തസ്യ അമരഹ സന്ദേശം കേവലം ഘോഷവാക്യം ന അപിതു വിശ്വവാന്തവത്യം ഉദ്ഘോഷയൻ മാനവതാ ദർശനസ്യ സാരഹ ഏവ. അദ്യ വിജ്ഞാനസ്യ തന്ത്രജ്ഞാനസ്യ ച അഭൂതപൂർവ പ്രഗതിഹീൻ ദൃശ്യത്തെ. തഥാപി ജാതി വിഭേദ ധാർമ്മിക സഹിഷ്ണുത ഹിംസ മാദകദ്രവ്യവ്യസനം പര്യാവരണ വിനാശാഞ്ച വർദ്ധമാനാ സന്തി. അതഹ ശ്രീനാരായണ ഗുരുദേവസ്യ ദർശനം അദ്യതന സമാജേ അത്യാവശ്യകം മാർഗദർശനമിതി വക്തും ശക്യതേ. ഗുരുദേവസ്യ ദർശനസ്യ മൂലഭാവക മാനവ സമതായേവ. തസ്യ പ്രസിദ്ധ സന്ദേശക ഏകാ ജാതി ഏകോ ധർമ്മ ഏകോ ദേവ മനുഷ്യായ അസ്യ സന്ദേശസ്യ അർത്ഥ അയം തത് സർവേ മനുഷ്യാഹ സമാനാഹ സന്തി. ജന്മനാ കോപി മഹാന്ന ഭവതി കോപി ഹീനകാപി ന ഭവതി. സദാചാരാഹ സത്കർമ്മണി പ്രേമം കരുണാച മനുഷ്യസ്യ വാസ്തവികം മൂല്യം നിർധാരയന്തി. അദ്യാപി അസ്മാകം സമാജേ ജാതി വിഭേദ അസഹുഷ്ണത ച ദൃശ്യന്തി. അതഹ ഗുരുദേവസ്യ അയം സന്ദേശക അദ്യാപി അത്യന്തം പ്രാസംഗിക അസ്തി. യഥാ വയം സർവാൻ സമാനദൃഷ്ട്യാ പശ്യാമഹ തദാഏവ സമാജേ ശാന്തി സൗഹാർദ്ദം ഐക്യഞ്ച വർത്തന്തേ. ശ്രീനാരായണ ഗുരുദേവ ശിഷ്യായ മഹത്വം വിശേഷേണ പ്രതിപാദിതവാൻ. ശിഷ്യായ മനുഷ്യസ്യ ബുദ്ധിഹിം വികസിത ഭവതി വിവേകക വർദ്ധതേ ഹൃദയക കരുണ ജാഗരതി. ശിഷ്യത മനുഷ്യക ന കേവലം സ്വസ്യഹിതം ചിന്തേതി അപിതു സമാജസ്യ ഹിതമപി ചിന്തേതി. ശിഷ്യ കേവലം ജീവികായേന്ന അപിതു ജീവന നിർമ്മാണായ ഭവതി. ഗുരുദേവസ്യ ജീവനെ കരുണായാഹ സേവായാഞ്ച മഹത്വപൂർണം സ്ഥാനമാസേത്. തസ്യമതേ മാനവസേവായേവ ഈശ്വരസേവ. ദുഃഖിതാനാം സാഹായ്യം ദരിദ്രാണാം സംരക്ഷണം രോഗിണാം പരിചരണം പരസ്പര പ്രേമ മാനവജീവനസ്യ ശോഭാം ആവഹന്തി. അദ്യ സാർത്ഥഭാവ വർത്തതേ പരന്തു ഗുരുദേവ അസ്മാൻ പരോപകാരസ്യ മാർഗേ ചലിതും ഉപദിശതി. യഹ അന്യേഷാം ഹിതം ചിന്തേതി സഹയേവ സമാജസ്യ ശ്രേഷ്ഠക സദസ്യക ഭവതി. ഗുരുദേവ സർവധർമാൻ സമാനഭാവേന അപശത് തസ്യമതേ ധർമ്മസ്യ ഉദ്ദേശക മാനവാനാം ഐക്യം നദു വിഭാജനം. ഗുരുദേവസ്യ ദർശനം കേവലം മാനവസമാജസ്യ ന അപിതു സമഗ്ര ജീവലോകസ്യ കല്യാണം അഭിലക്ഷതി.

രാഷ്ട്രേ ഐക്യം, വിശ്വേ ച മാനവത സുദൃഢ ഭവിഷ്യതി. അത വയം സർവേ ശ്രീനാരായണ ഗുരോഹോ വജാംസി കേവലം പടാമഹ ഇതി ന അപിതു താനി ആചരാമ. തസ്യ പ്രത്യേക ഉപദേശക മാനവ കല്യാണായ ഏവാസീത്. യഹ മനുഷ്യേഷു പ്രേമ ദയ കരുണ സഹിഷ്ണുത സത്യനിഷ്ഠാജ വർത്തയിതും ഇച്ഛതി സ്മ. ഗുരുദേവക അവതത് തമസോമാ ജ്യോതിർഗമയ. അജ്ഞാനരൂപാത് തമസക ജ്ഞാനരൂപം ജ്യോതിഹി പ്രതി ഗന്ധവ്യം. അയം സന്ദേശക പ്രത്യേകസ്യ ഛാത്രസ്യ ശിക്ഷകസ്യ നാഗരികസ്യ ച ജീവനെ മാർഗദർശക ഭവതി. എത്ര ശുചിത അസ്തി തത്ര സാസ്ത്യം ഭവതി. എത്ര ശിഷ അസ്തി തത്ര പ്രഗതിഹി ഭവതി. എത്ര സമത അസ്തി തത്ര ശാന്തിഹി ഭവതി. ഏതാനി സർവാണി ഗുരുദേവസ്യ ദർശനസ്യ മൂലതത്വാനി സന്തി. ഗുരുദേവസ്യ ദർശനസ്യ മൂലതത്വാനി സന്തി. തസ്മാത് വയം സർവേ സമതായാഹ സ്നേഹസ്യ സേവായാഹ മാനവതായാഞ്ച ദൂതാഹ ഭവേമ. ഏഷായേവ ഗുരുദേവസ്യ യഥാർത്ഥ സമ്മാനഹ. അദ്യതന യുഗേ കൃത്രിമബുദ്ധേഹ വിജ്ഞാനസ്യ സഞ്ചാരസാധനാനാഞ്ച വികാസക മഹാനസ്തി. കിന്തു യദി മാനവമൂല്യാനി ന രക്ഷന്തേ തർഹി ഏഷക വികാസക അപൂർണഹായേവ. ഗുരുദേവസ്യ ജീവനം സ്വയമേവ മഹാൻ പാഠക ആസീത്. സഹ യത് ഉപദിഷ്ടവാൻ തത് സ്വജീവനെ പ്രഥമം ആചരിതവാൻ. അതേവ തസ്യ വചനാനി അദ്യാപി ജനാനാം ഹൃദയാനി സ്പൃശ്യന്തി. തസ്യ ദർശനസ്യ സാരക സമത്വം കരുണ ആത്മജ്ഞാനം സേവാഭാവഞ്ച. ഏതേ ഗുണാഹായതി അസ്മാഹം ജീവനെ സ്യുഹു തർഹി ന കേവലം വ്യക്തിഹി അപിതു പരിവാരക സമാജക രാഷ്ട്രഞ്ച ഉന്നതിം പ്രാപ്നിയാത്. ഉപനിഷസ്സു ഉക്തം ഈശാവാസമിതം സർവം ഗുരുദേവോ അഭി സർവേഷു പ്രാണിഷു ഏകമേവ ദിവ്യത്വം അപശ്യത്. അത് സഹ കദാപി ഭേദഭാവം ന അംഗീചകാര. കിന്തു സർവേഷാം പ്രതി സമാനം പ്രേമക പ്രദർശിതവാൻ. ആഗച്ഛാമ. വയം സർവേ ഗുരുദേവസ്യ ആദർശാൻ സ്വീകൃത്യ സത്യം വദേമ ധർമ്മം ആചരേമ മാധവ സേവാ ഇതി ഭാവേന ജീവേമ. ഏവം ചേത് അസ്മാഹം ജീവനമപി അർത്ഥപൂർണം സമാജകാച ശാന്തിമയക ഭവിഷ്യതി. സമത പാലയേമ കരുണ വർത്തയേമ ജ്ഞാനം പ്രസാരയേമ മാനവത രക്ഷയേമ. ഏഷായേവ ശ്രീനാരായണ ഗുരുദേവസ്യ ദർശനസ്യ യഥാർത്ഥ സന്ദേശക. ധർമ്മകനാമ ന കേവലം കർമ്മകാണ്ഡക. ധർമ്മകനാമ സത്യസ്യ ആചരണം ദയായാഹ പാലനം പരസേവ ശുചിത്വം ആത്മസംയമനം ച ഏതേഷാം വിനാ ധർമ്മസ്യ പൂർണതാന ഭവിഷ്യതി. ഗുരുദേവക അസ്മാൻ ശിഷ്യേതി യത് സമാജസ്യ പരിവർത്തനം അന്യേഷാം പരിവർത്തനാത് ന ആരഭ്യതേ അപിതു സ്വപരിവർത്തനാത് ഏവ ആരഭ്യതേ. യതി അഹം പരിവർത്തേ മമ പരിവാരേ പരിവർത്തതേ പരിവാരസ്യ പരിവർത്തനാത് സമാജഃ സമാജസ്യ പരിവർത്തനാത് രാഷ്ട്രമപി ഉന്നതിം ഗച്ഛതി. അതഃ ഗുരുദേവസ്യ സന്ദേശകാന്ന കേവലം ശ്രവണീയാഹ അപിതു ആചരണീയ. തസ്യ ആദർശാഹ യതി അസ്മാകം ദൈനംദിന ജീവനേ പ്രകാശന്തേ തർഹി അസ്മാകം ജീവനം സഫലം. സമാജഃ സമർത്ഥഃ രാഷ്ട്രഞ്ച ഗൗരവശാലി ഭവിഷ്യതി. ഗുരുദേവക അസ്മാൻ ബോധയതി യതി ആത്മോന്നതീയേവ സമാജ ഉന്നതേഹേ മൂലം. ശുദ്ധം മനഃ ശുദ്ധാവാണി ശുദ്ധം കർമ്മം ഏതാനിയേവ ശ്രേഷ്ഠ ജീവനസ്യ ആധാരാഹ. ആഗച്ഛാമ. വയം സർവേ ഗുരുദേവസ്യ ആദർശാൻ സമാജേ പ്രസാരേമ ഭാരതസ്യ ഉജ്ജ്വല ഭവിഷ്യ നിർമാണേ സ്വകീയം യോഗദാനം ദദാമ. ശ്രീനാരായണ ഗുരോഹോ ഗ്രന്ഥാഹ കേവലം സാഹിത്യഹൃദയഹ ന അപിതു മാനവജീവനസ്യ ദീപസ്തംഭാഹ സന്തി. ആത്മോപദേശ ശതകം ദർശനമാല ദേവശതകം അനുകമ്പാദശകം ആത്മവിലാസം ഇത്യാദയ ഗ്രന്ഥാഹ ആധ്യാത്മിക ജ്ഞാനം നൈതിക മൂല്യാനി മാനവതായാഹ ആദർശാഞ്ച സരളയാ ഭാഷയാ ജനാൻ സമക്ഷം ഉപസ്ഥാപയന്തി. വിശേഷത ആത്മോപദേശ ശതകം ആത്മജ്ഞാനസ്യ മഹത്വം ബോധയതി. ദർശനമാല വേദാന്ത ദർശനസ്യ ഗൂഢതത്വാനി വിവർണൂതി. ദൈവദശകം ഭക്തേഹേ വിനയസ്യ ആത്മസമർപ്പണസ്യ ച അനുപമം സ്തോത്രമസ്തി. ഏതേ ഗ്രന്ഥാഹ ന കേവലം കേരളസ്യ അപിതു ഭാരതസ്യ ആധ്യാത്മിക സാമാജിക ചിന്തനമപി ഗാഢതയ പ്രഭാവിതവന്ത. അദ്യ ഗുരുദേവസ്യ കൃതേഹ വിദ്യാലയേഷു
വിദ്യ

പീഡേഷു ആധ്യാത്മിക കേന്ദ്രേഷു ച അധ്യയനസ്യ വിഷയാഹ സന്തി തേഷാം സന്ദേശാഹ കാലാതീതാഹ സർവകാലികഹ സർവ മാനവികാഞ്ച അസ്തി ഗുരുദേവേന വിരചിതാനി ഗ്രന്ഥാഹ ഉപദേശാഹ ച ജനജീവനെ ഗഹനം പ്രഭാവം കൃതവന്തഹ ബാല്യേവ നാരായണഹ അത്യന്തം ശാന്തസ്വഭാവക ദയാലു ജിജ്ഞാസു അധ്യയനശീലഹ ച ആസീത് പ്രകൃതിം പക്ഷിണക പശൂൻ സർവാൻ പ്രാണ്യക ച സഹ സ്നേഹേന അപശ്യത് ഏകാന്തേ ചിന്തനം ധ്യാനം ച തസ്യ പ്രിയമാസീത് സഹ സ്വപിതുഹു സമീപം അക്ഷരാഭ്യാസം പ്രാരബ്ധവാൻ അനന്തരം സംസ്കൃതഭാഷ വ്യാകരണം കാവ്യം തർക്കശാസ്ത്രം വേദാന്തം ഉപനിഷദഃ ഭഗവത്ഗീതാം ച അധീതവാൻ അസാധാരണയാ സ്മരണശക്തിയാ തീവ്രയാ ജിജ്ഞാസയാ ച സഹ ശീക്രമേവ വിദ്വാൻ അഭവത് സംസ്കൃത അധ്യയനം ഗുരോഹോ ജീവനെ മഹാൻ പ്രഭാവം അകരുത് ഉപനിഷദാം സന്ദേശക സർവേഷു ജീവേഷു ഏകയേവ ആത്മാവർത്തതേതി തേന ഗംഭീരതയാ അവഗത അതകാസക സമത്വം കരുണ ബന്ധുത്വം ച സ്വജീവനെ ആചരിതവാൻ ഗുരുദേവസ്യ മാർഗം ചലാമ വിദ്യയാ പ്രബുദ്ധ ഭവാമ സംഖ്യേന ശക്ത ഭവാമ മദ്യം വിഷമിതി ജ്ഞാത്വാ തത് പരിത്യജ്യാമ സമതായാഹ കരുണായാഹ മാനവതായാഹ ആദർശാൻ ആചരയാമ ഏഷയേവ ഗുരുദേവസ്യ അമരക സന്ദേശക ഗുരുദേവസ്യ ജീവനകാലേ സമാജേ ജാതിഭേദക അസ്പൃശ്യത അജ്ഞാനം അന്ധവിശ്വാസക ച പ്രബല ആസീത് ഗുരുദേവഹ ഏതാൻ ദോഷാൻ ദൃഢതയാ പ്രതിഷേധിതവാൻ സഹ ശിഷ്യായാഹ മഹത്വമപതത് തേന വിദ്യാലയാഹ സ്ഥാപിതാഹ ജനാഹ ശിഷ്യായൈ പ്രേരിതാഹ ശിഷ്യായേവ സമാജസ്യ ഉന്നതിഹി സംഭവതീതി സഹ പ്രതിപാദിതവാൻ സഹ സ്ത്രീണാം ഉന്നതിമവി സമർത്ഥിതവാൻ സർവേ മാനവാഹ സമാനായി തസ്യ ദൃഢ വിശ്വാസക അസീത് ഗുരുദേവഹ മന്ദിര നിർമ്മാണേന സഹ മനഃ ശുദ്ധേഹേ മഹത്വമപി ഉപദിഷ്ടവാൻ തസ്യമതേ ശുദ്ധം മനഃ ഏവ പരമം ദേവാലയം തസ്യ ദർശനസ്യ പ്രഭാവേണ കേരളേ സാമാജിക സമത ശിഷ്യാവിസ്താരക ആത്മവിശ്വാസക ധാർമ്മിക സൗഹാർദ്ദം ച വർദ്ധിതം യഥാവയം പ്രേംണ സമതയാ സഹകാര്യേണ ച ജീവാമഹ തഥാഏവ ഗുരുദേവസ്യ സ്വപ്നം സഫലം ഭവതി ഗുരുവര്യസ്യ ജീവനം അസ്മഭ്യാം മഹാൻ പ്രേരണാസ്രോതക അസ്തി സഹ അസ്മാൻ ബോധയതി യത് വാസ്തവികം ധർമ്മം മാനവസേവ ഏവ വാസ്തവികം പൂജനം പരോപകാരായവ എത്ര പ്രേമക ദയാ സത്യം ശാന്തി ച വർത്തന്തേ തത്രൈവ ഈശ്വരസ്യ നിവാസക ഭവതി അതഹ വയം സർവേ തസ്യ ഉപദേശാൻ ഹൃദി നിധായ താൻ ദൈനിക ജീവനെ അനുപാലയാമ ഏവം കൃത്വാ ന്യായപൂർണം സൗഹാർദ്ദപൂർണം സമർത്ഥഞ്ച സമാജം നിർമാതും ശക്നുമഹ അന്തേ മമ വിനയപൂർവകം നിവേദനമസ്തി ശ്രീനാരായണ ഗുരോഹോ ചിന്തനം അസ്മാഹം ജീവനായ നൂതന ദിശാം പ്രദർശയതി വയം സർവേ മിളിത്വ കലഹവർജിതം ഉജ്ജലഞ്ച രാഷ്ട്രം നിർമാമ ഏഷായേവ ഗുരുദേവസ്യ ശിഷായക സാർത്ഥകത

0: സംസ്കൃതകാര്യക്രമേ ഏതാവതാ ശ്രുതം അദ്യതനസമാജേ ശ്രീനാരായണ ഗുരുദേവദർശനസ്യ പ്രാധാന്യം ഇതി വിഷയമധികൃത്യ പ്രഭാഷണം ആസീത്. പ്രഭാഷക ശ്രീമതി സിനി വി ജി. സംസ്കൃതകാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.
1: ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321. മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.
2: ആകാശവാണി, സമയം 5:15. പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് വർക്കല സുധീഷ് കുമാറും സംഘവും.
3: വന്ദേ വന്ദനകം തന്നിലേ പരമശിവൻ അരളിനാലേ ഭദ്രദീപം കനകവിളക്കും കൊളുത്തി വച്ചേ ചിത്തിരനാഗപ്പോൽ പീഠം വച്ചേ കരനുട
4: തിരുമകൻ ഗണപതിയുടെ
3: ഹരിമകൻ പിറന്നോരേ ഒറ്റക്കൊമ്പാ കുടവയറഴകാ അടിയനാൽ അറിഞ്ഞ വണ്ണവും അടിയൻ തന്റെ നൽഗുരുക്കന്മാരരുൾ ചെയ്യും.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ 45 മിനിറ്റ്.
1: പ്രിയ ശ്രോതാക്കളെ, കെ എസ് ചിത്ര ആലപിച്ച ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നാരായണ ശൗരേ.

0: കെ എസ് ചിത്ര പാടിയ ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭിന്നശേഷിക്കാർക്കായുള്ള ദീൻദയാൽ പുനരധിവാസ പദ്ധതി. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. പുത്തൻ തലമുറ കീടനാശിനികൾ, ഡോക്ടർ അമ്പിളി പോളുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. മ്യൂസിക് ടൈം ഡ്രേക്ക്. 8:00 നാടകം പവിത്ര. രചന അരുൺകുമാർ, സംവിധാനം എൻ വാസുദേവ്. ശബ്ദം നൽകിയവർ അനീഷ് പി നായർ, ശ്രീജിത് പാല, വിശ്വൻ പടനിലം, സ്മിത സുരേഷ്, സുലു ബോബൻ, കവിതാ മോഹൻ, അരുന്ധതി എ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി സൂര്യഘാർ മുഫ്ത് ബിജ്ലി യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 കായിക ലോകം. 23rd ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് പാര അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ബാസിലുമായി സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. എസ് ഹരികുമാർ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. മൃദംഗം ചങ്ങനാശ്ശേരി കെ ആർ ജയൻ, ഘടം അഞ്ചൽ എസ് കൃഷ്ണയ്യർ. 11:00 മുതൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ NSD അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:35 ഏഷ്യൻ ഗെയിംസ് 2026 ഡെയിലി ഹൈലൈറ്റ്സ്. 11:55 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിക്കുന്നു. 6:00 ഉഷ മലരിയിൽ ബാലാമണിയമ്മ എഴുതിയ വന്ദനം എന്ന കവിത. ആലാപനം അപൂർവ സുനിൽ. 6:15 ഉദയഗീതം. അശോക് കുമാർ, പട്ടാഴി ബി അശോകൻ, അൽഫോൺസ ബേബൻ, സീമ ബാലാജി എന്നിവർ പാടിയത്. 6:30 പ്രഭാത ഭീരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 146. 8:35 സ്മൃതി മധുരം. 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. രചന എം കെ ശ്രീകുമാർ. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് ചിത്ര എസ് ദിലീപ് കുമാർ. പഠിക്കുന്നത് റിജി ശിവദാസ്. 9:00 ഓർമ്മച്ചെപ്പ്. 10:00 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം. ജാമ്യ വ്യവസ്ഥകളും അനുബന്ധ നിയമങ്ങളും. അഡ്വക്കേറ്റ് നീതു എസ് ടി സംസാരിക്കുന്നു. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ബാലലോകം. തിരുവനന്തപുരം കവടിയാർ നിർമ്മലാ ഭവൻ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 11:30 എന്തരോ മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി എം സുബ്രഹ്മണ്യ ശർമ്മ. 12:00 ഏകധാര ലളിത സംഗീത പരിപാടി. രാധിക തിലക് പാടിയത് കേൾക്കാം. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 2:45 ഹരിതവാണി. ജൈവ വൈവിധ്യ നിയമവും അനുബന്ധ ചട്ടങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ വിമൽ കുമാർ സി എസ് സംസാരിക്കുന്നു. 3:00 റേഡിയോ റിപ്പോർട്ട്. എൻ കൃഷ്ണപിള്ള കലോത്സവം ഉദ്ഘാടന സമ്മേളനം. 3:15 സായന്തനം. മറവി രോഗികളെ പരിചരിക്കുന്നവർക്ക് ശാസ്ത്രീയ പരിശീലനത്തിന്റെ ആവശ്യകത ചർച്ച. പങ്കെടുക്കുന്നവർ ഡോക്ടർ സജീവ്, മായാബാബു, റീന മാത്യു, രാജു ഡി കൃഷ്ണപുരം. 3:45 സൺഡേ സെലക്ഷൻസ്. 4:10 പരിസ്ഥിതി സംരക്ഷണവും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ശ്രീമതി ദ്രൌപദി മുർമുവിന്റെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ദ്വിദിന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം. 5:00 മൊഴിയുറവുകൾ. പൊതുപ്രവർത്തന രംഗത്തെയും ജയിൽവാസകാലത്തെയും അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ പങ്കെടുത്ത പരിപാടി. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ. ഇളവട്ടം ജസ്റ്റിസും സംഘവും പാടിയ ഗാനങ്ങൾ കേൾക്കും. 6:00 പദ്ധതികൾ ജനനന്മ

0: ഉമ്മയ്ക്ക്. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, 7:10 മുതൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ NSD അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര, 7:45 വാർത്തകൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 8:00 നാട്ടുചിന്ത, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 9:30 ദേശീയ നാടക പരിപാടി, ഇതിൽ നാടകം കള്ള കടന്നുവരൂ, 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ, 10:50 ചലച്ചിത്രഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:05 ഏഷ്യൻ ഗെയിംസ് 2026 ഡെയിലി ഹൈലൈറ്റ്സ്, 11:25 മുതൽ FM ഗോൾഡ് ഡെല്ലി റിലേ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 5.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഇന്ന് ഈ പരിപാടിയിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
3: ഭിന്നശേഷിക്കാർക്ക് തുല്യമായ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള ദീനദയാൽ വികലാംഗ പുനരധിവാസ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2003 മുതൽ ഈ പദ്ധതി നിലവിലുണ്ട്. ഇതുപ്രകാരം ഭിന്നശേഷിക്കാർക്ക് സർക്കാരിതര സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ധാരാളം സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. കുട്ടികളിൽ വൈകല്യം നേരത്തെ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള പ്രീസ്കൂൾ പരിപാടികൾ, ബുദ്ധിമാന്ദ്യമുള്ളവരും അന്ധരും ബധിരരും മൂകരുമായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, 15 മുതൽ 35 വയസ്സുവരെ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ, ഇവ കൂടാതെ സാമൂഹികാധിഷ്ഠിതമായ പുനരധിവാസം, സെമിനാറുകൾ, ശില്പശാലകൾ, ക്യാമ്പ് എന്നിവയിലൂടെയുള്ള മാനവ വിഭവശേഷി വികസനം, മാനസിക രോഗികൾക്കായുള്ള മനഃശാസ്ത്ര സാമൂഹിക പുനരധിവാസം, കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടിയവർക്കായുള്ള പുനരധിവാസം, വൈകല്യം നേരത്തെ കണ്ടുപിടിക്കുക, പരിശീലനം നൽകുക, ജീവിതമാർഗം കണ്ടെത്തുന്നതിന് സഹായിക്കുക എന്നിവയാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഈ പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും പദ്ധതി ലക്ഷ്യമിടുന്നു. എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി തൊഴിലവസരങ്ങൾ, വരുമാനം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുക, ഗ്രാമീണ നഗര മേഖലകളിൽ സാമൂഹികാധിഷ്ഠിത പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുക, പരിശീലന സാമഗ്രികൾ, ഡോക്യുമെന്റേഷൻ, മറ്റു വിവരങ്ങൾ എന്നിവ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, പൂർണ്ണ സജ്ജമായ റിസോഴ്സ് സെന്ററുകൾ വിവിധ തലങ്ങളിൽ സ്ഥാപിക്കുക, സ്വയം സഹായ സംഘങ്ങൾ, രക്ഷകർത്താക്കളുടെ കൂട്ടായ്മകൾ മുതലായവയെ വളർത്തിക്കൊണ്ടുവരികയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുക, വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ കോർത്തിണക്കി ഭിന്നശേഷിക്കാർക്കായുള്ള കായിക പരിപാടികൾ, വിനോദ പരിപാടികൾ, യാത്രകൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ, സാമൂഹിക സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുക, ഇവർക്ക് താമസസ്ഥലം അഥവാ ഹോസ്റ്റൽ ലഭ്യത ഉറപ്പുവരുത്തുക, സർവേ മുതലായ പഠന പരിപാടികൾ സംഘടിപ്പിക്കുക, വിവിധ മേഖലകളിലെ ഗവേഷണ പരിപാടികൾ, നൂതന സംരംഭങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകുക എന്നിവയിലൂടെയൊക്കെ വികലാംഗരുടെ ക്ഷേമത്തിനായി കൊണ്ടുവന്ന 1995 പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നതിന് സഹായിക്കുക എന്നിവയാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതി കൊണ്ടുദ്ദേശിക്കുന്നത്.
1: ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
4: ഞായറാഴ്ച രാത്രി 8:00 നാട്ടുചിന്തിൽ അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ, കഥ പാത്രചരിതം.

0: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
1: വയനാട് ജില്ലയിലെ കാർബൺ ന്യൂട്രൽ എന്നും കാലാവസ്ഥ

0: സാനുകൂല നിലയിലേക്ക് കൊണ്ടുവന്ന് സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പൊതു സ്വകാര്യ സാമൂഹ്യ പങ്കാളിത്ത മാതൃകയിലുള്ള ഭൂമി പദ്ധതിയുടെ വെബ് പ്ലാറ്റ്ഫോം മുഖ്യമന്ത്രി വി ഡി സതീശൻ കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ വിവിധ മേഖലകളെ ഏകോപിപ്പിക്കുന്ന സഹകരണ സംവിധാനത്തിന് രൂപം നൽകുന്നതിലെ സുപ്രധാന ചുവടുവെപ്പാണിത്. സംസ്ഥാനത്ത് വികസനത്തിന് പ്രത്യേക പരിഗണന നൽകേണ്ട ജില്ല എന്ന നിലയിലാണ് ഭൂമി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി വയനാടിനെ തെരഞ്ഞെടുത്തത്. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമായി വയനാട് എം പി പ്രിയങ്കാന്ധിയുടെ മാർഗനിർദ്ദേശത്തോടെ രൂപം കൊണ്ട ജില്ലാ വികസന പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് ഭൂമി പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നത്. ചലച്ചിത്ര താരം മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ പദ്ധതിയുടെ പ്രധാന പങ്കാളികളൊന്നാവും. സർക്കാർ വകുപ്പുകൾ, CSR പങ്കാളികൾ, കോർപ്പറേറ്റുകൾ, സന്നദ്ധ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ, വിദഗ്ധർ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവയെ ഏകോപിപ്പിക്കുന്നതാണ് ഭൂമിയുടെ പ്രധാന ലക്ഷ്യം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഭൂമി പദ്ധതിയുടെ ഭാഗമായി December 19-20 തീയതികളിൽ വയനാട്ടിൽ ഭൂമി കോൺക്ലേവ് സംഘടിപ്പിക്കും. സർക്കാർ പ്രതിനിധികൾ, കോർപ്പറേറ്റ്, CSR രംഗത്തെ പ്രമുഖർ, വികസന സംഘടനകൾ, അക്കാദമിക് വിദഗ്ധർ, സാമൂഹ്യ പ്രവർത്തകർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ, ജനപ്രതിനിധികൾ എന്നിവർ കോൺക്ലേവിൽ പങ്കെടുക്കും. വികസനവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ തിരിച്ചറിയുക, വിജയകരമായ മാതൃകകളും പരിഹാരങ്ങളും അവതരിപ്പിക്കുക, ദീർഘകാല വികസനത്തിനായി വിവിധ മേഖലകളിൽ പങ്കാളിത്തം കെട്ടിപ്പടുത്തുക എന്നിവയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം. കോൺക്ലേവിന്റെ ഭാഗമായി കൂട്ടായ ഉത്തരവാദിത്തത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും സന്ദേശമുയർത്തിയും December 20 വയനാട് യൂട്ടിലിറ്റി റൺ മാരത്തൺ സംഘടിപ്പിക്കും. സംസ്ഥാന പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ ജില്ലയിൽ നടത്തിയ അദാലത്തിൽ 39 കേസുകൾ തീർപ്പാക്കി. പോലീസ്, റവന്യൂ, തദ്ദേശസ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ മുൻപാകെ ലഭിച്ചതും വിചാരണയിലുള്ളതുമായ 41 പരാതികളിലാണ് കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടന്റെ നേതൃത്വത്തിൽ പരിഗണിച്ചത്. കളക്ടറേറ്റ് ആസൂത്രണ ഭവൻ APJ ഹാളിൽ നടന്ന അദാലത്തിൽ പരാതിക്കാർ, എതിർകക്ഷികൾ, ഉദ്യോഗസ്ഥർ എന്നിവരെയും കമ്മീഷൻ നേരിൽ കേട്ടു. കർണാടക സംസ്ഥാനത്തിൽ ST ഭാഗത്ത് ഉൾപ്പെടുന്ന വികട വിഭാഗക്കാരെ കേരളത്തിൽ ST പരിഗണിക്കണമെന്ന അപേക്ഷയിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാരിലേക്ക് ശുപാർശ ചെയ്തതായും കമ്മീഷൻ അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ വ്യക്തികൾ, രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ, മതസ്ഥാപനങ്ങൾ, സ്വകാര്യ ഏജൻസികൾ, ബോർഡുകൾ, ബാനറുകൾ, പോസ്റ്ററുകൾ, കൊടിതോരണങ്ങൾ എന്നിവ സ്ഥാപിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യരുതെന്ന് തദ്ദേശസ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. പൊതുവിടങ്ങൾ, റോഡുകൾ, നടപ്പാതകൾ, കൈവരികൾ, ട്രാഫിക് ഐലൻഡുകൾ എന്നിവിടങ്ങളിൽ ചട്ടവിരുദ്ധമായി സ്ഥാപിച്ച അനധികൃത ബോർഡുകൾ, ബാനറുകൾ, ഫ്ലക്സുകൾ സ്ഥാപിച്ച വ്യക്തികളും സ്ഥാപനങ്ങളും സ്വന്തം ഉത്തരവാദിത്തത്തിൽ അവ നീക്കം ചെയ്യണം. അല്ലാത്ത പക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവ നീക്കം ചെയ്യുമെന്നും അനധികൃതമായി സ്ഥാപിച്ച ഓരോ ബോർഡിനും 5,000 രൂപ വീതം പിഴ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു. നീക്കം ചെയ്ത വസ്തുക്കൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വരുന്ന ചെലവ് ഉത്തരവാദികളിൽ നിന്നും ഈടാക്കി അവർക്കെതിരെ നിയമപ്രകാരമുള്ള പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കും. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിക്കുവാൻ സർവകലാശാലകൾ മുൻകൈയെടുക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് പറഞ്ഞു. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി അമ്പലവയൽ കാർഷിക കോളേജിൽ സംഘടിപ്പിച്ച വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ വിള ഇനങ്ങളുടെ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലാവസ്ഥ പ്രതിരോധ ശേഷിയുള്ള കാർഷിക രീതികളും പുതിയ ഇക്കോസിസ്റ്റവും സർവകലാശാലകളുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുക്കണം. വരൾച്ച, അതിതീവ്ര മഴ, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രതിഭാസങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാൻ നിരവധി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സർവകലാശാലകൾ നേതൃത്വം നൽകണമെന്നും മന്ത്രി പറഞ്ഞു.
1: വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ടതും അവർക്കെതിരായ അതിക്രമങ്ങൾ തടയേണ്ടതും സമൂഹത്തിന്റെ ബാധ്യതയാണെന്ന് സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിൽ പരാതികൾ പരിഗണിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അണുകുടുംബ ജീവിത സാഹചര്യത്തിൽ പ്രായമായവരോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. സ്വന്തം മക്കളോ മറ്റു കുടുംബങ്ങളോ പ്രതിസ്ഥാനത്ത് വരുമെന്നതിനാൽ പലപ്പോഴും അതിക്രമങ്ങൾക്കെതിരെ പരാതിപ്പെടാനോ അതിക്രമങ്ങൾ സംവിധാനങ്ങളെ സമീപിക്കാനോ കുടുംബത്തിലെ പ്രായം ചെന്നവർക്ക് സാധിക്കുന്നില്ല. 60 വയസ്സിന് മുകളിലുള്ള വ്യക്തികളുടെ അവകാശ നിഷേധങ്ങൾ, അവർക്ക് നേരെയുള്ള മോശമായ പെരുമാറ്റം എന്നിങ്ങനെയുള്ള ഏത്
2: വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ച അരുൺ വിൻസെന്റ്.
3: ആകാശവാണി സമയം 6:15. ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. September 21 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ

0: നമ്പറുകൾ 9 4 9 5 9 6 4 3 2 1, 9 4 9 6 5 5 6 3 2 1, അല്ലെങ്കിൽ 9 4 9 6 5 9 6 3 2 1. സെപ്റ്റംബർ 21 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം.
1: ഓർമ്മകൾ ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
2: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
1: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
1: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.
0: നാളെ ഉച്ചതിരിഞ്ഞ് 3:15 സായന്തനം മറവി രോഗികളെ പരിചരിക്കുന്നവർക്ക് ശാസ്ത്രീയ പരിശീലനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച. പങ്കെടുക്കുന്നവർ ഡോക്ടർ സജീവ്, മായാബാബു, റീന മാത്യു, രാജു ഡി കൃഷ്ണപുരം എന്നിവർ.
3: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9 4 9 5 9 6 4 3 2 1, മറ്റൊരു നമ്പർ 9 4 9 6 5 5 6 3 2 1. ഒരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക ഗാനസല്ലാപം.
0: സൺഡേ സെലക്ഷൻസ് നാളെ ഉച്ചതിരിഞ്ഞ് 3:45. പാശ്ചാത്യ സംഗീത പരിപാടി സൺഡേ സെലക്ഷൻസ് മറക്കാതെ കേൾക്കുക നാളെ ഉച്ചതിരിഞ്ഞ് 3:45.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
4: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു.
0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
6: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്ത.

0: ും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്കാവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് 51,000-ലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഏകദേശം 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തെ യുവാക്കൾക്ക് അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നു നൽകുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു.
1: ये फ्री ट्रेड एग्रीमेंट्स FTA हमारे युवाओं के लिए संभावनाओं के नए द्वार बना रहे हैं. इस तरह के ट्रेड एग्रीमेंट्स से हमारे एंटरप्रेन्योर्स के लिए नई पार्टनरशिप्स के रास्ते खुलते हैं और हमारे युवाओं के लिए करियर में नई पॉसिबिलिटीज बनती हैं.
0: केंद्र निगुदी एक्साइज कस्टम्स വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്ഗാർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏക രാജ്യം ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ സംഘടിപ്പിച്ച മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തെ സ്വച്ഛതാ ഹി സേവ കൈയോടുകൈ ജനകീയ ക്യാമ്പയിൻ ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും ഔദ്യോഗിക ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി പുതുവൈപ്പ് ബീച്ചിൽ ശുചീകരണ പരിപാടി നടത്തി. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: September 12 മുതൽ 19 വരെ രാജ്യവ്യാപകമായി നടന്നുവരുന്ന സമുദ്ര സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. വൈപ്പിൻ MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം കോളേജ് വിദ്യാർത്ഥികളും വോളണ്ടിയർമാരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ തീരം ശുചീകരിക്കൽ പൂർത്തിയാക്കി. ഫോർട്ട് കൊച്ചി മുനമ്പം ബീച്ചുകളിലും ഇതേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു.
0: സ്വച്ഛതാഹി സേവ 2026 ഭാഗമായി തിരുവനന്തപുരം നഗരസഭയുടെയും പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിന്റെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലും അനുബന്ധ തീരദേശ മേഖലകളിലും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണം മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽ തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കേഡറ്റ്സ്, ഹരിത കർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. കണ്ണൂർ മുഴുപ്പിലങ്ങാടി ഡ്രൈവ് ഇൻ ബീച്ചിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും പങ്കാളികളായി. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖ സന്ദർശന വേളയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുടെയും 18 അനുബന്ധ തുറമുഖങ്ങളുടെയും വികസനത്തെ സംസ്ഥാന സർക്കാർ വളരെ പ്രാധാന്യത്തോടെ കൂടിയാണ് കാണുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലം തുറമുഖത്തിന്റെ വികസനത്തിന്

0: വിവിധ പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി എന്ന പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ഒരു പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് കുരുമുളക് വില കിലോയ്ക്ക് 700 രൂപ കടന്നു. കൊച്ചി മട്ടാഞ്ചേരി വിപണിയിൽ ഗാർബിൾഡ് കുരുമുളകിന് 724 രൂപയും അൺഗാർബിൾഡിന് 704 രൂപയുമാണ് നിലവിലെ വില. എന്നാൽ ഉൽപാദനത്തിലെ വൻ ഇടിവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: രാജ്യാന്തര വിപണിയിൽ വിയറ്റ്നാമിൽ നിന്നുള്ള കുരുമുളകിന്റെ വരവ് കുറഞ്ഞതാണ് നിലവിൽ ഇന്ത്യൻ കുരുമുളകിന്റെ ഡിമാൻഡും വിലയും ഉയർത്തിയത്. ഇറക്കുമതിയിലുണ്ടായ ഇടിവ് വിലവർദ്ധനയ്ക്ക് കാരണമായെങ്കിലും ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മഴക്കുറവും കടുത്ത ചൂടും രോഗബാധയും കാരണം ഇത്തവണ കുരുമുളക് ഉൽപാദനം പകുതിയിലും താഴെയായി ചുരുങ്ങി. നഷ്ടം കാരണം മിക്ക കർഷകരും മറ്റു വിളകളിലേക്ക് മാറിയതും ഉൽപാദനത്തിൽ വലിയ ഇടിവുണ്ടാക്കി. ഇതിനു പുറമെ വളങ്ങളുടെ വിലവർദ്ധനവും കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുന്നുണ്ട്. 2014-15 കാലയളവിൽ ലഭിച്ച 730 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷക സമൂഹം.
0: 30th സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 18 മുതൽ 21 വരെ പാലക്കാട്ടെ മണ്ണാർക്കാട് നടക്കും. ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ അവസാന വാരം കോഴിക്കോട് NITയിലും സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരിയിൽ എറണാകുളത്തും നടക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 3 വർഷത്തിനകം പ്രതിദിനം 1 കോടി ലിറ്ററിലേക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ക്ഷീരവികസന വകുപ്പിന്റെ മേഖലാതല സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലിത്തീറ്റ വില നിയന്ത്രണത്തിനുള്ള നടപടികൾ തുടരുമെന്നും തീറ്റപ്പുൽ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യുവാക്കളെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കം. 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും 501 അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ഗെയിംസിലെ മത്സരങ്ങളിൽ വനിതാ ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ നാളെ ബംഗ്ലാദേശിനെ നേരിടും. ടെക്ബോൾ ഇനത്തിൽ വെങ്കല മെഡലിനായി ക്വിൻസി ഡിസൂസ നാളെ ജപ്പാൻ താരത്തെ നേരിടും. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിൽ ഭാഗിക വൈദ്യുത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്തതും ഗ്രിഡ് ഫ്രീക്വൻസി കുറയുന്നതും കാരണമാണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി സമയം 6:40.
4: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു

0: വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിൻ യാത്രയ്ക്കിടയിൽ, പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകൾക്കിടയിൽ ഭക്ഷണത്തിനായി റെയിൽവേയുടെ പാൻട്രിയെ ആശ്രയിക്കേണ്ടി വരാറുണ്ട്. ഈ അവസരങ്ങളിലെല്ലാം ശുചിത്വത്തിന്റെ കാര്യത്തിൽ ആശങ്കയും ഉണ്ടാകാറുണ്ട്. ഭക്ഷണത്തിന്റെ ഗുണനിലവാര പരിശോധന എത്രമാത്രം ഉറപ്പുവരുത്തുന്നു എന്ന കാര്യം യാത്രക്കാർക്കും അറിയില്ലല്ലോ. എന്നാൽ ഇതാ ട്രെയിനിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ AI സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ കീഴിലുള്ള പാൻട്രി കാറുകളിലും ബേസ് കിച്ചണുകളിലുമാണ് AI അധിഷ്ഠിത CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ റെയിൽവേ പദ്ധതിയിടുന്നത്. ഭക്ഷണം തയ്യാറാക്കുന്നതിലും പാക്ക് ചെയ്യുന്നതിലും അവ വിതരണം ചെയ്യുന്നതിലുമൊക്കെയുള്ള ശുചിത്വം നിരീക്ഷിക്കാൻ ഈ ക്യാമറകൾ സഹായിക്കും. വീഴ്ചകൾ കണ്ടെത്തിയാൽ വേണ്ട നടപടികൾ സ്വീകരിക്കാനും ഉദ്യോഗസ്ഥർക്ക് ഇതിലൂടെ സാധിക്കുന്നു. ഈ സംവിധാനം റെയിൽവേയുടെ മറ്റു മേഖലകളിലും കൂടി വ്യാപിപ്പിക്കാനും വിജയകരമായി മുന്നോട്ടു കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. മീനുകളുടെ അളവെടുക്കാൻ മൊബൈൽ ആപ്പുമായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. മീനുകളെ തൊടാതെ തന്നെ അവയുടെ നീളവും വീതിയും കൃത്യമായി അളക്കാൻ സഹായിക്കുന്ന മത്സ്യമെട്രി എന്ന മൊബൈൽ ആപ്പ് വികസിപ്പിച്ചിരിക്കുകയാണ് CMFRI. മത്സ്യ ഇനങ്ങളുടെ സ്റ്റോക്ക് നിർണയവും വിവരശേഖരണവും കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. AR കോർ പിന്തുണയുള്ള ആൻഡ്രോയിഡ് ഫോണുകളിൽ ഈ ആപ്പ് പ്രവർത്തിക്കും. ഫോൺ ക്യാമറ മീനുകൾക്ക് നേരെ പിടിക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന മെഷറിംഗ് ഗൈഡ് വഴിയാണ് നീളവും വീതിയും അളക്കുന്നത്. മീനുകളുടെ ചിത്രങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി അളവുകൾ തിട്ടപ്പെടുത്താൻ ആപ്പ് വഴി സാധിക്കും. ഒരേ ഇനത്തിൽപ്പെട്ട ഒന്നിലധികം മീനുകളുടെ അളവുകൾ ഒരൊറ്റ സാമ്പിളിംഗ് സെഷനിൽ തന്നെ ആപ്പിൽ രേഖപ്പെടുത്താം. ഈ വിവരങ്ങൾ ഓട്ടോമാറ്റിക് വർഗീകരണം നടത്തി ശാസ്ത്രീയ പഠനങ്ങൾക്കായി പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ICAR നാഷണൽ ഫെലോ പ്രോജക്ടിന്റെ ഭാഗമായി CMFRI സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ എൽദോ വർഗീസാണ് ആപ്പ് വികസിപ്പിച്ചത്. സംസ്ഥാനതലത്തിൽ ഈ വർഷം കർഷക വിദ്യാർത്ഥി പുരസ്കാരം നേടിയ ചേർത്തല സ്വദേശി ആദിത്യൻ എന്ന കൊച്ചുമെടുക്കനെ കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. ചേർത്തല തെക്ക് അരീപ്പറമ്പ് HSS സ്കൂൾ വിദ്യാർത്ഥിയാണ് ചേർത്തല കറുകയിൽ അജയന്റെയും സജിതയുടെയും ഏക മകനായ KA ആദിത്യൻ. മാതാപിതാക്കളുടെ കൂടെ കൃഷിയിൽ സഹായിയായി, പിന്നീട് തനിയെ കൃഷി ചെയ്തു തുടങ്ങി. രാവിലെയും വൈകിട്ടും പഠനത്തിന് ശേഷം കൃഷി പരിപാലനമാണ് പ്രധാന ജോലി. വിളവെടുപ്പെല്ലാം സ്കൂളിലും പൊതുവിപണിയിലും വിൽക്കുന്നതും ആദിത്യൻ തന്നെയാണ്. തന്റെ കൃഷിയെക്കുറിച്ച് ആദിത്യൻ നല്ല വാർത്തയോട്.
1: എനിക്ക് കൃഷിയായിട്ടുള്ളത് പാവലി, പടവലം, ബീച്ചിലി, വെണ്ടാകോവല്, നെല്ല്, കാച്ചില്, ചേമ്പ്, മുയലി, താറാവ്, പശു, കോഴി, ആട് എല്ലാമുണ്ട്. എനിക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും അവാർഡ് കിട്ടിയായിരുന്നു. സ്കൂളിൽ നിന്ന് ആദരവും ലഭിച്ചായിരുന്നു. പിന്നെ ഇങ്ങോട്ട് കുറെ ആദരവുകൾ ഉണ്ടായിരുന്നു. എന്റെ ഭാവി പരിപാടി എന്ന് ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചർ കോഴ്സ് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് പഠിക്കണമെന്നാണ്. അതോടുകൂടി കൃഷിയും കൂടി തുടരണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ പിന്നെ ഇത്തവണത്തെ വോളിബോൾ മിനി ചാമ്പ്യൻഷിപ്പ് പോയിട്ട് വയനാട് പോയായിരുന്നു. അതിൽ എനിക്ക് 3rd prize കിട്ടിയായിരുന്നു. കൃഷിമന്ത്രിയായ സിദ്ദിഖ് സാറും MP ആയ KC വേണുഗോപാൽ സാറും വീട് തരാമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ കല്ലിടലി നടന്നായിരുന്നു. എല്ലാ കൂട്ടുകാരും ഒരു തൈയെങ്കിലും വെച്ച് നടണം. അതിന്റെ ഫലം വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്.
0: മണ്ണിനെ സ്നേഹിക്കാനും ഉത്സാഹത്തോടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടാനും വളർന്നുവരുന്ന നമ്മുടെ തലമുറയ്ക്ക് കഴിയും എന്ന് തെളിയിക്കുകയാണ് ആദിത്യൻ എന്ന കൊച്ചുമിടുക്കൻ. മൊബൈൽ ഗെയിമുകൾക്കും റീലുകൾക്കും അപ്പുറം അതിലേറെ രസകരവും ഉപയോഗപ്രദവുമായ ഒരു ലോകം പ്രകൃതി നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് ഈ കുട്ടി കർഷകനിലൂടെ ഇന്നത്തെ കൊച്ചുകൂട്ടുകാർ മനസ്സിലാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബിട്ടു തബാഹി എന്നറിയപ്പെടുന്ന മധ്യപ്രദേശുകാരനായ സുരേന്ദ്ര സിംഗ് ചൌധരി മാലിന്യം നിറഞ്ഞ അജ്നാർ നദി ഒറ്റയ്ക്ക് വൃത്തിയാക്കിയതിലൂടെ സമൂഹ മാധ്യമത്തിൽ അടുത്തിടെ വൈറലായ വ്യക്തി. BSc വിദ്യാർത്ഥിയും പരിസ്ഥിതി പ്രവർത്തകനുമാണ്. 21 വയസ്സ് പ്രായം. നാട്ടിലെ ക്ഷേത്രക്കടവിനടുത്തുള്ള മാലിന്യവും ദുർഗന്ധവും ബിട്ടുവിന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കി. അങ്ങനെയാണ് മാലിന്യം നീക്കാനുള്ള ദൌത്യം ബിട്ടു തബാഹി ആരംഭിച്ചത്. അതും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക്. അടിസ്ഥാനപരമായ ചില ഉപകരണങ്ങൾ മാത്രം കൈവശമുണ്ട്. നീന്താൻ അറിയില്ല. സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് മാസങ്ങളോളം ചെളിയിലും മാലിന്യത്തിലും ഇറങ്ങിയാണ് ഇദ്ദേഹം പ്ലാസ്റ്റിക്കും പായലുകളും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്തത്. തുടക്കത്തിൽ നാട്ടുകാരുടെ പരിഹാസവും ചർമ്മരോഗങ്ങളും നേരിടേണ്ടി വന്നു. എങ്കിലും തന്റെ പ്രയത്നം സമൂഹ മാധ്യമത്തിലൂടെ നിരന്തരം പങ്കുവെച്ചു

0: ോടെ വലിയ രീതിയിലുള്ള ജനപിന്തുണ ഇദ്ദേഹത്തിന് ലഭിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ബിട്ടുവിനെ നേരിട്ട് കണ്ട് ആദരിച്ചു. ഭരണപരമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ബിട്ടുവിന്റെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞ് ബിയാവോറ നഗരസഭ പിന്നീട് വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നദി പൂർണ്ണമായി വൃത്തിയാക്കാൻ മുന്നോട്ട് വന്നു. നദിയിലെ മലിനീകരണം സ്ഥിരമായി പരിഹരിക്കുന്നതിനായി സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പദ്ധതിയും വിഭാവനം ചെയ്തു. ദി ഓഷ്യൻ ക്ലീനപ്പ് എന്ന ഡച്ച് പരിസ്ഥിതി സംഘടനയുടെ സിഇഒ ബോയൻ സ്ലാറ്റ് അദ്ദേഹത്തിന് ജോലിയും വാഗ്ദാനം ചെയ്തു. മധ്യപ്രദേശിന് പുറത്തേക്കും തന്റെ ശുചീകരണ ദൌത്യം വ്യാപിപ്പിക്കുകയാണ് ബിട്ടു തബാഹി. കർണാടകയിലെ തുരഹള്ളി വനമേഖലയിൽ 100 പേരെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയൊരു ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകുകയാണ് ബിട്ടു. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്താനുള്ള തന്റെ ദൌത്യത്തിന്റെ തുടക്കം മാത്രമായിരുന്നു അജ്നാർ നദിയിലെ പ്രവർത്തനം എന്നാണ് ബിട്ടു തബാഹി എന്ന സുരേന്ദ്ര സിംഗ് ചൌധരി പറയുന്നത്. ബിട്ടു തബാഹിയെ പോലെയുള്ള യഥാർത്ഥ പൌരന്മാരാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്. രാജ്യസ്നേഹത്തിന്റെ മറ്റൊരു ഉത്തമ മാതൃകയാണ് ബിട്ടു. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും തീരദേശ ഡെൽറ്റയിലായി 10,277 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ കണ്ടൽക്കാടാണ് സുന്ദർബൻസ്. ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന എന്നീ നദികളുടെ സംഗമസ്ഥാനത്ത് രൂപം കൊണ്ട ഈ സവിശേഷ ആവാസ വ്യവസ്ഥ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് നിൽക്കുന്നു. അസാധാരണമായ ജൈവ വൈവിധ്യത്തിനും വംശനാശ ഭീഷണി നേരിടുന്ന റോയൽ ബംഗാൾ കടുവകളുടെ സാന്നിധ്യത്തിനും സുന്ദർബൻസ് ലോകമെമ്പാടും പ്രശസ്തമാണ്. സുന്ദർബൻസിൽ കടുവകളുടെ ആക്രമണത്തിൽ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകൾ ചേർന്ന് കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്ന മാതൃകാപരമായ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി പറയാൻ പോകുന്നത്. പശ്ചിമബംഗാളിലെയും ബംഗ്ലാദേശിലെയും സുന്ദർബൻ കണ്ടൽക്കാടുകളിൽ മീൻ പിടിക്കാനും ഞണ്ടുപിടിക്കാനും തേൻ ശേഖരിക്കാനും പോകുന്ന പുരുഷന്മാർ പലപ്പോഴും റോയൽ ബംഗാൾ കടുവകളുടെ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെടാറുണ്ട്. ഇങ്ങനെയുണ്ടാകുന്ന ദുരന്തങ്ങൾ കാരണം ഇവിടുത്തെ നിരവധി സ്ത്രീകൾക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുകയും അവർ ടൈഗർ വിഡോസ് എന്ന് അറിയപ്പെടാനും തുടങ്ങി. എന്നാൽ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവൻ കവർന്ന അതേ വനത്തെ, പ്രകൃതിയെ സംരക്ഷിക്കാനാണ് ഈ സ്ത്രീകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പരിസ്ഥിതി സംഘടനകളുടെ സഹായത്തോടെ 100,000+ കണ്ടൽ ചെടികളുടെ തൈകൾ വെച്ചുപിടിപ്പിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. കൊടുങ്കാറ്റുകളിൽ നിന്നും ശക്തമായ തിരമാലകളിൽ നിന്നും തീരദേശ ഗ്രാമങ്ങളെ സംരക്ഷിക്കാൻ കണ്ടൽക്കാടുകളുടെ വേരുകൾക്ക് സാധിക്കും. കണ്ടൽക്കാടുകൾ വളരുന്നതിലൂടെ മത്സ്യങ്ങൾ, ഞണ്ടുകൾ എന്നിവയുടെ എണ്ണം വർദ്ധിക്കുകയും കടുവകൾക്ക് ആവശ്യമായ സ്വാഭാവിക ഇരകൾ വനത്തിനുള്ളിൽ തന്നെ ലഭ്യമാകുകയും ചെയ്യും. ഇത് കടുവകൾ മനുഷ്യരെ ആക്രമിക്കുന്നത് തടയാൻ സഹായിക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും സാമൂഹിക ഒറ്റപ്പെടലിലും അകപ്പെട്ട ഈ സ്ത്രീകൾക്ക് കണ്ടൽക്കാടുകളുടെ പുനരുജ്ജീവന പ്രവർത്തനങ്ങളിലൂടെ വരുമാന മാർഗവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ലഭിക്കുന്നു. വ്യക്തിപരമായ ദുരന്തത്തെ അതിജീവിച്ച് പ്രകൃതിയെയും തങ്ങളുടെ ഗ്രാമങ്ങളെയും കടുവകളെയും ഒരുപോലെ സംരക്ഷിക്കാൻ ഈ ധീരവനിതകൾ നടത്തുന്ന ശ്രമം ആദരിക്കപ്പെടേണ്ടതാണ്. പോപ്പ് സംഗീത പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത. പ്രശസ്ത പോപ്പ് ഗായിക സെലിൻ ഡിയോൺ നീണ്ട 6 ഇടവേളയ്ക്ക് ശേഷം വേദിയിലേക്ക് തിരിച്ചെത്തി. 2022 സ്റ്റിഫ് പേഴ്സൺ സിൻഡ്രോം എന്ന അപൂർവ നാഡീരോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന താരം ഇനി ഒരിക്കലും പാടാൻ കഴിയില്ല എന്ന രോഗാവസ്ഥയോട് പോരാടിയാണ് ഈ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. ടൈറ്റാനിക് സിനിമയിലെ മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന ഹിറ്റ് ഗാനം ഇപ്പോഴും ലോകമൊട്ടാകെയുള്ള സംഗീത ആരാധകർ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു. 2026 സെപ്റ്റംബർ 12 പാരീസിലുള്ള പ്ലനിറ്റ്യൂഡ് അരീനയിൽ നടന്ന സംഗീത പരിപാടിയിലൂടെയാണ് സെലിൻ തന്റെ തിരിച്ചുവരവ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി സമയം 6:50.

0: മണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരാറുണ്ട് അല്ലേ? പ്രശ്നങ്ങളില്ലാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രസക്തം. നിങ്ങൾ തിരമാലകളെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഉയർച്ചയും താഴ്ചയുമുണ്ട്. ഓരോ താഴ്ചയിൽ നിന്നും പൂർവാധികം ശക്തമായി അതുയർന്നു വരുന്നു. അതുപോലെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രതിസന്ധികളും എല്ലാം മറികടന്ന് പൂർവാധികം ശക്തരായി കൂടുതൽ കരുത്തോടെ നാം ജീവിതത്തെ അഭിമുഖീകരിക്കണം. ഈ ഒരു സത്യന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിച്ചാലോ? ഇന്നത്തെ പരിപാടിയിൽ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള അറിവുകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധന ലബോറട്ടറി പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അമ്പിളി പോളാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം.
2: കാർഷിക വൃത്തിയിൽ ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
3: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
4: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
3: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
4: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
3: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: കൃഷിയിടങ്ങളിൽ കീടബാധ എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കീടങ്ങളുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനാൽ അവയെ നിയന്ത്രിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകളും പുത്തൻ തലമുറ കീടനാശിനികളും ഇന്ന് ഉപയോഗത്തിലുണ്ട്. ഇവയുടെ പ്രത്യേകതകളും ഉപയോഗരീതികളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമെല്ലാം എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ പരിപാടിയിലൂടെ പരിചയപ്പെടാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധനാ ലബോറട്ടറിയിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അമ്പിളി പോൾ ചേരുന്നുണ്ട്. ഡോക്ടർ അമ്പിളി പോളുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
5: ഡോക്ടർ അമ്പിളി, നമ്മൾ ഈ ന്യൂ ജനറേഷൻ ഇപ്പം പൊതുവെ എല്ലാ കാര്യത്തിലും പറയാറുണ്ട്. ന്യൂ ജനറേഷൻ കിഡ്സ് വരെ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേരാണ്. അപ്പോൾ ഈ കീടനാശിനികളുടെ ഈ ഒരു പുത്തൻ തലമുറ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സും ഉണ്ടല്ലേ?
6: അതെ, മറ്റു മേഖലകളെ പോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിലും നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ തലമുറ കീടനാശിനികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇറക്കിയിട്ടുള്ള കീടനാശിനികളാണ് പുത്തൻ തലമുറ കീടനാശിനികൾ. അതിന് പഴയ തലമുറകളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ കുറേയേറെ സവിശേഷതകളും ഉണ്ട്, എന്നാൽ കുറച്ച് ദൂഷ്യവശങ്ങളും ഉണ്ട്.
5: ഇതിന്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്?
6: പ്രധാനമായിട്ടും നമ്മുടെ പുത്തൻ തലമുറ കീടനാശിനികൾ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ തന്നെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവയുടെ റെസിഡ്യുവൽ ടോക്സിസിറ്റി, അതായത് വിഷവീര്യത കുറച്ചൊന്ന് കുറയ്ക്കുക എന്നുള്ളതും, അതുപോലെ ഇത് ചെന്ന് കീടങ്ങളെ ആക്രമിക്കുന്ന സൈറ്റ്, അതായത് സ്ഥലം എവിടെയാണോ ആക്രമിക്കുന്നത് അത് കുറച്ച് വ്യത്യസ്തവുമാണ്. അത് വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സസ്തനികൾക്ക്, അതായത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള മാമൽസിന് അത് വളരെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ആ സൈറ്റ് ഓഫ് ആക്ഷൻ വളരെ മാറ്റിയിട്ടുണ്ട്.
5: സൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് കീടങ്ങളുടെ
6: എവിടെയാണ് ആക്ട് ചെയ്തത്. ഇപ്പൊ പഴയ തലമുറ കീടനാശിനികളായ ഓർഗാനോക്ലോറിൻ, ഓർഗാനോഫോസ്ഫേറ്റ് ഇവയെല്ലാം തന്നെ നാഡീവ്യൂഹത്തെയാണ്, അതായത് കീടങ്ങളുടെ നാഡീവ്യൂഹത്തെയാണ് അഫക്ട് ചെയ്തിരുന്നത്. മനുഷ്യനെ അതുപോലെ നാഡീവ്യൂഹത്തെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു പഴയ തലമുറക്കാർ. എന്നാൽ പുത്തൻ തലമുറയാണെങ്കിൽ മറ്റു പല ഭാഗങ്ങളെയുമാണ്, ഈ നാഡീവ്യൂഹത്തെ പുറമേ മസിൽസ് അല്ലെങ്കിൽ അവയുടെ ക്യൂട്ടിക്കിൾ ഡെവലപ്മെന്റ്, അവയുടെ മോൾട്ടിങ്, ഇതിനെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്. മമേലിയൽ

0: സിസ്റ്റത്തിൽ അങ്ങനെ ഒരു മോൾട്ടിങ്ങോ അങ്ങനെ ഒന്നും ഇല്ലാത്ത കാരണം
1: നമുക്ക്
0: വിവിധ ഘട്ടങ്ങളെയാണ് അത് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള തരം പുത്തൻ തലമുറയും ഉണ്ട്. എന്നാൽ നാഡീവ്യൂഹത്തിൽ തന്നെ കുറച്ച് വ്യത്യസ്തമായി ആക്ട് ചെയ്യുന്ന കീടനാശിനികളാണ് പുത്തൻ തലമുറകൾ. അപ്പോൾ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മാമൽസിന്, പ്രത്യേകിച്ച് മനുഷ്യന്, അത് കമ്പാരിറ്റീവ്ലി താരതമ്യേന സേഫാണ്.
1: വിഷം
0: തന്നെയാണ്, എന്നാൽ പഴയ തലമുറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സേഫാണ് ഇത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഡോസ്, നമ്മൾ സ്പ്രേ ചെയ്യുന്ന തോത്. ഇപ്പോൾ തന്നെ പഴയ തലമുറയായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തിയാൽ പഴയ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയായിരുന്നു ക്യുനാൽഫോസ് എന്ന്, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. അത് ഏകദേശം ഒരു 1.5 മുതൽ 2 മില്ലി ഒരു ലിറ്ററിലായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഇപ്പം വന്ന പുത്തൻ തലമുറ കീടനാശിനികളുടെ ഡോസ് എന്ന് പറഞ്ഞാൽ അതിൽ 1/10 മാത്രം. അതായത് ഒരു എക്സാമ്പിൾ അതുപോലെ പറയുവാണെങ്കിൽ ഫ്ലൂ ബെൻഡിയാമൈഡ് എന്നൊരു കീടനാശിനിയുണ്ട്. ആ കീടനാശിനിയുടെ ഡോസ് എന്ന് പറഞ്ഞാൽ 1 മില്ലി 10 ലിറ്റർ വെള്ളത്തിലാണ്. അതാണ് ഏറ്റവും വലിയ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒത്തിരി കുറവാണ്. അപ്പോൾ നമ്മുടെ ഇക്കോസിസ്റ്റത്തിലേക്ക് പോകുന്ന കീടനാശിനികളുടെ അളവും അതുപോലെ കുറയുന്നുണ്ട്. പിന്നെ 3 എന്ന് പറഞ്ഞാൽ പഴയ തലമുറക്കാരെല്ലാം കുറച്ച് ബ്രോഡ് സ്പെക്ട്രമായിരുന്നു. അതായത് നമ്മൾ എവിടെയാണോ സ്പ്രേ ചെയ്യുന്നത് അവിടെയുള്ള എല്ലാ ഓർഗാനിസത്തെയും കൊല്ലാനുള്ള കഴിവായിരുന്നു പഴയ തലമുറക്കെങ്കിൽ. പുത്തൻ തലമുറയുടെ പ്രത്യേകത വളരെ സെലക്റ്റീവാണ്. നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ കൊല്ലാനുള്ള ഒരു കഴിവ് പുത്തൻ തലമുറയ്ക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ മിത്ര കീടങ്ങൾ, നമ്മുടെ നോൺ ടാർജറ്റ് ആയിട്ടുള്ള മറ്റ് കീടങ്ങൾ, അവയെല്ലാം നമുക്ക് ഒന്ന് രക്ഷിക്കാൻ പറ്റും എന്നുള്ളതും പുത്തൻ തലമുറയുടെ മറ്റൊരു പ്രത്യേകതയാണ്.
1: അപ്പൊ നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനികളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യത്തില്ലേ, റെഡ് കളർ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പൊ ഈ പുത്തൻ തലമുറ ഏത് കാറ്റഗറിയിലാണ്
0: വരുന്നത്? അതാ സാർ, ഇപ്പൊ വിഷവീര്യത അനുസരിച്ച് നമ്മൾ 4 നമ്മുടെ കീടനാശിനികളെ തരംതിരിക്കുന്നത്. അതായത് ചുവപ്പ്, മഞ്ഞ, നീല, പച്ച, ഈ 4 കാറ്റഗറിയിലാണ് നമ്മൾ വർഗീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഗീകരണം വെച്ചിരിക്കുന്നത് എത്രത്തോളം ഉപയോഗിക്കുന്ന മനുഷ്യനും മറ്റ് മാമൽസിനും സുരക്ഷിതമാണെന്ന്. അപ്പം മമേലിയൻ ടോക്സിസിറ്റി അനുസരിച്ചാണ് ഈ വർഗീകരണം. ചുമപ്പെന്ന് പറഞ്ഞാൽ അത്യുഗ്ര വിഷമാണ് ആർക്ക്? മാമൽസിന്, അല്ലാതെ കീടങ്ങൾക്ക്, മനുഷ്യർക്ക്. അടുത്ത് മഞ്ഞ എന്ന് പറഞ്ഞാൽ ഉഗ്രവിഷം, നീല എന്ന് പറഞ്ഞാൽ മിതവിഷം, പച്ച എന്ന് പറഞ്ഞാൽ നേരിയ വിഷം. എന്നാൽ നേരിയ വിഷമാണെങ്കിൽ അതൊരു വിഷമാണെന്നുള്ളത് ആരും മറക്കരുത്. പച്ച കീടനാശിനികളായാലും നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് അത് ഉപയോഗിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ഇതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇത് വെച്ചിരിക്കുന്നത് തന്നെ നമുക്കൊരു നിയമമുണ്ട്, ഇൻസെക്ടിസൈഡ് ആക്ട് 1968 വന്ന നിയമമാണ്. അതിനകത്ത് ഇത് നിഷ്കർഷിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം കീടനാശിനികൾ പുറത്തിറക്കാനെന്നുള്ളത്. അതായത് ഒരു കർഷകൻ ഒരു മരുന്ന് അടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം അയാൾ നോക്കേണ്ടത് ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നു. ഇപ്പൊ ചുമപ്പാണ് അല്ലെങ്കിൽ മഞ്ഞയാണെങ്കിൽ അത്രയും ശ്രദ്ധ ആ കർഷകൻ ചെലുത്തണം. ഇത് വളരെ അത്യുഗ്ര വിഷമാണ് എനിക്ക് എന്നുള്ളൊരു ചിന്ത കർഷകന്റെ മനസ്സിൽ വരണം. പിന്നെ നമ്മുടെ പുത്തൻ തലമുറ കീടനാശിനികൾ കൂടുതലും തന്നെ നമ്മുടെ ആ നീല പച്ച കാറ്റഗറിയിലാണ് വരുന്നത്.
1: കൂടുതൽ
0: ചുവപ്പും മഞ്ഞയും ഇല്ല. പിന്നെ ഇപ്പൊ നമുക്ക് സർവ്വസാധാരണമായി റെഡ് കാറ്റഗറിയിൽ വരുന്നത് എലിവിഷങ്ങളാണ്. മിക്ക എലിവിഷങ്ങളും റെഡ് കാറ്റഗറിയാണ്. എന്നാൽ വിളകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കീടനാശിനികളിൽ കൂടുതലും ഈ പുത്തൻ തലമുറ പ്രത്യേകിച്ചും ബ്ലൂ, ഗ്രീൻ രണ്ടിലും തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മമേലിയൻ ടോക്സിസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് പുത്തൻ തലമുറകൾക്ക്.
1: അപ്പൊ ഇത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാന്ന് വിശ്വസിക്കാം. പക്ഷെ മാഡം പറഞ്ഞ ഇതിന്റെ ഉപയോഗത്തിന്റെ തോത് ഒത്തിരി കുറവാണ്.
0: അതെ. അപ്പൊ പുത്തൻ തലമുറയുടെ ഡോസ് നമ്മൾ അവരെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കി എടുക്കാനും അതിലൊരു വിശ്വാസ്യത അർപ്പിക്കാനും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇത്ര ഇട്ടാൽ എഫക്റ്റ് ആകുമോ? അതാ പല കർഷക സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇത്ര ഇട്ടാൽ എഫക്റ്റ് ആകുമോ? അപ്പൊ അവരെന്താ, ആക്ച്വലി അവർ ഫീൽഡിൽ സ്പ്രേ ചെയ്യുമ്പോൾ അവർ കുറച്ച് കൂടുതലിടും. പക്ഷേ വളരെയധികം കാലത്തെ ശാസ്ത്രീയ നിരീക്ഷണങ്ങളിൽ കൂടെയാണ് ഈ ഡോസ് ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ കാർഷിക ശാസ്ത്രജ്ഞരായാലും കൃഷി ഓഫീസർമാരായാലും ശുപാർശ ചെയ്യുന്ന തോത് മതിയാകും ആ കീടനാശിനിക്ക്. അത് കൂടാൻ പാടില്ല. അത് വളരെ പ്രധാനമാണ്.
1: ഈ പുത്തൻ തലമുറ കീടനാശിനികളുടെ ലഭ്യത എങ്ങനെയാണ്? ഇത് മാർക്കറ്റിൽ അല്ലെങ്കിൽ കർഷകർക്ക് ഇത് ലഭ്യമാണോ?
0: തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ കീടനാശിനി കടകളൊക്കെ ഒന്ന് നോക്കിയാൽ സിറ്റിയിൽ കിട്ടുന്നതിന്റെ അത്രയും കിട്ടുന്നില്ല എന്നൊരു പരാതി കർഷകർ പറയാറുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ആവശ്യകത അനുസരിച്ചാണ് എനിക്ക് തോന്നുന്ന കീടനാശിനി അവർ അവിടെ ലഭ്യമാക്കുന്നത്. ശരിക്കും നമ്മുടെ കേരളത്തിൽ സുലഭമാണ് ഇപ്പം പുത്തൻ തലമുറ കീടനാശിനികൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പല കൃഷി ശാസ്ത്രജ്ഞരായാലും എക്സ്റ്റൻഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും ശുപാർശ ചെയ്യുന്നത് ഇപ്പോൾ പുത്തൻ തലമുറ തന്നെയാണ്. പ്രത്യേകിച്ച് പച്ചക്കറികളിൽ, പച്ചക്കറികളിൽ റെഡും യെല്ലോ വിഭാഗത്തിലുള്ളത് കഴിവതും ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം ഇടയ്ക്ക് ഗവൺമെന്റ് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ പച്ചക്കറി വളർത്തുന്ന കർഷകർ ഇപ്പൊ കൂടുതലായിട്ടും പുത്തൻ തലമുറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അവൈലബിലിറ്റിയും ഉണ്ടാവും.
1: നമ്മുടെ ഈ പഴയ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികള്, ക്ലോർപൈറിഫോസ് ഉണ്ട്, ക്വിനോൽഫോസ് ഉണ്ട്, ഇതൊക്കെ ആൾക്കാർ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആയിരുന്നു. ഇതൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഒരു ചർച്ച ഉണ്ടായിരുന്നു ഇതൊക്കെ നിരോധിക്കാൻ പോകുവാണ്, അല്ലെങ്കിൽ എളുപ്പം തന്നെ നിരോധിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതെത്രമാത്രം ശരിയാണ്?
0: കർഷകര്, പ്രത്യേകിച്ച് വാഴ കർഷകർ, കേരളത്തിലെ വാഴ കർഷകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ് ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി. അല്ല, സാറ് പറഞ്ഞ ക്യുനാൽഫോസ്, അത് മറ്റ് പച്ചക്കറികളിലൊക്കെ പണ്ടുമുതലേ ഉപയോഗിച്ച് വന്നൊരു കീടനാശിനിയാണ്. ഇവയെല്ലാം തന്നെ യെല്ലോ കാറ്റഗറി, മഞ്ഞ കാറ്റഗറിയിൽ, അതായത് ഉഗ്രവിഷത്തിൽ പെടുന്നതാണ്. അപ്പൊ അതിന്റെ റെസിഡ്യൂ ടോക്സിസിറ്റിയും അതിന്റെ ഡേറ്റയൊക്കെ വർഷങ്ങളായിട്ട് പഠിച്ചിട്ട് ഇതിനൊരു നിരോധനവും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്നത് കേന്ദ്ര കീടനാശിനി ബോർഡാണ്, സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡെന്ന് നമ്മൾ പറയും. അവരാണ് ഇതിന്റെ നിരോധനവും കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും നടത്തുന്നത്. ഒരു ഓർഡർ വന്നപ്പോൾ ഈ കീടനാശിനികളെല്ലാം തന്നെ ഒരു ബാൻഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ബാൻഡില്ല, പക്ഷെ ഇതിന് കുറച്ച് റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഡൈമെത്തോയേറ്റ് അല്ലെങ്കിൽ ക്യുനാൽഫോസ്, ക്യുനാൽഫോസ് പണ്ട് ഏലകൃഷിക്ക് ശുപാർശ ചെയ്തിരുന്നു കേന്ദ്ര കീടനാശിനി ബോർഡ്, പക്ഷെ ഇപ്പോൾ ആ ശുപാർശ എടുത്തു കളഞ്ഞു. ഇപ്പം ഏലകൃഷിക്ക് നമുക്ക് ക്യുനാൽഫോസ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ CIBRC ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്താ, അതിന് കുറെ ദൂഷ്യവശങ്ങൾ ഉണ്ടെന്ന് കണ്ടതിന് തുടർന്നാണ് അങ്ങനെയുള്ള നിരോധനങ്ങളെല്ലാം വരുന്നത്. അപ്പം അതിനൊരു ചാൻസ് ഉണ്ട്, കുറച്ചു കാലത്തിനിടയിൽ ഈ അത്യുഗ്രവേഷത്തിലും ഉഗ്രവേഷത്തിലും പെട്ട കീടനാശിനികൾ നിരോധിക്കപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ ഈ പുത്തൻ തലമുറയ്ക്ക് ഭയങ്കരമായ പ്രസക്തി ഏറും എന്നുള്ളത് വളരെ വളരെ
1: ഞാൻ ചോദിക്കാൻ തന്നെ ഉദ്ദേശിച്ച ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ആയിരുന്നു. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ പുത്തൻ തലമുറ പെസ്റ്റിസൈഡിലോട്ട് മാറേണ്ടത് ഇരിക്കുന്നു. അപ്പൊ അവർക്കൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങളെ കാർഷിക സർവകലാശാല അല്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസീസ് ഈ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സിനെ കുറിച്ചുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതാണ്?
0: തീർച്ചയായിട്ടും, കൃഷിവകുപ്പും കേരള കാർഷിക സർവകലാശാലയായാലും നിരന്തരമായിട്ട് പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് പരിശീലന ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡോസ്, അത് ഞാൻ നേരത്തെ സാറിനോട്, അതെ, ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് നിരന്തരമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കേരള കാർഷിക സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസസ്, അതായത് വിള പരിപാലന മുറകൾ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിരിക്കുന്ന ബുക്കിലും ഇതിനെപ്പറ്റിയുള്ള ശുപാർശകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ഡോസും കാര്യങ്ങളും. പിന്നെ പല പ്രസിദ്ധീകരണങ്ങളും കേരള കാർഷിക സർവകലാശാല ഇറക്കിയിട്ടുണ്ട് ഈ ഒരു പുത്തൻ തലമുറയെക്കുറിച്ചും, അതിന്റെ ഡോസ്, ബാക്കി വിഷവീര്യത, വെയിറ്റിംഗ് പീരീഡ്, അത് എത്ര കാലം കാത്തിരിക്കണം എന്നുള്ളതുമെല്ലാം ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമാണ്. പഴയ തലമുറ കീടനാശിനികളുടെ കാത്തിരിപ്പ് കാലം, അതായത് മരുന്നടിച്ചിട്ട് വിളവെടുക്കുന്നതിനും ഇടയ്ക്കുള്ള സമയമാണ് നമ്മൾ കാത്തിരിപ്പ് കാലം എന്ന് പറയുന്നത്, അത് വളരെ കൂടുതലായിരുന്നു. കാരണം അതിന്റെ ടോക്സിസിറ്റി കുറയാൻ, അതിനകത്തുള്ള റെസിഡ്യുവൽ കണ്ടന്റ് കുറയാനായിട്ട്, കീടനാശിനിയുടെ അളവ് കുറയാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. എന്നാൽ പുത്തൻ തലമുറ കീടനാശിനികൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നതായിട്ടാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് കീടനാശിനികളെല്ലാം വിഘടിച്ച് നശിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ നമ്മുടെ പുത്തൻ തലമുറകൾ കീടനാശിനികളുടെ എല്ലാം കാത്തിരിപ്പ് കാലം കുറവാണ് പഴയ തലമുറയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ.
1: അതൊരു അഡ്വാൻറ്റേജ് ആണ്.
0: മാഡം,
1: ഈ പെസ്റ്റിസൈഡ്സിനെ കുറിച്ച്, കീടനാശിനികൾ ഏത് വിളയ്ക്ക്, ഏത് കീടത്തിന് വേണ്ടി എത്ര യൂസ് ചെയ്യണം, ഇതിന്റെയൊക്കെ ഒരു ആധികാരികമായ ഒരു ഇൻഫോർമേഷൻ ഇന്നത്തെ യുഗം എന്ന് പറയുന്ന ഒരു IT യുഗമല്ല, ഓൺലൈൻ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ വിവരങ്ങൾ നമുക്ക് എവിടെയെങ്കിലും നിന്നും കിട്ടുമോ? അതിന്റെ ഒരു ആധികാരികമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ.
0: സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സാർ ചോദിച്ചത്. ശരിക്കും ഇന്ന് സാറ് പറഞ്ഞാണെങ്കിൽ ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. ഏത് കർഷകന്റെ കയ്യിലും പുതിയ മൊബൈലും സിസ്റ്റവും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ കർഷകർക്കും അവൈലബിൾ ആയതുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ലീഗൽ ഡോക്യുമെന്റ്, നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റ് കേന്ദ്ര കീടനാശിനി ബോർഡിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിനുള്ള വെബ്സൈറ്റിന്റെ അഡ്രസ്സ് www.cibrc.nic.in എന്നാണ്. അതില്ലെങ്കിൽ സാർ ഗൂഗിളിൽ CIBRC, അതായത് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് ആൻഡ് രജിസ്ട്രേഷൻ കമ്മിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിലോട്ട് പോകും. അവിടെ പോയിട്ട് മേജർ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ് എന്നൊരു ലിങ്ക് ഉണ്ട്. ഒന്നുകൂടെ പറയാം, മേജർ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി സാർ. അതിനകത്ത് ഏത് കീടത്തിനെതിരെ എത്ര ഡോസിൽ അടിക്കണം, എത്ര വെയിറ്റിംഗ് പീരീഡ്, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ സാർ കുമിൾനാശിനിയുടെ ഉണ്ട്, ഹെർബിസൈഡ്സ് കളനാശിനിയുടെ ഉണ്ട്, അതുപോലെ ജൈവ കീടനാശിനികളുടെ ഉണ്ട്, എല്ലാ വിവരണങ്ങളും. ഏറ്റവും പ്രധാനം, അതൊരു ലീഗൽ ഡോക്യുമെന്റാണ് സാർ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആധികാരിക ഒരു ഗ്രന്ഥം തന്നെയാണത്. ആ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു സമയത്തും, കർഷകർക്ക് മാത്രമല്ല ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ആൾക്കാർക്കും ഇത് വളരെ പ്രയോജനമാണ് സാർ, ആ ഒരു ഡോക്യുമെന്റ്. പിന്നെ അവർ റെഗുലറായിട്ട് അത് റിവൈസും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അതിനകത്ത് മാറ്റണമുണ്ടെങ്കിൽ അവർ മാറ്റുന്നുണ്ട്, ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ പക്കയായിട്ട് അവരത് ചെയ്യുന്നുണ്ട് CABRC.
1: അതിന്റെ അകത്ത് ഈ ബാൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിരോധിച്ച കീടനാശിനികൾ അതിന്റെ
0: ലിസ്റ്റും അതിനകത്ത് അവൈലബിൾ ആണ്. അതായത് സർ, ബാൻഡ് ലിസ്റ്റ് റെസ്ട്രിക്റ്റഡ്, ചില കീടനാശിനികൾ റെസ്ട്രിക്റ്റഡ് ആണ്. എക്സാമ്പിൾ

0: ഉപയോഗിച്ചാലും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ടും കർഷകർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കീടനാശിനികൾ മൂക്കിലൂടെയും വായിലൂടെയും മാത്രമേ നമ്മുടെ ശരീരത്തിൽ കടക്കുകയുള്ളൂ എന്ന്. അല്ല, തൊലിപ്പുറത്തൂടെ കടക്കാൻ പറ്റിയ കീടനാശിനികളും നാം ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് കയ്യുറകൾ മസ്റ്റായിട്ട് ധരിച്ചിരിക്കണം, മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ കൈയും ശരീരം മൊത്തം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. കൂടുതൽ സമയം നമ്മൾ കാണുമ്പോൾ ഉടുപ്പിടാതെ കർഷകർ കീടനാശിനി സ്പ്രേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതൊരിക്കലും പാടില്ല. തൊലിപ്പുറത്തൂടെ കയറും എന്നുള്ള ഒരു ഇത് അവരറിയുന്നില്ല. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ശരീരം മൊത്തം മൂടുന്ന വസ്ത്രങ്ങളൊന്ന് ധരിക്കുക. പിന്നെ നമ്മൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ ഒരു സിഗരറ്റൊക്കെ ഉപയോഗിക്കുന്നവർ ഒരു സിഗരറ്റ് വലിക്കുക, ഈ ഒരു കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യരുത്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുക ഒരു ചെയ്യരുത്. പിന്നെ നമ്മൾ കാണാറുള്ളതാണ് ഈ നോസിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പ്രേയറിൻ്റെ നോസിൽ. അത് പലപ്പോഴും അടയുമ്പോൾ അതെടുത്ത് വായിൽ വെച്ച് ഇങ്ങനെ ഊതുന്നത് കാണാം, അതിനകത്തുള്ള മണ്ണ് പോകുന്നു, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് സ്പ്രേയർ നല്ലവണ്ണം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അത് ശരിക്കും വർക്കിംഗ് കണ്ടീഷനാണ്, ഒരു സ്പ്രേ ഫ്ലൂയിഡൊക്കെ നല്ലവണ്ണം സ്പ്രേ ആയിട്ട് തന്നെയാണോ പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ. അപ്പം അതൊക്കെ അതിന് മുമ്പും പിമ്പും ഒക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക. പിന്നെ വളരെ പ്രധാനം, മരുന്ന് ഉപയോഗിച്ച ശേഷം, അതായത് കീടനാശിനി സ്പ്രേ ചെയ്ത ശേഷം നല്ലവണ്ണം ശരീരം വൃത്തിയാക്കി, കഴിയുമെങ്കിൽ കുളിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടോ വല്ലതും നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കീടനാശിനി പ്രയോഗം. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുക, അല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. കാരണം കീടനാശിനി എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്, അത് രാസ കീടനാശിനിയാണ്. വേണമെങ്കിൽ നമ്മൾ അവനെ ഒരു ജീവനാശിനി എന്ന് പറയുന്നതിലും തെറ്റില്ല. ശരിക്കും പറയാറുണ്ട്, അശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ അതൊരു ജീവനാശിനിയാണ്, എന്നാൽ ശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ അതൊരു ജീവപോഷണിയാണ്. കാരണം കർഷകരുടെ ഫീൽഡിലെ കീടങ്ങളെ നശിപ്പിച്ച് കർഷകർക്ക് വിളവ് കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു ഉപാധി തന്നെയാണ് ശാസ്ത്രീയമായ കീടനാശിനി പ്രയോഗം.
1: പിന്നെ എങ്ങനെയാണെങ്കിലും അത് ആദ്യം സൂചിപ്പിച്ച മാതിരി അത് വിഷം
0: തന്നെയാണ്, അതെപ്പോഴും കർഷകരുടെ മനസ്സിലിരിക്കുക.
1: മേഡം, ഈ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ പുത്തൻ തലമുറ കീടനാശിനികൾ, നമ്മൾ ഇതിന്റെ സവിശേഷതകളെ കുറിച്ച് ചർച്ച ചെയ്തു, പക്ഷെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡും കാണുമല്ലോ.
0: തീർച്ചയായിട്ടും ഞാൻ ഇത്രയും നേരം പുത്തൻ തലമുറയെ പറ്റി പറഞ്ഞെങ്കിലും പഴയ തലമുറകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് അമിതമായ വിലയാണ്. ശരിക്കും നമ്മുടെ പഴയ തലമുറ കീടനാശിനികൾ ഒരു 100 മില്ലിയൊക്കെ 100 രൂപയുടെ അടുത്തൊക്കെ വിലയുള്ളപ്പോൾ ഇത് 3000 മുതൽ 3500 വരെ വിലയാണ്. എല്ലാം പറയുന്നില്ല, മിക്ക പുത്തൻ തലമുറ കീടനാശിനികൾക്കും. അത് കർഷകന് വഹിക്കുന്നതിനും കുറച്ച് കൂടുതലാണ്. പക്ഷേ അതിനകത്ത് ഒരു വേറൊരു സൈഡുണ്ട്, ഡോസ് വളരെ കുറവാണ്. അവിടെ 2 മില്ലി 1 ലിറ്റർ ഉപയോഗിക്കുന്നിടത്ത് ഇവിടെ 0.1 മില്ലിയൊക്കെ മതിയാവും 1 ലിറ്ററിൽ. എന്നാലും പലപ്പോഴും കർഷകർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഡോസ് ഒന്ന് കൂടിയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ പുത്തൻ തലമുറ കീടനാശിനികൾ. പിന്നെ ഇതിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ സുലഭം ആയിട്ട് കിട്ടുന്നത് കുറവാണ്. പക്ഷേ സിറ്റിയിലൊക്കെ ഇതിന്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. ഗ്രാമപ്രദേശങ്ങളിലോട്ട് പോകും തോറും പുത്തൻ തലമുറയുടെ ലഭ്യത കുറച്ച് കുറവായിട്ടാണ് കർഷകർ പറയാറ്. പിന്നെ മൂന്നെന്ന് പറഞ്ഞാൽ സാർ, നമ്മൾ പൊതുവെ കീടനാശിനികളുടെ ദൂഷ്യവശങ്ങൾ പറയുമ്പോൾ ഒരു 4-6 പറയാറുണ്ട് സാർ. റെസിസ്റ്റൻസ്, റിസർജൻസ്, റെസിഡ്യൂ, റിസ്ക് എന്ന് പറഞ്ഞൊരു 4-6. ഇതിൽ ആദ്യത്തേത് റെസിസ്റ്റൻസ്, അതായത് പ്രതിരോധ ശേഷി ഉണ്ടാകും കീടങ്ങളിൽ. അതായത് ഒരേ കീടനാശിനികൾ തുടർച്ചയായി പ്രയോഗിച്ചാൽ കീടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിരോധ ശേഷിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം അത് പുത്തൻ തലമുറയ്ക്കും ഉണ്ട്. പല റിപ്പോർട്ടും നമ്മളിപ്പോൾ കാണുന്നുണ്ട്, പുത്തൻ തലമുറ കീടനാശിനികളും കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ഉണ്ടാവാം, റിസർജൻസ് ഉണ്ടാവാം. ഈ ഒരു 4 ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ദൂഷ്യവശങ്ങൾ ഈ പുത്തൻ തലമുറയ്ക്കും ബാധകം തന്നെയാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരേ കീടനാശിനികൾ കണ്ടിന്യൂസ് പ്രയോഗിക്കരുത്, അത് പഴയതായിക്കോട്ടെ പുതിയതായിക്കോട്ടെ. രണ്ടാമത്തെ റിസർജൻസ് എന്ന് പറയുമ്പോൾ ഡോസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ഡോസ് വരണം, കുറവും ആയിപ്പോരുത് കൂടുതലും ആയിപ്പോരുത്, അത് കറക്റ്റ് ആയിരിക്കണം. പിന്നെ റെസിഡ്യൂ, അവശിഷ്ട വിഷാംശം, അതും പഴയ തലമുറകളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ പുത്തൻ തലമുറകളുടെ അവശിഷ്ട വിഷാംശം കുറച്ച് കുറവാണ്. എന്നാലും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അവശിഷ്ട വിഷാംശത്തിൻ്റെ പഠനങ്ങൾ നടത്തുമ്പോൾ ഇതിൻ്റെയും വിഷാംശം നമുക്ക് പച്ചക്കറികളിൽ നിന്നും മറ്റ് പഴവർഗ്ഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പഴയ തലമുറകളോട് ഏകദേശം സെയിം തന്നെയാണ് പുത്തൻ തലമുറ എന്ന് പറയുന്നത്.
1: പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആദ്യം സൂചിപ്പിച്ച മാതിരി ഇതെല്ലാം ഒരു ഗ്രീൻ ലേബലിൽ വരുന്നത്,
0: ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ലേബൽ എന്നുള്ളത് കുറച്ച് സുരക്ഷിതമാണ്. പിന്നെ ഡോസ് കുറവാണ്, പിന്നെ മമേലിയൻ ടോക്സിസിറ്റി കുറവാണ്, പിന്നെ നോൺ ടാർജറ്റ് ആയിട്ട് അത് മിത്ര കീടങ്ങൾക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി സേഫാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുത്തൻ തലമുറ കുറച്ച് നല്ലതാണ് എന്നുള്ളതാണ്.
1: പിന്നെ നമുക്ക് ഇനി അവോയ്ഡ് ചെയ്യാനും പറ്റത്തില്ല, ഇനി വരുന്ന സമയത്ത് ഇത് തന്നെയാണ്,
0: ഇത് തന്നെയാണ് ഇനി ഇനിയുള്ള. അപ്പൊ കർഷകർ അതൊന്ന് ഉപയോഗിച്ച് ശീലിക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യങ്ങൾക്ക് കീടനാശിനി പ്രയോഗം എന്ന് പറയുന്ന അത്യാവശ്യം

0: മാത്രം അത് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുക.
1: ഡോക്ടർ അംലി പോൾ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ചു. വളരെ നന്ദി.
0: നന്ദി സർ.
2: പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള അറിവുകൾ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധന ലബോറട്ടറി പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അംബിളി പോൾ. ഡോക്ടർ അംബിളി പോളുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

ഇനി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വിലനിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,500 രൂപ മുതൽ 70,300 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,300 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 5,800 രൂപ മുതൽ 6,800 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം.

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. തെങ്ങോലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപ്പാദനം കൂടാനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലിക്കീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്ന് ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസെപ് സാഷ് 1 പാക്കറ്റിൽ 5 ഗ്രാം വീതം 3 എണ്ണം ഓരോ തെങ്ങിന്റെയും കൂമ്പിനു ചുറ്റും വയ്ക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1/2 അടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വച്ചതിനു ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇന്നത്തെ പരിപാടിയുടെ സമയം കഴിയാറായല്ലോ. എങ്കിൽ നമുക്ക് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കിയാലോ. ചോദ്യം ഇതായിരുന്നു, കാർഷിക മേഖലയിൽ ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം കേട്ടോളൂ. കളകൾ അഥവാ വീഡ്സിനെയാണ് ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് കാർഷിക മേഖലയിൽ പറയുന്നത്. കാരണം രോഗങ്ങളും കീടങ്ങളും മൂലമുള്ള നഷ്ടം നമുക്ക് പ്രത്യക്ഷത്തിൽ പ്രകടമാകും. എന്നാൽ കളകൾ മൂലമുള്ള നഷ്ടം പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല.
4: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

0: ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തിരുവല്ലം കെ അക്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രെയിൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അക്ടെക് ലോഞ്ച് പാഡിൽ വച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണിവരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് സെപ്റ്റംബർ 23 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് cel.kau.in/e-learning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഒക്ടോബർ 2 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സെപ്റ്റംബർ 23 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0787243856 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതും admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487243819 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പശു വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 24-25 തീയതികളിൽ മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സൌജന്യ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 0491-2815454 എന്ന ഫോൺ നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിനെത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. തെങ്ങിലെ കൂമ്പുചീയൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന ട്രൈക്കോഡെർമ കോയർപിത് കേക്കുകൾ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില ഒരു ട്രൈക്കോ കേക്കിന് 5 രൂപയാണ്. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547675124 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,300 രൂപ, ആലപ്പുഴ 25,400, ചെങ്ങന്നൂർ 27,000 രൂപ, കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,200 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,500 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800, നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 27,000, കായംകുളം 22,500 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 25,000, ചെങ്ങന്നൂർ 26,000, ഉഴുന്ന് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,500 രൂപ, ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,300, കട്ടപ്പന 3,200, കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,100, കാപ്പിക്കുരു ക്വിന്റലിന് കോട്ടയം 39,200 രൂപ, കട്ടപ്പന 38,000 രൂപ, റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 23,000 രൂപ, പുനലൂർ 26,000 രൂപ, നേന്ത്രക്കായ പച്ച നെയ്യാറ്റിൻകര 3,700 രൂപ, പുനലൂർ 7,600 രൂപ, കോഴിമുട്ട 100 നെടുമങ്ങാട് 700 രൂപ, കൊല്ലം 630 രൂപ, പുനലൂർ 650 രൂപ, കടല ക്വിന്റലിന് തിരുവനന്തപുരം വെള്ള 12,760, തിരുവനന്തപുരം കറുപ്പ് 8,500. ഇതുവരെ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ആമത് റോസ്കർ മേളയിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്കർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300-ഓളം പേർക്ക്. പ്രളയം നാശം വിതച്ച നേപ്പാളിലേക്ക് 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര തീരശുചീകരണ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള കടൽ തീരങ്ങളിൽ ഇന്ന് ശുചീകരണ യജ്ഞം നടന്നു.

0: കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കം. 501-ാം ഇന്ത്യൻ സംഘത്തെ നയിച്ച് മനു ഭാക്കറും പവൻ സെഹ്റാവത്തും. വാർത്തകൾ വിശദമായി. മാറിക്കൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയ്ക്കനുസൃതമായി രാജ്യത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിന് സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജന പദ്ധതിയിലൂടെ ഏകദേശം 2 കോടി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ മോദി അറിയിച്ചു. വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ രാജ്യത്തെ സംരംഭകർക്ക് പുതിയ വിപണികൾക്ക് വഴിയൊരുക്കുകയും യുവാക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: आज भारत तेजी से ग्रो करने वाली बड़ी अर्थव्यवस्था है. इस फाइनेंशियल ईयर की पहली तिमाही में भारत की ग्रोथ रेट 7.8% रही है. इन्वेस्टमेंट में करीब 12% की बढ़ोतरी हुई है. रेटिंग एजेंसियां भारत की रेटिंग सुधार रही है और ये प्रगति ऐसे समय में हो रही है जब दुनिया अनेक अनिश्चितताओं से गुजर रही है.
0: രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്ഗാർ മേള സംഘടിപ്പിച്ചത്. ഇതോടെ നിയമന ഉത്തരവുകൾ ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആയി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യവികസനത്തിന് സംഭാവന നൽകാൻ യുവജനങ്ങൾക്ക് അവസരം നൽകുന്നതിനുമുള്ള ശ്രമങ്ങളുമാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പ് സംഘടിപ്പിച്ച റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണ നിർവഹണത്തിന്റെ സ്വഭാവം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പൊതുസേവനത്തിൽ നൈപുണ്യം, പൊരുത്തപ്പെടാനുള്ള കഴിവ്, തുടർച്ചയായ പഠനം എന്നിവയുടെ പ്രാധാന്യം യുവ ഉദ്യോഗസ്ഥർ തിരിച്ചറിയണമെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. ചടങ്ങിൽ 183 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കൊച്ചിയിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൌധരി പരിപാടിയിൽ മുഖ്യാതിഥിയായി. യുവാക്കളുടെ വികസനത്തിലും അവർക്കുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ തെളിവാണ് റോസ്ഗാർ മേളയെന്ന് ശ്രീ ജയൻ ചൌധരി പറഞ്ഞു. 102 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ഡൽഹി, ജമ്മുകാശ്മീർ, ലഡാക്ക്, ഝാർഖണ്ഡ്, കർണാടക ഹൈക്കോടതികളിലേക്ക് 14 ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ ജഡ്ജിമാരായും അഡീഷണൽ ജഡ്ജിമാരായും നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമാണ് നിയമനങ്ങൾ നടത്തിയതെന്ന് നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. നിവേദിത, അനിൽ ശർമ്മ, നിഷ സഹായ് സക്സേന എന്നിവരെ ഡൽഹി ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിച്ചു. 11 ടണ്ണോളം വരുന്ന പുതിയ ബാച്ച് ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ച് ഇന്ത്യ. മരുന്നുകൾ, ഫോറൻസിക് സാമഗ്രികൾ, ശുചിത്വ കിറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാളിന് കൈമാറിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച നേപ്പാളിന്റെ തിരിച്ചുവരവിനായി ഇന്ത്യ നൽകുന്ന സഹായ സഹകരണം തുടരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അതേസമയം പ്രളയത്തിന് പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിനായി നേപ്പാൾ സർക്കാർ 7-അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. 1,400-ലധികം ആളുകളുടെ മരണത്തിനും 6,000-ലധികം ആളുകളെ കാണാതാകുന്നതിനും ഇടയാക്കിയ പ്രളയത്തെക്കുറിച്ചാണ് അന്വേഷണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ വിവിധ തീരദേശങ്ങളിൽ സ്വച്ഛ്സാഗർ സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ കോവളം ഹവാബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ്ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടന്നു. ശംഖുമുഖം ബീച്ചിലെ ശുചീകരണ പ്രവർത്തനം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ വൈപ്പിൻ എംഎൽഎ ടോണി ചമ്മിണി ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മേയർ ഒ സദാശിവൻ നേതൃത്വം നൽകി. കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിലും പ്രചാരണം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ, എൻസിസി, എൻഎസ്എസ് വോളണ്ടിയർമാർ, പൊതുജനങ്ങൾ എന്നിവർ ശുചീകരണ ശ്രമങ്ങളിൽ പങ്കെടുത്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛ് ഭാരത് മിഷൻ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: കൈകോർക്കാം മാലിന്യരഹിത പുതുയുഗ കേരളത്തിനായി എന്നതാണ് ക്യാമ്പയിന്റെ ആപ്തവാക്യം.

0: മാലിന്യ കൂനകൾ കണ്ടെത്തി നീക്കം ചെയ്യുക, ശുചീകരിച്ച ഇടങ്ങളിൽ വീണ്ടും മാലിന്യം തള്ളാതിരിക്കാൻ സംരക്ഷണം ഒരുക്കുക, പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിനു പുറമെ സംസ്ഥാനത്തെ ശുചീകരണ തൊഴിലാളികളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മാലിന്യത്തെ വിഭവമാക്കി മാറ്റി പുനരുപയോഗ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നു.
1: കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
2: സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന മന്ത്രാലയങ്ങളുമായും സഹകരിച്ചുകൊണ്ട് വിവിധ പദ്ധതികളുടെ വേഗത്തിലുള്ള നടത്തിപ്പും പരാതി പരിഹാരവും ഉറപ്പാക്കുന്നതിനായി 2015 പ്രഗതി പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. രാജ്യത്തെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. ഈ സംവിധാനത്തിലൂടെ 85 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ തടസ്സങ്ങൾ നീക്കി വേഗത്തിലാക്കാൻ സാധിച്ചുവെന്ന് ഈ വർഷം ഫെബ്രുവരിയിൽ രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കമായി. 2 ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും ചേർന്നാണ് 501 ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. ഔദ്യോഗിക വസ്ത്രം കൃത്യസമയത്ത് ലഭിക്കാത്തതിനെ തുടർന്ന് ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറിന് പകരമാണ് പവൻ സെഹ്റാവത്ത് പതാകയേന്തിയത്. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്നലെ ജപ്പാനെ 8 പരാജയപ്പെടുത്തി ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ടെക് ബോൾ ഇനത്തിൽ വനിതാ സിംഗിൾ സെമിഫൈനലിൽ ഇന്ത്യയുടെ ക്വിൻസി ഡിസൂസ ഇന്തോനേഷ്യയുടെ ഇമ സുമേയയോട് പരാജയപ്പെട്ടു. വെങ്കല മെഡലിനായുള്ള മത്സരത്തിൽ ക്വിൻസി നാളെ ജപ്പാൻ താരത്തെ നേരിടും. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഓരോ കായിക താരവും കഠിനാധ്വാനം ചെയ്തും അപാരമായ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ചുമാണ് എത്തിയിരിക്കുന്നതെന്നും ഇന്ത്യയ്ക്ക് അവരിൽ അഭിമാനമുണ്ടെന്നും തന്റെ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഡാക് സേവാ ഗിഫ്റ്റ്സ് പദ്ധതിക്ക് കീഴിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡാക് സേവാ ഗിഫ്റ്റ്സ് എന്ന പേരിൽ സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ ലക്കി ഡ്രോയോ ആയ യാതൊരു പദ്ധതിയുമായും ഇന്ത്യ പോസ്റ്റിന്റെ ബന്ധമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th റോസ്ഗർ മേളയിൽ 51,000 നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300 പേർക്ക്. പ്രളയം നാശം വിതച്ച നേപ്പാളിലേക്ക് 11 ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള കടൽ തീരങ്ങളിൽ ഇന്ന് ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കം. 501 ഇന്ത്യൻ സംഘത്തെ നയിച്ച് മനു ഭാക്കറും പവൻ സെഹ്റാവത്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി, സമയം 7:35. യുവവാണി.
4: Hello listeners, you are tuned into English Yuvavani. This week we are stepping into the world of one of the biggest names in contemporary hip hop and R&B. Ladies and gentlemen, Drake. Hey. Get ready for a mix of confidence, emotion, rhythm, and some serious vibes. Let's

0: നിങ്ങളുടെ ട്രെയിൻ എവിടെയെത്തി? ഇനി ആശങ്ക വേണ്ട. റെയിൽവൺ ആപ്പ് ഉപയോഗിച്ച് ട്രെയിനിന്റെ തത്സമയ ലൊക്കേഷൻ, എത്തിച്ചേരുന്ന സമയം, പ്ലാറ്റ്ഫോം നമ്പർ എന്നിവ കൃത്യമായി അറിയാം. യാത്രക്കാർക്ക് എളുപ്പത്തിൽ ട്രെയിൻ വിവരങ്ങൾ അറിയാനും PNR സ്റ്റാറ്റസ് പരിശോധിക്കാനും ട്രെയിനിലെ നിങ്ങളുടെ കോച്ചിന്റെ സ്ഥാനം മനസ്സിലാക്കാനും ഈ ആപ്പ് സഹായിക്കുന്നു.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സെപ്റ്റംബർ 21 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, അല്ലെങ്കിൽ 9496596321.
2: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
3: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
4: ഹാപ്പി ബർത്ത്ഡേ ടു യു.
5: ഓ, താങ്ക് യു.
2: ഹലോ,
3: നിന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
6: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
1: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
6: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
1: 8281420305.
6: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
1: ആകാശവാണി, സമയം 8 മണി.
7: പവിത്ര നാടകം. രചന: അരുൺകുമാർ. ശബ്ദം നൽകുന്നവർ: അനീഷ് പി നായർ, ശ്രീജിത് പാല, വിശ്വൻ പടനിലം, സ്മിത സുരേഷ്, സുല്ലു ബോബൻ, കവിതാ മോഹൻ, അരുന്ധതി എ. സംവിധാനം: എൻ വാസുദേവ്. പവിത്ര.
8: പവി, പവി,

0: ഇതെവിടെ പോയി? എടി പവിത്രേ,
1: ആ അമ്മേ,
0: നീ ഇതെവിടാ?
1: ബാത്റൂമിലാ അമ്മേ.
0: നീ അവിടെ ഇരുന്നോ, സ്കൂൾ വാൻ ഇപ്പൊ വരും.
1: ദാ വരുവാ, റെഡി ആവുവാ.
0: 6:30 മുതൽ വിളിക്കുക പെണ്ണിനെ. ഇങ്ങനെ ഒരു മടിച്ചി പോത്തുപോലെ കിടന്നുറങ്ങാൻ മാത്രം നല്ല മിടുക്കിയ. വന്നോ തമ്പുരാട്ടി? എന്താടി മുഖത്ത് കടന്നലൂത്തിയോ? ദാ ദോശ കഴിക്ക്, കഴിക്കെന്റെ മോളെ.
1: ഇന്നലെ ടീച്ചർ എന്നെ വഴക്കു പറഞ്ഞു.
0: അതേ, പഠിക്കാത്ത പിള്ളേർക്ക് അത് സ്ഥിരം കിട്ടുന്നതാ. വിഷമിക്കണ്ട കേട്ടോ.
1: ഇന്നലെ എല്ലാ കുട്ടികളുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു വൈകുന്നേരത്തെ മീറ്റിംഗിൽ.
0: ഓഹോ, അപ്പൊ അതാണ് പ്രശ്നം.
1: അമ്മേ, അച്ഛൻ എവിടാ അമ്മേ?
0: നീ വേഗം ദോശ കഴിക്കാൻ നോക്ക്. സ്കൂൾ വാൻ കിട്ടിയില്ലേൽ ഓട്ടോ പിടിച്ചോണ്ട് പോവാൻ എന്റെ കയ്യിൽ കാശില്ല കേട്ടോ. പറഞ്ഞേക്കാം.
1: അച്ഛൻ വരില്ല അമ്മേ.
0: ഇല്ല, എന്റെ പവിക്കുട്ടി മിടുക്കിയല്ലേ. മോൾക്ക് അമ്മ പോരെ, അച്ഛൻ നമ്മളെ ഇട്ടിട്ട് ദൂരെ എവിടെയോ പോയി. വാതുറക്ക്. ആ ദേ ലഞ്ച് ബോക്സ്, ഉച്ചക്ക് മൊത്തം കഴിക്കണം കേട്ടോ. അയ്യോ, ദേ വാൻ വന്നു. ഓടിക്കോ ഓടിക്കോ പവി. ബ്രേക്കിന് കഴിക്കാൻ ബിസ്ക്കറ്റ് ഉണ്ടേ അതില്. ആ ദേ വാട്ടർ ബോട്ടിൽ, വേഗം പോയ്ക്കോ.
1: ബൈ അമ്മേ.
0: ബൈ മോളെ.
2: മനോജേ, ഒപ്പിട്ടെങ്കിൽ ആ അറ്റൻഡൻസ് രജിസ്റ്ററിംഗ് എടുത്തേ.
3: അയ്യോ ഗിരിജ സാറേ, ഞാൻ ഒപ്പിയില്ല.
2: എങ്കിലൊന്ന് വേഗമാകട്ടെ.
4: പെട്ടെന്ന് ഒപ്പിട്ട് കൊടുത്തോ സക്രിയ, എങ്കിലല്ലേ മീര വരുമ്പോ ഗിരിജ മാഡത്തിന്റെ അടുത്ത് തല കുനിച്ച് ഒപ്പിടാൻ പറ്റൂ.
5: മനോജേ, 10:45 വന്നാൽ തല കുനിച്ചേ പറ്റൂ, അല്ലെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചീത്തപ്പേരാ.
2: ജിൻസി, 1-2 ദിവസമായാൽ ക്ഷമിക്കാം, എല്ലാ ദിവസവും 10:45 വരുന്നതേ അഹങ്കാരമാ അഹങ്കാരം.
4: ഹേ പാവം, ഒറ്റയ്ക്ക് ഒരു കുട്ടിയുമായി താമസിക്കുമല്ലേ, ഒന്ന് ക്ഷമിച്ചൂടെ മാഡം.
2: ശരിക്കും അതൊരു ചോദ്യമല്ലേ മനോജേ. ദൂരെ എവിടെയോ വീടുള്ള ഒരാള് റിക്വസ്റ്റ് കൊടുത്ത് ഈ ഓണം കേറാൻ മൂലയിലേക്ക് എന്തിനാ ട്രാൻസ്ഫർ വാങ്ങി വന്നത്?
5: ഭർത്താവുമായിട്ട് വല്ല സൗന്ദര്യ പിണക്കവും ആയിരിക്കും.
3: എനിക്ക് തോന്നുന്നത് ഇത് ഡൈവോഴ്സ് കേസ് തന്നെയാണെന്നാ. കോടതിയിൽ നിന്ന് ചില പേപ്പറൊക്കെ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
4: ഓ, നിങ്ങൾ അങ്ങ് തീരുമാനിച്ചോ അത് ഡൈവോഴ്സ് ആണെന്ന്? വല്ല അതിർത്തി തർക്കം ആണെങ്കിലും കോടതിയിൽ നിന്ന് നോട്ടീസ് ഒക്കെ വരുവടോ.
5: മീര വന്ന് 6 മാസമായില്ല. മനോജ് സാറിനെ കയ്യിലെടുത്തു.
2: മനോജേ, ആളും തരവും ഒക്കെ നോക്കി മതി അടുപ്പമൊക്കെ. എന്താ ഏതാ എന്തിനാണെന്നൊക്കെ പല തവണ ഞങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ ഒന്നിനും തൊടാത്ത ഉത്തരമേ പറഞ്ഞിട്ടുള്ളൂ.
3: ഡൈവോഴ്സ് ആണേൽ മനോജിന് ഒന്ന് ആലോചിക്കുന്നോ?
4: ഒന്ന് നിർത്തന്റെ സക്രിയ.
2: സക്രിയ പറഞ്ഞതിലും കാര്യമുണ്ട്. കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടുമ്പോഴൊക്കെ ഒരു ദിവസം ലീവ് എടുത്ത് പോകാറുണ്ട്.
5: എന്നാലും ഗിരിജാ മാഡത്തിന് ഒന്ന് അന്വേഷിച്ചൂടെ. മാഡം ഹെഡ് ഓഫീസിൽ നിന്നല്ലേ വന്നത്, അവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടോ?
3: ശരിയാ, ഞങ്ങൾ 3 പുതിയ ആൾക്കാരും ആദ്യത്തെ പോസ്റ്റിങ്ങും.
2: ഓ, കൂടെ ജോലി ചെയ്യുന്ന നമ്മളോട് നേരിട്ട് ഒന്നും പറയാത്ത ആളിനെ കുറിച്ച് എന്ത് അന്വേഷിക്കാൻ?
4: ഒന്ന് നിർത്തിയാൽ മീര വരാറായിട്ടുണ്ട്.
3: ഈ മനോജ്, ഗിരിജ സാറേ, മീരയുടെ ഫയൽ എത്തിയില്ലേ? അത് കാണുമല്ലോ ഡീറ്റെയിൽസ്.
2: ആകെ വന്നത് പോസ്റ്റിംഗ് ഓർഡറാ, കൂടെ ഒരു ഫോട്ടോയും. ആ ഫോട്ടോ ആണേൽ ഇപ്പോൾ കാണുന്നുമില്ല.
5: അത് അവള് തന്നെ ഇളക്കി മാറ്റിക്കാണും.
3: ദേ വരുന്നുണ്ട് മീര.
4: ഗുഡ് മോർണിംഗ് മീര.
0: ഗുഡ് മോർണിംഗ്.
3: അറ്റൻഡൻസ് രജിസ്റ്റർ തപ്പണ്ട, ഗിരിജ സാറിന്റെ ടേബിളാ.
0: മാഡം രജിസ്റ്റർ.
2: മീര, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ. ഓഫീസ് തുടങ്ങുന്നതേ 10:45.
0: സോറി മാഡം, ഞാൻ പെൻഡിംഗ് ഒന്നും വെക്കാറില്ലല്ലോ. പിന്നെ മോള്.
2: മോളും മോനും ഒക്കെ ഞങ്ങൾക്കുമുണ്ട്. വാങ്ങിക്കുന്ന ശമ്പളത്തോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കാം.
0: സോറി മാഡം.
2: ഇനി ഇതിങ്ങനെ തുടർന്നാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. പോയ്ക്കോ.
4: മീര വിഷമിക്കേണ്ട. അതെ, ഒരു ടെക്നിക്കുണ്ട്. വീട്ടിലെ ക്ലോക്ക് ഒരു 15 മിനിറ്റ് ഫാസ്റ്റ് ആക്കി വെച്ചാ മതി.
3: അതിലും എളുപ്പം, ഓഫീസിലെ ക്ലോക്ക് 15 മിനിറ്റ് സ്ലോ ആക്കുന്നതാ.
4: അങ്ങനെയാണേല് വൈകുന്നേരം ചന്ദ്രേട്ടന്റെ ചായക്കടയില് നമ്മള് 4:45 അല്ലേ?
5: നിങ്ങൾ രണ്ടും കൂടി വൈകുന്നേരം ചായക്കടയിൽ ഇരുന്ന് ഞങ്ങളെ പറ്റി പരദൂഷണം പറയാനല്ലേ പോകുന്നത്? സത്യം പറ.
3: ഏയ്, അതൊന്നുമല്ല. ഞങ്ങൾ ആണുങ്ങൾക്ക് ഈ ഓഫീസിൽ ഇരുന്ന് എന്തെങ്കിലും സ്വകാര്യ സംഭാഷണം നടത്താൻ പറ്റുമോ? അതിന് പറ്റിയ സ്ഥലമാണ് ചന്ദ്രേട്ടന്റെ ചായക്കട.
2: ഈനാം പേച്ചിക്ക് മരപ്പെട്ട കൂട്ടുപോലെ ആ പത്രക്കാരൻ ഇക്മാലും.
4: നമ്മുടെ മീരയ്ക്ക് മാത്രമില്ല പരാതി.
5: ഓ, മീര ഇനി വാതുറക്കണേല് ഊണിന്റെ സമയം ആവണം.
4: അതെ, ജോലി ചെയ്യുന്നവരെ എന്തിനാ ജിൻസി ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്?

0: ഒന്നുമില്ല
1: മനോജേ. സഹോദര, ഞാനും 3 വർഷം പ്രേമിച്ചിട്ട് തന്നെയാ കല്യാണം കഴിച്ചത്.
0: ഏ, പ്രേമമോ? ഒന്ന് പോ സക്രിയ.
1: എന്റെ മോനെ, ശരിക്കും ആലോചിച്ചു വേണേ. ജീവിതം കൊടുക്കാനാണ് തീരുമാനമെങ്കിൽ ഒന്നല്ല 2 അമ്മയും മകളും.
0: ഓ, എനിക്കറിയില്ല.
1: എന്തറിയില്ല
0: സക്രിയ? ഞാൻ ഈ ജീവിതത്തിൽ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, ഇടപഴകിയിട്ടുണ്ട്. പക്ഷെ ഒരു യഥാർത്ഥ പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു, മീരയെ കാണുന്നത് വരെ.
1: എടാ, പക്ഷെ മീര
0: അന്നത്തെ ആ പ്രോജക്ടിന്റെ വർക്കുമായി ഞാൻ മീരയുമായി തിരുവനന്തപുരത്ത് പോയത് ഓർമ്മയുണ്ടോ നിനക്ക്?
1: ഉണ്ട്. ആ ഇറിഗേഷൻ പ്രോജക്റ്റ് അല്ലേ?
0: ഹാ, ആ ഒരു ദിവസം കൊണ്ട് മീരയെക്കുറിച്ച് എനിക്ക് അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കല്പങ്ങളും മാറി മറിഞ്ഞു. സക്രിയ, അന്ന് ഞാൻ ശരിക്കും ഒരു പെണ്ണിനെ കണ്ടു. സ്വന്തം ജീവിതം ഒരു വിപ്ലവമാക്കിയ പെണ്ണ.
1: അപ്പോ പറഞ്ഞോ, ഡൈവോഴ്സ് തന്നെയാണോ?
0: നീ വിചാരിക്കുന്ന പോലത്തെ ഒരു പയങ്ങളെ വർത്തമാനം അല്ലാതെ, മറിച്ച് ജീവിതത്തിനോടും ലോകത്തോടുമുള്ള കാഴ്ചപ്പാടുകൾ, വായിച്ച പുസ്തകങ്ങൾ, കഥകൾ, ലേഖനങ്ങൾ, അങ്ങനെ പലതും. ആ ദിവസം ഞാൻ മീര എന്ന വ്യക്തിയെ തിരിച്ചറിഞ്ഞു. ആ വ്യക്തിത്വം ഞാൻ മനസ്സിലാക്കിയടാ.
1: അപ്പോ ഭർത്താവിന്റെ കാര്യം വീണ്ടും സസ്പെൻസ് ആയി.
0: ഞാനും മീരയും ചിന്തിക്കുന്നത് ഒരേ തലത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു. ഒരുപക്ഷെ എന്നോ എവിടെയോ നേരത്തെ കണ്ടുമുട്ടേണ്ടവരായിരുന്നു ഞങ്ങൾ. അത് സാധിച്ചില്ല. എങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ ഒരുപാട് തവണ, ഒരുപാട് സമയം ഒരുമിച്ച് കഴിയേണ്ടവരാകണം ഞങ്ങൾ എന്ന് തോന്നുന്നു.
1: അപ്പോ ശരിക്കും നിന്റെ ബെല്ലും ബ്രേക്കും പോയി അല്ലേ? ആട്ടെ, നീ ഇതെന്ത് ഭാവിച്ചാ? അവൾ ആരാണെന്നോ എന്താണെന്നോ അന്വേഷിച്ചോ?
0: അവളെ കുറിച്ച് അറിഞ്ഞിടത്തോളം മതി.
1: അതൊക്കെ പോട്ടെ, നിന്റെ വീട്ടുകാർ ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ?
0: കേടാ, ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടമാകുന്നത്.
1: കർത്താവേ, അപ്പോ ഇഷ്ടമായ നീ കല്യാണം കഴിക്കുന്ന ദിവസമായിരിക്കും അവളുടെ ഭർത്താവ് എന്നും പറഞ്ഞ് ഒരുത്തൻ വന്ന് നെഞ്ചും വിരിച്ചു നിൽക്കുന്നത്. അപ്പൊ നീ എന്ത് ചെയ്യും?
0: ഒന്ന് നിർത്തടോ.
1: ഓഹോ, കാമുക ഹൃദയത്തിന്റെ തേങ്ങൽ അല്ലേ? ഇക്ബാലിക്കെത്തി.
2: ഗുഡ് ഈവനിങ് സുഹൃത്തുക്കളെ.
1: ഗുഡ് ഈവനിങ്.
2: പ്രസ് മീറ്റ് വൈകി, അതുകൊണ്ട് വരാൻ ലേറ്റായി, സോറി.
1: ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഇന്നത്തെ ദിവസം മിസ്സായില്ലല്ലോ.
0: ഓ, തുടങ്ങി.
2: അതെന്താണ് ഇന്നത്തെ വിശേഷം?
1: മനോജേ, നീ തന്നെ പറ. ആ തിരുവായിൽ നിന്ന് കേൾക്കാനുള്ള ഭാഗ്യം ഇക്ബാലിക്കയ്ക്ക് കൂടി കൊടുക്കൂ, പ്ലീസ്.
0: കളിക്കല്ലേ സക്രിയ നീ?
1: ഓ, സോറി സോറി സോറി, സംഗതി സീരിയസ് ആണല്ലോ അല്ലേ?
2: ഹലോ, എന്താണ് സംഭവം? കാര്യം പറ.
1: കോളേജിലെ വിപ്ലവകാരിയായ, ഒട്ടനവധി പ്രേമാഭ്യർത്ഥനകൾ നിരസിച്ച നമ്മുടെ കഥാനായകൻ മനോജ് ദേ ഇവിടെ ഒരാളെ പ്രേമിക്കുന്നു.
2: എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
1: ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണത്തിനി നിറമുള്ള ജീവിത പീലി തന്നു.
2: എന്റെ ചിറകിനാകാശവും നീ തന്നു, നിൻ ആത്മശിഖരത്തിലൊരു കൂടു തന്നു.
1: ചന്ദ്രേട്ടാ, ചായ ഒരു റൗണ്ട് കൂടി പോരട്ടെ.
2: എടാ, ശരിക്കും നിനക്കെന്താ പറ്റിയേ?
0: അങ്ങനെ ചോദിച്ചാൽ
2: പിന്നെ എങ്ങനെ ചോദിക്കണം? പോട്ടെ, ആരാ കക്ഷി?
0: അത് നമ്മുടെ മീര.
2: നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയോ?
0: അത് തന്നെ.
2: കഷ്ടം, കഥാനായികയെ ഒന്ന് കാണാനുള്ള ഭാഗ്യം ഇതുവരെ എനിക്ക് കിട്ടിയില്ലല്ലോ.
1: അതിന് സർക്കാർ ഓഫീസ് ഇക്കായ്ക്ക് ചതുർത്ഥിയല്ലേ?
0: നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് മനസ്സിലാക്കണം, പ്ലീസ്. മീരയെ പോലെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഞാൻ ഇതുവരെ കാത്തിരുന്നത് മീരയെ തന്നെയായിരിക്കാം.
2: നീ വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം.
1: ഇക്കാ, സംഗതി അത്ര ഈസി അല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞതാ, ഒരു കുട്ടിയുമുണ്ട്.
2: ഹസ്ബൻഡ്?
1: അത് ദുരൂഹതയാ. ഡൈവോഴ്സ് ആണോ മരിച്ചോ ഒന്നും അറിയില്ല.
0: റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആയിട്ടാ ഇങ്ങോട്ട് വന്നത്.
1: ഒരു ദിവസം മുഴുവൻ ഒറ്റയ്ക്ക് കിട്ടിയിട്ടും ഇവൻ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. പുസ്തകമോ കഥയോ ഏതാണ്ടൊക്കെ പറഞ്ഞിരുന്നത്രേ.
2: മനോജ്, നീ ഇത് അവളോട് തുറന്നു പറയണം. അവളുടെ നിലപാട് അറിഞ്ഞിട്ട് പോരെ, ബാക്കി ഡിസ്കഷൻസ്
1: മതി. അപ്പൊ നാളെ തന്നെ മീരയോട് ഇവൻ സംസാരിച്ചോളും ഇല്ലേ?
0: നാളെയോ?
1: എന്താ നാളെ ഇല്ലേ?
0: എന്നാലും
2: നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ഉത്തരം നൽകാൻ മീരയ്ക്ക് മാത്രമേ കഴിയൂ.
1: ആട്ടെ, നീ നാളെ തന്നെ പറയണം കേട്ടോ മനോജേ.

0: പറയാം.
1: എന്നാലും കുട്ടിയെ ഒന്ന് കാണാൻ എന്താ വഴി? ഇനി ഇത് നടന്ന കാരണപരിസ്ഥാനം എനിക്കാണല്ലോ.
0: അത് ഫോട്ടോ കണ്ടാ മതിയോ?
2: ഫോട്ടോയോ?
0: അത് പിന്നെ പോസ്റ്റിംഗ് ഓർഡറിലെ ഫോട്ടോ ഇളക്കി മാറ്റിയത് ഞാനാ.
2: കർത്താവേ, അപ്പൊ അത് നീ ആയിരുന്നോ?
1: എനിക്ക് കാണട്ടെ.
0: ഇപ്പോഴില്ല, റൂമിലാ, നാളെ എടുക്കാം.
1: ഓക്കേ, നാളെ കാണാം. മിക്കവാറും നമുക്ക് നാളെ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യേണ്ടി വരും.
3: പവി, എന്താ ഉറക്കം വരുന്നില്ലേ?
4: ഇല്ല.
3: രാവിലെ അമ്മ പറഞ്ഞതോർത്തിരിക്കുവാണോ?
4: അല്ല.
3: പവിക്കുട്ടി അമ്മയെ കെട്ടിപ്പിടിച്ചോ ഉമ്മ. ഹോ, ഇത് കവിളാണോ അതോ പഞ്ഞു കെട്ടിയോ? എന്ത് സോഫ്റ്റാ!
4: ഇന്ന് രോഹിത്തിനെ വിളിക്കാൻ അവന്റെ അച്ഛനാ വന്നത്.
3: ആണോ? എന്നിട്ട്
4: മോട്ടോർ ബൈക്കില് എന്ത് ശബ്ദമാതിന്? രോഹിത്ത് ബാക്കിലിരുന്ന് അവന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചാ പോകുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്.
3: എന്ത് പ്രശ്നം?
4: അവന് കയ്യെത്തില്ല. അവന്റെ അച്ഛൻ അത്രയ്ക്ക് കൊടവയറ.
3: അതും പഞ്ഞിക്കട്ടിയായിരിക്കും. പവിക്ക് മോട്ടോർ ബൈക്കിൽ കയറണോ?
4: ഇപ്പൊ വേണ്ട, പിന്നെ കേറിക്കോളാം.
3: പിന്നെ എപ്പോ?
4: എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മോട്ടോർ ബൈക്കില് ഗുഡുഗുഡു ഗുഡുഗുഡു.
3: അമ്പടി, നീ കൊള്ളാലോ. അപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞ് അമ്മ ഇട്ടേച്ച് മോട്ടോർ ബൈക്കിൽ കയറി പോവുമല്ലേ?
4: അയ്യോ, ഇല്ല, അമ്മ ഒറ്റയ്ക്കാവില്ലേ?
3: അത് സാരമില്ല.
4: വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. അമ്മയെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. എന്തിനാ അമ്മ കരയണേ?
3: ചുമ്മാ കുറെ ചിരിച്ചതല്ലേ, അതുകൊണ്ടാ.
4: ഉമ്മ കെട്ടിപ്പിടിച്ചോ അമ്മ മുറുക്കെ. ഉമ്മ
0: മീര.
5: എന്താ മനോജ്?
0: അന്ന് ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ എന്തോ എന്തോ ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ?
5: ആ, അതോ. മനോജ് ഫ്രീ ആണോ?
0: ആ അതെ, ഞാനിപ്പോ ഫ്രീയാ.
2: ഗിരിജ സാറേ, ജിൻസി വാ, നമുക്ക് കഴിക്കാൻ പോകാം.
6: എനിക്ക് വിശന്നിട്ട് വയ്യ. വാ ഗിരിജ മാഡം, നമുക്ക് പോയേക്കാം. അവർ ഇറിഗേഷൻ പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തിക്കോട്ടെ.
7: ശരി, മനോജ് വരുന്നില്ലേ?
0: മാഡം വെക്കോളൂ, ഞാൻ ദേത്തി.
5: മനോജ് പോയി കഴിച്ചോളൂ, ഞാൻ പിന്നെ ക്ലിയർ ചെയ്തോളാം.
0: ഹേ, അത് സാരമില്ല. മീര പറയൂ.
5: ഈ പ്രോജക്റ്റിന്റെ അപ്രൂവൽ ഡേറ്റും നോക്കൂ, അതിന്റെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ഡേറ്റും തമ്മിൽ ഒരു മിസ്മാച്ച്.
0: മീര, അത്
5: എന്തു പറ്റി?
0: എനിക്കൊരു കാര്യം ചോദിക്കണമായിരുന്നു.
5: എന്താണ്?
0: മീരയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
5: ഞാനും മോളും.
0: അതല്ല, അതല്ലാതെ.
5: അല്ലാതെ ആരാ? മനോജിന് എന്താ അറിയണ്ടേ?
0: അല്ല, പവിത്രയുടെ അച്ഛൻ.
5: അങ്ങനെ ഒരാളില്ല. ഇനി പേഴ്സണൽ കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത് പ്ലീസ്.
0: ചോദിക്കുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത്.
5: എന്താ?
0: അങ്ങനെ ഒരാളില്ലെങ്കിൽ.
5: ഇല്ലെങ്കിൽ?
0: മീര എന്നോടൊപ്പം എന്റെ ജീവിതത്തിലേക്ക് വരുമോ?
5: തനിക്ക് വട്ടായോ മനോജ്?
0: കുറച്ച്.
5: മനോജിന് എന്തറിയാം എന്നെ പറ്റി? എന്റെ പാസ്റ്റ് അത്ര നല്ലതൊന്നുമല്ല.
0: എനിക്കത് പ്രശ്നമല്ല, കഴിഞ്ഞുപോയ ഒന്നും എനിക്ക് അറിയാൻ വേണ്ട. ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴത്തെ മീരയാ.
5: അതൊക്കെ എല്ലാവരും പറയുന്ന ഡയലോഗല്ലേ. ഈ ജീവിതം എന്ന് പറയുന്നത് ഇപ്പറഞ്ഞ പോലെ അത്ര എളുപ്പമൊന്നുമല്ല.
0: എന്നെ വിശ്വസിക്കൂ, മീരയെയും പവിത്രയെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം.
5: മനോജ്, ഞാൻ ഇന്ന് ജീവനോടെ ഉള്ളത് പവിത്ര കാരണം മാത്രമാണ്. അവളില്ലായിരുന്നെങ്കിൽ എപ്പോഴേ എല്ലാം അവസാനിപ്പിച്ചു പോയേനെ ഈ നരകത്തിന്ന്.
0: മീര, ഞാൻ പറഞ്ഞത് പൂർണ്ണ മനസ്സോടെയാണ്.
5: ഒന്നും എന്റെ മനസ്സിൽ കയറില്ല മനോജ്. നാളെ പവിത്ര എന്ത് ചെയ്യും എന്ന് മാത്രമാണ് ഇപ്പൊ എന്റെ മനസ്സിൽ. നാളെ രാവിലെ അവൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന പലഹാരം മുതൽ വർഷങ്ങൾക്ക് ശേഷം അവൾ ഉടുക്കുന്ന കല്യാണ സാരി വരെയാ എന്റെ സ്വപ്നം.
0: മീര,
5: ഒരുപാട് സഹിച്ചാ മനോജ് ഞാൻ ഇതുവരെ എത്തിയത്. ഇനി എന്റെ കാലിടറിയാൽ തോൽക്കുന്നത് ഞാൻ മാത്രമല്ല, എന്റെ പവി കൂടിയാണ്. അതെനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ ജയിക്കും. ഇനി ഒരു തോൽവിയില്ല എനിക്ക്. തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല.
0: മീര എന്ത് പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതിൽ ഇനി ഒരു മാറ്റവും ഉണ്ടാവില്ല.
5: മനോജ്, ശരിക്കും ഒന്ന് ആലോചിക്കൂ, സമയമെടുത്ത്. അതിനുശേഷം മതി കടുത്ത തീരുമാനങ്ങളൊക്കെ. അത്രയും ആലോചിച്ചതിന് ശേഷവും തീരുമാനം ഇത് തന്നെയാണെങ്കിൽ ഞാൻ പറയാം എന്റെ ജീവിതത്തെക്കുറിച്ച്.
2: മീര,

0: തന്റെ മൊബൈൽ എവിടെ?
1: അത് സ്വിച്ച് ഓഫ് ആണ്. എന്തു പറ്റി?
0: ദേ സ്കൂളിൽ നിന്ന് വിളിച്ചു. പവിത്ര എവിടെയോ വീണെന്ന്.
1: ദൈവമേ എന്റെ മോളെ.
2: മീര ഞാനും വരാം.
1: വേണ്ട, ഞാൻ പോയിക്കോളാം.
0: മനോജേ എന്തായി?
2: ഒന്നും ആയില്ല.
0: അടേ, അവളെന്തു പറഞ്ഞു?
2: സമയമെടുത്ത് ഒന്നുകൂടെ ആലോചിക്കാൻ.
0: കഷ്ടം ഇത് നമുക്കൂടെ ടെൻഷൻ ഉണ്ടാക്കാനായിട്ട്. ആ, ഏതായാലും വൈകുന്നേരം ചർച്ച ചെയ്യാം. നീ ഇപ്പൊ കഴിക്കാൻ വാ.
3: നീ ചായ കുടിക്കും മനോജേ, ഇങ്ങനെ ഇരിക്കാതെ.
0: ഇതിപ്പോ നമ്മൾ വീണ്ടും ചന്ദ്രേട്ടന്റെ ചായക്കടയിൽ തന്നെ.
2: എനിക്കവിടെ മനസ്സറിയാൻ പറ്റുന്നില്ലേക്കാ.
0: എടാ, അത് നിന്റെ മാത്രം പ്രശ്നമല്ല. ലോകത്ത് ഒരാണിനും ഒരു പെണ്ണിന്റെ മനസ്സും പൂർണ്ണമായും അറിയാൻ സാധിച്ചിട്ടില്ല.
3: മനോജ് നീ എന്ത് തീരുമാനിച്ചു?
2: ഇക്ക, എനിക്ക് ആരോടും അനുവാദം ചോദിക്കാനില്ല. ആകെയുള്ളത് എന്റെ അമ്മ മാത്രം. ഞാൻ ഇന്നലെ രാത്രി അമ്മയെ വിളിച്ചിരുന്നു.
3: എന്നിട്ട്?
2: അമ്മ ഒരുപാട് കരഞ്ഞു. അവസാനം നിനക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്റെ തീരുമാനത്തിൽ നല്ല വിശ്വാസമാ.
0: ഇതിപ്പോ നിന്റെ സൈഡ് മാത്രം ഓക്കെ ആയാൽ പോരല്ലോ, മീര പിടി തരുന്നില്ലല്ലോ.
3: പറഞ്ഞു കേട്ടിടത്തോളം മീര മോൾക്കു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരുപക്ഷെ ഒരുപാട് വേദനകൾ സഹിച്ച ഒരു പെണ്ണായിരിക്കാം.
0: ഇക്ക, പറഞ്ഞു വരുന്നത് മീര ഒരു പുരുഷ വിരോധിയാണെന്നാണോ?
3: സാധ്യതയുണ്ട്. ഭർത്താവിന്റെ ക്രൂരതകൾ കൊണ്ട് പൊറുതിമുട്ടി ദൂരെ എവിടെയെങ്കിലും പോയി സമാധാനമായി ജീവിക്കാം എന്ന് കരുതി വന്നതാണെങ്കിലോ?
0: ഈ ഭർത്താവ് എന്ന് പറയുന്നയാൾ ഇനി മരിച്ച ആളാണെങ്കിലോ?
2: എന്തേലും ആവട്ടെ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: എന്ത് തീരുമാനം?
2: മീര കല്യാണം കഴിക്കുക, അത്ര തന്നെ.
0: ഇക്ക, ഈ മീരയ്ക്ക് കോടതിയിൽ നിന്ന് ചില കത്തുകുത്തുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലീവ് എടുത്ത് കോടതിയിൽ പോകാറുമുണ്ട്.
3: അത് ഭർത്താവുമായുള്ള കേസാവാനും സാധ്യതയുണ്ട്. നീ ഒരു കാര്യം ചെയ്യ് മനോജേ.
2: എന്തായിക്ക?
3: നീ അവളോട് നിന്റെ അവസാന തീരുമാനം നാളെ തന്നെ അറിയിക്കണം. എന്തു വന്നാലും നീ മാറില്ലാന്നും പറയണം. അപ്പോ അവളെന്താ പറയുന്നത് നോക്കാമല്ലോ.
2: അങ്ങനെ ഒരു തീരുമാനമാണ് ഞാൻ അറിയിക്കുന്നതെങ്കിൽ അവളുടെ ജീവിതത്തെ കുറിച്ച് അവളെല്ലാം പറയാമെന്ന് പറഞ്ഞു.
0: അപ്പോ ഇക്ക, അങ്ങനെ തന്നെ തീരുമാനിക്കാം. ഇനിയിപ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യാനില്ല. അവൾ അവളുടെ കാര്യം പറയട്ടെ.
3: പിന്നെ നീയാണ് തീരുമാനിക്കേണ്ടത്. അവൾ പറയുന്ന അവളുടെ ജീവിതം എന്തു തന്നെയായാലും നീ അവളെ സ്വീകരിക്കാൻ തയ്യാറാകുമോ?
0: പറ മനോജ്, നീ തയ്യാറാകുമോ?
2: തയ്യാറാകും. ഇനി ഒരു മറുചിന്ത എനിക്കില്ല.
0: അപ്പോ ഞങ്ങൾക്ക് ഉടനെ ഒരു കല്യാണം കൂടാ, ഇല്ലേക്ക?
3: അതൊക്കെ ഇവൻ മനസ്സ് വെക്കുന്ന പോലെ ഇരിക്കും.
2: ഹേ, ഒരു ചെറിയ ചടങ്ങ് മതി. ഞാനും എന്റെ അമ്മയും പിന്നെ നമ്മൾ സുഹൃത്തുക്കളും.
0: ഓ, ആയിക്കോട്ടെ. പക്ഷേ സദ്യയുടെ കാര്യത്തിൽ ആ പിശക്ക് വേണ്ട. എനിക്ക് മൂക്കുമുട്ട തട്ടണം. ഇക്ക, ആ ചിരി കണ്ടോ? ഇത്രയും നല്ലൊരു ചിരി ഇവന്റെ മുഖത്തുനിന്ന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല.
3: അല്ല സക്കറിയ, ആളെങ്ങനെ? നമ്മുടെ ചെക്കന് ചേരുമോ?
0: ചേരുമോന്നോ? രണ്ടുപേരും അടുത്തു നിന്നാൽ രാധയും കൃഷ്ണനും പോലെ ഇരിക്കും.
3: മനോജ് പറഞ്ഞ വാക്കു പാലിച്ചേ, ഞാനൊന്ന് കാണട്ടെ രാധയെ.
0: ആ, പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. എടാ, അടിച്ചു മാറ്റിയ ഫോട്ടോ ഇവിടെ.
2: അത് അതെന്റെ കയ്യിലുണ്ട്.
3: ആഹ്, വെച്ചോണ്ടിരിക്കുവായിരുന്നു. വന്നപ്പോഴേ കാണിക്കണ്ടേ?
2: ഇതേക്ക. എടാ സക്രിയ, എടാ അതങ്ങ് താടാ.
0: അയ്യോടാ മോനെ, അപ്പോ ഈ ഫോട്ടോ നോക്കിയിട്ടാണല്ലേ മനോജ് കൃഷ്ണന്റെ തനിയുള്ള പ്രണയ സലാപം.
3: ഇങ്ങ് താ സക്രിയ, ഞാൻ നോക്കട്ടെ, എന്നിട്ട് പറയാം രാധയാണോ ചന്ദ്രികയാണോ എന്ന്.
0: ദായിക്ക, ഇതാണ് നമ്മുടെ കഥാനായിക മീര. ഇക്ബാലിക്ക,
4: ഇത്
2: എന്തായിക്ക? എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
0: ഇക്ക അറിയുമോ ആളിനെ?
4: എനിക്കറിയാം നല്ല പോലെ.
2: ഇക്കയുടെ മുഖം കണ്ടിട്ട് എനിക്കെന്തോ പന്തികേട് പോലെ. എന്തായിക്ക പ്രശ്നം?
4: മനോജ് എനിക്ക് സക്രയുമായി ഒന്ന് സംസാരിക്കണം.
2: വേണ്ട. എന്തിന്?
4: ഞാൻ പറയാൻ പോകുന്നത് നീ ഇപ്പോ കേൾക്കണം.
2: കേൾക്കണം? ഇത് എന്റെ ജീവിത പ്രശ്നമാണ്. എന്തുണ്ടേലും ഞാൻ അറിയണം ആദ്യം. ഞാൻ അറിഞ്ഞിട്ട് മതി.
0: ഇക്ക പറയുക.
4: മനോജ്, ഞാൻ പറയുന്നത് കേട്ട് നീ ഓവർ റിയാക്ട് ചെയ്യരുത്. അത് സത്യമായി കണ്ട് ശാന്തമായി അത് ഉൾക്കൊള്ളണം.
2: എന്തായാലും ഒന്ന് പറഞ്ഞ് തീർക്ക്, എന്നെ ഇങ്ങനെ തീ തീറ്റിക്കാതെ. എന്തായാലും ഞാൻ അറിയേണ്ടതല്ലേ, ഒന്ന് പറ.
4: ഇവൾ മീര, മീര പത്മ.

0: മീര പത്മനാഭനോ?
1: അതെ, 10 വർഷം മുമ്പ് ഞാനും നീയും വായിച്ച് രസിച്ചു തള്ളിയ ഒരു പത്രവാർത്ത. അതാണ് മീര. പത്രപ്രവർത്തനത്തിൽ എരിവും പുളിയും മാത്രം തിരഞ്ഞു നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു എനിക്ക്. 5 10 ആക്കിയും 10 100 ആക്കിയും എഴുതിയിരുന്ന ഒരു കാലം. അപ്പോഴാണ് നാടിനെ നടുക്കിയ മാങ്കാവ് പീഡനം. ആ വാർത്തയിലെ നായികയാണ് മനോജിന്റെ മീര.
0: എന്തായി പറയുന്നത്? ശരിക്കും ഒന്ന് നോക്കിക്കേ, ഇത് അവൾ തന്നെയാണോ?
1: മനോജ്, കോടതി വരാന്തയിലൂടെ മുഖം മറച്ച ചുരിദാറിന്റെ ഷാളിനിടയിലൂടെ എത്ര തവണ ഞാൻ കണ്ടതാണ് കരഞ്ഞു കണ്ണുകലങ്ങിയ മീരയുടെ മുഖം. ഒരിക്കലും എനിക്ക് തെറ്റില്ല, കാരണം ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല അത്.
2: അതൊരു വലിയ ട്രാജഡി ആയിരുന്നില്ലേ?
1: ചിലർക്ക് ട്രാജഡി, മറ്റു ചിലർക്ക് ഒരു മസാല നോവൽ വായിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സീരിയൽ കാണുന്ന കൗതുകം, അത്രയേ ഉള്ളൂ.
0: എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സക്രിയ. മീര, എന്റെ മീര.
1: അച്ഛന്റെ 4 സുഹൃത്തുക്കൾ കൂടി ക്രൂരമായി മാനഭംഗം ചെയ്ത് വഴിയരികിൽ ഉപേക്ഷിച്ച ഒരു പാവം 17-കാരി. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പകുതി മരിച്ചു കഴിഞ്ഞിരുന്നു അവൾ. പക്ഷേ അവൾ ജീവിച്ചു. മാനസികമായി അവൾ അന്ന് തന്നെ മരിച്ചിട്ടുണ്ടായിരിക്കാം.
2: അപ്പോൾ പവിത്ര,
1: അച്ഛനാരെന്നറിയാത്ത ക്രൂരമായ ഒരു പീഡനത്തിന്റെ ബാക്കി പത്രം. പത്രങ്ങളിൽ ഫീച്ചറുകളായിരുന്നു, തുടർ പരമ്പരകൾ വരെ എഴുതിയിരുന്നു. മീരയുടെ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തതും മാധ്യമങ്ങൾ ആഘോഷിച്ചു. ഏതോ ഒരു ഓർഫണേജിൽ വെച്ചാണ് മീര പ്രസവിച്ചത്.
2: മീരയ്ക്ക് ജോലി?
1: സർക്കാരിന്റെ ഒരു ഔദാര്യം. കുഞ്ഞിന് 2 വയസ്സായപ്പോൾ നാടുവിട്ടതാണ് മീര. പിന്നെ ആരും അന്വേഷിച്ചിട്ടില്ല എവിടാണെന്നോ എന്താണെന്നോ. അന്നേ നാട്ടുകാർക്കെല്ലാം ഒരു കൗതുക വസ്തുവായിരുന്നു മീര. പരിഹാസം സഹിക്കാതെയാവും ആരും അങ്ങനെ പെട്ടെന്ന് എത്തിച്ചേരാത്ത ഈ സ്ഥലത്തേക്ക് അവൾ വന്നത്.
2: മനോജ്, ദാ ദാ മനോജ്, നീ എങ്ങോട്ടാ അവിടെ നിൽക്കാൻ?
1: അവൻ പോട്ടെ സക്കറിയ, അവനെ വിട്ടേക്ക്.
2: എന്നാലും ഇക്ക, അവൻ എന്തെങ്കിലും കടുകൈ?
1: ഒരു വിപ്ലവകാരി അനാവശ്യമായി തന്റെ ജീവൻ ഒരിക്കലും വെടിയില്ല.
2: നമ്മൾ എന്ത് ചെയ്യും ഇക്ക? പാവം മനോജ്.
1: ഒരു പിടിയുമില്ല, ഒന്നും അറിയില്ല.
3: ജിൻസി, ഒപ്പിട്ടോ?
4: ഇട്ടു മാഡം.
3: സക്കറിയ ഒപ്പിട്ടെങ്കിൽ ആ അറ്റൻഡൻസ് രജിസ്റ്റർ ഇങ്ങെടുത്തേ.
4: അല്ല, ഇന്ന് മനോജ് സാറിനെ കാണുന്നില്ലല്ലോ. മാഡത്തിന്റെ മുൻപിൽ സാറിനും ഇന്ന് തല കുനിക്കേണ്ടി വരും.
3: പറഞ്ഞതുപോലെ ശരിയാണല്ലോ. മനോജ് എവിടെ സക്കറിയ?
2: ആ, ഞാൻ കണ്ടില്ല.
4: എന്താണ് സക്കറിയ സാറേ, നിങ്ങൾ രണ്ടാളും വഴക്കിട്ടോ?
2: ഏയ്, ഒന്നുമില്ല
4: മാഡം. ഒരത്ഭുതം, മീരദേ വരുന്നു കൃത്യസമയത്ത്.
3: ആഹാ, മോളും ഉണ്ടല്ലോ കൂടെ.
5: ഗുഡ് മോർണിംഗ് മാഡം.
3: ഗുഡ് മോർണിംഗ്. മോൾക്ക് എങ്ങനെയുണ്ട്? ഫ്രാക്ചർ ഉണ്ടോ?
5: ഏയ്, ഇല്ല, ചെറിയൊരു ചതവ്. ബാൻഡേജ് ഇട്ടു, 3 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു.
4: അയ്യോടാ, ഭാവിക്ക് വേദനിച്ചോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങു വാ, ആന്റി ചോദിക്കട്ടെ.
6: വേദന ഇപ്പവില്ല.
5: ഇതാ മാഡം.
3: എന്താണ് മീര?
5: ട്രാൻസ്ഫർ റിക്വസ്റ്റ് ആണ് തൃശൂർക്ക്.
3: എന്തുപറ്റി? ഇവിടെ വന്നിട്ട് അധികമായില്ലല്ലോ.
5: എന്റെ ചില തീരുമാനങ്ങൾ അങ്ങനെയൊക്കെയാണ് മാഡം. എനിക്കും ഭാവിക്കും ഇവിടുന്ന് മാറുന്നതാണ് നല്ലതെന്ന് തോന്നി.
4: അയ്യോ, മീര ഓഫീസുമായി നല്ല പൊരുത്തപ്പെട്ട് വന്നതാണല്ലോ. മോള് സ്കൂളിലും.
5: ഇവിടെ വീണ്ടും കഷ്ടപ്പാടൊക്കെ തുടങ്ങുന്ന ലക്ഷണമാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മോൾക്ക് അപകടം.
4: മീര ആരെയാ നോക്കുന്നത്? മനോജ് സാർ എത്തില്ല.
5: അല്ല, ഞാൻ.
3: ആ, മനോജ് എത്തിയല്ലോ. എന്തേ വൈകിയത്?
7: ഞാൻ ഒരിടം വരെ പോയി, അതാ താമസിച്ചത്. ഇതാ മാഡം.
3: എന്താ മനോജേ, ലീവ് ലെറ്റർ ആണോ?
7: അല്ല, ട്രാൻസ്ഫർ റിക്വസ്റ്റ്.
3: ട്രാൻസ്ഫർ റിക്വസ്റ്റ്? ദേ, മീര ഇപ്പൊ തന്നതേ ഉള്ളൂ. ഇതെന്താണ്, എല്ലാവരും ഈ ഓഫീസ് ഉപേക്ഷിക്കുകയാണോ? ആട്ടെ, മനോജിന്റെ റിക്വസ്റ്റ് എങ്ങോട്ടാ?
7: തൃശൂർക്ക്.
3: ഏ, നിങ്ങൾ രണ്ടുപേരും?
7: അതെ, ഞങ്ങളുടെ പുതിയ ജീവിതം അവിടെ തുടങ്ങാമെന്ന് കരുതി. അല്ലേ മീര?
5: അതെ, ഞങ്ങൾ ഇന്നലെ എടുത്ത തീരുമാനം. ഒരുപാട് ആലോചിച്ചതിന് ശേഷം.
2: മനോജേ, സന്തോഷായി. നീ വരാൻ താമസിച്ചപ്പോൾ ഞാൻ ആകെ വറീഡായി പോയി.
7: ഞാൻ അമ്മയെ കൂട്ടാൻ പോയതാ നാട്ടീന്ന്. മീര, അമ്മ പുറത്തുണ്ട്, മീരയെ കാണാൻ, പിന്നെ പവിത്രയെയും.
5: മനോജ്, അമ്മയ്ക്കെന്നെ
7: ഇഷ്ടപ്പെടുവടോ? ഒരുപാട് ഇഷ്ടപ്പെടും. ഞാൻ ഇഷ്ടപ്പെടുന്നതെല്ലാം എന്റെ അമ്മയ്ക്കും ഇഷ്ടമായിട്ടുണ്ട്. പാവിമോൾക്ക് ഒരു മുത്തശ്ശിയെ കാണണ്ടേ?
6: മുത്തശ്ശിയോ?
7: അതെ, വെള്ള പഞ്ഞിക്കട്ടി പോലെ മുടിയുള്ള ഒരു മുത്തശ്ശി.
6: പഞ്ഞിക്കട്ടിയോ?
7: കുറുമ്പി?
6: ഞാൻ കുറുമ്പിയല്ല, പവിയ, പവിത്ര.

പവിത്ര നാടകം സമാപിക്കുന്നു. രചന അരുൺകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും മനോജ്, അനീഷ് പി നായർ, മീര, സ്മിത സുരേഷ്, സക്കറിയ, ശ്രീജിത് പാല, ഇക്ബാൽ, വിശ്വൻ പടനിലം, ഗിരിജ, സുലു ബോബൻ, ജിൻസി, കവിതാ മോഹൻ, പവിത്ര, അരുന്ധതി എ. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, വി എൻ ദീപ, അശ്വതി ബാലചന്ദ്രൻ. സംവിധാനം എൻ വാസുദേവ്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഞായറാഴ്ച രാത്രി 8 മണിക്ക് നാട്ടുചിന്തിൽ അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ, കഥ പാത്രചരിതം.

0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാത്രി 8 മണിക്ക്.
1: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു. ആകാശവാണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന.
3: ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ്ജ മാർഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്ക ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൌരോർജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെൻഡറും സൌരോപാധിയും തിരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5,000-ൽ കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2,000 ആണ്. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ ഉൽപാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്.
2: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. മാറിക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്കനുസൃതമായി രാജ്യത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ രാജ്യത്തെ സംരംഭകർക്ക് പുതിയ വിപണികൾക്ക് വഴിയൊരുക്കിയതായും യുവാക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്ഗർ മേള സംഘടിപ്പിച്ചത്. കേന്ദ്ര നികുതി, എക്സൈസ്, കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്ഗർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. സബ്സിഡി നിരക്കിൽ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിന് ഉപഭോക്താക്കൾ ബയോമെട്രിക് ആധാർ ഒതന്റിക്കേഷൻ പൂർത്തിയാക്കണമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സബ്സിഡി അർഹരായ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കും. ആധാർ പരിശോധന പൂർത്തിയാക്കുന്നവർ വീണ്ടും ചെയ്യേണ്ടതില്ല. ശബരിമല തീർത്ഥാടനകാലത്തെ റോഡ് ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായി 13.88 കോടി രൂപയുടെ പ്രത്യേക പദ്ധതികൾക്ക് കേരള റോഡ് സുരക്ഷാ അതോറിറ്റി അംഗീകാരം നൽകിയതായി ഗതാഗതമന്ത്രി CP ജോൺ അറിയിച്ചു. തീർത്ഥാടകർക്കും പൊതുജനങ്ങൾക്കും സുഗമവും അപകടരഹിതവുമായ യാത്ര ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. പൊതുമരാമത്ത് വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര തീരശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കേരളത്തിലും മാഹിയിലും വിപുലമായ തീരശുചീകരണ പ്രവർത്തനം നടത്തി. കോവളം, ഫോർട്ട് കൊച്ചി, പുതുവൈപ്പ്, കുഴുപ്പിള്ളി, കോഴിക്കോട് ബീച്ചുകൾ ഉൾപ്പെടെയുള്ള തീരങ്ങളിലായിരുന്നു ശുചീകരണം. വിവിധ കേന്ദ്രങ്ങളിലായി 3,000 കിലോ പ്ലാസ്റ്റിക് മാലിന്യവും കടൽ മാലിന്യവും ശേഖരിച്ചു. ശേഖരിച്ച മാലിന്യം സുരക്ഷിതമായി സംസ്കരിക്കുന്നതിനായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുങ്കുന്ന് റോഡ് നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. ടെൻഡർ നൽകിയതിലുൾപ്പെടെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് നോർത്ത് MLA കെ ജയന്ത് നൽകിയ പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം. കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേനയാണ് നഗരപാത വികസന പദ്ധതിയായാണ് മാനാഞ്ചിറ വെള്ളിമാടുങ്കുന്ന് റോഡ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തിന്റെ വ്യവസായ വിനോദസഞ്ചാര വികസനത്തിനായി ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിലും ഭൂപരിമിതികളിലും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ 1,350-ലധികം പട്ടയങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് സ്മാർട്ട് PDS പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തുടർച്ചയായി 6 മാസമായി റേഷൻ വിഹിതം കൈപ്പറ്റാത്ത കാർഡുകൾ ഡീആക്ടിവേറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള സൈലന്റ് റേഷൻ കാർഡുകൾ എല്ലാ മാസവും 21-ന് കണ്ടെത്തി തൊട്ടടുത്ത മാസം 1-ാം തീയതി മുതൽ റേഷൻ ലഭിക്കാത്ത വിധം റദ്ദാക്കുമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു.
4: ഡീആക്ടിവേറ്റ് ചെയ്ത കാർഡുകളിലെ എല്ലാ ഗുണഭോക്താക്കളും 3 മാസത്തിനകം ഇ KYC പൂർത്തിയാക്കിയാൽ മാത്രമേ കാർഡ് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുകയുള്ളൂ. തിരുവനന്തപുരം കുടപ്പനംകുന്ത് തപോവനം സിദ്ധാശ്രമത്തിന്റെ സ്ഥാപകൻ ബോധിസത്വൻ മാധവാചാര്യന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. ഉച്ചയ്ക്ക് ആശ്രമത്തിലാണ് ചടങ്ങ്. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കമായി. 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും ചേർന്നാണ് 501 അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. അതേസമയം ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. 30th സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 18 മുതൽ 21 വരെ പാലക്കാട് മണ്ണാർക്കാട് നടക്കും. ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഒരു ഗാനം കേൾക്കാം. മയിൽപ്പീലിക്കാവ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത് രചന S. രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: എങ്ങനെയുണ്ട് ദിലീപ് ഗവിറ്റ് എന്ന് പറയുന്ന സഹതാരം ആണ് ഇന്ത്യക്ക് വേണ്ടി T47 100 മീറ്ററിൽ സ്വർണം നേടിയത്. എങ്ങനെയാണ് ഗവിറ്റുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട്? മുമ്പ് പരിചയം ഉണ്ടായിരുന്നോ അതോ?
1: പരിചയമില്ല, പക്ഷെ അവൻ ഫോർവേഡാ ചെയ്യുന്നത്, 100
0: ചെയ്യുന്നു.
1: അവനെ പറ്റി കൂടുതൽ അറിയില്ല.
0: അറിയില്ല. ഒരു അന്ന് ആ മത്സരത്തിന് തൊട്ട് മുമ്പാണ് കാണുന്നതല്ലേ?
1: അല്ലല്ല, മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ
0: ഇല്ല. അപ്പം ഒരു വലിയ പരിചയങ്ങളൊന്നും ഇല്ല. എങ്കിൽ പോലും ഇന്ത്യക്ക് വേണ്ടി പോഡിയത്തിൽ നിൽക്കുമ്പോൾ രണ്ട് ഇന്ത്യക്കാര് നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ അഭിമാനകരമായ നേട്ടമല്ലായിരുന്നോ? അതുപോലെ തന്നെ ഈ പാരാ അത്ലറ്റിക്സ് ഒരുപാട് മെഡലുകൾ നേടിയില്ലേ? അത് എങ്ങനെയുണ്ട്, എങ്ങനെ കാണുന്നു?
1: തീർച്ചയായും ആദ്യമായിട്ടാണ് പാരാ അത്ലറ്റിക്സ് ഇത്ര മെഡൽ വരുന്നത് കോമൺവെൽത്ത്.
0: ഇന്ത്യക്ക് 4-ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് തന്നെ പാരാ അത്ലറ്റിക്സിലെ മികച്ച പ്രകടനത്തോടു കൂടിയാണ്.
1: അതെ അതെ,
0: പാരാ അത്ലറ്റിക്സ് അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ നമുക്ക് മെഡൽ കിട്ടിയില്ലേ? അപ്പൊ അതെങ്ങനെ കാണുന്നു? അത്
1: ഇപ്പം 2022 ഒരു മെഡൽ പോലും വന്നിട്ടില്ല കോമൺവെൽത്ത് പാരാ.
0: പാരാ
1: ഇതുവരെ നടന്നില്ലൊന്നും, ഒരു മെഡലോ ഒറ്റ വന്നിട്ടുള്ളൂ. ഇപ്പൊ ഈ ഒരു കോമ്പറ്റീഷനിൽ വന്നത് 6-7 മെഡലോ വന്ന ഒരുപാട് സന്തോഷം എല്ലാവർക്കും. കാരണം ഈ ഒരു ലോകം മൊത്തം അറിയുന്ന ഒരു കോമ്പറ്റീഷനിൽ ഇങ്ങനെ മെഡലടിച്ചു, ഒരുപാട് സന്തോഷം എല്ലാവരും.
0: ബാസിൽ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് LNCB എത്തിയപ്പോൾ തന്നെ നമ്മൾ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള, പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന് മാത്രം കണ്ടിട്ടുള്ള അത്ലറ്റ്സ് എല്ലാം നമുക്ക് ചുറ്റും ഇങ്ങനെ അവർ വർക്കൗട്ട് ചെയ്യുന്നതും എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതൊരു അത്ഭുതം പോലെ തന്നെയായിരുന്നു. ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിന് മത്സരിക്കാൻ പോകുമ്പോൾ അവിടെ നീരജ് ചോപ്ര എന്ന് പറയുന്ന ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ സ്വർണം

0: മെഡൽ നേടിത്തന്ന, രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടിയ കളിക്കാരനുൾപ്പെടെയുള്ള വലിയ വലിയ അത്ലറ്റുകളുണ്ട്. അവരുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു. അതെങ്ങനെയുണ്ടായിരുന്നു അവരുമായിട്ടുള്ള
1: പരിചയപ്പെട്ട് കണ്ടിട്ടുള്ളൂ, പക്ഷേ കണ്ടപ്പം ഒരാളെ കണ്ടിട്ട് പറയാൻ പറ്റില്ലല്ലോ. നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു, അപ്പം നല്ല ആളാ.
0: ഇപ്പൊ അതിനുശേഷം കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞിവിടെ തിരിച്ചെത്തി. തിരിച്ചെത്തിയപ്പോ പ്രധാനമന്ത്രിയുടെ സ്വീകരണം ഉണ്ടായിരുന്നല്ലേ, അതെങ്ങനെ ഉണ്ടായിരുന്നു?
1: നല്ലൊരു മൂമെന്റ് ആണ്, ഒരു പ്രധാനമന്ത്രിന്റെ, പിന്നെ അതുപോലെ സ്പോർട്സ് മന്ത്രി ഉണ്ടായിരുന്നു,
0: സ്പോർട്സ് സഹമന്ത്രി ഉണ്ടായിരുന്നു, പി ടി ഉഷ ഉണ്ടായിരുന്നു.
1: പി ടി ഉഷ ഉണ്ടായിരുന്നു.
0: പി ടി ഉഷ മാഡത്തിനോടൊക്കെ സംസാരിച്ചോ?
1: ഞാൻ സംസാരിച്ച, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്,
0: അപ്പൊ എന്തോ പറഞ്ഞു,
1: സംസാരിച്ചു. അപ്പം
0: വീടും വീട്ടു കാര്യങ്ങളൊക്കെ ചോദിച്ചോ?
1: ഞാൻ അറിയാന്ന് പറഞ്ഞു. അങ്ങനെ പ്രധാനമന്ത്രി കണ്ടു, സംസാരിച്ചു,
0: അതെ എന്ത് പറഞ്ഞു,
1: എവിടെയാണ്, കേരളത്തിലാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് നിന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് നടപ്പത്തുകൊന്നും ഇങ്ങനെ
0: തൊളിത്തട്ടി
1: തൊളിത്തട്ടി, ഒരുപാട് സന്തോഷം.
0: അത് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു വലിയൊരു, കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, എനിക്ക് നിന്നെ അറിയാന്ന് പറയുന്നത്.
1: ഒരുപാട് അധികം ആൾക്കാർ കാണാനും, ഭയങ്കര ഗ്ലോ ആണ് പുള്ളിയുടെ ഫേസ് ആയാലും,
0: വലിയൊരു
1: ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആളാണ്, എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്.
0: അപ്പൊ പ്രധാനമന്ത്രി, ഈ സ്പോർട്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ആ ചടങ്ങിൽ?
1: അവര് ഹിന്ദിയിലാ പറഞ്ഞു, എനിക്ക് ഹിന്ദി അത്ര അറിയില്ല. അവരെല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യും. ഈ 2036 ഒളിമ്പിക്സ് വരുന്നുണ്ടല്ലോ, അപ്പൊ അത് വരെയുള്ള കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കാൻ പോവാന്ന് പറഞ്ഞു.
0: അത് നമ്മുടെ പരിശീലനം, കായിക
1: പരിശീലനം കാര്യങ്ങളും,
0: പുതിയ ട്രാക്കുകൾ,
1: അത്ലറ്റ്സിന്റെ സപ്പോർട്ട് ആയാലും എല്ലാവർക്കും ഭയങ്കര
0: സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം, സത്യത്തിൽ അതല്ലേ അനുഭവപ്പെട്ടു? ശരിക്കും ഒരു സ്പോർട്സ് താരമാകണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നത് കുട്ടിക്കാലത്ത് തന്നെയാണോ?
1: കുട്ടിക്കാലത്ത്
0: ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ് താരം ആരായിരുന്നു?
1: ഉസൈൻ ബോൾട്ട് ആണ്. ഉസൈൻ ബോൾട്ട് പുള്ളിയുടെ ഓട്ടം ഞാൻ ഇങ്ങനെ കണ്ടോണ്ടേയിരിക്കും. പുള്ളിയുടെ പിന്നെ അതല്ല ജസ്റ്റിൻ ഗാറ്റ്ലിൻ,
0: ഗാറ്റ്ലിൻ
1: അവരുടെ ഓട്ടം ഞാൻ കണ്ടോണ്ടിരിക്കും. ഭയങ്കര ഇതുപോലെ ഓടണം, ഇതുപോലത്തെ ടെക്നിക്കിൽ ഓടണം, അതൊക്കെ ആയിരുന്നു മൈൻഡിൽ.
0: ഈ ഉസൈൻ ബോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ വളരെ പൊക്കവും വളരെ എന്താണ് രണ്ട് കൈയും നീളമുള്ള കാലുകളും ഒക്കെ ഉള്ള, നമുക്കിപ്പോ ഒരു കൈ പകുതി വരെ ഉള്ളു, അപ്പൊ നമുക്കത് മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു വേദനയായിട്ട് തോന്നിയിട്ടുണ്ടോ, നമുക്ക് ഇത്രയും ഇങ്ങനെ ഒരു പരിമിതി ഉണ്ടല്ലോ എന്നുള്ളത്?
1: ഇപ്പൊ എന്നെ കൊണ്ട് ഇത്ര ഓടാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി ഓടാൻ പറ്റുന്നുള്ള പ്രതീക്ഷ ഉണ്ട്.
0: പരിമിതികളെ നമ്മള് ശക്തിയാക്കി മാറ്റുകയാണ് തീർച്ചയായും ഏറ്റവും വലിയ, മാനസികമായിട്ടുള്ള ഏറ്റവും വലിയൊരു പവർ അതാണ്. അതായത് നമുക്ക് പരിമിതികളുണ്ട് എന്ന് കരുതി പിറകോട്ട് മാറുന്നതാണ് പലരും സംഭവിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒക്കെ ഇപ്പൊ പലർക്കും അപകടത്തിലോ ഒക്കെ ഒരുപാട് ശാരീരിക വൈകല്യങ്ങളോ ആ പരിമിതികളോ ഒക്കെ വരുന്നേക്കാം. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്?
1: ഒരിക്കലും ഞാൻ ഒരു സ്റ്റെപ്പിൽ നിന്ന് വന്ന ഒരാളല്ല, കാരണം എന്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ 7 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട് ഈ സ്പോർട്സ്. അപ്പം എനിക്ക് വരുന്നത് ഒരു ഇന്റർനാഷണൽ മെഡൽ വരുന്നത് 7 കൊല്ലം കഴിഞ്ഞിട്ടാ, 6.5 കൊല്ലം കഴിഞ്ഞിട്ടാ. അപ്പം ഒരിക്കലും ഒന്നിലിറങ്ങി തോറ്റെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പിന്നോട്ട് പോകരുത്,
0: തളരരുത്,
1: തളരരുത്. കാരണം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക, കാരണം പഠിപ്പായാലും ഇപ്പൊ ഇന്ന് മാർക്കില്ലെങ്കിൽ നാളെ മാർക്ക് മേടിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക. അതാണ്, ഇപ്പൊ ഇന്ന് തോറ്റാലും നാളെ ജയിക്കാൻ വേണ്ടി ശ്രമിക്കുക.
0: ഒരു പരാജയം ഒന്നിന്റെയും അവസാന
1: വാക്കല്ല,
0: അതാണ് ബാസലിന് പറയാനുള്ളത്. ബാസലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെയൊക്കെ വിദഗ്ധമായിട്ട് മുന്നിട്ടിറങ്ങുകയാണ്, വിദഗ്ധമായിട്ട് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ബാസലിന്റെ ഇനിയുള്ള ലക്ഷ്യം എന്താണ്?
1: ഇനിയുള്ള ലക്ഷ്യം, ഇപ്പൊ 21 വയസ്സേ ഉള്ളൂ, ഇനി ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പം ഇനിയും ഇതിനെക്കാട്ടി നന്നായി ചെയ്യണം, നല്ലൊരു ടൈമിംഗിൽ ഓടണം, ലോകം മൊത്തം അറിയുന്ന ഒരു അത്ലീറ്റ് ആവണം. കുറച്ചായെങ്കിലും ഇനിയും എനിക്ക് ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യും.
0: ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ.
1: അതെ അതെ
0: അതെ, തീർച്ചയായും പാരാ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ 100 മീറ്ററിൽ നേടുന്ന ഒരു മുഹമ്മദ് ബാസലിനെ ഞങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹമുണ്ട്. അത് ഉണ്ടാകും 2028
1: അപ്പം അതിനുവേണ്ടിയുള്ള ഒരു ഇതാണ്. അടുത്ത കൊല്ലം ഞാൻ തുടങ്ങും അതിനായിട്ടുള്ള
0: പ്രിപ്പറേഷൻ.
1: എന്തായാലും നല്ല രീതിക്കുള്ള പ്രിപ്പറേഷൻ തന്നെ ആയിരിക്കും.
0: ഈ പാരാ അത്ലറ്റിക്സിൽ നിങ്ങളുടെ T47 100 മീറ്ററിൽ ഒരു പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻ ലോകത്ത് ആരൊക്കെയാണോ ഉള്ളത്?
1: ലോകത്ത് കോമ്പറ്റീഷൻ പറയുകയാണെങ്കിൽ ബ്രസീൽ, ബ്രസീലാണ് മെയിൻ ആയിട്ടുള്ളത്.
0: ബ്രസീലിയൻ താരങ്ങളാണ്. എത്രയാണ് അവരുടെ റെക്കോർഡ്?
1: ഇപ്പം റാങ്കിൽ ഇപ്പം 10-6-2 ആണ് ബ്രസീൽ ഒരാൾ കിടക്കുന്നത്. സെക്കൻഡിൽ
0: നമ്മൾ 10-6-3 ഓടിയിട്ടില്ലേ?
1: ഞാൻ സെക്കൻഡിലുള്ള
0: അപ്പൊ അതിനകത്തൊരു റെക്കോർഡ് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താൽ ആ റെക്കോർഡിന് വേണ്ടിയിട്ടാണോ അടുത്ത ശ്രമം?
1: അതെ അതെ, ഇതിനെക്കാട്ടി നല്ല ടൈം ഓടണം. 10-4, 10-3 ഓടണം.
0: 10-3 ഓടിയെത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ പാരാ ഒളിമ്പിക്സിൽ ഈ T47 100 മീറ്റർ എത്ര
1: സെക്കൻഡ്? 6-8 വന്നത്.
0: 6-8 ആണ് വന്നത്. അപ്പൊ അതിനേക്കാളും മികച്ച സമയത്ത് നമ്മളിപ്പോ ഓടിയിട്ടുണ്ട് നിലവിൽ. നമ്മളൊന്ന് നന്നായിട്ട് ആ ഒരു രീതിയിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചാൽ ഒളിമ്പിക്സ് കിട്ടും, മെഡൽ കിട്ടും അല്ലേ? തീർച്ചയായും അത് ഒരു വലിയ നേട്ടം തന്നെയാണ്. ബാസിൽ, ഒരു കായിക താരം എന്ന നിലയ്ക്ക് ഇപ്പൊ നല്ല കഠിനമായ പരിശീലനമാണല്ലോ, എങ്ങനെയാണ് പരിശീലനം? രാവിലെ എഴുന്നേറ്റ് എത്ര മണിക്ക് എഴുന്നേക്കും, എത്ര നേരം പ്രാക്ടീസ് ചെയ്യും?
1: ഇപ്പം ഒരു വീക്കിൽ 6 ദിവസമാണ് വർക്കൗട്ട് ഉണ്ടാവുക, ഞായറാഴ്ച റെസ്റ്റ് ആണ്. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് തുടങ്ങും, ഒരു 6:30 എണീക്കും, 7 മണിക്ക് ഗ്രൗണ്ടിൽ എത്തേണ്ട രീതിയിൽ എല്ലാം ചെയ്ത് പ്രിപ്പയർ

0: ഡിപ്രഷനായി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. 10 മണിയാകുമ്പോൾ ഒരു 9 ആകുമ്പോൾ തീരും. പിന്നെ ഫുഡ് കഴിക്കും. പിന്നെ ക്ലാസ്സിന് എക്സാമിന് മാത്രമേ പോകാറുള്ളൂ.
1: കോളേജില്
0: ആ കൂടുതൽ
1: കാര്യമായിട്ട് ഗവൺമെന്റ് കോളേജിലാണോ?
0: അല്ലല്ല, ഞാൻ മാറി മാനേജ് സ്കൂൾ.
1: മാറി മാനസിലാണ്. ആ ആ
0: അപ്പം 10 മണിക്ക് ഫുഡ് കഴിക്കും, വന്ന് പറഞ്ഞ് കിടക്കും. അതുപോലെ വൈകിട്ട് ഒരു 4 മണിക്ക് 4 ആകുമ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും, പോവും. 7 മണി വരും ഫുഡ് കഴിക്കും. ഉറക്കമാണ് മെയിൻ.
1: അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിടത്തോളം ഉറക്കം.
0: ഉറക്കം
1: ഈ കോമൺവെൽത്ത് ഗെയിംസ് ഒക്കെ അതുപോലെയുള്ള വലിയ ചാമ്പ്യൻഷിപ്പ് ഒക്കെ വരുമ്പം പ്രാക്ടീസ് സമയം കൂട്ടൂ?
0: പ്രാക്ടീസ് ഇല്ല ഇല്ല ഇല്ല, കുറയാ ചെയ്യുക. കാരണം റിക്കവറി കൂടുതൽ വേണം.
1: വേണം. ആ
0: ഈ ഒരു സ്പ്രിന്റർ ആയി കഴിഞ്ഞാൽ അപ്പം ചെറിയ ചെറിയ വർക്കൗട്ടേ ഉണ്ടാവുള്ളൂ, റിക്കവറി കുറച്ച് കൂടും.
1: മത്സരത്തിനൊരു സമയം വരുമ്പോഴത്തേക്ക് ശരീരത്തിന് കൂടുതൽ ദോഷം വരാത്ത രീതിയിൽ പരിശീലനത്തിന്റെ
0: മെയിൻറ്റെയിൻ ഒരു ഇതിൽ കൊണ്ടുപോകും.
1: അതൊരു രീതിയിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാൻ. കാരണം അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അത്രയും ശരീരം ഇതായിട്ട് വരില്ലല്ലേ. അപ്പോൾ ഈ ഇപ്പോഴത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഭയങ്കരമായിട്ടുള്ള കാലാവസ്ഥയൊക്കെ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ എങ്ങനെ മത്സരിക്കും? വിദേശത്തൊക്കെ പോകുമ്പോൾ
0: എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളെ കേരളത്തിൽ പോകുമ്പോൾ ഭയങ്കര ചൂടാണ്, ഇതുപോലത്തെ ക്ലൈമറ്റ് ഒന്നും വരാറില്ല. ഭയങ്കരമായിട്ട് AC 16 കാറ്റടിക്കുന്ന പോലെയാണ് മൂത്തോട്ട് അടിക്കുന്നത്. ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. ഇപ്പൊ വാമപ്പ് ചെയ്താലും
1: വാമാവത്തില്ല,
0: വാമാവുന്നില്ല. വാമപ്പ് ഞാൻ 2 ജാക്കറ്റ് 2 ട്രാക്ക്സ്യൂട്ടൊക്കെ ഇട്ട് ചെയ്തേ. ജസ്റ്റ് ഒന്ന് ദൂരി ടൈറ്റ്സ് ഇട്ടപ്പം
1: അപ്പോഴത്തേക്കും
0: ആയി. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എങ്ങനെ ഓടി തീർക്കും? എനിക്ക് വാമായിട്ട് ഓടിട്ട് പരിചയമുള്ളത്, വാമാവാതെ എനിക്ക് ഓടാറില്ല,
1: പറ്റില്ല. അത് ശരീരം
0: ബോഡി ഓപ്പൺ ആവില്ല,
1: ഓപ്പൺ ആവില്ല. അത് ഒന്നാമത് ശരീരത്തിന് അത്രയും കൂടെ പവർ നമ്മൾ കൊടുക്കേണ്ടതാണല്ലോ. അപ്പൊ ശരിക്കും നന്നായിട്ട് വാമപ്പ് ചെയ്താലേ ഓടാൻ
0: പറ്റും.
1: ഒരു ദിവസം എത്ര തവണ 100 മീറ്റർ ഓടും സാധാരണ പ്രാക്ടീസ് കാല സമയത്ത്?
0: ഇല്ല, 100 മീറ്റർ ഓടാറില്ല.
1: ഇല്ല,
0: 120 അങ്ങനെ വർക്കൗട്ടാ
1: വർക്കൗട്ട്. ഓരോ കുറച്ചുകൂടെ ദൂരം കൂട്ടിയാണ് ഓടുന്നത് അല്ലെ, അതാണ് അതിന്റെ ഒരു സാങ്കേതികത. ശരിക്കും കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ.
0: എന്റെ വീട്ടില് ഉപ്പ ഉണ്ട്, ഉപ്പ സൗദിയിലായിരുന്നു, കഴിഞ്ഞ വർഷം റിട്ടയർ ആയിട്ട് വന്ന. പിന്നെ ഉമ്മ ഹൗസ് വൈഫാണ്. ചേട്ടൻ ഉണ്ട്.
1: ചേട്ടൻ എന്ത് ചെയ്യുന്നു?
0: ചേട്ടൻ വർക്ക് ചെയ്യാ
1: ഇവിടെ,
0: ഇവിടെ ചെന്നൈയിലാണ് പല്ലിയുടെ ഡിസൈനിങ്ങിന്റെ. പിന്നെ അനിയ പഠിക്കോ.
1: നിങ്ങൾ 3 പേരാണോ ഉള്ളത്?
0: 3 ആണുങ്ങളോ.
1: ഈ 3 പേരിൽ നിങ്ങൾ ബാക്കി ആരെങ്കിലും സ്പോർട്സിൽ ഉണ്ടായിരുന്നോ?
0: ഇല്ല ഇല്ല ഇല്ല
1: ഇല്ല, ബസ്സിൽ മാത്രമേ ഉള്ളായിരുന്നു സ്പോർട്സിനോടൊരു ഇത്. നിങ്ങളുടെ മലപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിന്റെ ഒരു കേന്ദ്രമാണ്
0: പൊന്നാനി. ഫുട്ബോൾ,
1: ഫുട്ബോളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോളർ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ മെസ്സി ആണോ?
0: റൊണാൾഡോ.
1: എന്തുകൊണ്ടാണ് റൊണാൾഡോ ഇഷ്ടപ്പെടുന്നത്?
0: കാരണം പുള്ളിയുടെ ഡെഡിക്കേഷൻ ആയാലും പുള്ളി എത്ര എത്ര ആൾക്കാർ വിമർശിച്ചാലും പുള്ളി അതിനെ പരിശ്രമിച്ച അത് ഒരു സൈഡായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പം കൊറേ ഹേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ഒരു
1: പുള്ളി അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിക്കുന്നതിനകത്തും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നതിനകത്തും ഈ പ്രായത്തിലും 41-ാമത്തെ വയസ്സ് കഴിഞ്ഞു
0: ഡെഡിക്കേഷൻ,
1: ആ ഒരു ഡെഡിക്കേഷൻ ഫുട്ബോളിന് വേണ്ടി അദ്ദേഹം സോഡ പോലും കുടിക്കാറില്ലാത്ത അത്രയ്ക്കും ശരീരം നോക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആ
0: പാഷനാണ്,
1: പാഷനാണ്.
0: ഇപ്പം എനിക്കും ഇവര് തോന്നലുണ്ട്, ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കുക, ജീവിതകാലം വരെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണം, അങ്ങനെയൊക്കെ.
1: ശരിക്കും നമ്മുടെ ഈ നാട്ടിലെ പയ്യന്മാരെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പയ്യന്മാർക്കൊക്കെ സ്പോർട്സിനോട് വലിയ താല്പര്യമൊന്നും വളരെ കുറവായിട്ട് തോന്നുന്നുണ്ടോ? അവരുടെ ജീവിതശൈലി മൊബൈലിനൊക്കെ അഡിക്റ്റ്
0: ആണ്. മാറി. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 4 മണിയൊക്കെ കഴിഞ്ഞാൽ കളിക്കാൻ പോവുക, പൂട്ടെടുത്ത് കളിക്കാൻ പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ. ഇപ്പത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറെ പിള്ളേരിങ്ങനെ ഡ്രഗ്സും അതും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പം ലോകം മാറണം. കാരണം ഈ ജനറേഷൻ ഭയങ്കരമായിട്ട് കുറെ പേര് കഴിവുള്ളവരുണ്ട്, കൊറേ പേര് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് തന്നെ ഒളിമ്പിക്സിൽ ഒന്നാമത് എത്താൻ പറ്റും
1: സ്പോർട്സിൽ.
0: കാരണം അത്രയും ആൾക്കാർ, അത്രയും
1: 140 കോടി ജനങ്ങളുണ്ട്. അതിൽ കുറച്ചുപേരെങ്കിലും സ്പോർട്സ് ഒരു പാഷനായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ കായിക ശക്തിയായിട്ട് മാറാൻ കഴിയും.
0: അതെ അതെ, എല്ലാ ഇവന്റിനും നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പം ഡ്രഗ്സ് ഒക്കെ ഇന്നും നാളെയും ജീവിതം മാറ്റും. അതായത് നമ്മളിപ്പം നല്ല രീതിയിൽ പോവാണെങ്കിലും ഈ ഡ്രഗ്സ് കാരണം അപകടത്തിലേക്ക് പോകും. ഒരിക്കലും സ്പോർട്സ് ചെയ്ത് ഒരിക്കലും അപകടത്തിൽ പോകില്ല. നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും പഠിപ്പായാലും ഇപ്പം ഫ്യൂച്ചറിൽ ഇപ്പം നമ്മളെ കാണും. അപ്പം
1: നമ്മുടെ ശരീരം ഏറ്റവും നന്നായിട്ട് കാത്തു സൂക്ഷിക്കുക, അതിന് ഏറ്റവും നല്ല വഴിയാണ് സ്പോർട്സ് അല്ലേ.
0: സ്പോർട്സ് സ്പോർട്സ് അല്ലെങ്കിലും പാട്ടായാലും ആർട്സ് ഇപ്പം പഠിക്കുന്നവരുണ്ട്,
1: വഴിതെറ്റി പോകാതിരിക്കുക. അതാണ് യുവതലമുറയോട് പറയാനുള്ളത്,
0: പിള്ളേരോട് പറയാനുള്ളത്.
1: തീർച്ചയായും ബാസില് ഈ പുതിയ തലമുറയ്ക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. അത് ഈ പറയുന്ന കോമൺവെൽത്ത് ഗെയിംസിലെ മെഡലോ അല്ലെങ്കിൽ അടുത്ത ഒളിമ്പിക്സിലേക്ക് ഉള്ള പ്രതീക്ഷകൾക്കോ അപ്പുറം മാനസികമായിട്ട് കരുത്തുള്ള, ഭാവിയെ മുന്നോട്ട് നോക്കി ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിവുള്ള ഒരു കായിക താരമാണ്. സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് കൊണ്ടുള്ള ഗുണവും ജീവിതത്തെ നേരിടാനുള്ള ആത്മവിശ്വാസമാണ്. തീർച്ചയായും ബാസിലിന് ഈ സ്പോർട്സ് അല്ലേ ജീവിതത്തിലേക്കുള്ള ഒരു ആത്മവിശ്വാസം നൽകിയത്?
0: അതെ.
1: ഇപ്പോ ഒരു സ്പോർട്സ് താരമായില്ലായിരുന്നെങ്കിൽ ബാസിലിന് ഇത്രയും ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ കഴിയുമായിരുന്നു?
0: ഞാൻ സ്പോർട്സ് താരമല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെറുതെ നടക്കണ്ടാവും.
1: അപ്പൊ നമ്മളെ ജീവിതം രക്ഷിച്ചത്
0: സ്പോർട്സ് ആണ്. സ്പോർട്സ് ആണ് എന്നെ നല്ല രീതിയിലോട്ട് എത്തിച്ചത്.

0: തീർച്ചയായും ബാസിൽ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ബാസിലിനെ തേടി വരട്ടെ. ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു അത്ലറ്റായിട്ട് മാറാൻ ബാസിലിന് കഴിയട്ടെ. ബാസിലിന്റെ സ്വപ്നം പോലെ ലോകത്തുള്ള എല്ലാവരും തിരിച്ചറിയുന്ന ഒരു മികച്ച അത്ലറ്റായിട്ട് കഴിയട്ടെ. ഇനിയും ഒരുപാട് സമയങ്ങളിൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാൻ അവസരം ലഭിക്കട്ടെ. അപ്പോഴൊക്കെ ഒരുപാട് മെഡലുകൾ ബാസിലിന്റെ കഴുത്തിൽ അണിയട്ടെ. തീർച്ചയായും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. നന്ദി ആകാശവാണിക്ക് വേണ്ടി സംസാരിച്ചതിൽ. നന്ദി, നമസ്കാരം.
1: ഇരുപത്തിമൂന്നാമത് ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ബാസിലുമായി അൻസാർ എസ് രാജ് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഞായറാഴ്ച രാത്രി 8 നാട്ടുചിന്തിൽ അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ, കഥ പാത്രചരിതം.

0: സാറ്റർഡേ നൈറ്റ് ഫീവർ. ഇനി അല്പസമയത്തിനുള്ളിൽ ദേശീയ സംഗീത പരിപാടി. എസ് ഹരികുമാർ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. മൃദംഗം ചങ്ങനാശ്ശേരി കെ ആർ ജയൻ, ഘടം അഞ്ചൽ എച്ച് കൃഷ്ണ അയ്യർ.
1: നമസ്കാര്, യേ ആകാശവാണി ഹെ. സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രം മേ ആപ് സഭി സംഗീത രസികോ കാ ഹാർദിക് സ്വാഗത് ഹെ. ഇസ്മേ ആജ് ഹം ആപ്കോ ശ്രീ എസ് ഹരികുമാർ കാ കർണാടക ശൈലി മേ വയലിൻ വാദൻ സുൻവാ രഹേ ഹെ.
2: ദിസ് ഈസ് ആകാശവാണി. ഇൻ ടുനൈറ്റ്സ് നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക് വി ബ്രിങ് യു എ കർണാടക വയലിൻ റിസൈറ്റൽ ബൈ ശ്രീ എസ് ഹരികുമാർ.
1: ശ്രീ എസ് ഹരികുമാർ കേരള കെ എക് പ്രഖ്യാത് സംഗീതകാർ ഹെ, ജിൻഹോനെ കർണാടക, ഹിന്ദുസ്ഥാനി ഓർ പാശ്ചാത്യ സംഗീത പരമ്പരാവോ മേ അപ്നി വിശേഷ പെഹചാൻ ബനായി ഹെ. സൻ 1980 മേ ജന്മേ ആപ് 7 വർഷ കി ആയു മേ അപ്നെ പിതാ സെ വയലിൻ വാദൻ സീഖനെ ലഗേ ഓർ 9 സാൽ കി ആയു മേ ആപ്നെ അപ്നി പ്രഥം പ്രസ്തുതി ദി. തദനന്തർ ആപ്നെ സ്വർഗീയ അനന്തലക്ഷ്മി വെങ്കട്രാമൻ, സ്വർഗീയ ചാലക്കുടി നാരായൺ സ്വാമി ഓർ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം ജൈസെ സുവിഖ്യാത് സംഗീത പാർഖ്യോ കെ അധീൻ അപ്നാ സംഗീത പ്രശിക്ഷൺ ജാരി രഖാ. യഥാശീഘ്ര ആപ്കി സംഗീത കൌശൽ കി പരഖ് ഹുയി ഓർ ആപ്കോ 18 വർഷ കി ആയു മേ ആകാശവാണി മേ എ ഗ്രേഡ് പ്രാപ്ത ഹുവാ. സംഗീത കെ സഫർ മേ തബ്ലാ വിദ്വാൻ പണ്ഡിത് കിഷൻ മഹാരാജ് ഓർ അനിന്ദോ ചാറ്റർജി സാഥ് ഹി പാശ്ചാത്യ വയലിൻ വാദക് ജോൺ ല്യൂക് പോണ്ടി കെ സാഥ് സംഗതി കർത്തെ ഹുയെ പ്രസ്തുതിയാ ദേതെ ഹുയെ ആപ് പൂരി ദുനിയാ മേ ഛാ ഗയെ. ബാദ് മേ ആപ് ലണ്ടൻ ഗയെ ഓർ വഹാ ആപ്നെ ഫ്യൂഷൻ സംഗീത സമൂഹ ബ്ലൂ ഫയർ കി സ്ഥാപനാ കി, ജിസ്കെ ആൽബം ബ്രത് ടേക്കർ നെ ദുനിയാ ഭർ കി വാഹവാഹി ലൂട്ടി. സാത് ഏവം 11 താരോ വാലെ ഇലക്ട്രിക് വയലിൻ പർ വാദൻ കർത്തെ ഹുയെ സുര, താൽ ഓർ വിഭിന്ന സംഗീത ശൈലിയോ കെ സമ്മിശ്രൺ മേ നയ ആയാം തലാശനെ വാലെ ആപ് അപ്നെ നവോന്മേഷി ദൃഷ്ടികോൺ കെ ലിയെ ഖൂബ് ജാനെ ജാതെ ഹൈ.
2: ശ്രീ എസ് ഹരികുമാർ ഇസ് എ ഡിസ്റ്റിംഗ്വിഷ്ഡ് മ്യൂസീഷ്യൻ ഫ്രം കേരള ഹു ഹാസ് മെയ്ഡ് ഹിസ് മാർക്ക് അക്രോസ് കർണാടക.